ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:05. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 6, കൊല്ലവർഷം 1201, ഇടവം 13, 2026 മെയ് 27, ബുധനാഴ്ച. റിയൽ FM എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിയിലേക്ക്.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ കെ ബി നായർ.
1: മനുഷ്യൻ നിത്യവും പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യണമെന്നാണ് സ്മൃതികളും ധർമ്മശാസ്ത്രങ്ങളും പറയുന്നത്. അവയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതിഥിയജ്ഞം. മനുഷ്യയജ്ഞത്തെ അതിഥിയജ്ഞമെന്നും പറയുന്നു. അതിഥി എന്നാൽ തിഥി അറിയിക്കാതെ വരുന്നവൻ എന്നർത്ഥം. മുൻകൂട്ടി സമയവും ദിവസവും നിശ്ചയിക്കാതെ വരുന്നവൻ ആരോ അവൻ അതിഥിയാണ്. അവനെ അതിഥിദേവോ ഭവ എന്ന ഭാവേന സ്വീകരിക്കുകയും ഭക്ഷണം നൽകുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണമെന്ന് ധർമ്മശാസ്ത്രങ്ങളും പുരാണങ്ങളും പറയുന്നു. യഥാർത്ഥത്തിൽ നാം ക്ഷണിച്ചു വരുന്ന വ്യക്തിയെയോ മുൻകൂട്ടി ദിവസം നിശ്ചയിച്ചു വരുന്ന വ്യക്തിയെയോ അതിഥി എന്ന പദവിയിൽ സൽക്കരിക്കേണ്ട ആവശ്യമില്ല എന്നു വരുന്നു. അത് ശരിയാണെന്ന് തോന്നില്ല. അതിഥി എന്ന വാക്കിൻ്റെ സൂക്ഷ്മാർത്ഥം ഗ്രഹിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ബോധ്യപ്പെടും. മനുഷ്യരെല്ലാവരും തന്നെ മുൻകൂട്ടി ദിവസം നിശ്ചയിക്കാതെയാണ് ഈ ലോകത്തിൽ വന്നത്. ഞാൻ ഇന്ന ദിവസം ജനിക്കുമെന്ന് മുൻകൂട്ടി അറിയിച്ച് ജനിച്ചവരാരുമില്ലല്ലോ. അപ്പോൾ മനുഷ്യരെല്ലാവരും ഒരർത്ഥത്തിൽ ഭൂമിയിലെ അതിഥികളാണ്. അതിഥിയജ്ഞം എന്ന് പറയുമ്പോൾ മനുഷ്യർ പരസ്പരം ചെയ്യേണ്ട യജ്ഞം തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യയജ്ഞം എന്ന് പറയുന്നത് സാമൂഹ്യ സേവനം തന്നെയാണ്. മനുഷ്യർ പരസ്പരം ആദരിക്കുകയും സ്നേഹിക്കുകയും വേണം. മനുഷ്യരുടെ ഇടയിൽ വർഗീയ ചിന്തയ്ക്ക് പ്രസക്തിയില്ല. മനുഷ്യനെ സഹായിക്കുക എന്നത് എല്ലാ മനുഷ്യരുടെയും കടമയാണ്. മാനവ സേവ തന്നെയാണ് മാധവ സേവ. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഓരോ മനുഷ്യനും അവരുടെ സമയവും അർത്ഥവും വിനിയോഗിക്കേണ്ടതാണ്. ദുഃഖിതരെയും രോഗബാധിതരെയും ആശ്രയമില്ലാത്തവരെയും സഹായിക്കുക എന്നതാണ് മനുഷ്യയജ്ഞം കൊണ്ടുദ്ദേശിക്കുന്നത്. രോഗശാന്തി ശുശ്രൂഷ, ആപത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുക, സമൂഹത്തിലെ ദുർബലരായവരെ സഹായിക്കുക, മനുഷ്യ ജീവിതത്തിനാവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾ നൽകാൻ സഹായിക്കുക, മനുഷ്യവർഗത്തിൻ്റെ നൈര്യന്തര്യത്തിനു വേണ്ടി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കുക, സാമൂഹ്യ തിന്മകൾക്കെതിരെ സാമൂഹ്യ മനസ്സാക്ഷിയെ ഉണർത്തുവാനുള്ള പരിപാടികൾ ആവിഷ്കരിക്കുക തുടങ്ങിയവയെല്ലാം മനുഷ്യയജ്ഞത്തിൽപ്പെടുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം പാടെ ഒഴിവാക്കി യുദ്ധത്തിൽ മരിക്കുന്ന ഏത് രാജ്യത്തായാലും മനുഷ്യർ തന്നെയാണെന്ന ബോധമുണ്ടായിരിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന സഹകരണ പ്രസ്ഥാനം എന്ന പദം മനുഷ്യയജ്ഞം എന്ന ആശയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. മനുഷ്യ നന്മയ്ക്ക് ആവശ്യമായ പദ്ധതികൾക്ക് സഹകരണ യജ്ഞത്തിലൂടെ സാക്ഷാത്കാരം നടത്താൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിച്ചതാണ്. ഭൗതിക പദ്ധതികൾക്ക് മാത്രമായി ഇത്തരം സഹകരണ യജ്ഞങ്ങളെ പരിമിതപ്പെടുത്തുന്നത് ശരിയല്ല. സമൂഹത്തിൻ്റെ ആത്മീയമായ ഉന്നമനത്തിനു വേണ്ടിയും ജാതി മത ഭേദമന്യേ സഹകരണ യജ്ഞങ്ങൾ ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിലെല്ലായിടത്തും നടത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമാണ്. എല്ലാ മതങ്ങൾക്കും സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള നിരവധി മേഖലകളുണ്ട്. അവയെല്ലാം ആത്യന്തികമായി മനുഷ്യ നന്മയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. വസുധൈവ കുടുംബകം എന്ന സനാതനധർമ്മത്തിൻ്റെ ആപ്തവാക്യം മനുഷ്യൻ്റെ പരസ്പര സ്നേഹത്തെ സാധൂകരിക്കുന്നതാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ജാതിമീമാംസ എന്ന കൃതിയിലെ മഹാവാക്യം ശ്രദ്ധിക്കുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലിതിൽ. ജാതി, മത, ലിംഗ വ്യത്യാസമില്ലാതെ, സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ, കക്ഷി രാഷ്ട്രീയമില്ലാതെ, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരാണ് എല്ലാവരും എന്ന ഏകചിന്തയിൽ വേണം മനുഷ്യരെല്ലാവരും താൽക്കാലിക വസതിയായ ഭൂമിയിൽ ജീവിക്കുവാൻ. ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ ആയുസ്സും ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. അത് എത്രയാണെന്ന് ആർക്കും മുൻകൂട്ടി നിശ്ചയിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ജീവിതം പാഴാക്കിക്കളയാതെ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് സംതൃപ്തിയോടെ ജീവിക്കുവാനാണ് ഓരോ മനുഷ്യനും ശ്രമിക്കേണ്ടത്. ആ ശ്രമത്തെ തന്നെയാണ് മനുഷ്യയജ്ഞം എന്ന് പറയുന്നത്.
0: എ കെ ബി നായർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച് ഇന്ന് ഓൺലൈൻ ഉന്നതതല യോഗം ചേരും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതി വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. രാജ്യത്ത് നുഴഞ്ഞുകയറ്റം അടക്കം കാരണങ്ങൾ വഴിയുണ്ടാകുന്ന ജനസംഖ്യാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി

രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവലോക്കർ സമിതിയുടെ അധ്യക്ഷനായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. ഹരിയാനയിലെ ജിന്ദിനും സോണിപട്ടിനും ഇടയിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താനാണ് അനുമതി. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62 ചരമവാർഷിക ദിനം ഇന്ന്. നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. വിവരാവകാശം ആരുടെയും ഔദാര്യമല്ലെന്നും അത് പിടിച്ചുവാങ്ങേണ്ടതല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ. ലഭ്യമായ വിവരങ്ങൾ തപാലിലോ ഇമെയിലിലോ പരമാവധി നേരത്തെ അയച്ചു കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഐ പി എൽ ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു.

സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. ധർമ്മശാലയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കിയത്. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: ഇന്ന് റിയൽ എഫ് എം പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ കുമാരനാശാൻ എഴുതിയ കവിത ചെറിയവ, ആലാപനം അജിത സുരേഷ്. 6:15 പ്രഭാതവന്ദനം. 6:30 കേൾക്കാം ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മോൾ ചുറ്റുവട്ടം. 6:55 പാരിസൺസ് ചായ ഹാപ്പി ജേണി, പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 കേൾക്കാം ഓപ്പൺ ഫോറം ഓർമ്മയുടെ അറകൾ. നാടക പ്രവർത്തകയും ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവുമായ ശ്രീമതി എം പുഷ്പകുമാരി പങ്കെടുക്കുന്നു. 7:20 ഡോക്ടർ ശങ്കസ് ഇ എൻ ഡി സെന്റർ അപൂർവഗാനം. സഹപ്രായോജകർ വെനീസിയ ബാത്വയർ. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 കേൾക്കാം പാട്ടുപെട്ടിക്കാലം. പ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. അഞ്ചിന് സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം. സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 കേൾക്കാം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യോട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് കരിയർ ക്യൂസ്. സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 കണ്ണങ്കണ്ടി ആർട്ട് കഫേ. 9:02 പുത്തലത്ത് കണ്ണാശുപത്രി ഗാനോപഹാരം. 9:30 വാർത്താജാലകം. 10:02 കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 യുവ ചോയ്സ്. 12:02 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:02 കേൾക്കാം ഗാനോത്സവം. 2:15 പ്രതിദിന നാടക പരമ്പര. ഗസൽ. 3:02 യുവ ചോയ്സ്. 4:02 മ്യൂസിക് മിക്സ്. 4:45 കേൾക്കാം ഞാറ്റുവേല. 5:02 കോളിവുഡ് ഹിറ്റ്സ്. 6:02 ഗാനകേളി. 7:35 യുവവാണി. 8:02 ആർട്ട് കഫേ സുവർണമലരുകൾ. 9:30 ഓർമ്മച്ചിപ്പ്, എം എസ് വിയുടെ സംഗീത പ്രപഞ്ചം. ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് വിശ്വനാഥനെക്കുറിച്ചുള്ള ചിത്രീകരണ പരമ്പര. 10:02 നാടകം പിയാനോ, രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. റിയൽ എഫ് എം പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: This is Akashvani. The news read by Tanvi Khurana. The center has constituted a high-level committee to address the challenges of demographic change caused by infiltration and other reasons. In a social media post, Union Home Minister Amit Shah said that the committee will be chaired by former Supreme Court Judge Justice Prakash Prabhakar Naolekar. Census Commissioner along with former IAS officer

0: രാധിക തിലക് പാടിയ ഗാനം കണ്ണനാ മുണ്ണിയും തുടങ്ങുന്നു.
1: പ്രഭാതവന്ദനം.

0: പ്രഭാതവന്ദനം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
3: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ സഞ്ചാരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന യൂസഫലി കച്ചേരി.

0: ആഴ്ചമങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
2: അമ്പിളിയും വസന്തയും പാടിയ ഗാനം ചിത്രം കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ. ഗാനരചന പാപ്പനംകോട് ലക്ഷ്മണൻ. സംഗീതം എം കെ അർജുനൻ.

0: ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
3: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
4: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബിഎഡ് ഡിഎൽഎഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
5: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
6: ശോഭിക വെഡിംഗ്സ്,
7: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
9: ഇന്ന് കോഴിക്കോട് നഗരപരിധിയിൽ നടക്കുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. മാനാഞ്ചിറ ട്രാഫിക് കോൺഫറൻസ് ഹാൾ, സിറ്റി പോലീസ് നടത്തുന്ന ഇ ചലാൻ അദാലത്ത് 9:30. കെ പി കേശവ മേനോൻ ഹാൾ മഹാകവി പി അനുസ്മരണം കെ ജയകുമാർ നിർവഹിക്കുന്നു 9:00. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ

പേരാമ്പ്ര അക്കാദമി ഓഫ് ആർട്സിലെ വിദ്യാർത്ഥികളുടെ ചിത്രപ്രദർശനം 11 മണിക്ക്. അളഗാപുരിയിൽ കാൻ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൻ്റെ റെഡ് കാർപ്പറ്റിൽ ആദരിക്കപ്പെട്ട അമ്മ അറിയാൻ സിനിമയിലെ നായകൻ ജോയ് മാത്യുവിന് കോഴിക്കോട്ടെ പൗരാവലി നൽകുന്ന സ്വീകരണം മേയർ ഒ സദാശിവൻ നിർവഹിക്കുന്നു വൈകിട്ട് 5 മണിക്ക്. ടൗൺഹാളിൽ ലയൺസ് ശ്യാമസംഗീതം, മ്യൂസിക്കൽ നൈറ്റും അവാർഡ് വിതരണവും മേയർ ഒ സദാശിവൻ നിർവഹിക്കുന്നു.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: കോഴിക്കോട് നഗരപരിധിയിൽ നടക്കുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
9: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
10: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
11: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം

0: അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. ഐപിഎൽ ക്രിക്കറ്റ് ക്വാളിഫയർ വൺ മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തും. കേരളത്തിൽ നടപ്പാക്കുന്ന പ്രമുഖ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. തുടർന്ന് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും വി ഡി സതീശൻ ചർച്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്നലെ കൊച്ചി നഗരത്തിലെ മഴക്കാല മുന്നൊരുക്കങ്ങൾ മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. ദേശീയപാതയിൽ മൂന്നിടത്തെ നിർമ്മാണ അവശിഷ്ടങ്ങൾ ജൂൺ ഒന്നിനകം അടിയന്തരമായി നീക്കം ചെയ്യാൻ ദേശീയപാത അതോറിറ്റിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിർമ്മാണാവശിഷ്ടങ്ങൾ വൻ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. പറവൂർ തെക്കേക്കനാൽ ജൂൺ ഒന്നിന് മുൻപ് വൃത്തിയാക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. മെട്രോ നിർമ്മാണ മേഖലയിൽ ഡ്രെയിനേജുകളുടെ ശുചീകരണ ജോലികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ജില്ലാ താലൂക്ക് തല കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കണമെന്നും ടോൾ ഫ്രീ നമ്പറുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു.
0: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹരിയാനയിലെ ജിന്ദിനും സോണിപട്ടിനും ഇടയിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താനാണ് മന്ത്രാലയത്തിന്റെ അനുമതി. ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിച്ച് ഓടുന്ന ട്രെയിനിന് പ്രത്യേക എഞ്ചിൻ ഉണ്ടാവില്ല. ഓരോ കോച്ചിലെയും ഹൈഡ്രജൻ സെല്ലുകൾ ഉപയോഗിക്കുന്ന പവർ റോളിംഗ് സ്റ്റോക്ക് സാങ്കേതിക വിദ്യയാണ് ഈ ഡെമു ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സമയബന്ധിതമായ ഇടപാടുകൾ ഉറപ്പാക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകാനും CBSE സഹായിക്കണമെന്ന് പ്രധാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ ഒരു സുരക്ഷാ ലംഘനവും ഉണ്ടായിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും CBSE അറിയിച്ചു. രാജ്യത്തെ നുഴഞ്ഞുകയറ്റമടക്കം കാരണങ്ങൾ വഴി ഉണ്ടാകുന്ന ജനസംഖ്യാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവോലേക്കർ സമിതി അധ്യക്ഷനായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. സെൻസസ് കമ്മീഷണർ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ഷാമിക രവി തുടങ്ങിയവർ ഉൾപ്പെടെ 5 സമിതിയെയും ഇതിനായി നിയമിച്ചു. ഇന്ത്യയിലെ ജനസംഖ്യാപരവും മതപരവും സാമൂഹികവുമായ മാറ്റങ്ങളെക്കുറിച്ച് സമഗ്രമായ വിലയിരുത്തൽ ഉന്നതതല സമിതി നടത്തും. ക്രിമിനൽ കേസിൽ അപ്പീൽ കോടതി ആദ്യമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതിയിൽ നിന്ന് ശിക്ഷയെ സംബന്ധിച്ച വാദം കേൾക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ശിക്ഷാകാര്യത്തിൽ തീരുമാനമെടുക്കാൻ കേസ് കീഴ്ക്കോടതിയിലേക്ക് അയക്കുന്ന രീതി അനുചിതമാണെന്ന് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കൊൽക്കത്ത ഹൈക്കോടതി ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ ശിക്ഷിച്ച ശേഷം അതേപ്പറ്റി വിചാരണ കോടതിയിൽ വാദം കേൾക്കണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയുടെ പരിഗണനാവേളയിലാണ് കോടതിയുടെ നിർദ്ദേശം. വാഹനങ്ങൾ ഗതാഗത നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പിഴയടയ്ക്കാത്ത ഈ ചലാനുകൾ ഉടൻ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സംശയാസ്പദ പേയ്മെന്റ് ലിങ്കുകൾ അടങ്ങിയ വ്യാജ ഇ ചെല്ലാൻ നോട്ടീസുകൾ തട്ടിപ്പുകാർ അയക്കുന്നുണ്ട്. അത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് സാമ്പത്തിക നഷ്ടത്തിനും ഡാറ്റ ചോർച്ചയ്ക്കും കാരണമാകുമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ഔദ്യോഗിക പരിവാഹൻ പോർട്ടൽ വഴി മാത്രം ട്രാഫിക് ചെല്ലാനുകൾ പരിശോധിക്കാനും ഫാക്ട് ചെക്ക് യൂണിറ്റ് ആവശ്യപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62 ചരമവാർഷിക ദിനം ഇന്ന്. തിരുവനന്തപുരത്ത് നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകത്തെ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തു. ഇഹ്റാം

0: അഥവാ തുന്നൽ ഇല്ലാത്ത വെള്ളവസ്ത്രം ധരിച്ച തീർത്ഥാടകർ അറഫ പ്രഭാഷണം കേൾക്കുകയും നമിറ പള്ളിയിൽ ഒരുമിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: മുസ്തലിഫയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകർ ഇന്ന് രാവിലെ മൃഗബലിക്കും പിശാചിനെ കല്ലെറിയുന്നതിനുമായി മിനായിലേക്ക് തിരിക്കും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ 175,000-ത്തിലധികം ഇന്ത്യക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപ്പെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ പള്ളികളും ഈദ്ഗാഹുകളും ഇന്ന് പ്രാർത്ഥനാ നിർഭരമാവും. കേരളത്തിൽ നാളെയാണ് ബലിപ്പെരുന്നാൾ ആഘോഷം.
0: സംസ്ഥാനത്ത് തൊഴിലാളി ക്ഷേമം മെച്ചപ്പെടുത്താൻ ക്ഷേമ ബോർഡുകളെ ശാസ്ത്രീയ പഠനത്തിലൂടെ ശാക്തീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ മക്കൾക്ക് സൌജന്യ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യുന്ന സംസ്ഥാനതല ചടങ്ങ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചരക്കു വാഹനങ്ങളുടെ വാടക നിർണയം, ബസ് ലോറി തൊഴിലാളികളുടെ വേതനം എന്നീ വിഷയങ്ങളിൽ വിജ്ഞാപനം പരിഗണനയിലാണെന്ന് മന്ത്രി പറഞ്ഞു. ഓട്ടോറിക്ഷാ നിരക്ക് വർധനയിൽ അന്തിമ തീരുമാനം ഗതാഗത വകുപ്പിന്റേതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ ഗതാഗത മന്ത്രിക്ക് കൈമാറുമെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞു. വേനൽമഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനെ ചോമ്പാലയിലെ വീട്ടിൽ മന്ത്രി സന്ദർശിക്കും. വൈകിട്ട് കൽപ്പറ്റ മേപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ കുടുംബത്തെയും മന്ത്രി നേരിൽ കാണും. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ പരിശീലനകാലത്ത് നേടിയെടുത്ത അഭ്യാസമുറകൾ അക്കാദമി ഗ്രൗണ്ടിൽ പ്രദർശിപ്പിച്ചു. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായാണ് പ്രദർശനമൊരുക്കിയത്. കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്നാണ്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശിക്കാൻ ഈ മാസം 31 വരെ പൊതുജനങ്ങൾക്ക് ഗവൺമെന്റ് അനുമതി നൽകി. അറ്റകുറ്റപ്പണികൾക്ക് തടസ്സം ഉണ്ടാവാത്ത വിധം കാൽനടയാത്രയ്ക്കാണ് അവസരം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണൻ.
2: കാലവർഷത്തിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അറ്റകുറ്റപ്പണികളും അണക്കെട്ടിൽ നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി ബഗ്ഗിക്കാർ ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കി. ഹൈഡൽ ടൂറിസം സെന്ററിന്റെ അഭ്യർത്ഥനയും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും പരിഗണിച്ചാണ് തീരുമാനം. ബുധനാഴ്ചകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പുള്ള ദിവസങ്ങളിലും സന്ദർശനത്തിന് വിലക്കുണ്ടാകും. ദുരന്ത നിവാരണ അതോറിറ്റി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ദിവസങ്ങളിലും ടൂറിസം പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല. കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങളോടെ മാത്രമായിരിക്കും വിനോദസഞ്ചാരികളെ അണക്കെട്ടിലേക്ക് പ്രവേശിപ്പിക്കുക.
0: ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP MLA മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. ശബരിമല പ്രക്ഷോഭത്തിൽ വിശ്വാസികൾക്കെതിരെയെടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിലെത്തി. ധർമ്മശാലയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 runs തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കിയത്. ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. ഗുജറാത്ത് ടൈറ്റൻസ് ഈ മത്സരത്തിലെ ജേതാക്കളുമായി ഫൈനൽ ബെർത്തിനായി രണ്ടാം ക്വാളിഫയറിൽ മത്സരിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 50 km വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വിവരാവകാശം ആരുടെയും ഔദാര്യമല്ലെന്നും അത് പിടിച്ചു വാങ്ങേണ്ടതല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ വ്യക്തമാക്കി. അപേക്ഷകരോട് ഓഫീസിലെത്തി ഫയൽ പരിശോധിച്ച് രേഖകളുടെ പകർപ്പ് എടുക്കാമെന്ന് മറുപടി നൽകുന്നത് ഉചിതമല്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് പന്തീരാങ്കാവിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കാർത്തിക് എന്ന 19-കാരനാണ് മരിച്ചത്. രാത്രി കുടുംബാംഗങ്ങൾ വീട്ടിൽ ഇല്ലാത്ത സമയത്തായിരുന്നു സംഭവം. വണ്ടൂരിൽ CPM പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ 2 വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ വധശ്രമം അടക്കം വകുപ്പുകൾ ചുമത്തി. കാപ്പിൽ ചൌക്കിയിലെ ബാർബർ ഷോപ്പിൽ കഴിഞ്ഞ ഞായറാഴ്ച മൂലങ്ങടൻ സാജുവിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ 1,00,000 തീർത്ഥാടകർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപ്പെരുന്നാൾ. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ ടൈം 8:27 മുംബൈ ലോക്മാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 38 വൈകിയോടുന്നു. രാവിലെ 9 വരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ദേശീയ ഓഹരി വിപണി സൂചികകളായ BSE സെൻസെക്സ് 479 താഴ്ന്ന് 76,009, നിഫ്റ്റി 118 താഴ്ന്ന് 23,913 ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ ഇന്നലെ സ്വർണം പവന് 116,520 ഗ്രാമിന് 14,565.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
5: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
1: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
0: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
1: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എല്ലാം വലിയ ഓഫറിൽ.
0: മൈജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഇന്നത്തെ ഗാനം.
1: തരംഗിണിയുടെ കാസറ്റ് ആൽബങ്ങളിലൂടെ ശ്രദ്ധേയനായ ആലപ്പി രംഗനാഥ് ഏതാനും സിനിമകൾക്ക് സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. ആയിരത്തി 1985 റിലീസായ പ്രിൻസിപ്പൽ ഒളിവിൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഈ ഗാനം അന്ന് ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഗാനരചന ബിച്ചു തിരുമല.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
3: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: ഫോൺ 0495-233-4300.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
7: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ.
1: സാംസ്കാരിക ചരിത്രത്തിന്, വിശേഷിച്ച് നാടകപ്രസ്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകിയ തിക്കോടിയന്റെ മകളും നാടകപ്രവർത്തകയും ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവുമായ ശ്രീമതി എം. പുഷ്പകുമാരിയാണ് ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്.
2: അച്ഛന്റെ പേര് കുഞ്ഞനന്ദൻ നായർ എന്നാണ്. സഞ്ജയനാണ് തിക്കോടി എന്നുള്ള പേര് കൊടുത്തത്. കുട്ടിയിൽ മുതലേ നാടകവുമായിട്ടും സാഹിത്യ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം താമസിച്ച വീട്ടിനടുത്താണ് ചിത്രകാരൻ എം. വി. ദേവൻ ദേവേട്ടൻ താമസിച്ചിരുന്നത്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇവരെല്ലാവരും സാഹിത്യകാരന്മാരും എല്ലാവരും കൂടെ ദേവേട്ടന്റെ വീട്ടിലിരിക്കും, ഞാനും ഉണ്ടാവും കൂടെ. ആകാശവാണിയിൽ ജോയിൻ ചെയ്തപ്പോഴും ഞാൻ പിന്നോട്ട് പോവുക ചെയ്യുക, സ്ക്രിപ്റ്റ് വായിക്കാനോ ഒക്കെ എന്താണെന്നറിയില്ല, എന്തോ ഒരു താല്പര്യക്കുറവ്, എന്നാ ശുദ്ധി ഇല്ലാത്തതുകൊണ്ടോ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്നു, അങ്ങനെ എന്തൊക്കെയോ മനസ്സ് കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഖാൻ, ശ്രീധരൻ ഉണ്ണി, നമ്പീശൻ ഇവരൊക്കെയാണ് എന്നെ നിർബന്ധിച്ച് വായിക്കാനും അഭിനയിക്കാനും ഒക്കെ ചെയ്ത്. പിന്നെ അതിലേക്ക് താല്പര്യമായി. 24 ഡിസംബറിലാണ് ഞാൻ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായിട്ട് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് കുറെ ഒരു 10-18 വർഷം കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം എക്സിക്യൂട്ടീവായി പ്രൊമോഷൻ കിട്ടിയത്. പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ആകുമ്പോൾ നമ്മൾ എല്ലാ പ്രോഗ്രാമും ചെയ്യുന്ന എല്ലാ സെക്ഷനും ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സെക്ഷൻ ഒഴികെ ബാക്കി എല്ലാ സെക്ഷനും ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു ഉത്സവ പറമ്പ് പോലെയായിരുന്നു ആകാശവാണി. കാരണം നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല, ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, സ്റ്റുഡിയോ ഉണ്ടാവില്ല. അതിന് സ്റ്റുഡിയോക്ക് വേണ്ടിയിട്ട് തമ്മിൽ അടിയായിരിക്കും. പക്ഷെ ആ സ്റ്റുഡിയോക്കുള്ള അടി ആ സമയത്തേ ഉള്ളു കേട്ടോ. അത് കഴിഞ്ഞാൽ വീണ്ടും സ്നേഹത്തോടു കൂടി പെരുമാറും. 33 കൊല്ലം ഞാൻ ആകാശവാണിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ചെമ്മീനിലെ കാർത്തമ്മയായിട്ട് അഭിനയിച്ചു, ഉമ്മാച്ചുവിൽ ഉമ്മാച്ചു ആയിട്ട് അഭിനയിച്ചു, കാലത്തിൽ സുമിത്രയായിട്ട് കുട്ടിയായിട്ടും വലിയ സുമിത്രയായിട്ടും അഭിനയിച്ചു. ഞാൻ പ്രൊഡക്ഷൻസിനായിരിക്കുമ്പോൾ സെക്ഷൻ ഹെഡായിട്ട് കെ എം മുരളീധരൻ ഉണ്ടായിരുന്നു, ജി ഭാർഗവൻപിള്ള ഉണ്ടായിരുന്നു, പിന്നെ മുഹമ്മദ് റോഷൻ ഉണ്ടായിരുന്നു, മള്ളൂർ രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു, പിന്നെ വഴിവിളക്ക്, വഴിവിളക്ക് എന്നുള്ള ഒരു പരിപാടി വിദ്യാഭ്യാസ പരിപാടിയിലുണ്ടായിരുന്നു. അതിൽ എ പി മെഹറലി ആയിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ, എ പി മെഹർ. അതുപോലെ അതിലും സ്റ്റോക്ക് ക്യാരക്ടറായിട്ട് സ്ഥിരമായിട്ട് വന്നിരുന്നു വഴിവിളക്കിൽ. അതിലും ഞാനും ഖാനും തന്നെയായിരുന്നു. പിന്നെ വിരിങ്ങൽ നാരായണി എന്ന് പറഞ്ഞ നല്ലൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ഫീമെയിൽ ആർട്ടിസ്റ്റ്, അവരും ഉണ്ടായിരുന്നു. ശബ്ദത്തിന്റെ ലോകത്ത് എത്തിപ്പെട്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷമായിരുന്നു. കാരണം എന്താന്ന് അറിയില്ല, എനിക്ക് ഞാൻ അത്രയ്ക്ക് ആസ്വദിച്ചാണ് ഞാൻ ആകാശവാണിയിൽ ജോലി ചെയ്തത്.

ബുദ്ധിമുട്ടുകളുണ്ടായിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം വർക്ക് ലോഡ് കൂടുമ്പോൾ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. എങ്കിൽ പോലും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ജോലിയായിരുന്നു, ഇഷ്ടപ്പെട്ട ജോലി ചെയ്തു. ആ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആകാശവാണിയിൽ നിന്ന് പിരിഞ്ഞത്. അന്ന് അവിടെ ഒരുപാട് മഹാരഥന്മാരുണ്ടായിരുന്നു. ജി ശങ്കരക്കുറുപ്പ് സാറ്, പി ഭാസ്കരൻ, കെ പത്മനാഭൻ നായർ തുടങ്ങി ഒരുപാട് പേര്. എല്ലാവരുടെ പേരൊന്നും എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല എന്ന് പറയാം. ആകാശവാണിയുടെ സുവർണ കാലമായിരുന്നു അത്. പക്ഷെ എനിക്ക് ഇവരെ മഹത്വങ്ങളോ ഒന്നും എനിക്കറിയില്ല. ഞാൻ അവരുടെ കൂടെ കളിക്കും. അച്ഛൻ ജോലി ചെയ്യാൻ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ലൈവ് സ്റ്റുഡിയോ ആയിരുന്നു. അപ്പോൾ അവരാണ് എന്നെ ശ്രദ്ധിച്ചിരുന്നതും കളിപ്പിച്ചിരുന്നതും ഒക്കെ. അവിടെ ലക്ഷ്മി ചേച്ചി ഉണ്ടായിരുന്നു, ലക്ഷ്മി ദേവി ന്യൂസ് റീഡറായിരുന്നു. പിന്നെ മായ ചേച്ചി ഉണ്ടായിരുന്നു, സിൽവേച്ചി, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ മായ ചേച്ചിയും ലക്ഷ്മി ചേച്ചിയാണ് കൂടുതലും ഞാനുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ നീലക്കുയിൽ അഭിനയിച്ച കെ ബാലകൃഷ്ണ മേനോൻ ഉണ്ടായിരുന്നു, ബാലചമ്മൻ എന്നാണ് ഞാൻ വിളിക്കുക. പിന്നെ ഉറൂബ് ഉണ്ടായിരുന്നു, ഉറൂബിനെ ഞാൻ പി സി അമ്മ എന്നാണ് വിളിക്കുക. പിന്നെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പം കക്കാട് മാഷ്, കൊടുങ്ങല്ലൂർ മാഷ് തുടങ്ങി, അക്കിത്തം തുടങ്ങി പലരും വന്നു. പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങേയറ്റം അഭിമാനമുണ്ട്. കാരണം ഇത്രയും വലിയ വലിയ ആളുകളായിരുന്നല്ലോ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നതും, പിന്നെ അച്ഛൻ്റെ സുഹൃത്തുക്കളായിട്ടും ഇവരായിരുന്നല്ലോ. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ ചേർന്നപ്പോൾ പിന്നെ ആകാശവാണിയായിട്ട് കുറച്ച് വിട്ടു നിൽക്കേണ്ടി വന്നു. അന്ന് വൈകുന്നേരങ്ങളിൽ ഇന്നത്തെ കാർഷിക രംഗം പോലെ പരിപാടി ഉണ്ടായിരുന്നു. അത് നാട്ടിൻപുറം എന്നായിരുന്നു അതിൻ്റെ പേര്. അതിൽ ബാലകൃഷ്ണ മേനോൻ, ലക്ഷ്മി ചേച്ചി ഇവരൊക്കെ നാടൻ പാട്ടുകൾ പാടും. പിന്നെ സ്കിറ്റ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഒരിക്കൽ കുറേ കുട്ടികളെ വെച്ച് ഒരു പിന്നെ സ്കിറ്റ് ഉണ്ടായിരുന്നു. അതിൽ പിന്നെ എന്നെ വിളിച്ചു കൊണ്ടുപോയി. അപ്പം ഞാൻ ഒരു വാക്ക് വായ തുറന്ന് സംസാരിക്കൂല, അങ്ങനെ ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ ബാലകൃഷ്ണ മേനോൻ പറഞ്ഞു, മോളെ നീ ഒന്നും പറയണ്ട, നീ അമ്മ എനിക്ക് വിശക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് അത് പറഞ്ഞു. അതിനുള്ള പ്രതിഫലം എന്തായിരുന്നു വെച്ചാൽ അന്ന് ഒരു ഉറുപ്പ്യ. അന്ന് ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ഉറുപ്പ്യയായിരുന്നു പ്രതിഫലം കിട്ടിയത്. അതായിരുന്നു ആകാശവാണിയിലെ എൻ്റെ ആദ്യത്തെ പ്രക്ഷേപണം. പിന്നെ തുടർച്ചയായി പല കാര്യങ്ങളിലും പങ്കെടുക്കേണ്ടി വന്നു. അന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടറായിട്ട് പി വി കൃഷ്ണമൂർത്തി സാറ് വന്നിരുന്നു. അങ്ങേര് വന്ന് ജോയിൻ ചെയ്തതിൻ്റെ ശേഷം എല്ലാ പരിപാടികളും, റിഹേഴ്സൽ ആണെങ്കിലും ശരി, റെക്കോർഡിംഗ് ആണെങ്കിലും ശരി, അങ്ങേര് സ്റ്റുഡിയോയിലുണ്ടാവും, ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ഉണ്ടാവും. സർവകലാവല്ലഭ എന്ന് വിളിക്കണം അദ്ദേഹത്തെ. അങ്ങനെയായിരുന്നു എന്നെ കാണുമ്പോൾ. കൊച്ചുകുട്ടിയായതുകൊണ്ടായിരിക്കണം, ഭയങ്കര സ്നേഹമായിരുന്നു. എന്നെ ലിറ്റിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റ് എന്നായിരുന്നു വിളിക്കുക. അത് അന്വർത്ഥമായി. ഞാൻ സ്റ്റാഫ് ആർട്ടിസ്റ്റായി ആകാശവാണിയിൽ ചേർന്നു. ചെറുപ്രായത്തിൽ ആകാശവാണിയിൽ ഉണ്ടായിരുന്നപ്പം ഒരു കുടുംബം പോലെ ആയിരുന്നല്ലോ ആകാശവാണി. അപ്പം എനിക്ക് എൻ്റെ മനസ്സിലോടിയത് ആകാശവാണിയിലുള്ള ജോലി. കാരണം ഇങ്ങനെ ഒരു സൗഹൃദ അന്തരീക്ഷം വേറെ എവിടെയും ഒരു ഓഫീസിലും ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് ആകാശവാണിയിൽ ജോലി മതിയെന്നായിരുന്നു. പക്ഷേ അച്ഛൻ എന്നെ ടീച്ചറാക്കണം എന്നായിരുന്നു. പക്ഷെ എനിക്കത് ഇഷ്ടമായില്ല. പക്ഷേ എൻ്റെ മകള് അച്ഛൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു, അവള് ടീച്ചറായി. ഞാൻ ആകാശവാണിയിൽ കയറി. പക്ഷെ അതിൽ അച്ഛൻ്റെ കൈകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നു എന്നായിരുന്നു സംസാരം, പക്ഷെ ഇല്ല. ഈശ്വരുടെ ഭാഗ്യം കൊണ്ടും എൻ്റെ താല്പര്യം കൊണ്ടും ആയിരിക്കണം എനിക്ക് ആ ജോലി കിട്ടി. അച്ഛൻ്റെ കൂടെ ഒരു 1.5 കൊല്ലത്തോളം ഞാൻ ആകാശവാണിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. എന്ത് ലാളിച്ചാലും ഓമനിച്ചാലും ആകാശവാണിയിലെത്തിയാൽ അച്ഛൻ ഡ്രാമ പ്രൊഡ്യൂസറും ഞാൻ പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റുമാണ്. ഡ്രാമ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രഗത്ഭരായ എല്ലാ ആർട്ടിസ്റ്റുകളെയും പരിചയമുണ്ട്. എം കുഞ്ഞാണ്ടി, നെല്ലിക്കോട് ഭാസ്കരൻ, കുതിരവട്ടം പപ്പു, ശാന്താദേവി, വിലാസിനി, ഇങ്ങനെ തുടങ്ങിയ എൽ സി സുകുമാരൻ തുടങ്ങി ഒരുപാട് പേരുണ്ട്. അഭിനയ വിക്രം നായർ, കൊല്ലേരി ശിവരാമൻ. ഞാൻ പിന്നെ വിസ്റ്റേഴ്സ് റൂമിൽ നിൽക്കുമ്പോൾ ഒരാൾ കടന്നു വന്നു. കടന്നു വന്നിട്ട് പറഞ്ഞു, ഞാൻ ഖാൻകാവിൽ ഖാന, ഗംഭീരമായ ശബ്ദത്തിൽ. അപ്പം ഞാനും തമാശയായിട്ട്, ഞാനും അതുപോലെ, ഞാൻ പുഷ്പകുമാരി എന്നാൽ ഞാനും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാനിവിടെ അനൗൺസറായിട്ട് ട്രാൻസ്ഫറായി വന്നതാണ് തൃശ്ശൂരിൽ നിന്ന്. ഖാൻ മരിക്കുന്നവരെ ആ സൗഹൃദം തുടർന്നു പോയി. ഖാന് ആകാശവാണിക്ക് വേണ്ടിയിട്ട് ജീവിതം പണയം വെച്ച ഒരു മനുഷ്യൻ തന്നെ പറയാം. അതുപോലത്തെ നാടകങ്ങളും ചെയ്തിട്ടുണ്ട്, അതുപോലെ അഭിനയിച്ചിട്ടുണ്ട്. വയലും വീടും പരിപാടിയിൽ ശ്രീധരനുണ്ണിയും പിന്നെ പി എസ് നമ്പീശൻ ഇവർ രണ്ടുപേരും ഗ്രാമശ്രീ എന്നുള്ള പരിപാടിയിൽ 8-8 മിനിറ്റ് സ്കിറ്റ്, അത് വർഷങ്ങളോളം പോയിട്ടുണ്ട്. അതിൽ മെയിൻ ക്യാരക്ടർ ഞാനും പിന്നെ ഖാനും ആയിരുന്നു. ആ സ്കിറ്റ് കാരണമാണ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത്. അച്ഛനെ കോഴിക്കോട്ടുകാർ അങ്ങേ അറ്റം സ്നേഹിച്ചിട്ടുണ്ട്. കാരണം തിക്കോടിയിൽ നിന്ന് ഇവിടെ വന്നാണെങ്കിൽ പോലും അച്ഛൻ കോഴിക്കോട്ടുകാരനായിട്ടാണ് അറിയപ്പെടുന്നത്. എഴുതി തെളിഞ്ഞവരോടും എഴുതി തുടങ്ങുന്നവരോടും അച്ഛൻ ഒരേ തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു, ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പിന്നെ എം ടി, എൻ പി മുഹമ്മദ്, വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങിയവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം, പട്ടത്തുള്ള കരുണാകരൻ, ഇവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ തമ്മിൽ ഒരേ വീട്ടിൽ ഒരേ അമ്മ മക്കളെ പോലെയായിരുന്നു അവർ. കാരണം ഒരാൾ ഒരു ബുക്ക് വാങ്ങി വായിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പറയും, എടാ ഇത് നല്ല ബുക്കാണ് നീ വയ്ക്കുന്നു എന്ന്. ഇവരിങ്ങനെ തമ്മിൽ കൊടുത്തു വായിക്കും. പിന്നെ അവരവരെ കൃതികളെ

0: പറ്റിയിട്ട് വിമർശിക്കും. അതുപോലെ പിന്നെ നന്നായാൽ അങ്ങേയറ്റം സന്തോഷിച്ച് അതിനനുസരിച്ച് ട്രീറ്റ് വാങ്ങലും അങ്ങനെയൊക്കെ ഒരുപാട് രസകരമായ സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ ആകാശവാണിയിൽ ജോയിൻ ചെയ്തപ്പം അച്ഛനോടുള്ള സ്നേഹവും ആദരവും കാരണമായിരിക്കും എല്ലാവർക്കും ആ ഒരു സ്നേഹവും വാത്സല്യവും എനിക്ക് അങ്ങേയറ്റം കിട്ടിയിട്ടുണ്ട്. എന്റെ കൂടെ എന്റെ സീനിയറായിട്ട് പഠിച്ചവരും ഒക്കെ അവിടെ ഖാനാണെങ്കിലും ശരി, അംബീശൻ ശ്രീധരനുണ്ണി എങ്ങനെയാണ് ഒരു സഹോദരിയോട് പെരുമാറുന്നത്, അത്രയ്ക്ക് സ്നേഹമായിട്ടാണ് അത്രയ്ക്കും അടുപ്പത്തിലുമാണ് പെരുമാറുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു വിരസതയോ ആകാശവാണിയിലെ ജോലിയിൽ നിന്ന് തോന്നിയില്ല. അത് കൊടുങ്ങല്ലൂർ മാഷാണെങ്കിലും ശരി, തമ്മിൽ തമ്മിൽ അത്ര അടുപ്പത്തിലായിരുന്നു. പിന്നെ ഉള്ളത് കിത്തമക്കിത്തോ അതെ, പിന്നെയുള്ള അനൗൺസർമാരായാലും വി നാരായണൻ, കാപ്പിൽ വി സുകുമാരൻ, മാലിനിയൊക്കെ പിന്നെ എന്റെ പ്രായത്തിലുള്ളവരാണ്. സിൽവിയച്ചി, ഇവരൊക്കെ ഈ ഒരു രീതിയിലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. ആകാശവാണിയിൽ അന്ന് ഡ്രാമ വോയിസ് ആയിട്ട് രാജൻ കെ നായരും അഹമ്മദോയും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നാടകം ഉണ്ടെങ്കിൽ ആളുകൾ ഇതിനായിട്ട് സമയം നോക്കി കാത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ജോയിൻ ചെയ്ത് വന്നപ്പോൾ ഞാനൊക്കെ ആശ്ചര്യത്തോടെ നോക്കി നിന്നിട്ട്, കാരണം കുട്ടികൾ ആകാശവാണി കാണാൻ വരും, ആൾക്കാർ കാണാൻ വരും. ആ സമയത്ത് ഈ സിനിമാ നടന്മാരെ സൂപ്പർ സ്റ്റാറിനെയൊക്കെ പൊതിയുന്നത് പോലെയാണ് ആളുകൾ കൂട്ടം കൂടി നിന്നിട്ട് അഹമ്മദോയെ കണ്ടിരുന്നത്. ആ സ്ഥാനം പിന്നെ ഖാൻകാവിലാണ് ഏറ്റെടുത്തത്. ഇതുപോലെയായിരുന്നു നാടകം എന്ന് പറഞ്ഞാൽ ആളുകൾ മരിക്കുന്നു തന്നെ പറയാം, അത്രയ്ക്ക് താല്പര്യമായിരുന്നു നാടകത്തിനോട്. കാരണം അത്രയ്ക്ക് നാടകങ്ങളുണ്ടായിരുന്നു, ആഴ്ചയ്ക്ക് രണ്ട് നാടകം എന്തായാലും ഉണ്ടാവും. ഒരു 15 മിനിറ്റും അരമണിക്കൂർ നാടകം, പിന്നെ ദേശീയ നാടകം ഉണ്ടാവും, അത് 1 മണിക്കൂറാണ്. അത് ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. അത് അവിടെ നിന്ന് സ്ക്രിപ്റ്റ് വരും, നമ്മൾ മലയാളത്തിലേക്ക് ആക്കി കൊടുക്കും, ബാക്കിയുള്ള ഭാഷകളിലും അങ്ങനെ കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ എല്ലാ സെക്ഷനിലും, എന്താ ലോകത്തിലാണെങ്കിലും ശരി, വയലം വീട്ടിലാണെങ്കിലും ശരി, എല്ലാ സെക്ഷനിലും നാടകങ്ങൾ ഉണ്ടാവും. അന്നത്തെ എല്ലാ ഒരുവിധം നോവലുകളൊക്കെ നാടകമാക്കിയിട്ടുണ്ട്. പിന്നെ നോവൽ വായന ഉണ്ടായിരുന്നു, നോവൽ വായന കാപ്പിൽ സുകുമാരനാണ് ചെമ്മീൻ ചെയ്തത്. വായനയായിട്ടാണ് തുടങ്ങിയത്, പക്ഷെ പിന്നെ അത് നാടകമായി. അതിൽ കർത്തമ്യായിട്ട് ഞാനായിരുന്നു, പിന്നെ പരിക്കുട്ടിയായിട്ട് അബ്ദുള്ള നന്മണ്ട, പഴനിയായിട്ട് ഖാൻകാവിൽ, ചെമ്പം കുഞ്ഞായിട്ട് കാപ്പിൽ വി സുകുമാരൻ, ചെമ്പം കുഞ്ഞിൻ്റെ ഭാര്യയായിട്ട് സിൽവേച്ചിയായിരുന്നു. കാണുന്നവർക്ക് ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും ഞങ്ങളത് വളരെ ആസ്വദിച്ച് ചെയ്തതാണ്. ഇത് മാത്രമല്ല, എല്ലാ നാടകങ്ങളും, 3 നാടകങ്ങൾ ആകാശവാണിയിൽ എങ്ങനെ നാടകം അവതരിപ്പിക്കുന്നു എന്നുള്ളത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പുറത്തു വെച്ച് ചെയ്തിരുന്നു ഇൻവൈറ്റഡ് ഓഡിയൻസിൽ. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ സ്റ്റുഡിയോയിലാവുമ്പോൾ നമുക്ക് തെറ്റിയാലും തെറ്റ് തിരുത്തി ചെയ്യാൻ പറ്റുമല്ലോ, ഇത് അതല്ലല്ലോ. ഇത് എല്ലാ ഇഫക്റ്റുകളും കൊണ്ടുപോയി, സ്ക്രിപ്റ്റ് കൊണ്ടുപോയി, എല്ലാവരും എങ്ങനെയാണോ സ്റ്റുഡിയോ ഒന്ന് വായിക്കുന്നത്, സ്ക്രിപ്റ്റ് നോക്കി വായിക്കുന്നത്, അങ്ങനെ വായിക്കുമ്പോൾ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കൊടുക്കണം. അത് വലിയൊരു ടെൻഷനായിരുന്നു കേട്ടോ. എന്തോ നല്ല കാലത്തിന് അത് 3 നാടകങ്ങളും ഭംഗിയായി പോയി. അത് നല്ലൊരു അനുഭവമായിരുന്നു ശരിക്കും. ഞങ്ങൾ ഈ സ്കൂളും ടേപ്പും ഒക്കെ ആയിട്ട് നടന്നിരുന്ന കാലത്തു നിന്നാണ് പെട്ടെന്ന് കമ്പ്യൂട്ടറിലേക്ക് വന്നത്. സത്യം പറയാച്ച ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇപ്പം പക്ഷെ അത് ഒരുപാട് പുരോഗമിച്ചു പോയി. കാരണം ഈ ഒരു ടേപ്പിൽ എടുത്ത സാധനം റെക്കോർഡ് ചെയ്ത് മ്യൂസിക് ചേർത്ത് ഒരു നാടകമായി വരുമ്പം കാര്യങ്ങൾ ഒരുപാട് സമയമെടുക്കും, ഒരുപാട് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. കാലത്തിനൊത്ത് പുരോഗമിക്കാതിരിക്കാൻ പറ്റില്ല, ഒരു കാര്യത്തിനും പറ്റില്ല. ഇപ്പോൾ തന്നെ ആളുകൾക്ക് ആകാശവാണി ഇഷ്ടമാണ്, ഇല്ല ആകാശവാണി മരിക്കുന്നു എന്നൊക്കെ പറയേണ്ട ഒരിക്കലും ഇല്ല. ആകാശവാണിക്ക് മരിക്കാൻ പറ്റില്ല. ആകാശവാണി ആളുകളുടെ ഹൃദയമാണ്. ആകാശവാണി കേട്ടാലേ ആളുകൾക്ക് ഉറക്കം വരും എന്നുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്. അത് കൂടുതൽ ചെറുപ്പക്കാരിലേക്ക് ഇറങ്ങി വന്ന് ആകാശവാണി പഴയതിനെക്കാട്ടും കൂടുതൽ ആളുകൾക്ക് അടുപ്പം ഉണ്ടാക്കി വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ആകാശവാണിയോട് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എനിക്ക് എന്താണോ ഉള്ളത്, എന്താണോ ഞാൻ, അത് മുഴുവനും എനിക്ക് തന്നത് ആകാശവാണിയാണ്.
1: നാടക പ്രസ്ഥാനത്തിനും സാംസ്കാരിക മേഖലയ്ക്ക് ആകെയും ഒട്ടേറെ സംഭാവനകൾ നൽകിയ തിക്കോടിയന്റെ മകളും നാടകപ്രവർത്തകയും ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവുമായ ശ്രീമതി എം പുഷ്പകുമാരിയാണ് ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത്.
2: പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ അറകൾ.
3: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: 103.6 Real FM.
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്
1: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വേഴ്സ് NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
1: അപൂർവ ഗാനം

ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഭക്തിഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ. ശ്രീപാദം എന്ന ഭക്തിഗാന ആൽബത്തിനു വേണ്ടി ഈ ഗാനം ആലപിച്ചത് പി ജയചന്ദ്രനും ധന്യയും. സ്വകാര്യ കമ്പനികൾ പുറത്തിറക്കിയ കാസറ്റുകൾക്കും ഗ്രാമഫോൺ റെക്കോർഡുകൾക്കുമായി 50 ഗാനങ്ങൾക്ക് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സംഗീതം നൽകിയിട്ടുണ്ട്.

0: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
1: 2 വർഷം വാറന്റി, ENT സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
0: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
2: ഞമ്മള് പറഞ്ഞത് ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്. അതിന്റെ ഒരു
3: കാര്യം
4: ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
0: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
5: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
7: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
8: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
5: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
0: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
9: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
10: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
11: മുലയൂട്ടലിന്റെ പ്രാധാന്യം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഷീന പി.
12: മുലപ്പാൽ കുഞ്ഞിന് അമൃതാണ്. ഓരോ കുഞ്ഞിന്റെയും ജന്മാവകാശമാണ്. ജനിച്ച് ആദ്യ വർഷം ത്വരിതഗതിയിൽ നടക്കുന്ന വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയ മുലപ്പാൽ കുഞ്ഞിൻ്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. മുലയൂട്ടുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഗുണപ്രദമാണ്. ശരിയായ രീതിയിലുള്ള പോഷകങ്ങൾ ആവശ്യമായ അളവിൽ എളുപ്പത്തിൽ ദഹിക്കുന്ന രൂപത്തിൽ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു. തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും അത്യുത്തമമായ പോഷണം കൂടിയാണ് മുലപ്പാൽ. മുലയൂട്ടുന്നതിലൂടെ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. കുഞ്ഞിന് അണുബാധ, അലർജി, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, തൊലിപ്പുറമേയുള്ള രോഗങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നു. കുഞ്ഞിന്റെ ശരീരോഷ്മാവ് നിലനിർത്തുന്നതിലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്തുന്നതിലും മുലപ്പാൽ പ്രധാന പങ്കുവഹിക്കുന്നു. കുഞ്ഞിന് മഞ്ഞ നിറമുണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. മാത്രമല്ല മുലയൂട്ടൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം ഊട്ടിയുറപ്പിക്കുന്നു. മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളിൽ ശിശുമരണ നിരക്ക് വളരെ കുറവായാണ് കാണുന്നത്. മുലയൂട്ടൽ അമ്മയ്ക്ക് പ്രസവാനന്തര രക്തസ്രാവം കുറയ്ക്കുന്നു, സ്തനാർബുദം തടയുന്നു. മുലയൂട്ടുന്നത് പ്രകൃത്യാ തന്നെ ഒരളവ് വരെ ഗർഭധാരണം തടയുന്നു. മുലയൂട്ടാനുള്ള തയ്യാറെടുപ്പ് ഗർഭകാലത്ത് തന്നെ തുടങ്ങേണ്ടതാണ്. സ്തനങ്ങൾക്കാവശ്യമായ ശ്രദ്ധയും പരിചരണവും ഗർഭകാലത്ത് നൽകേണ്ടതാണ്. മുലപ്പാലിന്റെ ഗുണം അമ്മയുടെ ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കും. മുലയൂട്ടുന്ന അമ്മമാർക്ക് അധിക ഊർജത്തിന്റെ ആവശ്യമുണ്ട്. അന്നജം, കൊഴുപ്പ്, മാംസ്യം, വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ എന്നിവയുടെ അധിക ആവശ്യം നേരിടുന്നതിനായി മത്സ്യം, മാംസം, പാൽ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ദിവസവും 12 മുതൽ 15 ഗ്ലാസ് വരെ വെള്ളമെങ്കിലും കുടിക്കണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അയൺ ഫോളിക് ആസിഡ് ഗുളികകളും കാൽഷ്യം ഗുളികകളും കഴിക്കേണ്ടതാണ്. അമ്മയുടെ മാനസിക നിലയും മുലയൂട്ടലിനെ വളരെയേറെ സ്വാധീനിക്കും. അമ്മ എപ്പോഴും സന്തോഷവതിയായി ഇരിക്കാൻ ശ്രദ്ധിക്കണം. മുലയൂട്ടലിനോടുള്ള അമ്മയുടെ ശരിയല്ലാത്ത മനോഭാവം, ഉത്കണ്ഠ എന്നിവ പാലുൽപാദനം കുറയ്ക്കും. ശരിയായ രീതിയിൽ പാലൂട്ടുന്നത് പാലിന്റെ ഉൽപാദന

0: പതനവും പാലിന്റെ സുഗമമായ ഒഴുക്കും ഉറപ്പുവരുത്തുന്നു. മുലയൂട്ടുന്നതിനു മുമ്പ് അമ്മ ശരീരശുചിത്വം പാലിക്കണം, ഒപ്പം കുഞ്ഞും വൃത്തിയായി തന്നെ ഇരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. പാലൂട്ടുന്ന രീതി അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ സൗകര്യപ്രദമായിരിക്കണം. എങ്കിലും കിടന്നുകൊണ്ട് പാലൂട്ടുമ്പോൾ അമ്മയുടെ ശ്രദ്ധക്കുറവോ ഉറങ്ങിപ്പോകുന്നതോ കാരണം ചിലപ്പോൾ സ്തനങ്ങൾ കുഞ്ഞിന്റെ മൂക്കിന് മുകളിൽ അമർന്ന് ശ്വാസം മുട്ടി കുഞ്ഞിന് മരണം വരെ സംഭവിക്കാനുള്ള സാഹചര്യമുണ്ടാകാം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞിന്റെ മാനസിക ശാരീരികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിൽ ഏറെ പ്രാധാന്യമുള്ള മുലപ്പാൽ കുഞ്ഞിന് നൽകേണ്ടത് ഓരോ അമ്മയുടെയും കടമയാണ്. 6 മാസം പ്രായമാകുന്നതുവരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രം നൽകുക.
1: മുലയൂട്ടലിന്റെ പ്രാധാന്യം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഷീന പി.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ
6: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
5: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
6: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
7: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
8: MS ബാബുരാജ് ചിട്ടപ്പെടുത്തിയ ഗ്രാമഫോൺ ഖവാലി ഗാനം. ഈ ഗാനം ആലപിച്ചത് സോറാബായ്, ചന്ദ്രമതി, വാസന്തി എന്നിവർ. ഗാനസാഹിത്യം P. ഭാസ്കരന്റേത്.

0: എം എസ് ബാബുരാജ് ചിട്ടപ്പെടുത്തിയ ഗ്രാമഫോൺ ഖവാലി ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഈ ഗാനം ആലപിച്ചത് സൊരബായ്, ചന്ദ്രമതി, ബാസന്തി എന്നിവരാണ്. ഗാനസാഹിത്യം പി ഭാസ്കരന്റേത്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: വെനീസിയ ബാത്വേർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: വെനീസിയ ബാത്വേഴ്സ്.
7: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
6: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
5: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
8: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
9: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
1: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും മുബാറക് ജ്വല്ലറി രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ ഡൽഹിയിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ധനകാര്യമന്ത്രിയെയും സന്ദർശിച്ച് സംസ്ഥാനത്തിനുള്ള കേന്ദ്രവിഹിതം ഉയർത്തണമെന്നും സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് സഹായം വേണമെന്നും അഭ്യർത്ഥിക്കുകയുണ്ടായി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ അറിയിച്ചുവെന്നും ഇതിനോട് അനുകൂല നിലപാട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണത്തിന്റെ ആവശ്യകതയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുമാണ് ഇന്ന് ശ്രദ്ധ ചർച്ച ചെയ്യുന്നത്. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരസ്പര സഹകരണം അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ്.
3: ഏതൊരു സംസ്ഥാനമാണെങ്കിലും കേന്ദ്രത്തോട് വഴക്കടിച്ചല്ല, സഹകരണത്തോടെയാണ് മുന്നേറേണ്ടത്. അത് കേന്ദ്രത്തിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിലും പ്രയോജനം ചെയ്യുന്ന രീതിയാണ്. അങ്ങനെ ഒരു രീതി തന്നെ ഫോളോ ചെയ്യാം എന്ന് കരുതി മുന്നേറുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരുപാട് നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടാകും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ ഇങ്ങനെ പോയി കാണുന്നതിൽ. അപ്പൊ അതിൽ അവർ പരസ്പരം ഡിസ്കസ് ചെയ്തത് കേരളത്തിന്റെ ഇപ്പോഴത്തെ ധനപ്രതിസന്ധി, അത് കേന്ദ്രത്തിനും അറിയാവുന്നതാണ്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് വരെ അറിയാവുന്നതാണ് സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ധനപ്രതിസന്ധിയുടെ രൂക്ഷത അറിയണമെങ്കിൽ 10-ാം തീയതി അന്ന് ഗവൺമെന്റ് ഫോം ചെയ്യപ്പെട്ടിട്ടില്ല, അതിനു മുൻപ് തന്നെ 2,800 കോടിയുടെ വായ്പ എടുക്കേണ്ടി വന്നു സംസ്ഥാന ഖജനാവിന്. അതുപോലെ തന്നെ ഇന്നലെ റിസർവ് ബാങ്കിൽ നിന്ന് ഈ കുബർ രീതിയില് 1,800 കോടി കൂടി, അതായത് ഇതിനകം 4,600 കോടിയുടെ വായ്പ എടുക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ തന്നെ ധനസ്ഥിതി എത്ര ശ്രമകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തില് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായി സംസാരിക്കുന്നു. അവിടെ അവർ തമ്മിൽ പരസ്പരം കൈമാറിയ ആശയങ്ങളില് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതം, ഫിനാൻസ് കമ്മീഷൻ വഴി കിട്ടേണ്ട വിഹിതം ഏറ്റവും കുറഞ്ഞു പോയ ഒരു കാലഘട്ടമായിരുന്നു 15-ാം ധനകാര്യ കമ്മീഷന്റെ. സെൻട്രൽ പൂളിൽ നിന്ന് സംസ്ഥാനത്തിന് 1.92% 15-ാം ധനകാര്യ കമ്മീഷൻ അവാർഡ് ചെയ്തത് എങ്കിൽ 16-ാം ധനകാര്യ കമ്മീഷൻ അത് 2.4% ഉയർത്തിയിട്ടുണ്ട്. അത് തന്നെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിന്റെ കാര്യമാണ്. കേന്ദ്രത്തിന്റെ ഷെയർ കുറച്ച് സംസ്ഥാനങ്ങളുടെ ഷെയർ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളെ ധനപ്രതിരോധത്തിലാക്കുക എന്നാണ് അതിനർത്ഥം. അപ്പൊ ഈ ഭാരം

0: ഭാരം സംസ്ഥാനങ്ങൾക്ക് വർദ്ധിക്കുന്നു, കേന്ദ്രത്തിന് കുറയുന്നു. അതൊരിക്കലും ഒരു നല്ല ഫെഡറൽ സംവിധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഫെഡറൽ ഡിപ്ലോമസി വളർത്തിയെടുക്കണം എന്ന് തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളുടെയും ആഗ്രഹം. അത് തന്നെ ശ്രീ വി ഡി സതീശനും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മുൻപിൽ പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ മെച്ചപ്പെടും. സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ഒരിക്കലും ധനപരമായ ഒരു വടംവലി ഉണ്ടാവുകയോ കോടതിയെ ശരണം പ്രാപിക്കേണ്ടി വരികയോ ചെയ്യുകയുമില്ല. മുഖ്യമന്ത്രി ഭരണമേറ്റെടുത്ത ഉടനെ തന്നെ പ്രധാനമന്ത്രിയെ പോയി കണ്ട് പരസ്പര ഐക്യത്തിന്റെ ഭാഷയിൽ സംസാരിച്ച് ഒരു ഡിപ്ലോമസി ഡെവലപ്പ് ചെയ്ത് പിരിഞ്ഞു പോന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. കേരളത്തിന്റെ ഭാവിയെ പറ്റിയും കേരളവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയും നല്ല സൂചനകളാണ് നൽകുന്നത്.
1: കേന്ദ്ര സർക്കാരിന്റെ സഹായമില്ലാതെ കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ജനപ്രിയ പദ്ധതികളും മറ്റും നടപ്പിലാക്കി മുന്നോട്ടു പോകാനാകില്ല എന്ന് അഭിപ്രായപ്പെടുന്നു സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ എൻ അജിത് കുമാർ.
2: കേരളത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ സഹായമില്ലാതെ മുമ്പോട്ട് പോവുക ബുദ്ധിമുട്ട് തന്നെയാണ്. അതറിയിക്കാനായിരിക്കാം നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടത്. പുതിയ സർക്കാരിന്റെ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള തീരുമാനമെടുത്തു. ഒരു സാമ്പത്തിക വിദ്യാർത്ഥിയായ എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിന്റെ മാനം, അതിന്റെ വ്യാപ്തി ഒരിക്കലും വിചാരിക്കാവുന്ന ലെവലിലല്ല. അപ്പൊ അവിടെ കേന്ദ്രത്തിന്റെ സഹായം ഇല്ലെങ്കിൽ മുന്നോട്ട് പോവുക നടക്കില്ല. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ശ്രീ സതീശൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. അതാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. ഞങ്ങൾക്കൊരു കൃത്യമായ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ട്. ആ പ്ലാൻ ഓഫ് ആക്ഷനിലൂടെ നമ്മുടെ ട്രഷറികൾ നിറഞ്ഞിരിക്കും എന്നൊരു കാര്യം പറഞ്ഞു. എന്താണ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. ആ സമയത്ത് അദ്ദേഹം വ്യക്തമാക്കേണ്ട ആവശ്യവുമില്ല, കാരണം അന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ്. പക്ഷെ ഇന്ന് ഭരണത്തിൽ വന്നതിന് ശേഷവും അതിനെ കുറിച്ച് വലിയൊരു അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. വൈറ്റ് പേപ്പറിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ വിധത്തിലും ഒരു മുൻപന്തിയിലേക്ക് വരണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു കാര്യം തീർച്ചയായിട്ടും അറിയാം, പ്രധാനമന്ത്രിയുടെ സഹായം അത്യാവശ്യമാണ്. പി എം ശ്രീ പദ്ധതി തീർച്ചയായിട്ടും ഡിസ്കഷനിൽ വന്നിട്ടുണ്ടാവും. പി എം ശ്രീ പദ്ധതി കേരളത്തെ സംബന്ധിച്ചോളം ഒരു ബ്ലെസ്സിംഗ് ആയിരിക്കും എന്നാണ് എന്റെ വരുമാനം. കാരണം അത് അതിലുണ്ടായിരിക്കുന്ന ആ ഗുണങ്ങൾ, പാഠശാല സൗകര്യത്തിന്റെ വികസനം മാത്രമല്ല, ഏറ്റവും കൂടുതൽ അധ്യാപകരുടെ ഗുണനിലവാരം. കാരണം ഇപ്പൊ ഇവിടെ പാശ്ചാത്യ സൗകര്യങ്ങൾ കഴിഞ്ഞ സർക്കാർ നന്നായിട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷെ അധ്യാപകരുടെ ഗുണനിലവാര നിലവാരത്തിന് സ്കിൽ ഡെവലപ്മെന്റ് യാതൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ പി എം സിയിൽ അതും ഒരു ഭാഗമാണ്. അപ്പൊ അതുകൊണ്ടാണ് പാശ്ചാത്യ സൗകര്യം നന്നാവുമ്പോൾ തന്നെ അധ്യാപകരുടെ ഗുണനിലവാരം വളർത്താനായിട്ടുള്ള ശരിക്കുള്ള ഒരു പദ്ധതി അത്യാവശ്യമാണ്. ഈ പുതിയ സർക്കാർ ആ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലത് മാത്രം വരട്ടെ എന്നാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്.
1: കൂടുതൽ ഉദാരമായ സമീപനം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടാകും എന്നാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് എന്നും, എങ്കിൽ മാത്രമേ ധനപരമായ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ എന്നും ചൂണ്ടിക്കാണിക്കുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകൻ സി ഗൗരിദാസൻ നായർ.
3: കേരളത്തിന്റെ നിലനിൽപ്പ്, സർക്കാരിന്റെയും സർക്കാർ പദ്ധതികളുടെയും സർക്കാർ ചെലവുകളുടെയും നിലനിൽപ്പ് പ്രധാനമായിട്ടും പോകുന്നത് ഗൾഫ് അടക്കമുള്ള മേഖലയിൽ നിന്നുള്ള റെമിറ്റൻസിനെയാണ്. ആ പ്രവാസികൾ അയക്കുന്ന പണത്തെ ആസ്പദമാക്കി നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ളതിലേക്ക് നമുക്ക് ഈ ഗൾഫ് മേഖലയിലെ സംഘർഷം, അതുപോലെ തന്നെ കോവിഡിന് ശേഷം ഇതുവരെയും നേരാവണ്ണമായിട്ടില്ലാത്ത സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിതരണ ശൃംഖലയിലെ ശൈഥില്യങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് പുറമെയാണ് നമ്മൾക്ക് സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരുന്നത്. ഇവിടെ നമ്മുടെ സാമ്പത്തിക നില എന്താണ് എന്ന് നോക്കണം. നിലവിലെ സാമ്പത്തിക നില നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിലോ 8 വർഷക്കാലത്തിനിടയിലോ കേരളത്തിന്റെ സാമ്പത്തിക നില യഥാർത്ഥത്തിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതിൽ തീർച്ചയായിട്ടും ഒരു വലിയ വർധനവ് കണ്ട വർഷങ്ങളാണിത്. അതുപോലെ തന്നെ കേരളത്തിന്റെ ധനക്കമ്മി കുറഞ്ഞ വർഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോ പോയത്. അതായത് 3.5% നിന്ന് 2025-26 ഇപ്പൊ അത് 3.2% കുറയുകയാണ്. നമ്മുടെ റവന്യൂ കമ്മി തന്നെയും, അവിടെയാണ് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് അധിക സഹായം കിട്ടും നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, അത് തന്നെയും 1.9% ചുരുങ്ങുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതിനെല്ലാം ഇടയ്ക്ക് നമ്മുടെ കടം എന്ന് പറയുന്നത് വലിയൊരു ബാധ്യതയാണ്. പക്ഷെ അതിൽ പോലും 2024 ഒക്കെ തുടങ്ങിയ വർഷങ്ങളും മുമ്പുള്ള വർഷങ്ങളിൽ ഏകദേശം 39% വരെ ഉയർന്നിരുന്ന കടം ഇന്ന് 34.87% ഉള്ളു. അപ്പൊ ഈ സാഹചര്യത്തിലാണ് കൂടുതൽ സാമ്പത്തിക സഹായത്തിന് വേണ്ടി നാം അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ നമുക്ക് ധനകാര്യ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഒരേ സമയം ഒരു കരുണാകടാക്ഷവും ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട്. അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറുന്ന തുകയുടെ കാര്യത്തിലാണ്. കേരളത്തെ ഇന്നൊരു വികസിത

0: സമൂഹമായിട്ട് അല്ലെങ്കിൽ നഗര കേന്ദ്രീകൃത വികസനം സംഭവിക്കുന്ന ഒരു അർബൻ കണ്ടിന്യൂം എന്ന് പറയുന്ന തരത്തിലുള്ള സംസ്ഥാനമായിട്ടാണ് ധനകാര്യ കമ്മീഷൻ കണ്ടിട്ടുള്ളത്. അതിന്റെ ഫലമായിട്ട് ഏകദേശം 16,683 കോടി രൂപ നമുക്ക് വരുന്ന 5 വർഷക്കാലം നമുക്ക് ലഭിക്കും. എന്നാൽ അതേസമയം നമ്മുടെ ഗ്രാമീണ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്തുകൾക്ക് വലിയ തോതിലുള്ള നഷ്ടവും ഇക്കാലയളവിൽ സംഭവിക്കും. ഈ വിസ്തൃതമായ പശ്ചാത്തലത്തിൽ വേണം ധനമന്ത്രി മുഖ്യമന്ത്രിയായ ശ്രീ സതീശന്റെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ പോയുള്ള അഭ്യർത്ഥനയെ കാണാൻ. എന്റെ തോന്നൽ, ഈ അഭ്യർത്ഥന കൊണ്ട് മാത്രം എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക ഗ്രാന്റോ അനുമതികളോ അല്ലെങ്കിൽ ധനസഹായമോ സംസ്ഥാനത്തിന് കിട്ടില്ല. എന്നാൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ ഉദാരമായ ഒരു സമീപനം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടാകും എന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഉദാരമായ സമീപനം, തുല്യമായ സമീപനം സംസ്ഥാനങ്ങളോട് ഉണ്ടായാൽ മാത്രമേ ഒരു ധനപരമായ ജനാധിപത്യം, ഒരു ഫിസ്കൽ ഡെമോക്രസി എന്ന നിലയ്ക്ക് ഇന്ത്യ ശക്തമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും.
1: അർഹതപ്പെട്ട നികുതി വിഹിതവും മറ്റ് സഹായങ്ങളും സമയബന്ധിതമായി ലഭിച്ചാലേ സംസ്ഥാനത്തിന് സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനാവൂ. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ആരോഗ്യകരമായ സഹകരണത്തിലൂടെ മാത്രമേ സംസ്ഥാനത്തിന്റെ സമഗ്രമായ പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്നത് തീർച്ച. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അത്തരമൊരു സഹകരണത്തിന്റെ തുടക്കമാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: का एहसास।
1: റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ FM-ൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ FM-ൽ.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
1: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
6: കീരവാണി 21-ാമത്തെ മേളകർത്താരാഗമാണ്. എന്താണ് ഈ 21-ാമത്തെ മേളകർത്താരാഗം? 12 സ്വരങ്ങളുടെ ഒരു കോമ്പിനേഷൻ കൊണ്ട് കിട്ടുന്ന 72 രാഗങ്ങളുണ്ട്. വെങ്കിടമഖി എന്ന സംഗീതജ്ഞനാണ് ഈ 72 രാഗങ്ങൾ ചേർത്ത് ഒരു പട്ടികയിലാക്കിയത്. അതിനെയാണ് മേളകർത്താരാഗ പദ്ധതി എന്ന് വിളിക്കുന്നത്. ഈ പട്ടികയിലെ 21-ാമത്തെ രാഗമാണ് കീരവാണി. ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, കാകളി നിഷാദം എന്നിവയാണ് സ്വരസ്ഥാനങ്ങൾ.

കീരവാണി ഒരു ഗ്ലോബൽ രാഗം തന്നെയാണ് എന്ന് പറയാം, ഒരു ഗ്ലോബൽ സ്കെയിൽ. നമ്മൾ രാഗം എന്ന് വിളിക്കുന്നതിനെ പാശ്ചാത്യ സംഗീതത്തിൽ വിളിക്കാവുന്ന ഒരു പേരാണ് സ്കെയിൽ എന്നുള്ളത്. ഹാർമോണിക് മൈനർ എന്ന സ്കെയിലിൽ ധാരാളം സിംഫണികളും മറ്റ് കോമ്പോസിഷൻസും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ പാശ്ചാത്യ സംഗീത കുലപതി എന്ന് വിളിക്കാവുന്ന ഇളയരാജ സാറ് കീരവാണി രാഗം ബേസ് ചെയ്ത് ധാരാളം പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അഥർവം എന്ന സിനിമയിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ പൂവായി വിരിഞ്ഞു എന്ന ഗാനം നമുക്ക് കേൾക്കാം.

0: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
3: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: സ്റ്റൈലോ ഓപ്റ്റിക്സ്, സിലൂർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ്, റാംമോഹൻ റോഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
4: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.

0: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
2: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും ഫാർമസിയും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ ചേതന.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: അമ്മയുടെ കണ്ണിന് തീരെ സുഖമില്ല, എവിടെ ഇപ്പൊ കാണിക്കാം?
3: അതിനെന്താ ഇത്ര ആലോചിക്കുന്നത്? നമ്മുടെ പേരാമ്പ്രയിലെ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഇഞ്ചക്ഷനോ വേദനയോ ഇല്ലാത്ത തിമിര ശസ്ത്രക്രിയ, റെറ്റിന ക്ലിനിക്, ഗ്ലോക്കോമ ക്ലിനിക് തുടങ്ങിയ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും അവിടെ ലഭ്യമാണ്. മാത്രമല്ല, ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: ഹലോ, നമസ്കാരം.

0: കരിയർ ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, നമസ്കാരം. ബിജു കാവിലാണ് സംസാരിക്കുന്നത്.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ അധ്യാപകനാണ്. ഒയിലാണ്ടി സബ് ജില്ലയിലെ ചേമഞ്ചേരി യു പി സ്കൂളിലെ അധ്യാപകനാണ്.
0: ശരി, പൊതുവിജ്ഞാന മേഖലയോടൊക്കെ തൽപരനായ ഒരാളാണ്.
1: തീർച്ചയായിട്ടും.
0: ഏത് മേഖലയാണ് പൊതുവിൽ താല്പര്യം?
1: പൊതുവില് സാഹിത്യ മേഖലയോടാണ് താല്പര്യം കൂടുതലുള്ളത്.
0: ശരി, ഇന്ന് സാഹിത്യ മേഖലയിൽ നിന്നൊരു ചോദ്യമാവട്ടെ. 2026 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്?
1: 2026 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്.
0: യെസ്, ഉത്തരം വളരെ ശരിയാണ്. അഭിനന്ദനങ്ങൾ.
1: ഓക്കെ,
0: ഒരു ക്ലൂ ഒന്നും ഇല്ലാതെ ഉത്തരം പറയാൻ സാധിച്ചു അല്ലേ?
1: ഓക്കെ ഓക്കെ.
0: സാഹിത്യ മേഖലയോട് വളരെ തൽപരനായ ഒരാളാണ്.
1: തീർച്ചയായിട്ടും, ഒരുപാട് ക്വിസ് മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്.
0: അഭിനന്ദനങ്ങൾ. ഇതുപോലുള്ള പൊതുവിജ്ഞാന മേഖലയോടുള്ള താല്പര്യം നിലനിൽക്കട്ടെ.
1: ഓക്കെ,
0: കരിയർ ക്വിസിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും വിളിക്കണം.
1: ഓക്കെ, തീർച്ചയായിട്ടും.
0: സാഹിത്യകാരൻ സേതുവിനാണ് 2026 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. മലയാള ഭാഷയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയ സാഹിത്യകാരന്മാർക്ക് തകഴി സാംസ്കാരിക സമിതി നൽകി വരുന്ന പുരസ്കാരമാണ് തകഴി സ്മാരക സാഹിത്യ പുരസ്കാരം. ആലപ്പുഴ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തകഴി സ്മാരക സമിതി കുട്ടനാടിൻ്റെ കഥാകാരൻ തകഴി ശിവശങ്കരപ്പിള്ളയെ ആദരിക്കുന്നതിനായാണ് ഈ പുരസ്കാരം ആരംഭിച്ചത്. എറണാകുളം ജില്ലയിൽ ജനിച്ച് 33 കൃതികൾ രചിച്ച സേതുവിന് കഥയ്ക്കും നോവലിനുമുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ്, മുട്ടത്തു വർക്കി അവാർഡ്, മലയാറ്റൂർ പുരസ്കാരം, വിശ്വദീപം അവാർഡ്, പത്മരാജൻ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. പാണ്ഡവപുരം, ഞങ്ങൾ അടിമകൾ എന്നിവ ചലച്ചിത്രമായി മാറി. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ചെയർമാനായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹം 2012 നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ചെയർമാനായും പ്രവർത്തിച്ചിരുന്നു. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം ഷിബിൻ കെ.
2: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. കരിയർ ക്വിസ് സമർപ്പിച്ചത്
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
2: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്. ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
5: 43-inch ടിവികളിൽ 2,000 രൂപയും 55-inch 3,000ഉം 65-inch 4,000 രൂപയും ക്യാഷ് ബാക്ക്.
4: 43-inch സ്മാർട്ട് ടിവികൾ 12,000 രൂപയിൽ താഴെ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
5: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
7: HNK യൂറോളജി സെന്റർ,
8: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
9: അത്രയും കേട്ടപ്പോൾ തന്നെ തല മരവിച്ചു പോയ ബെഞ്ചമിൻ പതുക്കെ പോകാൻ എണീറ്റു. അപ്പോഴാണ് വള്ളോൻ ചോദിച്ചത്, ഇത്ര ദൂരത്ത് നിന്ന് നിങ്ങൾ വന്നതെന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. വല്ലാത്തൊരു ജാള്യതയോടെ ബെഞ്ചമിൻ വന്ന കാര്യം വെളിപ്പെടുത്തി. ഉണ്ണിച്ചക്കനെക്കുറിച്ച് തിരക്കാനാണ് താൻ വന്നതെന്ന് പറഞ്ഞതും വള്ളോൻ പതുക്കെ എണീറ്റ് അകത്തേക്ക് നടന്നു. അതിന്റെ പൊരുൾ തിരിച്ചറിയാനാകാതെ ബെഞ്ചമിൻ അസ്വസ്ഥതയോടെ മടക്കി കീശയിലിട്ട തൂവാല വീണ്ടും നിവർത്തി ചാണകത്തിണ്ണയിലേക്കിരുന്നു. ഇപ്പോൾ അത്രയ്ക്കൊന്നും വെറുപ്പോ അറപ്പോ അയാൾക്ക് തോന്നിയതുമില്ല. 10 നിമിഷം കഴിഞ്ഞപ്പോൾ വള്ളോൻ വന്നു. എന്തൊക്കെയോ പച്ചമരുന്നുകൾ ചേർത്ത ഔഷധച്ചായ തറയിൽ വെച്ചിട്ട് അത് കുടിച്ചോളൂ, ഉന്മേഷം കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ മുറുക്കാൻ ചണ്ടി തുപ്പിക്കളഞ്ഞ് വായകഴിയുമെന്ന് കുറേ നേരം മിണ്ടാതിരുന്നു. കുഴപ്പം ഉണ്ണിച്ചക്കൻ്റേതല്ല, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാടിൻ്റേത് തന്നെയാണ്. അയാൾ പറഞ്ഞു തുടങ്ങി. കല്യാണം കഴിച്ചയാൾ ഏത് ഗന്ധർവനാണെങ്കിലും അങ്കമാലിയിലെ പെണ്ണുങ്ങൾ അവരുടെ ദേശത്ത് പോയി താമസിക്കില്ല. അവർ പെറ്റുവളർന്ന വീട്ടിലേ കഴിയൂ. വള്ളോൻ്റെ മകളും മാധുവും അതിൽ നിന്നും വ്യത്യസ്തയല്ല. പിന്നെ അവൾ രോഗിയുമായിരുന്നല്ലോ. അനവധി രോഗങ്ങളുണ്ടായിരുന്ന അവളെ ഉണ്ണിച്ചക്കൻ്റെ വിടലേക്ക് താൻ കെട്ടിവെക്കുകയായിരുന്നെന്ന് ഒരു മടിയുമില്ലാതെ വള്ളോൻ പറഞ്ഞു. അവൻ ഏത് ദേശക്കാരനാണെന്ന് ആകാംക്ഷയോടെ ബെഞ്ചമിൻ ചോദിച്ചു. അവൻ്റെ സംസാരം ചിലപ്പോഴൊക്കെ മലമ്പ്രദേശത്തുകാരൻ്റേതാണ്, ചിലപ്പോൾ കൊച്ചിക്കാരെ പോലെയും സംസാരിക്കും. അല്ല, ഇപ്പോൾ എന്തിനാ അവനെ തിരക്കുന്നത്?

0: ഇരുന്നു. ചികിത്സ കഴിഞ്ഞ് വള്ളോൻ തന്റെ നേരെ തിരിയുമെന്ന് ബെഞ്ചമിൻ വല്ലാതെ ആശിച്ചുപോയെങ്കിലും അതേതായാലും ഉണ്ടായില്ല. ഞാൻ ഇറങ്ങട്ടെ പിന്നെ വരാമെന്ന വാചകത്തിനോട് പ്രതികരിക്കുക പോലും ചെയ്തില്ല. പിന്നെയും 10 നിമിഷം അവിടെ ചെലവഴിച്ചിട്ടാണ് ബെഞ്ചമിൻ പോയത്. വന്നതിലും സങ്കീർണമായൊരു മനസ്സുമായാണ് അയാൾ മടങ്ങിയത്. ഇനി ആരോടാണെന്ന് ചോദിച്ചറിയുക. സത്യത്തിൽ ആരാണ് ഈ ഉണ്ണിച്ചക്കൻ? മനുഷ്യൻ തന്നെയോ അതോ മായയോ?
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
4: ഓഹ്, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നുന്നു, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
3: അതിപ്പോ ചേവായൂർ HNK യൂറോളജി സെന്ററിൽ പോകുവാ നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റിവെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ HNK. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
6: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
7: ഇനി കാഴ്ച ക്ലിയർ ആകും.
6: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പരപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.

FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹരിയാനയിലെ ജിന്ദിനും സോണിപ്പട്ടിനും ഇടയിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താനാണ് മന്ത്രാലയത്തിന്റെ അനുമതി. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സമയബന്ധിതമായ ഇടപാടുകൾ ഉറപ്പാക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകാനും CBSEയെ സഹായിക്കണമെന്ന് പ്രധാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. വാഹനങ്ങൾ ഗതാഗത നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പിഴയടക്കാത്ത ഈ ചലാനുകൾ ഉടൻ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. സംശയാസ്പദ പേയ്മെന്റ് ലിങ്കുകൾ അടങ്ങിയ വ്യാജ ഈ ചലാൻ നോട്ടീസുകൾ തട്ടിപ്പുകാർ അയക്കുന്നുണ്ട്. ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് BJP MLA മുഖ്യമന്ത്രി VD സതീശന് കത്തു നൽകി. ശബരിമല പ്രക്ഷോഭത്തിൽ വിശ്വാസികൾക്കെതിരെ എടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വണ്ടൂരിൽ CPIM പ്രവർത്തകനെ ക്രൂരമായി ആക്രമിച്ച കേസിൽ രണ്ടുപേരെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാപ്പിൽ വടക്കേക്കര സ്വദേശികളായ രാഖിൽ, അഭിരാം എന്നിവരാണ് അറസ്റ്റിലായത്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാൻ ഈ മാസം 31 വരെ ഗവൺമെന്റിന്റെ അനുമതി. അറ്റകുറ്റപ്പണിക്ക് തടസ്സം ഉണ്ടാകാത്ത വിധം കാൽനടയാത്രയ്ക്കാണ് അവസരം. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾ പൂർണ്ണമായി പുകയിലരഹിതമാക്കാൻ ജില്ലാതല ഏകോപന സമിതി തീരുമാനം. ജില്ലയിൽ 1270 സ്കൂളുകളെ പുകയില മുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് പന്തീരാങ്കാവിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കാർത്തിക് എന്ന 19-കാരനാണ് മരിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: 96.6 Real FM.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
3: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഇവർക്കും പങ്കാളികളാകാം.
4: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
3: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
4: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
3: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്.

0: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
1: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ,
0: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്,
1: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
0: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

മലയാള സിനിമയിൽ തനതായ അഭിനയം കൊണ്ട് വിസ്മയം തീർത്ത നടനാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. തികച്ചും സ്വാഭാവികമായ അഭിനയശൈലിയിലൂടെ അദ്ദേഹം മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചു. ഒരു തബലിസ്റ്റായി കലാരംഗത്തേക്കു കടന്നുവന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണൻ നാടകരംഗത്തു നിന്നാണ് സിനിമയിലേക്കെത്തിയത്. കോമഡി വേഷങ്ങളിലും ക്യാരക്ടർ റോളുകളിലും ഒരുപോലെ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. തന്റെ സിനിമാ ജീവിതത്തിൽ 2 തവണ മികച്ച സഹനടനും 1 തവണ മികച്ച നടനുമുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. കമൽ സംവിധാനം ചെയ്ത ഗ്രാമഫോൺ എന്ന സിനിമയിൽ പാട്ടുസേട്ട് എന്ന ശ്രദ്ധേയമായ കഥാപാത്രത്തെയായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത്. ഈ സിനിമയിൽ നിന്നുള്ള ഒരു ഗാനമാകട്ടെ ആദ്യം. പ്രണയവും കാത്തിരിപ്പും നിറഞ്ഞ മനോഹരമായ ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരിയുടേതാണ്. മെലഡി രാജാവ് വിദ്യാസാഗർ ഈണമിട്ട ഗാനം ആലപിച്ചത് ഭാവഗായകൻ പി. ജയചന്ദ്രനും സംഘവും.

ഒരു നാട്ടിൻപുറത്തുകാരന്റെ നന്മയും കുശ്രുതിയും കുശുമ്പുമൊക്കെ ഒരുപോലെ അഭിനയിച്ചു ഫലിപ്പിക്കാൻ ഒടുവിൽ ഉണ്ണികൃഷ്ണന് പ്രത്യേക ഒരു കഴിവ് തന്നെയായിരുന്നു. ഇത്തരം കഥാപാത്രങ്ങളായി ക്യാമറയ്ക്കു മുന്നിൽ ജീവിക്കുകയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ സിനിമകളിലെ ഒരു പ്രധാന ഘടകമായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം സംവിധാനം ചെയ്ത തൂവൽക്കൊട്ടാരം എന്ന സിനിമയിലെ അച്ചുമാരാർ എന്ന കഥാപാത്രം ഒടുവിലാന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മികച്ചതും ജനപ്രീതി നേടിയതുമായ വേഷങ്ങളിൽ ഒന്നായിരുന്നു. ഈ ചിത്രത്തിലെ മികച്ച പ്രകടനത്തിനായിരുന്നു 1996 മികച്ച സഹനടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ സിനിമയ്ക്കു വേണ്ടി കൈതപ്രം രചിച്ച് ജോൺസൺ മാസ്റ്റർ ഈണമിട്ട് യേശുദാസ് പാടിയ മനോഹരമായ ഒരു ഗാനമുണ്ട്. നമുക്കിനി ആ പാട്ട് കേൾക്കാം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് സന്ധ്യ.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
3: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
4: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
5: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
6: കുടുങ്ങി UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
7: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
9: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
10: റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ KV ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ FM-ൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 KV ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ FM-ൽ.
0: അല്പസമയത്തിനുള്ളിൽ മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.
11: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. Good morning, I am VC Pramod. The headlines. Center forms high-level committee to study demographic change caused by infiltration and other reasons. Supreme Court to deliver its verdict today on petitions challenging special intensive revision of electoral rules. CBSE rejects claims circulating on social media about breach of its on-screen marking system, saying it was only testing site and not actual platform. IMD issues red alert for severe heat wave conditions in Madhya Pradesh, Uttar Pradesh and Vidarbha today. NASA releases details of robotic landers, hopping drones and vehicles it aims to send to moon as part of its plan to build lunar base. And in IPL cricket, Royal Challengers Bengaluru storm into final beating Gujarat Titans by 92 runs in qualifier 1 at Dharamshala. The centre has constituted a high-level committee to address the challenges of demographic changes caused by infiltration and other reasons. In a social media post, Union Home Minister Amit Shah said that the committee will be chaired by former Supreme Court Judge Justice Prakash Prabhakar Navlekar. Census Commissioner along with former IAS Officer Durga Shankar Mishra, former IPS officer Balaji Srivastava and economist Dr. Shamika Ravi have been appointed as members of the committee. The Joint Secretary, Foreigners 1 in Home Ministry will serve as the Member Secretary

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
2: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
3: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
4: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
2: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
5: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
6: സാധാരണ മനുഷ്യ

മനുഷ്യരുടെ രൂപഭാവ പകർച്ചകളിലേക്ക്. അസാധാരണമായ തന്മയത്വത്തോടെ അനിതര സാധാരണമായ അനായാസതയോടെ കടന്നു ചെല്ലാൻ നമുക്കുണ്ടായിരുന്നു ഒരു നടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ.

0: അകലെ നിന്നും ആരാധന പിടിച്ചു പറ്റുന്ന ദൂരതാരകമായല്ല. ഒന്നും രണ്ടും പറയുന്നതിനിടെ തോളത്ത് കൈയിടാനാവുന്നത്രയും സ്വാതന്ത്ര്യം നമ്മെ അനുഭവപ്പെടുത്തുന്ന സമീപ സാമീപ്യമായാണ് മലയാളി പ്രേക്ഷകൻ ഒടുവിലിനെ തിരിച്ചറിഞ്ഞത്, നെഞ്ചിലേറ്റിയത്.
1: ഒന്ന് തൊഴിക്കാൻ കൊണ്ടുവന്നതാ, മറച്ചു വെക്കുമ്പോ നഷ്ടം വരരുതല്ലോ. തൊഴടി മോളെ, ഭഗവതി തൊഴടി മോളെ,
2: എന്തിനാ ബാപ്പി മറച്ചു വെക്കുന്നത്? അതിനെ നിനക്ക് തന്നെ വളർത്തി പാല് കുടിച്ച് ശരീരം നന്നായി കൂടെ.
1: നായര് വെറുതെ വിവരദോഷം പറയരുത്. എന്റെ അപ്പനോ അപ്പന്റെ അപ്പനോ അപ്പാപ്പന്റെ അപ്പനോ പാല് കുടിച്ചിട്ടില്ല. പശുവിനെ വാങ്ങും വിൽക്കും. ഇനി ഞാനായിട്ട് എന്തിനാ പാരമ്പര്യത്തിന് കളങ്കം വരുത്തുന്നത്? തൊഴുത് കഴിഞ്ഞാ പൂവാടി മോളെ. ഇനി ഇവിടെ വിവരക്കേട് ഇനി കേൾക്കേണ്ടി വരും.
0: അവാർഡുകളാൽ അലങ്കൃതമായ ഗൗരവ പ്രകൃതിയായ കഥാപാത്രമായല്ല സാധാരണക്കാരന്റെ ഹൃദയശുദ്ധിയിൽ വിശ്വസിക്കുന്ന സത്യനന്ദിക്കാട് ചിത്രങ്ങളിലെ ഒരു കഥാപാത്രത്തിന്റെ രൂപഭാവങ്ങളിലാണ് നാം ഒടുവിലിനെ കാണാൻ ഇഷ്ടപ്പെട്ടത്.
3: ഞാൻ നക്സലൈറ്റ് ആയിരുന്നല്ലോ എന്നാണ് പോലീസ് പറഞ്ഞത്. നക്സലൈറ്റ് രാമൻകുട്ടി എഴുതിയ ചില വിപ്ലവ ഗാനങ്ങൾ ഞാൻ ട്യൂൺ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ ബൂർഷാസിയുടെ തല ഞാൻ വെട്ടിയിട്ടില്ല. പക്ഷേ എല്ലാ കേസിലും ഞാൻ പ്രതിയായി. പോലീസ് എന്നെ കൊണ്ടുപോയി തല്ലി ചതച്ച് എല്ല് തുറക്കി 7 കൊല്ലം കിടന്നു പൂജപ്പുരയില്. ഇപ്പൊ നക്സലവാസം എന്ന് പറഞ്ഞ ഒരുമാതിരിപ്പെട്ടവരൊക്കെ.
4: ഇന്ന് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ചരമദിനം.
0: ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന നടനെ, സഹപ്രവർത്തകനെ, സുഹൃത്തിനെ, കലാസ്വാദകനെ ഒരു ടെലിഫോൺ ഭാഷണത്തിലൂടെ അനുസ്മരിക്കുകയാണ് സംവിധായകൻ സത്യനന്ദിക്കാട്.

0: ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഈ ലോകത്തു നിന്ന് പോയി എന്നുള്ളത് ശരിക്കും പറഞ്ഞാല് വിശ്വസിക്കാൻ മനസ്സെപ്പോഴും തയ്യാറായിട്ടില്ല. കാരണം മിക്കവാറും ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും ഞാൻ വീട്ടിലുള്ള സമയത്ത് മിക്കവാറും ഉണ്ണിയേട്ടന്റെ കോളുകൾ ഇവിടെ വരാറുണ്ട്. അപ്പം ഫോണിന്റെ റിങ് കേട്ടാ ചിലപ്പോ രാത്രി ഒരു 10 മണിക്കും 11 മണിക്കൊക്കെ മേലെ ഫോണിന്റെ റിങ് കേട്ടാ എന്റെ മക്കൾ പറയും ഒടുവിലങ്ങളാണ് എന്ന് പറയും. അപ്പൊ സത്യമായിരിക്കും, കാര്യം അദ്ദേഹത്തിന് ഈ രാത്രി ഒക്കെ കുറെ നേരങ്ങള് കുറെ ഒരുപാട് സമയം ഇഷ്ടമുള്ള ആളുകളോട് സംസാരിക്കലും അദ്ദേഹത്തിന്റെ ഒരു വിനോദമായിരുന്നു. അപ്പം എപ്പോഴും പുള്ളിയുടെ ഒരു ശബ്ദം എന്റെ കാതിൽ മുഴങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അന്തരിച്ച ദിവസം രാവിലെ ശ്രീ പി വി ഗംഗാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം പോയി എന്ന് പറഞ്ഞപ്പോഴും എനിക്കത് അങ്ങനെ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. കാരണം ഒരു 2 കൊല്ലത്തോളമായിട്ട് അദ്ദേഹം കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖം ബാധിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ട് തന്നെ വർഷങ്ങളോളം ജീവിച്ച ആളുകളുണ്ട്. ഞാൻ അച്ഛൻ്റെ അമ്മ എന്നുള്ള സിനിമയ്ക്ക് തൊട്ട് മുമ്പ് അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞതായിരുന്നു, കാരണം രോഗമെന്ന് പറയുന്നത് നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ട് വരുന്നതല്ല. അത് ഒരു എന്താണ്, അത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് അദൃശ്യമായ ഒരു ശക്തിക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു അവകാശമുള്ള കാര്യമാണ്. അപ്പൊ അതിനെ ഭയന്നുകൊണ്ട് ഉണ്ണിയേട്ടൻ അഭിനയ രംഗത്തുനിന്ന് മാറി നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വമാണ് ഞാൻ അച്ഛൻ്റെ അമ്മയിലും സ്വതന്ത്രത്തിലും അദ്ദേഹത്തെ കൊണ്ട് അഭിനയിപ്പിച്ചത്. അപ്പം എനിക്ക് ഇപ്പം പലപ്പോഴും ഇപ്പൊ അദ്ദേഹം വിട്ടുപോയതിനു ശേഷം പലരും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയേട്ടൻ എന്റെ ആരും ആണെന്നുള്ളൊരു തോന്നൽ എനിക്ക് മാത്രമല്ല ആളുകൾക്കും ഉണ്ടായിരിക്കുന്നു. സത്യത്തിൽ വളരെ അപരിചിതരായിരുന്ന 2 വ്യക്തികളായിരുന്നു ഞങ്ങള്. അപ്പുണ്ണി എന്നുള്ള സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന് എന്റെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത്.
1: സത്യം പറഞ്ഞാൽ താൻ ഇത്രയ്ക്ക് സമർത്ഥനാണെന്ന് ഞാൻ വിചാരിച്ചു. വാദ്യാരു പണിയല്ലേ തനിക്ക്?
2: അതെ,
1: അയ്യപ്പൻ നായർ മകൾ അമ്മു എന്ന പാഠവും തനിക്ക് പഠിപ്പിക്കാണ്ടോ?
2: അപ്പോ ഇതൊരു തുറന്ന രഹസ്യ
1: ഗോളാന്തര വാർത്ത എന്ന് തന്നെ പറയാം.
0: കുറുപ്പ് മാഷ് എന്നുള്ള കഥാപാത്രം, അദ്ദേഹത്തിന്റെ ഒരു നാടൻ ഭാഷ, അഭിനയത്തിലെ ഒരു നാടൻ ശൈലി, ഇതൊക്കെ എന്നെ വളരെ കൂടുതൽ ആകർഷിക്കുകയും ഞാൻ സ്വാഭാവികമായിട്ടും നാടൻ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഥകൾ ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് സിനിമകളിലേക്ക് അദ്ദേഹം ഒരു അനിവാര്യ ഘടകമായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം എന്റെ സിനിമയിലേക്ക് കടന്നു വരുന്നത്.
3: എന്ത് വിത്തായാലും ശരി, എന്റെ അന്തോണിസ് പുണ്യാളച്ച ഹാജിയാർക്ക് 3000 ആണ് പോണത്. അത് നീ 5000 ആയിട്ട് മടക്കി തരണേ.
4: ഈ കയറങ്ങോട്ട് പിടിച്ചോളിയും കായ് ഇങ്ങോട്ട് എടുത്തോളിയും.
0: പക്ഷേ ഷൂട്ടിങ്ങിനപ്പുറത്ത് അല്ലെങ്കിൽ ഒരു സിനിമയുടെ ജോലികൾക്കപ്പുറത്ത് ഉണ്ണിയേട്ടൻ ഒരു ശരിക്കും ഒരു ജ്യേഷ്ഠ സഹോദരൻ പോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവ വിശേഷങ്ങൾ പലപ്പോഴും എനിക്ക് എന്നെ വളരെ കൂടുതൽ ആകർഷിച്ചത്. ചില സമയത്ത് അദ്ദേഹം വളരെ വാശിയുള്ള ഒരാളായി മാറും.

0: ചിലപ്പോൾ വളരെ കുസൃതി കാണിക്കുന്ന കുട്ടികളെ പോലെ ആയി മാറും. അപ്പോൾ ചിലപ്പം ഒരു ഒരു ഇന്ന സമയത്ത് വരാമെന്ന് പറഞ്ഞിട്ട് വരാതെ മുങ്ങിക്കളയും. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സ്വഭാവത്തിൻ്റെ പല എന്താണ് പല രീതികളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് ഒരു നടൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ്. ആക്ടർ എന്നുള്ള നിലയിൽ ഒടുവിലിൻ്റെ ഒരു അനായാസമായ അഭിനയ ശൈലി.
1: ഒരു കിലോ കോഴിക്ക് 40 രൂപ, ആടിന് 150, മനുഷ്യന്റെ ഇറച്ചിക്ക് എന്ത് വിലയാടെ ഉള്ളത്?
2: ആടിനെയും കോഴിയും പോലെയാണ് മനുഷ്യൻ,
1: വ്യത്യാസമുണ്ട്. ആടിനും കോഴിക്കും പ്രസംഗിക്കാൻ അറിയില്ല, ജാത നടത്താൻ അറിയില്ല, വോട്ടവകാശമില്ല, ആ വ്യത്യാസമുണ്ട്.
0: ഫ്ലെക്സിബിലിറ്റിയുടെ ഒരു ഹൈറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ഒരിക്കലും ഒരു കഥാപാത്രമായിട്ട് അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത വിധത്തിൽ അദ്ദേഹം പ്രസന്റ് ചെയ്യാറുണ്ട്. എന്റെ സിനിമകളിലേക്കാൾ കൂടുതൽ എനിക്ക് മറ്റു സിനിമകളിൽ ഞാൻ ആസ്വദിക്കാറുണ്ട്. കാരണം സർഗം എന്നുള്ള സിനിമയിലൊക്കെ ഒരു നോട്ടം കുട്ടനമ്പുരാനൊക്കെ നോക്കിയിട്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്ന സമയത്തുള്ള ഇദ്ദേഹത്തിന്റെ നോട്ടങ്ങള്, ചില മൂളലുകള്, ഇതൊക്കെ ഒരു അർത്ഥം കൺവേ ചെയ്യാനായിട്ട് അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്.
1: ബുദ്ധിമുട്ടായി എന്നറിയാം.
3: ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ.
1: എനിക്ക് കുട്ടികൾക്ക് ദാഹിക്കുമ്പോ തൊണ്ട നനയ്ക്കാൻ എന്തെങ്കിലും അത്രേ വേണ്ടു.
0: എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനോടുള്ള കൂടുതൽ ഉള്ള അടുപ്പം തോന്നാൻ കാരണം അദ്ദേഹത്തിന്റെ ഒരു മാനുഷികപരമായ ഒരു ഒരു ഫീലിംഗ് ആണ്. അതായത് സ്വഭാവത്തിലെ ദയ അല്ലെങ്കിൽ അനുകമ്പ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇപ്പം ഒരാളെ പറ്റിയിട്ട്, മരിച്ചു പോയ ഒരാളെ പറ്റി അനാവശ്യമായി പറയുന്ന പോലെയല്ല. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഈ ഫിനാൻഷ്യൽ അത്ര വലിയ ഒരു എന്താണ് വളരെ സുരക്ഷിതമായ ഒരു അവസ്ഥയിലൊന്നായിരുന്നില്ല അദ്ദേഹം. ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്? അപ്പം എനിക്ക് തോന്നി ചിലപ്പോൾ ഡയാലിസിസിനൊക്കെ പണം വേണ്ടി വരും. ഞാൻ വെച്ചാൽ എന്താണ് ഉണ്ണിയേട്ടാ, എന്താ വേണ്ടത്? അല്ല, അത് നമ്മുടെ ഒരു ഒരു ക്യാമറാമാൻ കിഡ്നി തകരാറായിട്ട് ഡയാലിസിസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സത്യം എന്തെങ്കിലും ഒന്ന് സഹായിക്കുകയാണെങ്കിൽ അയാൾക്ക് 5000 രൂപ കടമുണ്ട്, പിന്നെ കുറച്ച് ഡയാലിസിസ് ചെയ്യും വേണം. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്. അപ്പം ഇത് ഇതുപോലെ 100 കാര്യങ്ങളുണ്ട്. കാര്യം ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനഃപൂർവ്വം ഓർക്കേണ്ട കാര്യമില്ല. പലപ്പോഴും എന്ത് കാര്യം സംഭവിക്കുമ്പോഴും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ണിയേട്ടൻ്റെ ഉണ്ടായിട്ടുണ്ടാവും. ഒരിക്കൽ ഈ നാടോടിക്കാറ്റ് എന്നുള്ള സിനിമ റിലീസ് ചെയ്തിട്ട് എത്രയോ വർഷങ്ങളായി. ഒരു ദിവസം നാടോടിക്കാറ്റ് ഏതോ ചാനലിൽ വന്നു കഴിഞ്ഞ ശേഷം ഉണ്ണിയേട്ടൻ ഫോൺ ചെയ്തു, സത്യനല്ലേ എന്ന് ചോദിച്ചു. അതെ. അദ്ദേഹം ഭയങ്കര ചിരി തുടങ്ങാണ്. ഞാൻ എന്താണ് ഉണ്ണിയേട്ടൻ ചിരിക്കുന്നത്? ചിരിച്ചോണ്ടായിരിക്കുന്നു. അവസാനം പുള്ളി പറഞ്ഞു, ഞാനിപ്പോൾ നാടോടിക്കാറ്റ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൽ ശ്രീനി എഴുതിയൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതായത് ജീവിക്കാൻ വേണ്ടി ഒരു പോലീസുകാരാവാൻ പോലും ഞങ്ങൾക്ക് മടിയില്ല സാർ എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് ശ്രീനിവാസനും ലാലും കൂടി പറയുന്ന സീൻ കണ്ടിട്ട് ചിരിച്ചാണ്. അപ്പം അതിലെ ഒരു നർമ്മഭാവം അദ്ദേഹത്തിനെ ആകർഷിച്ചതിനെ പറ്റിയാണ് പറഞ്ഞത്. അതുപോലെ കൂടുതൽ പല സിനിമകളിലും അദ്ദേഹം അഭിനയിക്കാൻ പോവാതിരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, എന്തുകൊണ്ടാണ് ഉണ്ണിയേട്ടൻ പോയിക്കൂടെ? കാര്യം ഇതൊരു തൊഴിലും കൂടിയാണല്ലോ, നമുക്ക് പണം കിട്ടുന്നതാണ്. അദ്ദേഹം പറയുമ്പോൾ, സത്യ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ചില സെറ്റപ്പുകൾ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്ന മുഴുവൻ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ പറയുന്ന അവർക്ക് മനസ്സിലായില്ല, അവർ പറയുന്ന നമുക്ക് മനസ്സിലായെങ്കിൽ പ്രോബ്ലം ഇല്ല. ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്ന വിഡ്ഢിത്തങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ എങ്ങനെയാണ് ഞാൻ പോവുക? അപ്പം ഇങ്ങനെ ഒരു സ്വന്തം കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അതുപോലെ ഒരു ഒരു സിനിമകളുടെ വിജയങ്ങളെ കണക്കിലെടുക്കുന്ന ഒരാൾ, അതായത് വിജയം പരാജയം. ഇപ്പോൾ യാത്രക്കാരെ ശ്രദ്ധിക്കുന്നുള്ള സിനിമ ഞാൻ സംവിധാനം ചെയ്യുമ്പോൾ അതിൽ അദ്ദേഹം ഒരു ഒരു വാച്ച്മാനായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സാധാരണ എനിക്ക് തരുന്നതിനേക്കാളും പകുതി പണം മാത്രമേ ഈ സിനിമയ്ക്ക് എനിക്ക് തരാൻ പാടുള്ളൂ. ഞാൻ ചെന്താ ഉണ്ണിയേട്ടൻ്റെ ഫുൾ എമൗണ്ട് തരാൻ ഇവർ തയ്യാറാണ്, എൻ്റെ പ്രൊഡ്യൂസേഴ്സ് തയ്യാറാണ്. അപ്പോൾ അല്ല, ഇത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത വ്യക്തി, നിർമ്മാതാവ് അദ്ദേഹത്തിൻ്റെ തൊട്ട് മുൻപെടുത്ത സിനിമ വളരെ ഫെയിലിയറായി പോയ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അതിലും കൂടുതൽ വാങ്ങിക്കാൻ പാടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ആ സിനിമയിൽ ഉണ്ണിയേട്ടൻ അഭിനയിച്ചിട്ടില്ലോ? ഇല്ല, ഞാൻ അഭിനയിച്ചിട്ടില്ല. എങ്കിലും അയാൾ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അയാൾ രക്ഷപ്പെടാൻ വേണ്ടിയ സിനിമ ചെയ്യുന്നതല്ലേ, അതിൽ എന്നാൽ കഴിയുന്നൊരു കോൺട്രിബ്യൂഷൻ. എന്നിട്ട് അദ്ദേഹം വാങ്ങിക്കാറ് ഞാൻ നിർബന്ധിച്ച് കുറച്ചെങ്കിലും പൈസ പിന്നീട് കൊടുത്ത് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇതൊന്നും പുറമെ ആരും അറിയാത്തതും പുറമെ ആരും കാണാത്തതുമായിട്ടുള്ള നന്മയുടെ വശമാണ്. അപ്പം സിനിമയിൽ നമുക്കറിയാം, തിളങ്ങി നിൽക്കുമ്പോൾ മാത്രമേ ആളുകളെ ആകർഷിക്കുകയോ അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുകയോ ചെയ്യുള്ളൂ. അതല്ലാത്ത സമയത്തും അവർക്കൊരു ജീവിതമുണ്ടെന്നും അവർ അവരുടെ ഒരു ഒരു ഒരു ക്യാരക്ടർ ഉണ്ടെന്നും മനസ്സിലാക്കിപ്പിക്കുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് ഉണ്ണിയേട്ടൻ.
1: ബോംബും തോക്കും ഞാൻ കുറെ കണ്ടതാ. ലാത്തിയും കത്തി എനിക്ക് പുത്തിരിയല്ല. ഹോ, ഇത് എല്ലാത്തിനെയും കടത്തി വെട്ടിക്കളഞ്ഞു. കണ്ണൻ മെമ്മോറിയൽ സ്കൂളിലെ റിഹേഴ്സൽ ഞങ്ങൾ അവസാനിപ്പിച്ചു.
3: എന്ത് പറ്റി?
1: മോളെ വിനോദിനി ഒന്ന് ചോദിച്ചോട്ടെ, ഇതുപോലുള്ള സംസ്കാരശൂന്യന്മാർ ജീവിക്കുന്ന ഈ നാട്ടില് ഇങ്ങനൊരു

0: ഗ്രാമീണ കലാമേളയുടെ ആവശ്യമുണ്ടോ?
1: വാസുവേട്ടൻ കാര്യം പറഞ്ഞല്ലോ എനിക്ക് മനസ്സിലാവൂ. പിന്നെ ഗ്രാമീണ കലാമേള അത് പഞ്ചായത്തിന്റെ തീരുമാനമാണ്, അതെന്തായാലും നടത്തും.
0: ഉറപ്പാണോ?
1: എന്താ സംശയം?
0: അങ്ങനെയാണ് ഈ മുറ്റത്തോ മുറിയിലോ വെച്ച് റിഹേഴ്സലിനുള്ള സൗകര്യം ചെയ്തു തരണം.
1: കാര്യം പറയോ വാസുവേട്ടാ.
0: ഞാനത് എങ്ങനെ ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച്? അല്ല, അവരും കണ്ടു. എന്നാലും വിനോദിന് എന്റെ മോളെ പോലെയല്ലേ, എങ്ങനെ പറയും പറയാതിരിക്കും.
1: എന്താണെങ്കിലും പറഞ്ഞോളൂ, പഞ്ചായത്ത് മീറ്റിംഗിനെക്കാളും തരംതാണ കാര്യം ആയിരിക്കില്ലല്ലോ.
0: അത് ശരിയാ. നമ്മുടെ ഇവനില്ലേ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഇരുകാലി ജന്തു ജോണി വെള്ളിക്കാല, അവനെ എന്റെ ഈ പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ട്.
2: എനിക്ക് ഉണ്ണേട്ടനായിട്ടുള്ള ഒരു വ്യക്തി ബന്ധം എന്ന് പറയുന്നത് പലപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ചില കുട്ടികളെ പോലുള്ള ചില കുസൃതികൾ. ചില സിനിമയ്ക്ക് രണ്ട് ദിവസം അഭിനയിച്ചിട്ട് ഉണ്ണേട്ടൻ അവിടെ നിന്ന് ചിലപ്പോൾ മുങ്ങിക്കളയും, മാറിക്കളയും. അപ്പോൾ ഒരു ദിവസം ഞാനൊരു ഒരു എനിക്ക് എൻ്റെ ഒരു സുഹൃത്തായ സംവിധായകനാണ്, അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു രണ്ട് ദിവസം ഉണ്ണേട്ടൻ അഭിനയിച്ചു, പിന്നെ വിളിച്ചിട്ട് വരുന്നില്ല, സുഖമില്ല, ജലദോഷം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്താ ചെയ്യുക. ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാം. ഞാൻ നേരെ ഉണ്ണേട്ടനെ വിളിച്ചു. ഉണ്ണേട്ടനെ വിളിച്ചപ്പോൾ ഉണ്ണേട്ടൻ പറഞ്ഞു വളരെ ഹാപ്പി ആയിട്ട്, സോറി, ഞാൻ പറഞ്ഞു എന്താണ് നിങ്ങൾ ഈ ഇന്നാളുടെ സിനിമയിൽ പോകാറ്? അപ്പോൾ പുള്ളി പറഞ്ഞു അതല്ല, ഞാൻ അദ്ദേഹം എന്നെ വികൃതമായിട്ട് അഭിനയം പഠിപ്പിക്കുക, പിന്നെ ഞാൻ എങ്ങനെയാണ് അവിടെ നിൽക്കുക? അതായത് സംവിധായകൻ പറയുന്നത് അനുസരിക്കുക എന്നുള്ളൊരു നടൻ്റെ ധർമ്മമാണെങ്കിലും അയാൾ പറയുന്നത് വിഡ്ഢിത്തമാണെങ്കിൽ ഞാൻ അതെങ്ങനെ ഫോളോ ചെയ്യും എന്നാണ്. ഞാൻ നിങ്ങളതൊന്നും നോക്കണ്ട, നിങ്ങൾ ചെന്ന് അഭിനയിച്ച് ആ പടം തീർത്തു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്നേഹത്തിൻ്റെ സ്വാധീനം എനിക്ക് ഉണ്ണേറ്റലുണ്ടായിരുന്നു.
3: ഇപ്പോഴത്തെ കാലം മാഷന്മാർ മുടി നീട്ടാറില്ല, അവർക്ക് ഡാൻസ് പറഞ്ഞുകൂടാന്ന് വെച്ചോളൂ. അപ്പം നമുക്ക് തുടങ്ങാം, മോള് വരൂ.
2: പിന്നെ അസാമാന്യമായ താളബോധം ഉള്ള ഒരാളായിരുന്നു ഉണ്ണേട്ടൻ. നടന്മാർക്ക് നടന് താളം എന്നുള്ളത് വളരെ അത്യാവശ്യമാണെങ്കിൽ താളബോധം, അതായത് ശരിക്കും സംഗീതം, അദ്ദേഹം സംഗീതം നൽകിയ കുറെ പാട്ടുകൾ തന്നെ കാസറ്റുകളായിട്ട് ഇറക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുത്രാളിക്കാവ് അമ്പലത്തിനൊക്കെ വേണ്ടിയിട്ട് ചില ഭക്തി ഗാനങ്ങൾ, അതല്ലാതെ തന്നെ ചില ലളിത ഗാനങ്ങളൊക്കെ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. നെടുപൊടി വേണു ഒരിക്കൽ പറഞ്ഞു ദശപുഷ്പം എന്ന് പറഞ്ഞിട്ട് പാട്ടുകളുള്ള ഒരു കാസറ്റ് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ആ കാസറ്റിൽ 11 പാട്ടുകൾ ഉണ്ടായിരുന്നു, ഒരു പാട്ട് എക്സ്ട്രാ ചേർക്കേണ്ടി വന്നു. എന്നിട്ട് ഉണ്ണേട്ടനായിട്ട് ദശപുഷ്പം എന്ന് പേരിട്ട് പറഞ്ഞു ഉണ്ണേട്ടനെ കളിയാക്കാറുണ്ടായിരുന്നു. അപ്പം മെലഡിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹം

0: നല്ല തബലിസ്റ്റാണ് ഉണ്ണിയേട്ടൻ. ഇപ്പം എൻ്റെ നരേന്ദ്രൻ മകൻ, ജയകാന്തൻ മകൻ എന്നുള്ള സിനിമയിലൊക്കെ ഇദ്ദേഹം തബല വായിക്കുന്നുണ്ട്. അപ്പം നേരത്തെ നാടക സമിതികളിൽ തബല വായിക്കുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ നമ്മൾ അറിയാത്ത ഒരു ഒരു ഒരുപാട് മുഖങ്ങൾ അദ്ദേഹത്തിനുണ്ട്.
1: കേക്കാൻ കേമന്മാരും കേമത്തികളും മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറാത്ത ഒരു കാലുണ്ടായിരുന്നു കൃഷ്ണവർമ്മയ്ക്ക്.
2: വേണ്ട വേണ്ട വേണ്ട, പഴങ്കഥ കെട്ടഴിക്കണ്ട. ഈ അപസ്വരം കേൾക്കാൻ വന്നിരിക്കാൻ മാത്രം ബഡുക്കൂസുകളുള്ള നാട് ഏതാണാവോ?
1: ഗോകർണം ഒന്ന് പോണ്ട അവിടുന്ന്. അപസ്വര അത്ര. ചെമ്പേ വൈത്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശിഷ്യനായിരുന്നു കൃഷ്ണവർമ്മ. കൊല്ലങ്കോട് രാജാവ് എന്റെ കച്ചേരി കേട്ടിട്ട് സന്തോഷത്തോടുകൂടി തന്ന

0: ഈ ഹാർമോണിയം കൂടുതൽ 500 രൂപയും, അന്നത്തെ 500 രൂപ ഇന്നത്തെ 50,000, ഇതൊക്കെ പറഞ്ഞു കേൾപ്പിച്ച് കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട കാര്യം എനിക്കില്ല.
1: പിന്നെ ദാ ഇപ്പോഴത്തെ അടക്കം ഒരു 3000 പ്രാവശ്യമായല്ലോ ഈ കൊല്ലംകോട്ട് ഹാർമോണിയ കഥ എന്നോട് പറയണു.
0: പറയപ്പിക്കണതല്ലേ. ഓ, ഒരു സംഗീത ടീച്ചർ വന്നിരിക്കണു. ആരാപ്പാ? എം എസ് സുബ്ബലക്ഷ്മിയോ? എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളുടെ അടുത്ത് പറ്റും.
1: മതി, ആ കുട്ടികളെങ്കിലും ഉണ്ടല്ലോ. പൂച്ചയുടെയും പട്ടിയുടെയും മുമ്പിൽ പാടുന്ന ഗതികേട് വന്നിട്ടില്ലല്ലോ.
0: ഓ, തരതല തരതല, അതും ത്രിസന്ധ്യ നേരത്ത്. കാവില് തിരിവെച്ചോ?
1: വെച്ചല്ലോ.
0: നിലവറയിലെ കടാവിളക്കിൽ എണ്ണ ഒഴിച്ചോ?
1: ഒഴിക്കാലോ.
0: എന്നാ ഒഴിക്ക സുബ്ബലക്ഷ്മി?
1: ഒഴിക്ക ചെമ്മാങ്കുടിയെ.
2: ഈ ഒഴിവുള്ള സമയങ്ങളിൽ ചിലപ്പോ അദ്ദേഹം പാടുമായിരുന്നു, സെറ്റുകളൊക്കെ ഇരുന്നിട്ട് പാടുമായിരുന്നു. ഭരതനും അദ്ദേഹവും കലാമണ്ഡലിലെ ഹൈദരാലിയും കൂടി ഉണ്ടായിരുന്ന ഒരു കോമ്പിനേഷൻ. ഈ മൂന്ന് പേരും സംഗീതത്തിനോട് കൂടുതൽ താല്പര്യമുള്ള, സംഗീതം അറിയാവുന്ന വ്യക്തികളായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനെ പറ്റിയിട്ട് ഈ സിനിമയുടെ ഇടവേളകളിൽ ഞാൻ ഉണ്ണിച്ചേട്ടനായിട്ട് സംസാരിക്കാറുണ്ട്. അതുപോലെ ഉണ്ണിയേട്ടൻ്റെ മറ്റൊരു ഒരു ഒരു പ്രത്യേകത എന്ന് വെച്ചപ്പോൾ ചില ചില ചില ക്യാരക്ടേഴ്സ്, ഇപ്പോൾ അടൂർ ഗോപാലൻ നിഴൽക്കുത്ത് എന്നുള്ള സിനിമ, അതിലെ ഒടുവിലിൻ്റെ ഉണ്ണിയേട്ടൻ്റെ മുഖം മാത്രമല്ല, മൊത്തം ഒരു ശരീരം തന്നെ, ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ ഒരു ആരാച്ചാരെ ക്രമീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ തൂവൽക്കൊട്ടാരത്തിലെ അച്യുതമാരാണെന്നുള്ള വേഷം, അതിൽ സ്വന്തം മകളുടെ ജീവിതം പണയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവളുടെ ജീവിതം ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹത്തിന് കീഴ്പ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്നിട്ട് അമ്പലത്തിന് മുമ്പിൽ വെച്ച് കൊട്ടി കൊട്ട് നിർത്തിയിട്ട് ഉള്ള ഒരു ചില സീക്വൻസുകൾ, അതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നനയിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. ചില അവസരങ്ങളിൽ ചില ക്യാരക്ടേഴ്സ് ഉള്ളിലേക്ക് കയറിയിട്ടില്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയും ഇന്ന് നമുക്കത് എടുക്കണ്ട, അല്ലെങ്കിൽ ഇന്ന് തുടങ്ങണ്ട. തലയണ ബന്ധത്തിലെ ഒരു ഡാൻസ് മാസ്റ്റർ റോൾ അതായിരുന്നു, ഒരു ചെറിയ റോളാണ്. പക്ഷേ വേഷമിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ കഥാപാത്രം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, നമുക്ക് നാളെ ചെയ്താൽ മതിയോ. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് അഭിനയിച്ചിട്ടും ഒരു പുതുമുഖത്തിൻ്റെ ഭാവം അല്ലെങ്കിൽ ഒരു പുതുമുഖത്തിൻ്റെ ഭയം അദ്ദേഹത്തെ വിട്ടുമാറിയിരുന്നില്ല. അതാണ് ഒരു ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്.
3: ഒട്ടും സമയമുണ്ടായിട്ടല്ല, പക്ഷേ സുലോചന തങ്കപ്പൻ പറഞ്ഞാൽ തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. ഞാൻ കെ ജി പൊതുവാണ്.
4: ഡാൻസ് മാസ്റ്റർ?
3: അതെ.
4: ഒരു മാസം മുമ്പ് സുനിച്ചേച്ചി താങ്കളെ പറ്റി പറഞ്ഞത്.
3: യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ തിരക്കിലായിരുന്നു ഞാൻ. ഞാൻ സാധാരണ വീടുകളിൽ ചെന്ന് ക്ലാസ് എടുക്കാറില്ല, പക്ഷേ സുലോചന തങ്കപ്പൻ പറയുമ്പോൾ
4: എന്റെ മോക്ക് ഒന്നാം സമ്മാനം കിട്ടണം. ഡാൻസിന്റെ എല്ലാ മത്സരങ്ങളിലും ഒന്നാം സമ്മാനം തന്നെ മോക്ക് കിട്ടണം.
3: അത് നമ്മളിപ്പോ ക്ലാസ് തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ.
4: അതെ, സാറ് വിചാരിച്ചാ നടക്കും.
3: നമുക്ക് നോക്കാം.
4: നോക്കിയാ പോരാ, ഉറപ്പ് തരണം.
3: ഞാൻ സാധാരണ ആർക്കും അങ്ങനെ ഉറപ്പ് കൊടുക്കാറില്ല. സുലോചന തങ്കപ്പൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, എന്തോ ഉറപ്പ് തരാൻ തോന്നിപ്പോന്നു.
4: അത് മതി.
3: എന്താ പേര്?
4: മൈ നെയിം ഈസ് കാഞ്ചന.
3: കാഞ്ചന, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വാരിൽ. കവിക്ക് തെറ്റി ഈ ബന്ധനം, മധുരമുള്ള ബന്ധനം. ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ.
4: ഇല്ല. മോളെ ദിവ്യെ, ഒന്നിങ്ങി വന്നേ.
5: വരുന്നു മമ്മി.
3: എത്ര കുട്ടികളുണ്ട്?
4: ഇവിടെ ഉള്ളു.
3: ഇനി കുട്ടികൾ വേണ്ടേ? എന്താ പിന്നെ കുട്ടികൾ ആവാഞ്ഞേ?
4: മോള് വാ, മോളെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന മാഷ.
2: ഞാനും മീര ജാസ്മിനും അതുപോലെ പുതിയ കുട്ടികളൊക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ അവരെ വിളിച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. ഉണ്ണിയേട്ടൻ അഭിനയിക്കാൻ വരുമ്പോൾ ഉണ്ണിയേട്ടൻ കാറിൽ വന്ന് ഇറങ്ങുന്ന സമയത്തോട്ട് നിങ്ങൾ ചെറുതായിട്ട് അവർ അദ്ദേഹത്തിന് നിരീക്ഷിക്കാൻ പറയും. അദ്ദേഹം വന്നിറങ്ങിയാൽ ആദ്യം ചെയ്യുന്ന എടുക്കാൻ പോകുന്ന സീൻ വായിച്ച് പഠിക്കലാണ്. അത് വായിച്ച് ഒറ്റയ്ക്കിരുന്ന് പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടിയുടെ ശ്രദ്ധയോടുകൂടി അത് പഠിക്കും. ആ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ബാക്കി എന്ത് തമാശയുള്ളൂ. അപ്പോൾ പലപ്പോഴും ഇത്രയും കൂടുതൽ പ്രസിദ്ധനായി കഴിഞ്ഞിട്ടും ഇദ്ദേഹം ഒരു ക്യാരക്ടറിന് വേണ്ടി എന്തിനാണ് ഇത്രയും കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നത് നമുക്ക് തോന്നാറുണ്ട്.
6: എന്റെ അന്തോണിസ് പുണ്യാളച്ച, ചതിച്ചോ? പശു പശു പശു, ഒന്നര കൊമ്പി.
7: എന്താ വാപ്പി ഇത്?
6: 3000 കൊടുത്ത് വാങ്ങി എന്റെ പശു പോയി.
7: അപ്പൊ നീ പശുവിനെ കെട്ടണ്ട ഓടിയത്?
6: അല്ല, പശുവിനോട് പൊക്കളാൻ പറഞ്ഞു.
8: ഇതിപ്പോ അതുപോലെ ഒരു ചത്തെടുക്കുമ്പോ പശുവിനെ കെട്ടാൻ നിൽക്കണേ.
9: വഴി ഉണ്ടാക്കാൻ കരയണ്ട, താൻ ഭഗവതിക്ക് ഒരു പ്രാർത്ഥന കൊടുക്ക, പശു താനേ വരും.
7: ശരിയാ, പോയ പശു അതുപോലെ തിരിച്ചു
6: റിവേഴ്സിൽ വരും. ഓ, പോയ 3000-ന്റെ കൂടെ എന്റെ ഒരു 10 രൂപ കൂടി വെളിച്ചപ്പാണ്ട് പോയിക്കോട്ടെ എന്ന്. നല്ല ബിസിനസ്സാ.
9: എന്നാ താനിരുന്ന് കരേ, വരീ നേരെ.
8: അല്ല, എന്താ നിറം?
6: തന്റെ നിറം പോയിക്കോ അവിടുന്ന്.
2: അപ്പം

0: ഇപ്പം ഓർത്തെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓർത്തെടുക്കുമ്പോൾ വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങൾ അത് നമ്മുടെ സ്വകാര്യമായ ഓർമ്മകളാണ്. ആ ഓർമ്മകൾ അറിയാതെ വന്നു ചേരുന്നതാണ്. അതൊരു ഒരു വാക്കുകളിലൂടെ പറയുമ്പോൾ അതിനൊരുപാട് പരിമിതികളുണ്ട്. കാരണം ചിലത് വേദനിപ്പിക്കുന്നതാണ്, ചിലത് കണ്ണു നനയിപ്പിക്കുന്നതാണ്, ചിലത് പൊട്ടിച്ചിരിപ്പിക്കുന്നതാണ്. ഉണ്ണിയേട്ടനെ പറ്റിയൊക്കെ ഒരുപാട് തമാശകൾ ഞങ്ങളുടെ സെറ്റുകളിലൊക്കെ തമാശകൾ പ്രചരിക്കാറുണ്ട്, പല പല പല രീതിയിലും. ഞാൻ ചില സമയത്ത് ഉണ്ണിയേട്ടൻ ഷൂട്ടിങ്ങിലെങ്കിലും രാവിലെ എൻ്റെ സെറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തും. ജയറാമൊക്കെ എൻ്റെ അടുത്ത് പറയും, ഉണ്ണിയേട്ടൻ പാവം ഒന്ന് ഒന്ന് ഒരു ഒന്ന് പരോൾ കൊടുത്തൂടെ, ഒന്ന് ഇവിടെ നിന്ന് വിട്ടൂടെ, ചിലപ്പോൾ വിടൂല. കാര്യം എനിക്ക് ഇഷ്ടമാണ്, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഉണ്ണിയേട്ടൻ്റെ ഒരു സാന്നിധ്യം സിനിമ സെറ്റിലുണ്ടാക്കുന്ന ഒരു ചടുലമായ അതല്ലെങ്കിൽ ഒരു ഒരു രസം ജനിപ്പിക്കുന്ന ഒരു ഒരു സന്ദർഭം അല്ലെങ്കിൽ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ.
1: ചേട്ടൻ ഇപ്പൊ ആത്മഹത്യ എഴുതണു, റിട്ടയർഡ് നെക്സലേറ്റ് ആകുമ്പോ അങ്ങനെയൊക്കെ വേണല്ലോ. ഏതെങ്കിലും വാര്യക്കാർക്ക് കൊടുത്ത ആ ഒരു ഗണ്ടശ പ്രസിദ്ധീകരിച്ചോളൂ. എഴുതുമ്പോ കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ ചേർക്കണമെന്നുള്ളൂ. ഒരു പോലീസുകാരനെ അടിച്ച് നിലം പ്രച്ചാക്കി, എസ് പിയുടെ നേരെ തോക്കി കൂണ്ടി, അങ്ങനെയൊക്കെ. എന്നാലേ വായനക്കാർക്ക് ഒരു ഹാരം ഉണ്ടാവുള്ളൂ. ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കുംഭകോണത്താണോ സ്ഥിരതാമസം?
2: അതെ.
1: ആ, അതാ മനസ്സിലാവാത്തത്. എടോ, ഒരു മലയാളി എന്ന് പറഞ്ഞാൽ പതിനെട്ട് അടവും പയറ്റാൻ അറിയുന്നവരുടെ ഇടയിൽ കേരളത്തിൽ ജീവിക്കണം. ഹൂ ഇസ് എ മലയാളി? ഹീസ് കേരളത്തിൽ ജീവിച്ചവൻ. ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവൻ ലോകത്തിൽ എവിടെ പോയാലും സുഖമായിട്ട് ജീവിക്കും. ആട്ടെ, ഈ സ്ഥലം എത്ര സെന്റ് ഉണ്ട്?
2: 65 സെന്റ്.
1: സെന്റിന് എന്ത് വില കിട്ടും?
2: അതൊന്നും എനിക്കറിയില്ല.
1: ആ,
2: ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ സർവേ നമ്പർ പത്രത്തിൽ നോട്ടിഫൈ ചെയ്ത് വന്നിരുന്നു.
1: ഓ, ഈ സ്ഥലം ഏത് ഭാഗത്താ?
2: അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇവിടേക്കൊക്കെ വരുന്നത്. അച്ഛൻ 25 കൊല്ലം മുമ്പ് ഇവിടെ നിന്ന് കുംഭകോണത്തേക്ക് പോയതാണല്ലോ.
1: 25 കൊല്ലം മുമ്പ്?
2: അതെ.
1: ഭൂനികുതി അടച്ച റെസീറ്റ് ഉണ്ടോ?
2: ഇല്ല.
1: അപ്പൊ താൻ ഇന്ന് തന്നെ പണം മേടിച്ചു പോവും.
2: ഓ, ആശ്വാസായി.
1: എടോ കുംഭകോണകം, കാള പെട്ടെന്ന് കേട്ട് കയറെടുത്തിട്ട് ഇറങ്ങിയില്ലേ? നേരെ വില്ലേജ് ഓഫീസിലേക്ക് വിട്ടോ? തണ്ടപ്പേര് നോക്കി എന്ത് ഇടുന്ന അവര് പറയും.
2: തണ്ടപ്പേരോ?
1: ഓ, തണ്ടപ്പേരല്ല, തണ്ടപ്പേർ. അങ്ങനെ ഒരു പേരുണ്ട്, അവിടെ പറഞ്ഞാൽ മതി.
2: വലിയ ഉപകാരം, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ചേട്ടാ, ഇവിടെ അടുത്ത് വല്ല പുഴയോ കിണറോ വല്ലതും ഉണ്ടോ? ഒന്ന് കുളിക്കൊക്കെ വേണേ.
1: ഓ, തമിഴ്നാട് വരെയല്ലേ, അവിടെ എല്ലാ പരിപാടിയും റോഡ് സൈഡിലാണല്ലോ. ഇപ്പൊ നമ്മൾ നടന്നു വന്നത് കുളത്തിന്റെ പക്കത്ത് കൂടെയാ. അങ്ങനെ നേരെ തിരിച്ചു നടന്നോ.
2: റൊമ്പ താങ്ക്സ്.
1: ആ, അപ്പോഴേ അവിടെ അമ്പലക്കുള വൃത്തികേടാക്കരുത്.
0: കുറച്ച് ഇപ്പോ ഒരു ഒരു വളരെ അത്ഭുതകരമായ ഒരു കാര്യം, അദ്ദേഹം ഈ രോഗത്തിന്റെ കാഠിന്യം മനസ്സിലാക്കിയിട്ടില്ല, അതല്ലെങ്കിൽ മനസ്സിലായി എന്ന് അദ്ദേഹം ഭാവിച്ചിട്ടില്ല. രസതന്ത്രത്തിന്റെ ഷൂട്ടിങ്ങിന് വരുമ്പോഴും എന്നോട് പറഞ്ഞത്, ഇത് കുറച്ചുനാൾ കഴിഞ്ഞാൽ ഈ ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊന്മുട്ടണ താറാവ് പോലെ, മഴവിൽക്കാവടി പോലെ നല്ല നാട്ടുമ്പുറത്തിന്റെ ഹരമുള്ള കഥ ചെയ്യണം, കഥാപാത്രങ്ങൾ ചെയ്യണം. അപ്പൊ എനിക്ക് അറിയാം, എന്റെ മനസ്സിന്റെ ഉള്ളിൽ എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. കാരണം ഡോക്ടേഴ്സായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്, ഇതൊരു മാറ്റപ്പെടാവുന്ന ഒരു അസുഖമല്ല. പക്ഷെ ഉണ്ണിയേട്ടൻ അങ്ങനെ വിശ്വസിച്ചിട്ടേ ഇല്ല. കാരണം ഇത് ഞാനിനി ഒരു ഒരു കുറേം കൂടി ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാനുണ്ട് സത്യ. ഞാൻ പെട്ടെന്നൊന്നും പോകില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് അങ്ങനെ ഈ ഇത്ര പെട്ടെന്ന് കണ്ണിൻ്റെ മുമ്പിൽ നിന്ന്. 62 വയസ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു വലിയ പ്രായമൊന്നുമല്ല. ഉണ്ണിയേട്ടൻ കാണുമ്പോൾ പലപ്പോഴും അതിനേക്കാൾ കൂടുതൽ തോന്നും. ഈ അടുത്ത് ഈ വേർപിരിയുന്നതിന് മുമ്പ്, കുറച്ച് ദിവസം മുമ്പ് ഡയാലിസിന് വന്നിരിക്കുന്നു, ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നു. ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, എന്താണെന്ന് അറിഞ്ഞൂടാ, കൂടുതൽ അവശനായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഏതായാലും വീൽ ചെയർ വന്നു, ഞാൻ പോവാ സത്യ എന്ന് പറഞ്ഞു. എനിക്ക് വലിയ വിഷമം തോന്നി. അപ്പോൾ അങ്ങനെ ഉണ്ണിയേട്ടൻ പോയി. അപ്പം നമുക്ക് നഷ്ടപ്പെടുന്നത് നല്ല നടന്മാരിൽപ്പെട്ട, ഏറ്റവും നല്ല നടന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയും ഏറ്റവും നല്ലൊരു മനുഷ്യനുമാണ്.
3: അന്തരിച്ച നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ച് സംസാരിച്ചത് സംവിധായകൻ സത്യൻ അന്തിക്കാട്.

0: ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അനുസ്മരണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: ിയുമോ വില കുറഞ്ഞതും തരം താണതുമായ ഗൃഹോപകരണങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. മികച്ച ഓഫറുകളിൽ മികച്ച ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
1: കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
2: ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ.
1: കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
3: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
4: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
5: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
2: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
1: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ. കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
6: കണ്ണങ്കണ്ടി ആർട്ട് കഫേ ചലച്ചിത്രഗാനം. യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം കിഴക്കുണരും പക്ഷി. കോന്നിയൂർ ഭാസിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: മാലോകരെ, നിങ്ങൾക്കറിയുമോ, വില കുറഞ്ഞതും തരം താണതുമായ ഗൃഹോപകരണങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. മികച്ച ഓഫറുകളിൽ മികച്ച ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ. ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ.
1: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 17-ാമത് വിദേശകാര്യമന്ത്രിതല ചട്ടക്കൂട് സംഭാഷണം ന്യൂഡൽഹിയിൽ നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്കും സംയുക്തമായാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മരുമകനും മുൻ മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡെന്നാണ് വിവരം. കൊല്ലത്തിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മുഖ്യ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണനയെന്ന് മന്ത്രി PC വിശ്വനാഥ്. കൊല്ലത്ത്

ദൂരദർശൻ വാർത്തയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസമുറകൾ പ്രദർശിപ്പിച്ചു. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായാണ് പ്രദർശനം. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശം ഉണ്ടായ കോഴിക്കോട് കാവിലും പാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതി വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് നേടിയ സ്കൂൾ എന്ന പദവി കോഴിക്കോട് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂൾ നിലനിർത്തി. 197 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത്. കഴിഞ്ഞ ദിവസം കൊല്ലം തൃക്കരുവ പഞ്ചായത്തിൽ 20 പേരെ കടിച്ച തെരുവു നായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. നാട്ടുകാർ പിടികൂടിയ നായ ചത്തു. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് പേ വിഷബാധ സ്ഥിരീകരിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ

0: ചത്തെരുവ് നായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. നാട്ടുകാർ പിടികൂടിയ നായ ചത്തു തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് പേ വിഷബാധ സ്ഥിരീകരിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 10:00.
1: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
2: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
1: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
3: പുത്തലത്ത് കണ്ണാശുപത്രി ഗാനോപഹാരം സമർപ്പിക്കുന്നത്
4: പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ, പുതിയറ, കോഴിക്കോട്.
0: പുത്തലത്ത് കണ്ണാശുപത്രി ഗാനോപഹാരത്തിലാദ്യം അരവിന്ദ് ദിലീപ് നായർ സംഘ് പാടിയ ഗാനമാണ് ചിത്രം പ്രകമ്പനം. മനു മഞ്ജിത്തിന്റെ വരികൾ, ബിപിൻ അശോകിന്റെ സംഗീതം.

0: പാക്കേജുകൾ
1: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്,
0: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: ഇനി കേൾക്കാം ബി കെ ഹരിനാരായണന്റെ വരികൾ, ഇഷാൻ ചബ്രയുടെ സംഗീതം, മധു ബാലകൃഷ്ണനും മിൻമിനിയും പാടിയത്, ചിത്രം സ്പാ.

0: കണക്കരലിന് കടന്നില്ല കറങ്ങണ വയസ്സിത് പൊളിക്കുമടാ.
1: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
1: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
2: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: ഗൗരി ലക്ഷ്മിയും മറിയ മാർട്ടിനും പാടിയത് ചിത്രം സുഖമാണോ സുഖമാണ്. അൻവർ അലിയുടെ വരികൾ, നിബിൻ ബസന്തിന്റെ സംഗീതം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗാനോപഹാരം സമർപ്പിച്ചത്
1: പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ പുതിയറ കോഴിക്കോട്.
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: ഈ വലിയ പെരുന്നാൾ ഷോപ്പിംഗ് ബിരിയാണി പോർട്ടിൽ മാത്രം ഒതുക്കുകയാണോ?
4: ഇല്ലേ ഇല്ല, ഈ മഴക്കാലം സുഖമാക്കാൻ വേണ്ടതെല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്.
3: എന്നാ മൈജിയിലേക്ക് വരൂ. ബിരിയാണി പോർട്ട്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, എയർ ഫ്രയർ എന്നിവയിൽ സൂപ്പർ വിലക്കുറവുമായി മൈജി വലിയ പെരുന്നാൾ ഓഫർ
4: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
6: ഞാൻ ഡോക്ടർ സമീർ സക്കീർ ഹുസൈൻ, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആണ്. നമ്മളെ ഒ പിയിൽ വയറു സംബന്ധമായിട്ടുള്ള രോഗങ്ങളായിട്ട് പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ പോകുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചായ കോഫി കുടിക്കാൻ പാടുണ്ടോ ഇല്ലേ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ബെവറേജ് ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചായയും കോഫിയും കൂടിയാണ്. ചായന്റെയും കോഫിയുടെയും ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം. ചായ ആൻഡ് കോഫി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ്, പോളിഫിനോൾസ് എന്ന് പറയുന്ന ആന്റി ഓക്സിഡൻസ് ആണ് പ്രധാനമായിട്ടും അതിൻ്റെ ഗുണങ്ങൾ നിലനിർത്തുന്നത്. അതേപോലെ തന്നെ കോഫിയിൽ ഉണ്ടാവുന്ന കെഫീൻ ആണ്, നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഫി കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ഉന്മേഷോ ഒരു ഒരു ഉറക്കമൊക്കെ വരുമ്പോൾ ചായയോ അല്ലെങ്കിൽ കോഫി കുടിച്ചു കഴിഞ്ഞാൽ ആ ഉറക്കം പോകുന്നത് കെഫീൻ എന്നുള്ളൊരു കണ്ടന്റ് കാരണം കൊണ്ടാണ്. പക്ഷേ ഈ കെഫീൻ അല്ല അതിൻ്റെ ഗുഡ്നെസ് ഉണ്ടാക്കുന്നത്. അത് ബേസിക്കലി പോളിഫിനോൾസ്, കോഫിയിൽ ഒരു കാണപ്പെടുന്ന ക്ലോറോജനിക് ആസിഡ് ആണ് സാധാരണ അതിൻ്റെ ആന്റി ഓക്സിഡൻസ്, അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ കോഫി കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഗുണങ്ങളെല്ലാം ക്ലോറോജനിക് ആസിഡ് കാരണം കൊണ്ടാണ്. ലിവറിന്റെ ഒരുപാട് രോഗങ്ങൾ കുറക്കും. എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ, സിറോസിസ് ലിവർ, ലിവർ ചുരുങ്ങി പോകുന്നൊരവസ്ഥയാണ് സിറോസിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലിവറിന്റെ ക്യാൻസർ, ഈ മൂന്ന് വിഭാഗത്തിലുള്ള രോഗങ്ങളും ലിവറിനെ സംബന്ധിച്ചിടത്തോളം കുറക്കുന്ന ഒരു കാര്യമാണ് കോഫി. അതേപോലെ തന്നെയാണ് പക്ഷാഘാതം, സെറിബ്രോവാസ്കുലർ ആക്സിഡന്റ് എന്ന് പറയുന്ന രോഗങ്ങൾ, അതേ ഹാർട്ടിന്റെ അസുഖങ്ങൾ, ബ്രെയിനിന് അൽസൈമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഒക്കെ കുറക്കുന്ന ഒരു കാര്യമാണ് ഈ ക്ലോറോജനിക് ആസിഡ്സ് അല്ലെങ്കിൽ ആന്റി ഓക്സിഡൻസ് അല്ലെങ്കിൽ കോഫി കുടിച്ചു കഴിഞ്ഞാലുള്ള ആൾക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. പിന്നുള്ളൊരു ഗുണം, നമ്മളെ കുടലിന്റെ നല്ല ബാക്ടീരിയകൾ, ബിഫിഡോ ബാക്ടീരിയ എന്നൊക്കെ പറയുന്ന നല്ല ബാക്ടീരിയകൾ വളർത്താൻ, ഒരു പ്രീബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യാനും കൂടി കോഫി ഒരുപാട് സഹായിക്കുന്നതാണ്. ഒരു പഠനങ്ങളിലും കോഫി അല്ലെങ്കിൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ പുണ്ണുകൾ അല്ലെങ്കിൽ അന്നനാളത്തിലോ ആമാശയത്തിലോ എന്തെങ്കിലും ഒരു രോഗങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. ആസിഡിറ്റി കൂടുന്നതായിട്ട് ചില ആൾക്കാർക്ക് അനുഭവപ്പെടാം, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഫങ്ഷണൽ ബവൽ ഡിസീസ് അല്ലെങ്കിൽ ഡിസ്പെപ്സിയ എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള രോഗങ്ങളുള്ള ആൾക്കാർക്ക്, വയർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള ആൾക്കാർക്ക് ചായയോ കോഫിയോ കുടിച്ചു കഴിഞ്ഞാൽ കൂടുതലായി

0: പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് കാണാറുണ്ട്. അത് ബേസിക്കലി ഉണ്ടാവുന്ന എന്താ വെച്ചാൽ അവർ വളരെ സെൻസിറ്റീവ് ആയിട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ചായൻ്റെയും കോഫീൻ്റെയും അളവ് കുറച്ചാൽ മതി. സോ വാട്ട് ഈസ് ദ സേഫ് ലിമിറ്റ്, എത്ര കഴിക്കാൻ പറ്റും, ഒരാൾക്ക് എത്ര കോഫി ഒരു ദിവസം കഴിക്കാൻ പറ്റുന്നില്ല. ഏകദേശം 400 mg ഓഫ് കോഫി ഒരു ദിവസം ഒരു നോർമൽ അഡൾട്ടിന് കഴിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അതിലും കുറവായിട്ടായിരിക്കും കഴിക്കുന്നത് നല്ലത്. 400 mg എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3-4 കപ്പ് കോഫി പെർ ഡേ സേഫ് ആയിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈകുന്നേരങ്ങളിൽ ഒരു 4-5 മണിക്ക് ശേഷം കഴിയുന്നതും കഴിക്കാതിരിക്കുക. കാരണം ഇതിൻ്റെ ഹാഫ് ലൈഫ്, കോഫീൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം 4-6 hours. അതായത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് 4 മുതൽ 6 മണിക്കൂർ വരെ നിങ്ങൾക്ക് അതിൻ്റെ എഫക്ട്സ് നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഉറക്കിനൊക്കെ ബാധിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ടായിരുന്നു. ഉറക്കിൻ്റെ നല്ലൊരു ഉറക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് കഴിയുന്നതും ഒഴിവാക്കേണ്ടതാണ്. ആൾക്കാർ ചോദിക്കുന്ന വേറൊരു കാര്യമാണ്, ഫിൽട്ടർ കോഫിയാണോ നല്ലത് അല്ലെങ്കിൽ നോർമൽ കോഫിയാണോ. നമ്മളെ മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരുപാട് ഇൻസ്റ്റൻറ്റ് കോഫികൾ നമുക്ക് മാർക്കറ്റിൽ ലഭിക്കും. അത് വെച്ച് നോക്കുമ്പോൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് ഫിൽട്ടർ കോഫിയാണ്. ഫിൽട്ടർ കോഫി ഉണ്ടാക്കാനുള്ള ചെറിയൊരു പാത്രം ഏകദേശം ഒരു 300 രൂപയ്ക്കൊക്കെ നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നതാണ്. അതിലുണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഫിൽട്ടർ കോഫി മോർ ആൻറ്റി ഓക്സിഡൻസ്, കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതാണ്. അതേപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് കുറവായിരിക്കും. അതേപോലെ തന്നെ അതിനുള്ള അഡിറ്റീവ്സും, നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി വാങ്ങുമ്പോൾ പലപ്പോഴും ചിക്കോറി എന്ന് പറയുന്ന അഡിറ്റീവ്സൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. അതൊക്കെ ഫിൽട്ടർ കോഫിയിൽ കുറവായിരിക്കും. ആൻറ്റി ഓക്സിഡൻസിൻ്റെ പ്രോപ്പർട്ടീസും കൂടുതലായതുകൊണ്ട് എപ്പോഴും ഒരു ഫിൽട്ടർ കോഫി പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത്. വേറൊരു കാര്യം, ചായയും കോഫിയും ഡയബറ്റീസുമായിട്ട് റിലേഷനാണ്. ചായയും കോഫിയും കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് റിസ്ക് ഓഫ് ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിലേക്ക് ഷുഗറോ പാലോ ആഡ് ചെയ്യാത്ത ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ആണ് നല്ലത്. എല്ലാ പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ബ്ലാക്ക് കോഫി ആൻഡ് ബ്ലാക്ക് ടീക്കാണ് ഈ പറഞ്ഞ എല്ലാ അഡ്വാൻറ്റേജസും ഉള്ളത്. പിന്നുള്ളൊരു സംശയം, കുട്ടികൾക്ക് ചായയോ കോഫിയോ കൊടുക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നമ്മൾ പീഡിയാട്രിഷ്യൻസ് പൊതുവെ പറയുന്നത് ഒരു 12 വയസ്സ് തായുള്ള കുട്ടികൾ കഴിയുന്നതും ചായയും കോഫിയും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം കുട്ടികൾ വളരെ ഈ ചായയും കോഫീനോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ പാൽപിറ്റേഷൻസ് ഒക്കെ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് 12 വയസ്സ് മുകളിലുള്ള കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞു 400 mg ആ പറഞ്ഞത്, ഒരു 100 mg ആക്സെപ്റ്റബിൾ ലെവലാണ്. അതായത് 1 or 2 cups ഓഫ് ടീ അല്ലെങ്കിൽ 1 cup ഓഫ് കോഫി കൺസ്യൂം ചെയ്യുന്നത് കുട്ടികൾക്ക്, 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് സേഫ് ആണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് പ്രഗ്നൻസിയാണ്. പ്രഗ്നൻസിയിൽ ചായയും കോഫിയും കുടിക്കാൻ പാടുണ്ടോന്നുള്ളത് പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്. സേഫ് ആണ്. നേരത്തെ പറഞ്ഞ 400 mg എന്നുള്ളത് കുറഞ്ഞ് ഒരു 200 mg, അതിന്റെ പകുതി, ഒരു സാധാരണ ഒരാൾ 3-4 cup കോഫി അല്ലെങ്കിൽ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അതിൽ 1-2 cup ആയിട്ട് പ്രഗ്നൻസിയിലും സേഫ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ചായയും കോഫിയും. ചായ നല്ലതാണോ വില്ലനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഈ പറഞ്ഞ രീതിയിൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോഫി ആൻഡ് ടീ ഈസ് ഓൾവേസ് ഗുഡ്. താങ്ക് യു.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
2: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി.
3: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ.
2: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.

കലാഭവൻ മണിയുടെ വരികൾക്ക് സിദ്ധാർത്ഥ് വിജയൻ സംഗീതം നൽകി. കലാഭവൻ മണി പാടിയത് ചിത്രം വാഴ 2.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: ഇനി കേൾക്കാം വലതുവശത്തെ കള്ളൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും രാജ്കുമാർ രാധാകൃഷ്ണനും പാടിയത്. വിനായക് ശശികുമാറിന്റെ വരികൾ, സംഗീതം വിഷ്ണു ശ്യാം.

0: ഗാനോപഹാരം
1: 103.6 Real FM.
2: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAD 2 of 2026. Registrations open on May 20th, 2026. Visit afcad.edcil.co.in and take the first step toward the blue.
3: ഇനി പെരുന്നാൾ ആഘോഷം കഴിഞ്ഞാൽ അലക്കിന്റെ കൂമ്പാരം ഉറപ്പല്ലേ?
4: അതിനല്ലേ മൈജി വാഷിംഗ് മെഷീനുകളിൽ വമ്പൻ ഓഫർ നൽകുന്നത്.
3: വെറും 7,778 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ,
4: ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ 2,000 രൂപയും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ 3,000 രൂപയും ക്യാഷ് ബാക്ക്.
3: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: ആകാശവാണി കോഴിക്കോട്.

0: നമസ്കാരം. വാർത്താജാലകത്തിന്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളും വിശേഷങ്ങളും.
1: സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ അന്തിമമാക്കിയതും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് പോയ വാരത്തിലെ പ്രധാന വാർത്ത. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയുമായി ചുമതല ഏറ്റെടുത്തു. കെ മുരളീധരനാണ് ആരോഗ്യമന്ത്രി. എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിയും സി പി ജോൺ ഗതാഗത മന്ത്രിയുമാണ്. പി കെ ബഷീറാണ് പൊതുമരാമത്ത് മന്ത്രി. നിയമസഭാ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സ്കൂളുകളിലും കോളേജുകളിലും ലഹരി ഉപയോഗം തടയുകയെന്ന ലക്ഷ്യത്തോടെ പുതിയ ദൌത്യവുമായി ആഭ്യന്തരവകുപ്പ്. ജൂൺ 1 മുതൽ ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നവരെ കണ്ടെത്താൻ അന്തർ സംസ്ഥാന പോലീസുമായി സഹകരിച്ചും സമൂഹമാധ്യമങ്ങൾ നിരീക്ഷിച്ചും കർശന പരിശോധന നടത്താനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്.

0: സംസ്ഥാനത്ത് മധ്യവേനലവധി കഴിഞ്ഞ തിങ്കളാഴ്ച സ്കൂളുകൾ തുറക്കാനിരിക്കെ ഫിറ്റ്നസ് പരിശോധനകൾ പുരോഗമിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന. തദ്ദേശവകുപ്പ്, എഞ്ചിനീയറിംഗ്, ആരോഗ്യ വിഭാഗങ്ങളുടെ പ്രാഥമിക പരിശോധനയ്ക്ക് പുറമെ KCB, അഗ്നിരക്ഷാ സേനാ വിഭാഗങ്ങളുടെ പരിശോധനയുമുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. പശ്ചിമബംഗാളിലെ ഫാൽത്ത ഉപതെരഞ്ഞെടുപ്പിൽ BJP മികച്ച ജയം നേടിയതാണ് ദേശീയതലത്തിലെ പ്രധാന വാർത്ത. BJP സ്ഥാനാർത്ഥി ദീപാംശു പാണ്ഡ 100,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തമായ കോട്ടയായിരുന്ന മണ്ഡലത്തിൽ തൃണമൂൽ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ 4 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്നാണ് എല്ലാ ബൂത്തുകളിലും വോട്ടെടുപ്പ് വീണ്ടും നടത്തിയത്. വിനോദ മേഖലകളിൽ 18 വയസ്സിന് താഴെ കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് പൂർണ്ണമായി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് കേന്ദ്ര തൊഴിൽ നിയമ മന്ത്രാലയങ്ങളോട് വിശദീകരണം തേടിയത്. ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും കൃത്യമായ മാനദണ്ഡങ്ങൾ രൂപീകരിക്കാൻ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടു. ആഫ്രിക്കൻ രാജ്യങ്ങളായ കോംഗോയിലും ഉഗാണ്ടയിലും എബോള വൈറസ് ബാധ അതിവേഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ബുന്ദിബുഗ്യോ ഇനത്തിലെ വൈറസാണ് രോഗവ്യാപനത്തിന് പിന്നിൽ. നിലവിൽ ലഭ്യമായ എബോള വാക്സിനുകളോ പ്രതിരോധ മരുന്നുകളോ ഈ വകഭേദത്തിനെതിരെ ഫലപ്രദമല്ല എന്നത് ആരോഗ്യരംഗത്ത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. ഇന്ത്യയിൽ പ്രതിരോധ മുൻകരുതൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിമാന കമ്പനികൾ പാലിക്കേണ്ട പ്രത്യേക നിർദ്ദേശങ്ങൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പുറത്തിറക്കി.
1: വാർത്താജാലകം ഇന്ന് പരിശോധിക്കുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗത്തിന് തടയിടാൻ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ദൌത്യത്തെക്കുറിച്ചും സമൂഹത്തിലെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. വാർത്താജാലകത്തിന്റെ ഈ പതിപ്പിൽ അതിഥിയായി നമുക്കൊപ്പം പ്രശസ്ത മാനസികാരോഗ്യ വിദഗ്ധനും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകത്തിന് കീഴിലെ മാനസികാരോഗ്യ സമിതി കൺവീനറുമായ ഡോക്ടർ PN സുരേഷ് കുമാർ.

0: അറിവ് പകർന്നു നൽകുന്നതിലുപരി നന്മ നിറഞ്ഞ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിലും വിദ്യാലയങ്ങൾക്ക് സുപ്രധാന പങ്കുണ്ട്. സാക്ഷരതയിലും സാമൂഹ്യ മൂല്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിൽ പോലും ഇന്ന് യുവതയ്ക്കിടയിൽ വേരൂന്നിയ ലഹരി ഉപയോഗം നാടിന് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വരും തലമുറയെയും സമൂഹ ഭാവിയെയും കാർന്നു തിന്നുന്ന ലഹരി വിപത്തിനെതിരെ പുതിയ ദൌത്യവുമായി ഗവൺമെന്റ് രംഗത്തെത്തിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തുഫാൻ ദ നാർക്കോ ഹണ്ടിന് ജൂൺ 1 തുടക്കമാകും. പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിതരണ ശൃംഖലയെ നിരീക്ഷിക്കുകയും കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യും.
1: സത്യത്തിൽ വളരെ വൈകി നടപ്പാക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഇത് എന്ന് പറയാതെ വയ്യ. കൗമാരക്കാരും യുവാക്കളും അടങ്ങിയ വലിയൊരു വിഭാഗം ഇന്ന് ലഹരിയുടെ പാതയിലാണ്. ലഹരി വ്യാപനം തടയാൻ നിലവിൽ പോലീസ്, എക്സൈസ് പോലുള്ള വകുപ്പുകൾ ഇപ്പോൾ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് വേണ്ടത്ര ഫലപ്രദമായിട്ടില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തൂഫാൻ എന്ന പ്രത്യേക യജ്ഞം ഇച്ഛാശക്തിയോടെയും ലക്ഷ്യബോധത്തോടെയും നടപ്പിലാക്കിയാൽ അത് നമ്മുടെ സമൂഹത്തിലെ ലഹരി ഭീഷണിയെ ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പങ്കിനോളം തന്നെ പ്രാധാന്യമുള്ളതാണ് ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള പങ്ക്. ലഹരി വിൽപ്പനയെക്കുറിച്ചും ലഹരി കള്ളക്കടത്തിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അധികൃതരെ അറിയിക്കാനും അവരുടെ പ്രദേശത്തുള്ള സ്കൂൾ കോളേജ് പരിസരം ലഹരിമുക്തമാക്കാനും രാഷ്ട്രീയ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സന്നദ്ധ സംഘടനകൾ, വ്യാപാരി വ്യവസായികൾ എന്നിവരുടെ സഹകരണത്തോടെയേ കഴിയും. അതേസമയം കുറ്റവാളികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും അവർക്ക് അർഹമായ ശിക്ഷ നൽകാനും പരിസരം നിരീക്ഷിക്കാനുമെല്ലാം പോലീസിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇത്തരം കാരണങ്ങളാൽ ലഹരിക്കെതിരായ നടപടികളിൽ ആഭ്യന്തര വകുപ്പിന്റെ പങ്ക് വളരെ വലുതാണ്.
0: കാലം മാറിയതോടെ ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിലും വലിയ മാറ്റങ്ങൾക്കാണ് സമൂഹം സാക്ഷിയായത്. ജീവിതശൈലി മാറ്റങ്ങൾക്കും നഗരവൽക്കരണത്തിനുമൊപ്പം പുതിയ ലഹരി പദാർത്ഥങ്ങളും വിപണിയിൽ സുലഭമായി. പുകയില കഞ്ചാവിലേക്കും പിന്നീട് MDMA പോലെ തീവ്ര രാസലഹരികളിലേക്കും വഴിമാറി. ലഹരി വിപണി ഒളിഞ്ഞും തെളിഞ്ഞും വലിയൊരു വ്യവസായവും മാഫിയയുമായി മാറിയതോടെ പ്രായഭേദമില്ലാതെ സമൂഹത്തിൽ ലഹരി വസ്തുക്കൾ ലഭ്യമായി തുടങ്ങി. സമൂഹമാധ്യമങ്ങളുടെ സ്വാധീനം ഇതിന് ആക്കം കൂട്ടി.
1: പുതിയ തലമുറയിൽ കണ്ടുവരുന്ന മാനസിക സമ്മർദ്ദം, വിഷാദരോഗം, കുടുംബങ്ങളിലെ മോശം അന്തരീക്ഷം,

0: മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ്, ലഹരി വസ്തുക്കളുടെ എളുപ്പത്തിലുള്ള ലഭ്യത, സിനിമകളുടെയും സോഷ്യൽ മീഡിയയുടെയും സ്വാധീനം, മണമോ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ലക്ഷണമോ ഇല്ലാത്ത പുതിയ സിന്തറ്റിക് മരുന്നുകളുടെ വ്യാപനം എന്നിവയെല്ലാം സമൂഹത്തിൽ ലഹരിയുടെ സാന്നിധ്യം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഗ്രാമങ്ങൾ ഇല്ലാതാവുകയും നഗരങ്ങളും ചെറു ടൗണുകളും രൂപപ്പെട്ടവും നമ്മുടെ സമൂഹത്തിൽ കാതലായ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഒരു സ്കൂൾ കുട്ടിയെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടാൽ നാട്ടുകാർ ഇടപെടുമായിരുന്നു. അധ്യാപകർക്കും ഇത്തരത്തിലെ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരുന്നു. എന്നാൽ നഗരവൽക്കരണത്തോടെ ഇത്തരം കരുതലുകൾ ഒരു ഭാഗത്ത് നഷ്ടമാകുകയും മറുഭാഗത്ത് ലഹരി വിപണന ശൃംഖല ശക്തി പ്രാപിക്കുകയും ചെയ്തു. ക്യാച്ച് ദം യങ് എന്ന ശൈലിയാണ് ഇവിടെ പിന്തുടരുന്നത്. രാസലഹരി ഉപയോഗിക്കാൻ ചെറിയ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പോലും അവസരം ലഭിക്കുന്നത് ഇതിനെല്ലാം കാരണമായിട്ടുണ്ട്.
1: ലഹരി ഉപയോഗത്തിന് അടിമപ്പെടുന്നത് വ്യക്തികളാണെങ്കിലും അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് പലപ്പോഴും കുടുംബങ്ങളും സമൂഹവുമാണ്. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം ആദ്യഘട്ടത്തിൽ പഠനത്തെ ബാധിക്കുകയും പിന്നീട് മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. വിലയേറിയ രാസലഹരികൾക്ക് അടിമകളാകുന്നതോടെ പണം സമ്പാദിക്കാൻ എന്തും ചെയ്യുമെന്ന മനോനിലയിലേക്ക് അവർ നീങ്ങുന്നു. ഇത് കുടുംബത്തിനും സമൂഹത്തിനും വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നു.
0: സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം കുടുംബ ബന്ധങ്ങൾ, വിദ്യാഭ്യാസം, സാമൂഹിക സുരക്ഷ, മനുഷ്യ വിഭവശേഷി തുടങ്ങിയ മേഖലകളെ നേരിട്ട് ബാധിക്കുന്ന ഗുരുതരമായ സാമൂഹിക വെല്ലുവിളിയാണ്. ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളിൽ ശ്രദ്ധക്കുറവ്, ഓർമ്മശക്തി കുറയൽ തുടങ്ങിയവ മൂലം പഠന നിലവാരം ഇല്ലാതാകും. കൂടാതെ ഇക്കൂട്ടരിൽ വിഷാദരോഗം, അമിത ഉത്കണ്ഠ, അമിത കോപം, അക്രമ സ്വഭാവം, ആത്മവിശ്വാസക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചെറിലാവട്ടെ, ആത്മഹത്യാ പ്രവണത വരെ ഉണ്ടാകാം. ഇതിനു പുറമെ മസ്തിഷ്കം, കരൾ, ഹൃദയം, ശ്വാസകോശം എന്നിവയുടെ പ്രവർത്തനം തകരാറിലാക്കാൻ തുടർച്ചയായ ലഹരി ഉപയോഗത്തിന് കഴിയും. കൂടാതെ ലഹരി ഉപയോഗത്തിലുള്ള പണം ലഭിക്കാതിരിക്കുമ്പോൾ മോഷണം, പിടിച്ചുപറി, കൊലപാതകം തുടങ്ങിയ അക്രമ പ്രവർത്തനങ്ങളിലേക്ക് വ്യക്തികളെ നയിക്കുകയും ചെയ്യും. സാമൂഹിക ഒറ്റപ്പെടൽ, സാമ്പത്തിക തകർച്ച തുടങ്ങിയവയും ലഹരി ഉപയോഗിക്കുന്നവരെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങളാണ്.
1: കേരളത്തിലെ ലഹരി വ്യാപാരത്തിൽ പലപ്പോഴും പിടിക്കപ്പെടുന്നത് ഇതര സംസ്ഥാന സംഘങ്ങളെയാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി എത്തിക്കാൻ പ്രവർത്തിക്കുന്ന പ്രത്യേക സംഘങ്ങൾ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ വിതരണ ശൃംഖലയുടെ ഭാഗമാക്കിയും ആശയവിനിമയത്തിന് സമൂഹമാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന വിപുലമായ ലഹരി വിപണിക്കെതിരെ ഇതര സംസ്ഥാനങ്ങളിലെ നിയമ നിർവഹണ ഏജൻസികളുമായി കൈകോർത്ത് പ്രവർത്തിക്കാനും ഗവൺമെന്റിന്റെ പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. പിടിക്കപ്പെടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയെന്നതാണ് പ്രതിരോധം ശക്തിപ്പെടുത്താൻ ചെയ്യേണ്ട പ്രധാന കാര്യം.
0: ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ കുടിയേറ്റം കേരളത്തിലെ ലഹരി വ്യാപനത്തിന് ഒരു പ്രധാന കാരണമാണെന്ന് പറയാതിരിക്കാനാവില്ല. അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള ലഹരി വസ്തുക്കളുടെ കച്ചവടവും തകൃതിയായി നടക്കുന്നുണ്ട്. കൗമാരക്കാരിൽ നല്ലൊരു ശതമാനത്തിനും ലഹരി ഉപയോഗിക്കുന്നത് വാട്സപ്പ് പോലുള്ള മെസ്സേജിംഗ് സംവിധാനം വഴിയാണ്. ഇത്തരം കാര്യങ്ങളിൽ പോലീസിന്റെ ശ്രദ്ധ തിരിയുകയാണെങ്കിൽ ലഹരി വിൽപ്പനക്കാരെ പിടികൂടാൻ എളുപ്പമായിരിക്കും. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ കോടതിയിൽ ഹാജരാക്കി ജയിലിൽ അടയ്ക്കുന്ന പോലുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് പുറമേ കുറ്റവാളികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ജയിലുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ജയിലുകൾ കേന്ദ്രങ്ങളാക്കി ഇവർ ലഹരി ഉപയോഗവും വിപണനവും നടത്താനാണ് സാധ്യത. പുതിയ രീതിയിലുള്ള രാസലഹരികളുടെ ഉപയോഗം കണ്ടെത്താൻ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയുള്ള ലാബോറട്ടറികൾ സ്ഥാപിക്കുന്ന കാര്യത്തിലും സർക്കാരിന്റെ ശ്രദ്ധ പതിയേണ്ടതുണ്ട്. നിയമങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമാണ്.
1: വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തിന് തടയിടുന്നതിന്റെ ഉത്തരവാദിത്തം പോലീസിന്റെ മാത്രമല്ല, മറിച്ച് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനാകെയും അതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. കുട്ടികളെ അറിയാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവർക്ക് സമയം നൽകാനും രക്ഷിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. അവർ ഏറ്റവുമധികം സമയം ചെലവിടുന്ന വിദ്യാലയങ്ങളിൽ ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വേണ്ടവിധം അവബോധം പകരാൻ അധ്യാപകർക്ക് സാധിക്കണം. ഒപ്പം നമ്മുടെ ഭാവി തലമുറയെ നല്ല വഴിയിൽ നയിക്കാൻ സമൂഹത്തിന്റെ ഇടപെടലും വേണം.
0: സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെ ഫലപ്രദമായ പ്രതിരോധം തീർക്കുന്നതിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പങ്ക് നിർണായകമാണ്. ലഹരി വസ്തുക്കളുടെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയമായ അറിവ് ലഭിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളിൽ പഠനക്ഷമത കുറയുക, ഒറ്റപ്പെടൽ, അസാധാരണ കോപം, ഹാജർ കുറയുക തുടങ്ങിയ മാറ്റങ്ങൾ ലഹരി ഉപയോഗത്തിന്റെ സൂചനകളാവാൻ സാധ്യതയുണ്ട്. ഇത്തരം മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ രക്ഷിതാക്കളെയും കൗൺസിലർമാരെയും ആവശ്യമെങ്കിൽ പോലീസിനെയും അറിയിക്കണം. നിലവിൽ സ്കൂളുകളിലും കോളേജുകളിലും പ്രവർത്തിക്കുന്ന വിമുക്തി എന്ന ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ കൂടുതൽ കാര്യക്ഷമം

0: അതേസമയം കുട്ടികളുമായി തുറന്ന ആശയവിനിമയം നടത്തുകയും അവരുടെ സുഹൃത്തുക്കൾ, ദിനചര്യ, മാനസികാവസ്ഥ എന്നിവയെക്കുറിച്ച് നിരന്തരം നിരീക്ഷിക്കുകയും ചെയ്യേണ്ടത് രക്ഷിതാക്കളാണ്. കുട്ടികളുടെ ഡിജിറ്റൽ സാമൂഹിക ഇടപെടലുകൾ നിരീക്ഷിക്കാനും മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. എന്നാൽ കുട്ടികളോട് അതിരുകടന്ന നിയന്ത്രണം ഒഴിവാക്കുകയും സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുകയും വേണം.
1: ലഹരിക്ക് അടിമപ്പെട്ട നിരവധി യൗവനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വീട്ടുകാർ പോലും ഉപേക്ഷിച്ചവരാണ് അവരിൽ ചിലരെങ്കിലും. കൂട്ടുകെട്ടിലൂടെയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയും അറിഞ്ഞോ അറിയാതെയോ ലഹരിയുടെ വലയിൽപ്പെട്ടുപോയ കുട്ടികളെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം സമൂഹത്തിനുണ്ട്. സ്വയം തിരിച്ചറിവ് ലഭിച്ചാലും ശിക്ഷയും സമൂഹത്തിന്റെ അവഗണനയും മാനസികമായി തളർത്തുന്ന പല കുട്ടികൾക്കും ഈ തിരിച്ചുവരവ് സാധ്യമാകാറില്ല. ലഹരിക്ക് അടിമപ്പെട്ടവരുടെ പുനരധിവാസം ലഹരിയുടെ പ്രതിരോധം പോലെ തന്നെ പ്രധാനമാണ്.
0: പരിശീലനം ലഭിച്ച അധ്യാപകരും കൗൺസിലർമാരും കുടുംബാംഗങ്ങളും ഒരുമിച്ച് ശ്രമിച്ചാൽ ലഹരിയുടെ വലയിൽ കുടുങ്ങുന്ന കുട്ടികളെ വലിയൊരളവിൽ രക്ഷപ്പെടുത്താനാകും. ഇതിനായി ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ ലഹരി ഉപയോഗിച്ചു എന്ന കാരണത്താൽ ഒരിക്കലും ഒരു വ്യക്തിയെ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തി സാമൂഹിക ബന്ധങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യരുത്. പകരം അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ രക്ഷിതാക്കളും മറ്റ് കുടുംബാംഗങ്ങളും അധ്യാപകരും നാട്ടുകാരും സമൂഹവും കൈകോർത്ത് ശ്രമിക്കേണ്ടതുണ്ട്. ശാസ്ത്രീയമായ സമീപനത്തിലൂടെയും ലഹരിമുക്ത ചികിത്സയിലൂടെയും പുനരധിവാസത്തിലൂടെയും മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ചുരുക്കത്തിൽ, കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി അവരെ കേട്ട് ശരിയായ മാർഗനിർദ്ദേശം നൽകുന്ന കുടുംബവും വിദ്യാഭ്യാസ സ്ഥാപനവും ഒരുമിച്ചാൽ മാത്രമേ ലഹരി ഉപയോഗത്തിന്റെ വ്യാപനം ഫലപ്രദമായി തടയാൻ കഴിയൂ.
1: സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിയെന്ന മഹാവിപത്തിന് നമ്മുടെ ഭാവി തലമുറ അടിമപ്പെടാതിരിക്കാൻ നാം ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ടിലൂടെ ഗവൺമെന്റ് വലിയൊരു ദൗത്യത്തിന് തുടക്കമിടുമ്പോൾ അതിലേറെ വലിയൊരു ഉത്തരവാദിത്തമാണ് സമൂഹം എന്ന നിലയിൽ നാം ഏറ്റെടുക്കേണ്ടത്. അറിവ് പകരുന്ന വിദ്യാലയങ്ങൾ ലഹരിമുക്തമാക്കാനും യുവതലമുറയ്ക്ക് സാമൂഹ്യ മൂല്യങ്ങൾ പകർന്നു നൽകാനും ലഹരിക്ക് അടിമപ്പെട്ടവരെ തിരികെ ജീവിതത്തിലേക്ക് കരകയറ്റാനും നമുക്ക് കൈകോർക്കാം.

വാർത്താജാലകത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് അതിഥിയായി എത്തിയത് പ്രശസ്ത മാനസികാരോഗ്യ വിദഗ്ധനും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകത്തിന് കീഴിലെ മാനസികാരോഗ്യ സമിതി കൺവീനറുമായ ഡോക്ടർ പി എൻ സുരേഷ് കുമാർ. ആശയം ഏകോപനം വൈ പി ഹബീബ് റഹ്മാൻ, അവതരണം അനിൽചന്ദ്രൻ, നിമിഷ തയ്യാറാക്കിയത് കവിതാകൃഷ്ണൻ. വാർത്താജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം.

ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം 1942 എ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി കുമാർ സാനു, കവിത കൃഷ്ണമൂർത്തി എന്നിവർ പാടിയത്. ജാവേദ് അക്തറിന്റെ വരികൾ, സംഗീതം രാഹുൽ ദേവ് ബർമൻ.

0: ഈ വലിയ പെരുന്നാളിന് കയ്യിലൊരു പുതിയ സ്മാർട്ട് ഫോൺ ആയാലോ?
1: മൈജിയിൽ വമ്പൻ വിലക്കുറവ്.
0: ഓരോ 12 രൂപയ്ക്കും 1000 രൂപ ക്യാഷ് ബാക്ക് വോച്ചർ.
1: S26, വിവോ X300, റെഡ്മി നോട്ട് 15 പ്രോ എന്നിവ സ്പെഷ്യൽ ഓഫറിൽ.
0: മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
3: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: കുമാർ സാനു, ആശാ ഭോസ്ലെ എന്നിവർ പാടിയത് ചിത്രം ആംഗേം. ഇന്ദീവറിന്റെ വരികൾ, സംഗീതം ബപ്പി ലാഹരി.

ഹം ദിൽ ദേ ചുക്കേ സനം എന്ന ചിത്രത്തിനു വേണ്ടി കുമാർ സാനു കവിത കൃഷ്ണമൂർത്തിയും സംഘവും പാടിയത്. മഹബൂബിന്റെ വരികൾ, സംഗീതം ഇസ്മയിൽ ദർബാർ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു,
2: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു,
1: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
2: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
3: FM പ്രധാന വാർത്തകൾ. ഇന്ത്യ കാനഡ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ അടുത്ത അധ്യായം വിശ്വാസത്താൽ നയിക്കപ്പെടുമെന്നും ഇത് ഇരു രാജ്യങ്ങളെയും പൊതുവായ അഭിവൃദ്ധിയിലേക്ക് നയിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാനഡയിലെ ടൊറന്റോയിൽ ഫ്രം പൊളിറ്റിക്കൽ റീസെറ്റ് ടു കൊമേഴ്സ്യൽ ഡെലിവറി എന്ന മന്ത്രിതല സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതി വിധി ഇന്ന്. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പറയുന്നത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ ഒരു സുരക്ഷാലംഘനവും സംഭവിച്ചിട്ടില്ലെന്ന് CBSE. മൂല്യനിർണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും CBSE അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമവാർഷിക ദിനം ഇന്ന്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള നെഹ്റുവിന് ആദരാഞ്ജലി അർപ്പിച്ചു. CMRL കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ED റെയ്ഡിൽ CPIM പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. CPIMനെ തകർക്കാൻ ലക്ഷ്യമിട്ട് BJP നടത്തുന്ന നീക്കമാണിതെന്നും കോൺഗ്രസ് അതിന് കൂട്ടുനിൽക്കുകയാണെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. മലപ്പുറത്ത് ഇന്നലെ SP ഓഫീസ് മാർച്ചിലെ സംഘർഷത്തിൽ 3 SFI ജില്ലാ നേതാക്കൾക്കും കണ്ടാലറിയാവുന്ന 150 പേർക്കുമെതിരെ പോലീസ് കേസെടുത്തു. പൊതുമുതൽ നശിപ്പിക്കൽ വകുപ്പ് ചേർത്താണ് കേസ്. സ്വർണവില പവന് 440 രൂപ കുറഞ്ഞ് 116,080 14,510 രൂപയാണ് ഗ്രാമിന്. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി

ആയി കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾ പൂർണ്ണമായി പുകയില രഹിതമാക്കാൻ ജില്ലാതല ഏകോപന സമിതി തീരുമാനം. ജില്ലയിൽ 1270 സ്കൂളുകളെ പുകയില മുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകിയ ഗാനം മഞ്ജരി പാടിയത്. ചിത്രം അച്ചുവിന്റെ അമ്മ.

0: റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ FM-ൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ FM-ൽ.
1: ഇന്ദുലേഖ വാര്യർ പാടിയ ഗാനമാണിനി. ചിത്രം ഓട്ടോഷ. BT അനിൽകുമാറിന്റെ വരികൾ, സംഗീതം ശരത്.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
4: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
0: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
5: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
6: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
4: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തും. കേരളത്തിൽ നടപ്പാക്കുന്ന പ്രമുഖ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. തുടർന്ന് മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിലേക്ക് മടങ്ങും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും വി ഡി സതീശൻ ചർച്ച നടത്തിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി എംഎൽഎമാർ മുഖ്യമന്ത്രി വി ഡി സതീശന് കത്ത് നൽകി. ശബരിമല പ്രക്ഷോഭത്തിൽ വിശ്വാസികൾക്കെതിരെ എടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കലക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കലക്ടർമാരും പങ്കെടുക്കും. ഇന്നലെ കൊച്ചി നഗരത്തിലെ മഴക്കാല മുന്നൊരുക്കങ്ങൾ മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. ദേശീയപാതയിൽ മൂന്നിടത്തെ നിർമ്മാണ അവശിഷ്ടങ്ങൾ ജൂൺ 1 അടിയന്തരമായി നീക്കം ചെയ്യാൻ ദേശീയപാത അതോറിറ്റിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. മെട്രോ നിർമ്മാണ മേഖലയിൽ ഡ്രെയിനേജുകളുടെ ശുചീകരണ ജോലികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ജില്ലാ താലൂക്കുതല കൺട്രോൾ റൂമുകൾ 24 പ്രവർത്തിക്കണമെന്നും ടോൾ ഫ്രീ നമ്പറുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. വേനൽമഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതി വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനെ ചോമ്പാലയിലെ വീട്ടിൽ മന്ത്രി സന്ദർശിക്കും. വൈകിട്ട് കൽപ്പറ്റ മേപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ജെസിയുടെ കുടുംബത്തെയും മന്ത്രി നേരിൽ കാണും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും മരുമകൻ മുഹമ്മദ് റിയാസ് എംഎൽഎയുടെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡെന്നാണ് വിവരം. CMRLമായി ബന്ധപ്പെട്ട 12 റെയ്ഡ് നടത്തുന്നുണ്ട്. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലുമാണ് ED പരിശോധന നടത്തുന്നത്. രാവിലെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിയിലെ വസതിയിലാണ് റെയ്ഡ്. CMRL കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ED റെയ്ഡിൽ CPIM പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. CPIMനെ തകർക്കാൻ ലക്ഷ്യമിട്ട് BJP നടത്തുന്ന നീക്കമാണിതെന്നും കോൺഗ്രസ് അതിന് കൂട്ടുനിൽക്കുകയാണെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാജേഷ് പറഞ്ഞു. കൊല്ലത്തിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മുഖ്യ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണനയെന്ന് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. കൊല്ലത്ത് ദൂരദർശൻ വാർത്തയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.

സംസ്ഥാനത്ത് തൊഴിലാളി ക്ഷേമം മെച്ചപ്പെടുത്താൻ ക്ഷേമബോർഡുകളെ ശാസ്ത്രീയ പഠനത്തിലൂടെ ശാക്തീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ മക്കൾക്ക് സൌജന്യ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യുന്ന സംസ്ഥാനതല ചടങ്ങ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചരക്കു വാഹനങ്ങളുടെ വാടക നിർണയം, ബസ് ലോറി തൊഴിലാളികളുടെ വേതനം എന്നീ വിഷയങ്ങളിൽ വിജ്ഞാപനം പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. ഓട്ടോറിക്ഷ നിരക്ക് വർധനയിൽ അന്തിമ തീരുമാനം ഗതാഗത വകുപ്പിന്റേതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ ഗതാഗത മന്ത്രിക്ക് കൈമാറുമെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. വിവരാവകാശം ആരുടെയും ഔദാര്യമല്ലെന്നും അത് പിടിച്ചുവാങ്ങേണ്ടതല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ വ്യക്തമാക്കി. അപേക്ഷകരോട് ഓഫീസിലെത്തി ഫയൽ പരിശോധിച്ച് രേഖകളുടെ പകർപ്പെടുക്കാമെന്ന് മറുപടി പറയുന്നത് ഉചിതമല്ല. ലഭ്യമായ വിവരങ്ങൾ തപാലിലോ ഇമെയിലോ പരമാവധി നേരത്തെ അയച്ചുകൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. വിവരം നൽകാൻ അനുവദിക്കുന്ന പരമാവധി സമയമാണ് 30 ദിവസമെന്നും അതുവരെ മറുപടി വൈകിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും കമ്മീഷണർ അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്രപരിഷ്കരണത്തിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിപുലമായ വാദം കേൾക്കലുകൾക്ക് ശേഷം ഈ വർഷം ആദ്യം ഈ വിഷയത്തിൽ വിധി പറയാൻ മാറ്റിവച്ച ശേഷം ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ജി എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പറയുന്നത്. ഇന്ത്യ കാനഡ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ അടുത്ത അധ്യായം വിശ്വാസത്താൽ നയിക്കപ്പെടുമെന്നും ഇത് ഇരു രാജ്യങ്ങളെയും പൊതുവായ അഭിവൃദ്ധിയിലേക്ക് നയിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഫ്രം പൊളിറ്റിക്കൽ റീസെറ്റ് ടു കൊമേഴ്ഷ്യൽ ഡെലിവറി എന്ന മന്ത്രിതല സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹരിയാനയിലെ ജിന്ദിനും സോണിപട്ടിനുമിടയിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താനാണ് മന്ത്രാലയത്തിന്റെ അനുമതി. ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിച്ചോടുന്ന ട്രെയിനിന് പ്രത്യേക എഞ്ചിൻ ഉണ്ടാവില്ല. ഓരോ കോച്ചിലെയും ഹൈഡ്രജൻ സെല്ലുകൾ ഉപയോഗിക്കുന്ന പവർ റോളിംഗ് സ്റ്റോക്ക് സാങ്കേതിക വിദ്യയാണ് ഈ ഡെമോ ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ ഒരു സുരക്ഷാ ലംഘനവും സംഭവിച്ചിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും CBSE അറിയിച്ചു. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സമയബന്ധിതമായ ഇടപാടുകൾ ഉറപ്പാക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകാനും CBSEയെ സഹായിക്കണമെന്ന് പ്രധാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ജമ്മുകശ്മീരിനെക്കുറിച്ച് ചൈനയും പാകിസ്ഥാനും സംയുക്തമായി നടത്തിയ അനാവശ്യ പരാമർശങ്ങൾ ഇന്ത്യ തള്ളി. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗങ്ങളായിരുന്നുവെന്നും അങ്ങനെയായിരിക്കുമെന്നും വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റൊരു രാജ്യത്തിനും ഇതേക്കുറിച്ച് അഭിപ്രായം പറയാൻ അവകാശമില്ലെന്നും ജയ്സ്വാൾ വ്യക്തമാക്കി. ക്രിമിനൽ കേസിൽ അപ്പീൽ കോടതി ആദ്യമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതിയിൽ നിന്ന് ശിക്ഷയെ സംബന്ധിച്ച വാദം കേൾക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ശിക്ഷാകാര്യത്തിൽ തീരുമാനമെടുക്കാൻ കേസ് കീഴ്ക്കോടതിയിലേക്ക് അയക്കുന്ന രീതി അനുചിതമാണെന്ന് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കൽക്കട്ട ഹൈക്കോടതി ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ ശിക്ഷിച്ച ശേഷം അതേപറ്റി വിചാരണ കോടതിയിൽ വാദം കേൾക്കണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയുടെ പരിഗണനാ വേളയിലാണ് സുപ്രീംകോടതിയുടെ പരാമർശം. വാഹനങ്ങൾ ഗതാഗത നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പിഴയടയ്ക്കാത്ത ഈ ചലാനുകൾ ഉടൻ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സംശയാസ്പദ പേയ്മെന്റ് ലിങ്കുകളടങ്ങിയ വ്യാജ ഈ ചലാൻ നോട്ടീസുകൾ തട്ടിപ്പുകാർ അയക്കുന്നുണ്ട്. അത്തരം ലിങ്കുകളിൽ ക്ലിക്കു ചെയ്യുന്നത് സാമ്പത്തിക നഷ്ടത്തിനും ഡേറ്റ ചോർച്ചയ്ക്കും കാരണമാകുമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ഔദ്യോഗിക പരിവാഹൻ പോർട്ടൽ വഴി മാത്രം ട്രാഫിക് ചലാനുകൾ പരിശോധിക്കാനും ഫാക്ട് ചെക്ക് യൂണിറ്റ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ നുഴഞ്ഞുകയറ്റമടക്കം കാരണങ്ങൾ വഴിയുണ്ടാകുന്ന ജനസംഖ്യാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവ്ലോക്കർ സമിതി അധ്യക്ഷനായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. സെൻസസ് കമ്മീഷണർ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ഷാമിക രവി തുടങ്ങിയവർ ഉൾപ്പെടെ 5-അംഗ സമിതിയെയും നിയമിച്ചു. ഇന്ത്യയിലെ ജനസംഖ്യാപരവും മതപരവും സാമൂഹികവുമായ മാറ്റങ്ങളെക്കുറിച്ച് സമഗ്രമായ വിലയിരുത്തൽ ഉന്നതതല സമിതി നടത്തും. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമവാർഷിക ദിനം ഇന്ന്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള നെഹ്റുവിന് ആദരാഞ്ജലി അർപ്പിച്ചു. തിരുവനന്തപുരത്ത് നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. ലോകത്തെ 10,00,000 തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തു. ഇഹ്റാം അഥവാ തുന്നലില്ലാത്ത വെള്ളവസ്ത്രം ധരിച്ച തീർത്ഥാടകർ അറഫ പ്രഭാഷണം കേൾക്കുകയും നമീറ പള്ളിയിൽ ഒരുമിച്ച്

0: പ്രാർത്ഥന നടത്തുകയും ചെയ്തു. മുസ്ദലിഫയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകർ രാവിലെ മൃഗബലിക്കും പിശാചിനെ കല്ലെറിയുന്നതിനുമായി മിനായിലേക്ക് തിരിക്കും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ 175,000-ത്തിലധികം ഇന്ത്യക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ പള്ളികളും ഈദ്ഗാഹുകളും ഇന്ന് പ്രാർത്ഥനാ നിർഭരമാകും. കേരളത്തിൽ നാളെയാണ് ബലിപെരുന്നാൾ ആഘോഷം. IPL ക്രിക്കറ്റിൽ ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. ഗുജറാത്ത് ടൈറ്റൻസ് ഈ മത്സരത്തിലെ ജേതാക്കളുമായി ഫൈനൽ ബർത്തിനായി രണ്ടാം ക്വാളിഫയറിൽ മത്സരിക്കും. ശ്രീലങ്കയിൽ കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ റാപ്പിഡ് ബ്ലിറ്റ്സ് കിരീടങ്ങൾ സ്വന്തമാക്കി ഗ്രാൻഡ് മാസ്റ്റർ ഇനിയൻ പനീർസെൽവം. ഓരോ ഫോർമാറ്റിലും 7 റൗണ്ടുകളിൽ നിന്ന് 6.5 പോയിന്റുകൾ നേടിയാണ് തമിഴ്നാട് താരം രണ്ട് വിഭാഗങ്ങളിലും ചാമ്പ്യനായത്. റാപ്പിഡ് മത്സരത്തിൽ ശ്രീഹരി വെള്ളിയും മിത്രഭ വെങ്കലവും നേടി. ബ്ലിറ്റ്സ് മത്സരത്തിൽ രോഹിത് കൃഷ്ണ വെള്ളിയും ശ്രീഹരി വെങ്കലവും സ്വന്തമാക്കി. മിത്രഭ ഗുഹയ്ക്കാണ് ക്ലാസിക്കൽ കിരീടം. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്ന് നടത്തും. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. 311 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 66 പേർ വനിതാ കേഡറ്റുകളാണ്. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായി ഇന്നലെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 116,080 14,510 രൂപയാണ് ഗ്രാമിന്. കഴിഞ്ഞ ദിവസം കൊല്ലം തൃക്കരുവ പഞ്ചായത്തിൽ 20 പേരെ കടിച്ച തെരുവ്നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നാട്ടുകാർ പിടികൂടിയ നായ ചത്തു. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഇനി കാഴ്ച ക്ലിയറാകും.
1: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പരപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.
3: ഈ വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
4: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
3: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
4: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എല്ലാം വലിയ ഓഫറിൽ.
3: മൈജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: ചലച്ചിത്ര ഗാനം തുടരുന്നു. ഗസൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും മിൻമിനിയും സംഘവും പാടിയത്. യൂസഫലി കച്ചേരിയുടെ വരികൾ, സംഗീതം രവി ബോംബെ.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. വിപണിയിൽ സ്വർണവില 440 രൂപ കുറഞ്ഞു. ഗ്രാമിന് 14,510 രൂപ, പവന് 116,080 രൂപ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: പ്രിയ ഗീതം.
1: പ്രിയ ഗീതത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കാം. നമ്പർ 2366174 2366176. STD കോഡ് 0495. മറ്റൊരു നമ്പർ 944

7444800. പ്രിയഗീതത്തിലെ ആദ്യഗാനം അമ്പിളി എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷും മധുവന്തി നാരായണനും പാടിയത്. വിനായക് ശശികുമാറിന്റെ വരികൾ, സംഗീതം വിഷ്ണു വിജയ്. ഈ ഗാനം ആവശ്യപ്പെട്ടത് വിപിന അരുൺ, മാങ്കാവ്.

0: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ
1: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
0: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
1: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
4: പ്രിയ ഗീതം.
5: പ്രിയ ഗീതത്തിലിനി വയനാട്ടിൽ നിന്നും ഷീബ ആവശ്യപ്പെട്ട ഗാനമാണ് പെരുമഴക്കാലം എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രനും സുജാതയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പ്രിയ ഗീതം
4: പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജ് സംഗീതം നൽകിയ ഗാനമാണിനി യേശുദാസ് പാടിയത്. ചിത്രം യത്തീം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു വട്ടപ്പാറ പൊയിലിൽ നിന്നും ശ്യാമള.

0: अलैहि वसल्लम सल्लल्लाहु अलैहि वसल्लम।
1: ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
2: 43 ഇഞ്ച് ടിവികളിൽ 2000 രൂപയും 55 ഇഞ്ചിൽ 3000ഉം 65 ഇഞ്ചിൽ 4000 രൂപയും ക്യാഷ് ബാക്ക്.
1: 43 ഇഞ്ച് സ്മാർട്ട് ടിവികൾ 12000 രൂപയിൽ താഴെ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
2: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
4: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
5: പ്രിയ ഗീതം.
6: ബാലുശ്ശേരിയിലെ ശ്രീശങ്കരി ആവശ്യപ്പെട്ട ഗാനമാണിനി. ഓർക്കുക വല്ലപ്പോഴും എന്ന ചിത്രത്തിനുവേണ്ടി സൈനോജ് പാടിയത്. വയലാറിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: പ്രിയ ഗീതം
5: വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനമാണിനി പി ജയചന്ദ്രൻ പാടിയത്. ചിത്രം ആലിബാബയും 41 കള്ളന്മാരും. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ആബിദ് കൊടുവള്ളി.

0: പ്രിയഗീതം ഇന്ന് ഇതുവരെ.
1: പ്രിയഗീതം റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ FM-ൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ FM-ൽ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
6: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
7: ഇനി കാഴ്ച ക്ലിയർ ആകും.
6: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പരപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.
8: പോയിന്റ് 6

എഫ്എം പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു സിക്കിമിലെത്തി. ഇന്ന് നാഥുല പാസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. തുടർച്ചയായ പരിശ്രമം, ക്ഷമ, ഉറച്ച ദൃഢനിശ്ചയം എന്നിവയിലൂടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ പോലും നേടിയെടുക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു ലക്ഷ്യം കൈവരിക്കാൻ ആഗ്രഹിക്കുകയും തുടർച്ചയായി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരാൾ തീർച്ചയായും അത് നേടുമെന്ന് ഒരു സുഭാഷിതം പങ്കുവച്ച് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2026 നീറ്റ് യുജി പരീക്ഷാ പേപ്പർ ചോർച്ച കേസിൽ രണ്ട് പ്രതികളെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ 13 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതി വിധി ഇന്ന്. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുക. കേരളത്തിൽ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ പള്ളികളും ഈദ്ഗാഹുകളും പ്രാർത്ഥനാ നിർഭരം. ശ്രീലങ്കയിൽ കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ റാപ്പിഡ് മത്സരത്തിൽ ശ്രീഹരി വെള്ളിയും മിത്രഭ വെങ്കലവും നേടി. ബ്ലിറ്റ്സ് മത്സരത്തിൽ രോഹിത് കൃഷ്ണ വെള്ളിയും ശ്രീഹരി വെങ്കലവും സ്വന്തമാക്കി. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. ഇന്നത്തെ യുവർ ചോയ്സിലെ ആദ്യ ഗാനം നിറം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി ID വിദ്യാസാഗർ ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയത്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മാവൂരിൽ നിന്നും റിനി.

0: ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി ഇന്ന്. പൊതുപ്രവേശന പരീക്ഷ June 1 ഓൺലൈനായി നടക്കും. കോഴ്സ് സംബന്ധിച്ച വിശദവിവരങ്ങൾ മീഡിയ അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷകൾ ഓൺലൈനായി വെബ്സൈറ്റിലൂടെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ അക്കാദമി ഓഫീസിൽ നിന്നും ലഭിക്കും. ഫോൺ 04842422275 85930270794 9400897239 എന്നീ ഫോൺ നമ്പറുകളിലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കും.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണനും സുനിൽ ഫഹദ് എന്നിവർ പാടിയ ഗാനം. ഗാനശില്പികൾ കൈതപ്രം, മോഹൻ സിത്താര. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ജഗീഷ്, ശ്രീകാന്ത്, നിഖിൽ, ഷിബു, രജീഷ്, പ്രമോദ്. കോഴിക്കോട് കല്ലായി റോഡിൽ നിന്നും.

0: ഈ വലിയ പെരുന്നാൾ ഷോപ്പിംഗ് ബിരിയാണി പോട്ടിൽ മാത്രം ഒതുക്കുകയാണോ?
1: ഇല്ലേ ഇല്ല, ഈ മഴക്കാലം സുഖമാക്കാൻ വേണ്ടതെല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്.
0: എന്ന മൈജിയിലേക്ക് വരൂ. ബിരിയാണി പോട്ട്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, എയർ ഫ്രയർ എന്നിവയിൽ സൂപ്പർ വിലക്കുറവുമായി മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെലിവിഷൻ

0: ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: മെനിയ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ അലക്കിന്റെ കൂമ്പാരം ഉറപ്പല്ലേ?
5: അതിനല്ലേ മൈജി വാഷിംഗ് മെഷീനുകളിൽ വമ്പൻ ഓഫർ നൽകുന്നത്.
4: വെറും 7,778 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ,
5: ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ 2,000 രൂപയും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ 3,000 രൂപയും ക്യാഷ് ബാക്ക്.
4: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: വെള്ളിമാടുകുന്നും നിഷ, ഷീന, കിരൺ, ആരാധ്യ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം തിളക്കം എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ FM-ൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ FM-ൽ.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ഗഫൂർ കൊടുമുടി ആവശ്യപ്പെട്ട ഗാനം മീശമാധവൻ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം നൽകി, യേശുദാസും സുജാതയും പാടിയത്.

0: ഈ വലിയ പെരുന്നാളിന് കയ്യിൽ ഒരു പുതിയ സ്മാർട്ട് ഫോൺ ആയാലോ.
1: മൈജിയിൽ വമ്പൻ വിലക്കുറവ്.
0: ഓരോ 17 രൂപയ്ക്കും 1000 രൂപ ക്യാഷ് ബാക്ക് വോച്ചർ.
1: S26, വിവോ X300, റെഡ്മി നോട്ട് 15 പ്രോ എന്നിവ സ്പെഷ്യൽ ഓഫറിൽ.
0: മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ചന്ദൻ കാ എഹ്സാസ്.
1: മൃഗസംരക്ഷണ വകുപ്പ് മുഖേന മലപ്പുറം ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവന പദ്ധതിയുടെ ഭാഗമായ നൈറ്റ് വെറ്റ് മൊബൈൽ വെറ്റിനറി യൂണിറ്റ് നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ ഒഴിവിലേക്ക് വെറ്റിനറി സർജൻമാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം മറ്റന്നാൾ രാവിലെ 11 നടക്കും. 89 ദിവസത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. വെറ്റിനറി സർജൻമാർ BVSC യോഗ്യതയും വെറ്റിനറി കൌൺസിൽ രജിസ്ട്രേഷനും ഉള്ളവരായിരിക്കണം. താൽപ്പര്യമുള്ളവർ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം. ഫോൺ 04-83-27-34-9-1-7. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04-83-27-34-9-1-7.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കാസർഗോഡ് നിന്നും ഡോക്ടർ ഗോവിന്ദ്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ ഇണ നൽകി യേശുദാസും സംഘവും പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജയങ്കർ, സലിത, ശ്രീനന്ദ. ചിത്രം മൈഡിയർ കുട്ടിച്ചാത്തൻ.

0: 2026 28 അധ്യയന വർഷത്തേക്കുള്ള ബിഎഡ് ഡിഎൽഎഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900905.
1: മൈജിയുടെ വലിയ പെരുന്നാൾ ഓഫർ കണ്ടപ്പോഴാണ് ഉള്ളതൊന്ന് തണുത്തത്.
2: എന്നാൽ തണുത്ത ജ്യൂസ് കുടിച്ച് ഫ്രഷ് ആകാൻ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ?
1: സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ 1500 രൂപ,
2: ഡബിൾ ഡോറിൽ 2500 രൂപ,
1: സൈഡ് ബൈ സൈഡിൽ 6000 രൂപ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
2: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ചേലിയത്ത് നിന്നും സൂര്യ ആവശ്യപ്പെട്ട ഗാനം നന്ദനം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും രാധിക തിലകും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം ദാദാ സാഹിബ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലമ്പൂരിൽ നിന്നും സൈന.

0: 2025 ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ SSLC, +2, VHSE, CBSE 10, 12 എന്നീ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+, A1 കരസ്ഥമാക്കിയ മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട എല്ലാ രേഖകളും സഹിതം രക്ഷിതാവിന്റെ അപേക്ഷ June 1 മുൻപായി ലഭ്യമാക്കണം. വിശദവിവരങ്ങൾ മത്സ്യഫെഡ് കളസ്റ്റർ ഓഫീസുകളിലോ ജില്ലാ ഓഫീസിലോ ലഭ്യമാണ്. ഫോൺ 9526041231.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: വടകരയിൽ നിന്നും രതീഷ് അനന്തോത്ത്, ലിൻസി രതീഷ്, ഋതുൽ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം ശ്രീകുമാരൻ തമ്പി രചിച്ച് ശ്യാം ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം അക്ഷരത്തെറ്റ്.

0: കേൾക്കുന്നത് കണ്ണും കണ്ടി ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
1: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്, സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: അരീക്കോട് നിന്നും റിൻഷ ആവശ്യപ്പെട്ട ഗാനം മയിൽപ്പീലിക്കാവ് എന്ന ചിത്രത്തിനുവേണ്ടി എസ് രമേശൻ നായർ എഴുതി ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകി. യേശുദാസും ചിത്രയും പാടിയത്.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: കണ്ണങ്ങണ്ടി ആർട്ട് കഫേ സമർപ്പിക്കും.

0: യുവർ ചോയ്സിന് വീണ്ടും വൈകിട്ട് 3-2.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
5: പുത്തലത്ത് കണ്ണാശുപത്രി.
6: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
7: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
8: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.

0: മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് സിക്കിമിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നാഥുലാപാസ് സന്ദർശനം റദ്ദാക്കി. മോശം കാലാവസ്ഥയെ തുടർന്നാണിത്. രാജ്യത്ത് പലയിടത്തും താപനില ഉയരുന്ന സാഹചര്യത്തിൽ കഴിയുന്നത്ര മുൻകരുതൽ എടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുടിവെള്ളം കരുതണമെന്നും കഴിവതും കടുത്ത വെയിലിൽ പുറത്തുപോകുന്നത് ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടെടുപ്പ് പരിഷ്കരണ നടപടിയെ സുപ്രീംകോടതി ശരിവച്ചു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പിന് സംശുദ്ധ വോട്ടർ പട്ടിക ഭരണഘടനാപരമായ അനിവാര്യതയാണെന്ന് കോടതി വിധിച്ചു. രാജ്യത്ത് ഇതുവരെ ഒരു എബോള വൈറസ് ബാധ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്രം. ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത എബോള വൈറസ് വ്യാപന സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ എംബസി ടോക്കിയോയിൽ ഇന്ത്യ കണക്ട് പരിപാടിയുടെ നാലാം പതിപ്പ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ആർ മധുസൂദൻ ഇന്ത്യ ജപ്പാൻ സമ്പദ്വ്യവസ്ഥ, ബിസിനസ് അവസരങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിന്റെ പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പിണറായിയെ കടന്നാക്രമിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. ഇടുക്കി നെടുങ്കണ്ടത്ത് രാവിലെ സ്കൂട്ടർ മറിഞ്ഞ് യുവാവ് മരിച്ചു. നെടുങ്കണ്ടം ഗുരുനഗർ മാളിയേക്കൽ അഭിജിത്താണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് മത്സരം. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്ക്.
1: ഈ വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
2: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
1: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
2: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എല്ലാം വലിയ ഓഫറിൽ.
1: മൈജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10-2 103.6 റിയൽ FM-ൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10-2 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ FM-ൽ.
1: Evergreen Duets.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: ഉത്സവത്തിന് സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി സുപ്രീംകോടതി ശരിവച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ ഇഡി റെയ്ഡ് തുടരുന്നു. പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിനെ അപലപിച്ച് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ബക്രീദ് ഇന്ന്. ഐ പി എൽ ക്രിക്കറ്റിൽ വൈകിട്ട് എലിമിനേറ്റർ ബാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി സുപ്രീംകോടതി ശരിവച്ചു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പിന് സംയുക്ത വോട്ടർ പട്ടിക ഭരണഘടനാപരമായ അനിവാര്യതയാണെന്ന് കോടതി വിധിച്ചു. 1950 ജനപ്രാതിനിധ്യ നിയമപ്രകാരം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട്. ബീഹാറിൽ ആദ്യമായി എസ്ഐആർ നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ജൂൺ അവസാനം പുറപ്പെടുവിച്ച വിജ്ഞാപനം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിലാണ് കോടതി വിധി. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ജിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ അമിതാധികാരം ഉപയോഗിച്ചുവെന്ന് പറയാനാകില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഇതിനു മുമ്പത്തെ വോട്ടർ പട്ടിക പരിഷ്കരണം 40 വർഷം പിന്നിട്ടതായും സുപ്രീംകോടതി നിരീക്ഷിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മരുമകനും മുൻ മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തുടരുന്നു. എക്സാലോജിക് സിഎംആറിൽ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡെന്നാണ് വിവരം. സിഎംആറിലുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തുന്നുണ്ട്. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലുമാണ് ഇഡി പരിശോധന നടത്തുന്നത്. രാവിലെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിയിലെ വസതിയിലാണ് റെയ്ഡ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരം വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലുമടക്കമുണ്ടായ ഇഡി റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു. പിണറായിയെ കടന്നാക്രമിക്കുകയാണ് നടപടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. റെയ്ഡിനെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധിക്കുമെന്നും പിണറായി വിജയനുമായി കേസിന് യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി വിജയന്റെ കണ്ണൂർ പാണ്ഡ്യാലമുക്കിലെ വീടിന് മുന്നിൽ പ്രവർത്തകർ നടപടിക്കെതിരെ പ്രതിഷേധിച്ചു. പി ജയരാജൻ, വത്സൻ പനോളി, കെ മനോഹരൻ, കെ ശശിധരൻ, പി പുരുഷോത്തമൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. സിപിഐഎമ്മിനെ തകർക്കാൻ ലക്ഷ്യമിട്ട് ബിജെപി നടത്തുന്ന നീക്കമാണ് ഇതെന്നും കോൺഗ്രസ് അതിന് കൂട്ടുനിൽക്കുകയാണെന്നും സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറഞ്ഞു. പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിനെ സിപിഐഎം ശക്തമായി അപലപിക്കുന്നതായി പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ആസൂത്രിത ആക്രമണമാണിതെന്നും ഇത്തരം നടപടികളിലൂടെ പിണറായി വിജയനെയോ സിപിഐഎമ്മിനെയോ ഭയപ്പെടുത്താം എന്ന് കരുതേണ്ടെന്നും ബേബി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇഡി റെയ്ഡിന് അന്വേഷണത്തിലെ തടസ്സങ്ങൾ നീക്കിയിരുന്നുവെന്നും തുടർന്നാണ് റെയ്ഡുണ്ടായതെന്നും മന്ത്രി കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇഡിയെ കോൺഗ്രസിനും വിശ്വാസമില്ലെന്നും അവർ ചെയ്യുന്നത് ശരിയാണെന്ന അഭിപ്രായമില്ലെന്നും മന്ത്രി അറിയിച്ചു. ഇനി സെക്രട്ടേറിയറ്റിലും ഇഡി കയറുന്ന സാഹചര്യമുണ്ടായേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ബിജെപി ബന്ധമെന്ന ആരോപണം അസംബന്ധമാണെന്നും ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷണം ഊർജ്ജിതമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചകഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങും. സംസ്ഥാനത്തെ പ്രമുഖ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും വി ഡി സതീശൻ ചർച്ച നടത്തിയിരുന്നു. രാജ്യത്ത് പലയിടത്തും താപനില ഉയരുന്ന സാഹചര്യത്തിൽ കഴിയുന്നത്ര മുൻകരുതലെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുടിവെള്ളം കരുതണം.

ണമെന്നും കഴിവതും കടുത്ത വെയിലിൽ പുറത്തു പോകുന്നത് ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിന് സിക്കിമിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. നാഥുല പാസ് സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് യാത്ര റദ്ദാക്കി. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമവാർഷിക ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഡൽഹിയിൽ നെഹ്റുവിന് ആദരാഞ്ജലി അർപ്പിച്ചു. തിരുവനന്തപുരത്ത് നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തി. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ച കേസിൽ 2 പ്രതികളെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. ഡൽഹി, ജയ്പൂർ, ഗുരുഗ്രാം, നാസിക്, പൂനെ, ലാത്തൂർ, അഹ്ലിയനഗർ എന്നിവിടങ്ങളിൽ നിന്ന് കേസിൽ ഇതുവരെ 13 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ 49 സ്ഥലങ്ങളിൽ സിബിഐ റെയ്ഡ് നടത്തി നിരവധി രേഖകളും ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. രാജ്യത്ത് ഇതുവരെ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത എബോള വൈറസ് വ്യാപനം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഉഗാണ്ടയിൽ സമീപകാലത്ത് യാത്ര നടത്തിയ ഒരാളെ ശരീരവേദന റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ബംഗളൂരുവിലെ എപ്പിഡമിക് ഡിസീസസ് ആശുപത്രിയിൽ ഐസൊലേറ്റ് ചെയ്തതായും ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന് പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ വഴി മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ പുതുക്കി നാളെ ഇന്ത്യയടക്കം രാജ്യങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കും. രാവിലെ പുതുവസ്ത്രങ്ങളണിഞ്ഞ പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ പ്രാർത്ഥനകളിലും നമസ്കാരത്തിലും പങ്കുചേരും. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബക്രീദ്. പ്രതികൂല കാലാവസ്ഥ കാരണം ഇത്തവണ കോഴിക്കോട് സംയുക്ത ഈദ്ഗാഹ് ഉണ്ടാകില്ല. പാളയം മുഹീദ്ദീൻ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകും. ലോകത്തെ 10 ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫാ സംഗമത്തിൽ പങ്കെടുത്തു. ഇഹ്റാം അഥവാ തുന്നൽ ഇല്ലാത്ത വെള്ളവസ്ത്രം ധരിച്ച തീർത്ഥാടകർ അറഫ പ്രഭാഷണം കേൾക്കുകയും നമീറ പള്ളിയിൽ ഒരുമിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. മുസ്തലിഫയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകർ രാവിലെ മൃഗബലിക്കും പിശാചിനെ കല്ലെറിയുന്നതിനുമായി മിനായിലേക്ക് തിരിക്കും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ 175,000 ഇന്ത്യക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ പള്ളികളും ഈദ്ഗാഹുകളും ഇന്ന് പ്രാർത്ഥനാ നിർഭരമാവും. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് നേരിൽ കണ്ട് സ്ഥിതിഗതി വിലയിരുത്തുകയാണ്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പമുണ്ട്. വൈകിട്ട് കൽപ്പറ്റ മേപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ കുടുംബത്തെയും മന്ത്രി നേരിൽ കാണും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. ഗുജറാത്ത് ടൈറ്റൻസ് ഈ മത്സരത്തിലെ ജേതാക്കളുമായി ഫൈനൽ ബർത്തിനായി 2-ാം ക്വാളിഫയറിൽ മത്സരിക്കും. ശ്രീലങ്കയിൽ കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ റാപ്പിഡ് ബ്ലിറ്റ്സ് കിരീടങ്ങൾ സ്വന്തമാക്കി ഗ്രാൻഡ് മാസ്റ്റർ ഇനിയൻ പനീർസെൽവം. ഓരോ ഫോമാറ്റിലും 7 റൌണ്ടുകളിൽ നിന്ന് 6.5 പോയിന്റുകൾ നേടിയാണ് തമിഴ്നാട് താരം 2 വിഭാഗങ്ങളിലും ചാമ്പ്യനായത്. മിത്രഭ ഗുഹയ്ക്കാണ് ക്ലാസിക്കൽ കിരീടം. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്ന് നടത്തും. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. 311 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 66 പേർ വനിതാ കേഡറ്റുകളാണ്. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായി ഇന്നലെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 116,080 രൂപയിലായി. 14,510 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 37 ഗ്രാമിലേറെ MDMA കോഴിക്കോട്ട് ഒരാളെ സിറ്റി ഡാൻസാഫും ടൗൺ പോലീസും പിടികൂടി. നല്ലളം അരീക്കാട് സ്വദേശി സാജിദ് ജമാൽ അഹമ്മദാണ് സൌത്ത് ബീച്ചിലെ ലോഡ്ജിൽ നിന്ന് കസ്റ്റഡിയിലായത്. മയക്കുമരുന്ന് തൂക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും സിപ്ലോക്ക് കവറുകളും മൊബൈൽ ഫോണുകളും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു.
സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ

0: ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് നേടിയ സ്കൂൾ എന്ന പദവി കോഴിക്കോട് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂൾ നിലനിർത്തി. 197 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി സുപ്രീംകോടതി ശരിവച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ ഇഡി റെയ്ഡ് തുടരുന്നു. പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിനെ അപലപിച്ച സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപ്പെരുന്നാൾ ആഘോഷിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ബക്രീദ് ഇന്ന്. ഐ പി എൽ ക്രിക്കറ്റിൽ വൈകിട്ട് എലിമിനേറ്റർ ബാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: എവർഗ്രീൻ ഡ്യുവറ്റ്സ്.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ
2: എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്.

FM പ്രധാന വാർത്തകൾ. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചകഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങും. സംസ്ഥാനത്തെ പ്രമുഖ പദ്ധതികൾ കേന്ദ്രസഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ ഇ ഡി റെയ്ഡിന് അന്വേഷണത്തിലെ തടസ്സങ്ങൾ നീക്കിയിരുന്നുവെന്നും തുടർന്നാണ് റെയ്ഡ് ഉണ്ടായതെന്നും മന്ത്രി കെ മുരളീധരൻ. ഇ ഡിയെ കോൺഗ്രസിനും വിശ്വാസമില്ലെന്നും അവർ ചെയ്യുന്നത് ശരിയാണെന്ന അഭിപ്രായം ഇല്ലെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. പിണറായി വിജയന്റെ വീട്ടിലെ ഇ ഡി റെയ്ഡിനെ സിപിഐഎം ശക്തമായി അപലപിക്കുന്നതായി പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ആസൂത്രിത ആക്രമണമാണിതെന്നും ഇത്തരം നടപടികളിലൂടെ പിണറായി വിജയനെയോ സിപിഐഎമ്മിനെയോ ഭയപ്പെടുത്താം എന്ന് കരുതേണ്ടെന്നും ബേബി തിരുവനന്തപുരത്ത് പറഞ്ഞു. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ഇ ഡി നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപക പ്രതിഷേധം. കണ്ണൂർ പാണ്ഡ്യാലമുക്കിലെ പിണറായി വിജയന്റെ വീടിന് മുന്നിലും പ്രവർത്തകർ പ്രതിഷേധിച്ചു. വേനൽമഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് നേരിൽ കണ്ട് സ്ഥിതിഗതി വിലയിരുത്തുന്നു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പമുണ്ട്. ഇസ്ലാമത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ബക്രീദ് ഇന്ന്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 1,16,080 14,510 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 9447444800.

ആദ്യം നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിലെ ഗാനം, പാടിയത് യേശുദാസും സുജാതയും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സംഗീതം എം ജയചന്ദ്രൻ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഗാനോത്സവം.
3: വിലയ്ക്കു വാങ്ങിയ വീണ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. പി ഭാസ്കറിന്റെ വരികൾക്ക് ഈണം നൽകിയത് വി ദക്ഷിണാമൂർത്തി. ഈ ഗാനം ആവശ്യപ്പെട്ടത് ചെങ്ങോട്ടുകാവിൽ നിന്നും ഗീത.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഗാനോത്സവം.
3: മുഖത്താറ് നിന്ന് മായൻകുട്ടിയുടെ ഇഷ്ടഗാനമാണ് ഇനി മരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന യൂസഫലി കെച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: ഗാനോത്സവം.
1: ആലിംഗനം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. മിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം നൽകിയത് എ ടി ഉമ്മർ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പൊയിൽക്കാവ് നിന്നും ഹണിമ.

0: വെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: ഗാനോത്സവം
1: തൽസമയ വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം നൽകിയത് എസ് ബാലകൃഷ്ണൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് നടുവണ്ണൂരിൽ നിന്നും മുനീറ.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: ഗാനോത്സവം
3: മാനന്തവാടിയിൽ നിന്നും സുജിത് ആവശ്യപ്പെട്ട ഗാനമാണിനി. ദൃശ്യം 3 ഗാനം ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം അനിൽ ജോൺസൺ.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ഗാനോത്സവം.
1: ഗാനോത്സവത്തിലെ അടുത്ത ഗാനം പടയണി എന്ന ചിത്രത്തിൽ നിന്നും യേശുദാസും ജയചന്ദ്രനും പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊയിലാണ്ടി കൊല്ലത്തു നിന്നും സുജിത്ത്.

0: ഗാനോത്സവം.
1: പ്രകാശൻ കൊട്ടപ്പുറം ആവശ്യപ്പെട്ട ഗാനം കാണാക്കിനാവ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് രഘുകുമാർ.

0: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
3: ഷോപ്പിക വെയ്റ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ഷോപ്പിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ഗാനോത്സവം.
1: കോഴിക്കോട് ദേവൻ ആവശ്യപ്പെട്ട ഗാനമാണ് ഗാനോത്സവത്തിൽ. ഇനി പേരിടാത്ത കഥ എന്ന ചിത്രത്തിനു വേണ്ടി ഡോക്ടർ സദാശിവൻ എഴുതി, ആൽബർട്ട് വിജയൻ ഇണം നൽകി, യേശുദാസ് പാടിയത്.

0: ഗാനോത്സവം.
1: കുന്നമംഗലത്ത് നിന്നും ശ്രീനയുടെ ഇഷ്ടഗാനം പൂവിന് പുതിയ പൂന്തന്നൽ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം കണ്ണൂർ രാജൻ.

0: ഗാനോത്സവം.
1: പത്തനാപുരത്ത് നിന്നും സിത്താര ആവശ്യപ്പെട്ട ഗാനം മാജിക് മഷ്റൂം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയാ ഘോഷാലും ഹനാൻ ഷായും പാടിയത്. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം നാദിർഷാ.

0: നാടക രൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, സുദർശനൻ കുടപ്പനമൂട്, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
1: ചേറിൽ നിന്ന് ചെന്താമര വിടരുന്നു, ചോരത്തടാകത്തിൽ പ്രണയം മുട്ടിട്ടു തുടങ്ങുന്നു. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ രണ്ടു സ്ത്രീകളെ തലപിളർന്നു കൊന്നു റസ്കോൾനിക്കോഫ്. പിന്നീട് അങ്ങോട്ട് വിഭ്രാന്തിയുടെ പിടിയിൽ അയാൾ അകപ്പെട്ട കഥയാണ് ഇതുവരെ പറഞ്ഞു വന്നത്. അവിചാരിതമായി തിളങ്ങുന്ന നീലക്കണ്ണുകളുള്ള സോണിയ നിക്കോവിനെ തേടിയെത്തുന്നു. ഉള്ളവൻ ഇല്ലാത്തവനെ ചൂഷണം ചെയ്ത വിപ്ലവപൂർവ്വ റഷ്യയിൽ നവലോക പിറവി സ്വപ്നം കണ്ടവനായിരുന്നു നിക്കോവ്. നിക്കോവിൻ്റെ പാവപ്പെട്ട അമ്മയുടെ സ്വപ്നമാകട്ടെ മകൻ പ്രൊഫസറാകുന്നതാണ്. യൗവന സ്വപ്നങ്ങളുടെ പൂവൃത്തുവിറ്റ് ജീവിക്കുകയാണ് സോണിയയെന്ന കുടിയൻ മർമലഡോവിൻ്റെ മകൾ. സ്വപ്നങ്ങൾക്ക് ശലഭങ്ങളുടെ ചിറകെങ്കിൽ സൂചിയും നൂലും കയ്യിലുള്ളവൻ വല നെയ്തു തുടങ്ങുകയാണ്. നിക്കോവ്, അമ്മ, പെങ്ങൾ, അച്ഛൻ മരിച്ച അനാഥയായ സോണിയ എന്നിവരുടെ സദസ്സിലേക്ക് നിക്കോവിൻ്റെ കൂട്ടുകാരൻ റസുമഹീൻ എത്തുന്നു. നിക്കോവിനെ പെട്രോവിച്ച് അന്വേഷിക്കുകയാണ്. ആരാണ് പെരിഫറി പെട്രോവിച്ച്?
2: റസുമഹീൻ, നീ തക്ക സമയത്തിന് തന്നെ എത്തി.
3: നീ പറഞ്ഞാൽ എത്താതിരിക്കാൻ പറ്റുവടാ. നിക്കോവ്, നിന്റെ പരിഭ്രാന്തിയിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചേ ഞാൻ അടങ്ങും.
2: എടാ, അയാള് സ്റ്റേഷനിലോ വീട്ടിലോ എവിടെയാ കാണുന്നത്?
3: അയാള് വീട്ടിലുണ്ടാകും. നമ്മൾ ഉച്ചയ്ക്ക് ചെല്ലാമെന്നാ പറഞ്ഞിരിക്കുന്നത്.
2: എന്നാ ശരി, ഇറങ്ങാം.
3: അല്ല, നീ എന്താ വാതിൽ പൂട്ടുന്നില്ലേ?
2: എന്തിന്? ഒരിക്കലുമില്ല. വാസ്തവത്തിൽ രണ്ട് കൊല്ലമായി ഒരു പൂട്ട് വാങ്ങുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. പൂട്ടിന്റെ ആവശ്യമില്ലാത്തവർ ഭാഗ്യവാന്മാരാണ്, അല്ലേ സോണിയ?
4: അതെ, പൂട്ടിന്റെ ആവശ്യമില്ലാത്തവർ ഭാഗ്യവാന്മാരാണ്.
2: സോണി, പൊയ്ക്കോളൂ, ഞാനെത്തും. ഞങ്ങൾക്ക് മറ്റൊരിടം വരെ പോകാനുണ്ട്.
4: എന്റെ അച്ഛൻ നിങ്ങളെപ്പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നാണ് ഇവിടെ എത്തിയത്. അതിനുശേഷം ഞാൻ നിങ്ങളുടെ വീട് കണ്ടുപിടിച്ചു. ഞാൻ ആദ്യം കണ്ട ആളോട് ചോദിച്ചു, മിസ്റ്റർ റാസ്കോൾനിക്കോവ് എവിടെയാണോ താമസിക്കുന്നതെന്ന്. അല്ല, നിങ്ങൾ ഇത്ര ഒരു ചെറിയ മുറിയിലാണോ താമസിക്കുന്നത്? പോട്ടെ സാർ, ഞാൻ അമ്മയോട് പറയാം എന്റെ ദൗത്യം പൂർത്തിയാക്കിയെന്ന്.
2: ഇവളെനിക്കാരാണ്? ഹൃദയം കൊണ്ട് മുഖർന്നു പോകുന്നു. എന്റെ വഴികളിൽ ഒരു മാലാഖയായി വന്ന ഇവൾ, ഇവളെയല്ലേ ഞാൻ കാത്തിരുന്നത്?
3: എടാ, നമുക്ക് പോകണ്ടേ? നീ ഇതെന്തൊരു നിൽപ്പായി നിൽക്കുന്നത്?
2: പെരിഫറി പെട്രോവിച്ച്, രഹസ്യാന്വേഷകൻ. അതെ, നമുക്ക് പോകാം. അയാൾക്ക് മുന്നിലേക്ക്. എന്നെ തേടി വരുന്നതിന് മുമ്പേ അദ്ദേഹത്തെ നമുക്ക് കാണണം.

0: കയറി വരൂ.
1: ഞാൻ പെറസ്കോൾനിക്കോവ്, നിയമവിദ്യാർത്ഥിയായിരുന്നു.
0: ഞാൻ പെരിഫറി പെട്രോവിച്ച്.
1: ചില ഔദ്യോഗിക കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത്.
0: ഓ, ഔദ്യോഗിക കാര്യങ്ങളോ?

0: അതിനിത് ഓഫീസ് അല്ലല്ലോ, വീടല്ലേ. ആ ഇരിക്കൂ.
1: എന്നെ അന്വേഷിക്കുകയാണെന്നറിഞ്ഞു റസ്മുഖീൻ പറഞ്ഞു.
0: ബുദ്ധിമാനായ ഒരു വിദ്യാർത്ഥിയുണ്ടെന്ന് സബറ്റോവും പറഞ്ഞു. അന്ന് തൊട്ട് നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഹാ, എന്താണ് റസൂമിഹിൻ അവിടെ നിന്ന് കളഞ്ഞത്? ഇവിടെ വന്നിരിക്കൂ. പരിചയപ്പെടുത്താൻ സുഹൃത്തിനെ കൊണ്ടുവന്നിട്ട് മാറി നിൽക്കുകയാണോ? ഏ വരൂ.
2: അയ്യോ, എനിക്കിവിടെ പരിചയക്കാരൻ്റെ റോളല്ലേ ഉള്ളൂ.
0: ഹാ, അടേ റസ്കോൾനിക്കോവ്, നിങ്ങൾ നല്ലൊരു എഴുത്തുകാരനാണല്ലേ.
1: കഥയും കവിതയൊന്നുമല്ല, സാമൂഹിക കാര്യങ്ങളും നിയമപ്രശ്നങ്ങളുമാണ് ഞാൻ ലേഖനമായി എഴുതാറുള്ളത്.
0: ഞാൻ വായിക്കാറുണ്ട്. നിങ്ങളുടെ ഒരു ലേഖനമാണ് നിങ്ങളിൽ എനിക്ക് കൂടുതൽ താല്പര്യമുണ്ടാക്കിയത്.
1: ഏത് ലേഖനം?
0: ഈയിടയ്ക്ക് വന്ന കുറ്റകൃത്യങ്ങളെപ്പറ്റി നിങ്ങൾ എഴുതിയ ലേഖനം. കുറ്റകൃത്യത്തെക്കുറിച്ച് എന്നാണ് അതിൻ്റെ ശീർഷകം? പീരിയോഡിക്കൽ റിവ്യൂവിൽ വന്നത്. ഞാനത് വായിച്ചു, രസിച്ചു.
1: പീരിയോഡിക്കൽ റിവ്യൂവിലോ?
0: അതെ.
1: ഞാൻ സർവകലാശാല വിട്ടപ്പോൾ 6 മാസം മുമ്പ് ഒരു പുസ്തകത്തെ അനുകരിച്ചെഴുതിയിരുന്നു. എന്നാൽ വീക്ക്ലി റിവ്യൂവിലേക്കാണ് ഞാൻ അയച്ചു കൊടുത്തത്.
0: വീക്ക്ലി റിവ്യൂ ഇടയ്ക്ക് നിന്നുപോയി, അറിഞ്ഞില്ലേ?
1: ശരിയാണ്, വീക്ക്ലി റിവ്യൂ പീരിയോഡിക്കൽ ലയിച്ചു.
0: ഗംഭീരമായി നിക്കോ, നിങ്ങളുടെ യുക്തി സമ്മതിച്ചു തന്നിരിക്കുന്നു. അപാരം.
1: ആ ലേഖനകർത്താവ് ഞാനാണെന്ന് സാറിനെങ്ങനെ മനസ്സിലായി?
0: കഴിഞ്ഞ ദിവസം അവിചാരിതമായിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. അതിൻ്റെ പത്രാധിപരിൽ നിന്ന്. അയാൾ എൻ്റെ അടുത്ത സുഹൃത്താണ്. ആ ലേഖനത്തിൽ എനിക്ക് താല്പര്യം തോന്നിയതുകൊണ്ട് ഞാൻ എഴുത്തുകാരനെ കണ്ടുപിടിച്ചു. ഏ റസ്കോൾനിക്കോവ്, എന്റെ തൊഴിൽ അതല്ലേ, കുറ്റാന്വേഷണം.
1: ഇയാളിത് എന്തിനുള്ള പുറപ്പാടാണ്?
0: എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറ്റകൃത്യത്തിന് മുമ്പും പിമ്പുമുള്ള കുറ്റവാളിയുടെ മനഃശാസ്ത്രം വിശകലനം ചെയ്യുന്ന ഒരു ലേഖനം. ഏ അല്ലേ റസ്കോൾനിക്കോവ്?
1: അതെ.
0: കുറ്റകൃത്യത്തിന് ശേഷം കുറ്റവാളി എപ്പോഴും രോഗിയായി മാറുന്നുവെന്ന് നിങ്ങൾ വിദഗ്ധമായി സ്ഥാപിച്ചിരിക്കുന്നു. വളരെ മൗലികമായ നിരീക്ഷണം. എന്നാൽ എന്നിൽ താല്പര്യമുണർത്തിയത് ആ ഭാഗമല്ല, ലേഖനത്തിൻ്റെ ഒടുവിലത്തെ ആശയമാണ്. ചില ആളുകൾക്ക് കുറ്റകൃത്യമോ അധർമ്മമോ ഒക്കെ പ്രവർത്തിക്കുവാനുള്ള അവകാശമുണ്ടെന്ന്, നിയമം അവർക്ക് ബാധകമല്ലെന്ന്. ഏ റസ്കോൾനിക്കോവ്, ഇതെനിക്ക് മനസ്സിലായില്ല.
1: അത് വളച്ചൊടിക്കലാണ്.
0: എന്ത്, പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്?
1: അത് വാസ്തവത്തിൽ അങ്ങനെയല്ല.
0: ഇയാൾ ഈ ലേഖനത്തിൽ മനുഷ്യവർഗത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുകയല്ലേ?
1: അതെ, സാധാരണ മനുഷ്യരും അസാധാരണ മനുഷ്യരും. സാധാരണ മനുഷ്യർ വിധേയത്വത്തോടെ ജീവിക്കുന്നു, അവർക്ക് നിയമം ലംഘിക്കാൻ അവകാശമില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ.
0: അത് മനസ്സിലായി. സാധാരണക്കാരായതുകൊണ്ട് അസാധാരണ മനുഷ്യർ നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ലേ? അതാണ് മനസ്സിലാകാത്തത്.
1: ഇല്ല, അസാധാരണ മനുഷ്യർക്ക് നിയമം ബാധകമല്ല.
0: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെങ്ങനെ ശരിയാകും?
2: നിക്കോ, അതൊന്നും സംഭവ്യമല്ല.
1: അതല്ല, അതിനേക്കാൾ കൂടുതൽ ആലോചിക്കേണ്ടതുണ്ട് സ്വന്തം മനസ്സാക്ഷിക്കനുസൃതമായി നീങ്ങുവാൻ, തന്റെ ആദർശങ്ങൾ പ്രായോഗികമാക്കാൻ. അത് മാനവരാശിക്ക് വേണ്ടിയാണെങ്കിലോ? അത് കുറ്റമാണോ?
0: നിയമത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റകരമല്ലേ?
1: ജനനേതാക്കളും നിയമനിർമ്മാതാക്കളുമായ ലൈക്കർഗസ്, സോളമൻ, നെപ്പോളിയൻ തുടങ്ങിയവരെല്ലാം തന്നെ കുറ്റവാളികളാണ്. പുതിയ ഒരു നിയമം കൊണ്ടുവന്ന് അത് നിലനിർത്തുന്നതിലൂടെ നിയമലംഘനം നടത്തുന്നവർ, പഴയ നിയമത്തെ ലംഘിച്ചവർ.
0: അത് ദാർശനികം.

0: എല്ലാ മഹത് വ്യക്തികളും അസാധാരണ മനുഷ്യരും നൂതനമായി എന്തെങ്കിലും കാഴ്ചവെക്കുന്നവരും പ്രകൃതിയെ കുറ്റവാളികളാണ്. മിക്കവാറും എല്ലാവരും
1: വ്യത്യസ്തമായൊരു വീക്ഷണം.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 30-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, സോണിയ, നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ.
1: इश्क मुझको नहीं वहशत ही सही, मेरी वहशत तेरी शहरत ही सही।

ചിത്ര സിംഗ്, അനൂപ് ജലോട്ട, ജഗ്ജിത് സിംഗ് എന്നിവർ പാടിയ ഗസലുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45. ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ

പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അഞ്ചംഗ സമിതി അധ്യക്ഷൻ. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളിൽ പരിഹാരം കാണുന്നതിന് ഓൺലൈൻ അദാലത്ത് June 5 നടക്കും. DGP റവാഡ ചന്ദ്രശേഖർ രാവിലെ 11 നടക്കുന്ന അദാലത്തിൽ പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ്. FM പ്രധാന വാർത്തകളിനി 4 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്ക് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: നക്ഷതങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറിപ്പ് ഡി രവി ബോംബെ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ജിജില രജീവൻ തിക്കോടിയിൽ നിന്നും.

വാണി ജയറാമും അമ്പിളിയും സംഘവും പാടിയ ഗാനം. ചിത്രം മണിത്താലി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പി വി മുഹമ്മദ്, വടക്കേ വാവന്നൂർ.

0: ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
1: 43 ഇഞ്ച് ടിവികളിൽ 2000 രൂപയും 55 ഇഞ്ചിൽ 3000 ഉം 65 ഇഞ്ചിൽ 4000 രൂപയും ക്യാഷ് ബാക്ക്.
0: 43 ഇഞ്ച് സ്മാർട്ട് ടിവികൾ 12000 രൂപയിൽ താഴെ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. കുഞ്ഞുമൊയ്തീൻകുട്ടിയുടെ വരികൾക്ക് ഈണം നൽകിയത് മോഹൻ സിതാര. ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു മുഹമ്മദ് കുട്ടി പാലക്കാട് നിന്നും.

0: റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ FM-ൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ FM-ൽ.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ജി കെ ഫാർമസിയിലെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനം ചില്ല് എന്ന ചിത്രത്തിനു വേണ്ടി IMD കുറിപ്പെഴുതി MP ശ്രീനിവാസീണൻ നൽകി, S. ജാനകി പാടിയത്.

0: വലിയ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ അലക്കിന്റെ കൂമ്പാര ഉറപ്പല്ലേ?
1: അതിനല്ലേ മൈജി വാഷിംഗ് മെഷീനുകളിൽ വമ്പൻ ഓഫർ നൽകുന്നത്.
0: വെറും 7,772 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ,
1: ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ 2,000 രൂപയും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ 3,000 രൂപയും ക്യാഷ് ബാക്ക്
0: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ചാലക്കുടിയിൽ നിന്നും റഫീഖ് ആവശ്യപ്പെട്ട ഗാനം എന്റെ വീട് അപ്പുൻ്റെയും എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ഔസേപ്പച്ചനീണം നൽകി യേശുദാസ് പാടിയത്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയ ഗാനം ചിത്രം കുച്ച് കുച്ച് ഹോത്താഹേ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വിജീഷ് ശരണ്യ നാദാപുരത്തു നിന്നും.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാം ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം രേവതിക്കൊരു പാവക്കുട്ടി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്താണിക്കലിൽ നിന്നും പ്രതീക്ഷ, പ്രവീൺ, മീര പ്രതീക്ഷ എന്നിവർ.

0: ഈ വലിയ പെരുന്നാളിന് കയ്യിൽ ഒരു പുതിയ സ്മാർട്ട് ഫോൺ ആയാലോ?
1: മൈജിയിൽ വമ്പൻ വിലക്കുറവ്.
0: ഓരോ 15 രൂപയ്ക്കും 1000 രൂപ ക്യാഷ് ബാക്ക് വോച്ചർ.
1: S26, വിവോ X300, റെഡ്മി നോട്ട് 15 പ്രോ എന്നിവ സ്പെഷ്യൽ ഓഫറിൽ.
0: മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കാളാട് നിറമരതൂർ നിന്നും ആദർശ്, അംബിക, അക്ഷയ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സിന്ധുവും പാടിയത്. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: പറമ്പത്ത് നിന്നും നേമോൾ ആവശ്യപ്പെട്ട ഗാനം തുടരും എന്ന ചിത്രത്തിനുവേണ്ടി ബി കെ ഹരിനാരായണൻ എഴുതി ജേക്സ് ബിജോയ് ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയത്.

0: മൈജിയുടെ വലിയ പെരുന്നാൾ ഓഫർ കണ്ടപ്പോഴാണ് ഉള്ളതെന്ന് തണുത്തത്.
1: എന്നാൽ തണുത്ത ജ്യൂസ് കുടിച്ച് ഫ്രഷ് ആകാൻ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ?
0: സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ 1500 രൂപ,
1: ഡബിൾ ഡോറിൽ 2500 രൂപ,
0: സൈഡ് ബൈ സൈഡിൽ 6000 രൂപ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ജോധ അക്ബർ എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടത് കുറ്റിക്കാട്ടൂരിൽ നിന്നും ഷെറിൻ.

0: ഇതോടെ ഇന്നത്തെ യുവർ ചോയ്സ് ഇവിടെ പൂർണ്ണമാകുന്നു.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം ഇതിനായി അനുവദിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. SIR നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. CMRL എക്സാജോലിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികൾ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തിരുവനന്തപുരത്തെ വാടക വീടിന് മുന്നിൽ വൻ സംഘർഷം. ED ഉദ്യോഗസ്ഥരുടെ വാഹനം പ്രവർത്തകർ അടിച്ചു തകർത്തു. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമാണ് റെയ്ഡെന്ന് പിണറായി വിജയൻ. റെയ്ഡുകളെക്കുറിച്ച് കേരള പോലീസിനോ ആഭ്യന്തരവകുപ്പിനോ യാതൊരുവിധ മുൻകൂർ വിവരവും ഉണ്ടായിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്ത് ഇതുവരെ എബോള റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. പോലീസ് ഉദ്യോഗസ്ഥ

ഉദ്യോഗസ്ഥരുടെ പരാതികളിൽ പരിഹാരം കാണുന്നതിന് ജൂൺ 5 ഓൺലൈൻ അദാലത്ത് നടക്കും. DGP റവാഡ ചന്ദ്രശേഖർ അദാലത്തിൽ പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ഈ വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
1: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
0: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
1: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എല്ലാം വലിയ ഓഫറിൽ.
0: മൈജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ
3: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
2: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
3: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ FM-ൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ FM-ൽ.
1: മ്യൂസിക് മിക്സ്.

സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക. ഒരു ഗണം പോലും

0: വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
1: 43 ഇഞ്ച് ടിവികളിൽ 2000 രൂപയും, 55 3000, 65 4000 രൂപയും ക്യാഷ് ബാക്ക്.
0: 43 ഇഞ്ച് സ്മാർട്ട് ടിവികൾ 12000 രൂപയിൽ താഴെ. മൈ ജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: ഈ വലിയ പെരുന്നാൾ ഷോപ്പിംഗ് ബിരിയാണി പോർട്ടിൽ മാത്രം ഒതുക്കുകയാണോ?
1: ഇല്ലേ ഇല്ല, ഈ മഴക്കാലം സുഖമാക്കാൻ വേണ്ടതെല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്.
0: എന്നാ മൈ ജിയിലേക്ക് വരൂ. ബിരിയാണി പോർട്ട്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, എയർ ഫ്രയർ എന്നിവയിൽ സൂപ്പർ വിലക്കുറവുമായി മൈ ജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: Music Mix.

0: Music Mix.
1: ആഘോഷം കഴിഞ്ഞ അലക്കിന്റെ കൂമ്പാർ ഉറപ്പല്ലേ?
2: അതിനല്ലേ മൈജി വാഷിംഗ് മെഷീനുകളിൽ വമ്പൻ ഓഫർ നൽകുന്നത്.
1: വെറും 7,778 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ,
2: ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ 2,000 രൂപയും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ 3,000 രൂപയും ക്യാഷ് ബാക്ക്
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
5: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കൃഷി ഉപജീവന മാർഗമാക്കിയ ഒട്ടനവധി വീട്ടമ്മമാരെ ഞാറ്റുവേലയിലൂടെ ശ്രോതാക്കൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്നും അങ്ങനെയൊരു വീട്ടമ്മയെയാണ് ഞാറ്റുവേല പരിചയപ്പെടുത്തുന്നത്. പച്ചക്കറിയും ഫലവർഗ്ഗങ്ങളും മാത്രമല്ല, സ്വന്തമായി 5 പശുക്കളെയും പരിപാലിച്ച് പാൽ ഉത്പന്നങ്ങളും പച്ചക്കറികളും ഫലവർഗ്ഗവിളകളും കാർഷിക ഉത്പാദന ഉപാധികളായ പച്ചചാണകവും ഉണക്കച്ചാണകവും ഉൾപ്പെടെ വിപണിയിലെത്തിച്ച് മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ശ്രീമതി സിമി. തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ അയ്യപ്പൻ കുഴിയിലെ ശ്രീമതി സിമിയുടെ കൃഷിവിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം.

0: എത്ര നാളായി ഈ കൃഷി തുടങ്ങിയിട്ട്?
1: ഒരു 15 വർഷത്തിൽ കൂടുതലാവും കൃഷി തുടങ്ങിയിട്ട്. എങ്കിലും കൃഷി കുറച്ചും കൂടെ വിപുലീകരിച്ചിട്ട് ഒരു 7-8 വർഷമേ ആവുള്ളൂ. കൂടുതലും ഫ്രൂട്ട്സ് പ്ലാന്റാണ്. മാവിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ റംബുട്ടാൻ, അബിയു, അവക്കാഡോ, അങ്ങനെ കുറേ വെറൈറ്റി ഫ്രൂട്ട്സുകൾ നമ്മളിവിടെ ഇല്ലാത്ത, പണ്ടൊന്നും കണ്ടുവരാത്ത കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ഒത്തിരി ഉള്ളത്. പിന്നെ കുറച്ച് വാഴ, മരച്ചീനി, ചേനാ ചേമ്പ്, കുറച്ച് ബന്ദിക്കൃഷി, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ളൊരു കൃഷിയാണല്ലോ. അത് ഒരു കൃഷി എന്ന് പറയാൻ ഇല്ല, 1 ഏക്കറിലും ഇതാണ്. പിന്നെ ഈ ബന്ദിക്കൃഷി, ചോളം, അതൊക്കെ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ ഒക്കെ വസ്തുവിലാണ്. പന്നിശല്യം ആയതുകൊണ്ട് ആരും ഒന്നും കൃഷി ചെയ്യില്ല. നമ്മളും ചെയ്യുന്നത് പകുതിയും പന്നി കൊണ്ടുപോവുകയാണ് പതിവ്. എങ്കിലും കുറേയേറെയെങ്കിലും നമുക്ക് ഉപയോഗപ്പെടാറുണ്ട്.
0: ഈ പന്നിശല്യത്തിനെതിരെ ഒന്നും ചെയ്തില്ലായിരുന്നോ?
1: പന്നിശല്യത്തിന് നമ്മൾ മുള്ളുവേലിയും നെറ്റും ഒത്തിരി പരീക്ഷിച്ച് നോക്കി, പക്ഷെ അതൊന്നും നമുക്ക് വിജയിക്കാത്തൊരവസ്ഥയാണ്. പക്ക നാട്ടുമ്പുറം ആയതുകൊണ്ട് ശരിക്കും പന്നിശല്യം കൂടുതലാണ്. ഈ മാവൊക്കെ നമ്മൾ ഇപ്പോൾ ചാണകമോ വളമോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയാൽ വന്നത് നശിപ്പിച്ചളയും. ഇത് രാത്രി വരുന്ന, പകല് വരാറില്ല. വൈകുന്നേരം ഒരു 7:30 മുതൽ രാവിലെ 5:30 വരെ ഇതിൻ്റെ ശല്യം ഉണ്ടാവും. ഈ മരച്ചീനി, ചേന, ചേമ്പ് നമ്മൾ കിട്ടാൻ വലിയ പാടാണ്. വാഴയൊക്കെ ഇങ്ങനെ നശിപ്പിച്ചളയും. കൃഷിഭവനെ സമീപിച്ചു ഫെൻസിങ് അടിക്കാൻ വേണ്ടിയുള്ള സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യണം, പിന്നീട് കാശ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും ഏരിയയിലാകുമ്പം ഭയങ്കര എമൗണ്ട് ആവും. അല്ലാണ്ട് എന്ന് ഇപ്പം കൊന്ന നട്ട വരല്ല, മഞ്ഞൾ അതിരുവാരം നട്ട എന്ന് പറയണുണ്ട്. പക്ഷേ എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല, എങ്കിലും വെച്ചിട്ടുണ്ട്. ഈ അതിരുല് കൊന്നയും മഞ്ഞയൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ തന്നെ ഞങ്ങളെ ഫാമിലീസിന് തന്നെ ഒത്തിരി വസ്തുണ്ട്. അവരെല്ലാവരും വെറുതെ ഇട്ടേക്കുക. ആദ്യമൊന്നും റബ്ബറിന് ഭീഷണി അല്ലായിരുന്നു പന്നി, ഇപ്പം റബ്ബറിന് ഭീഷണിയാണ്. തൈ നട്ടാൽ അതും കൊണ്ടുപോകും. അതുകൊണ്ട് പലരും ഒന്നും നടാതിട്ടേക്കുക. ഞങ്ങൾ പശുവിന് കൊടുക്കാനുള്ള പുല്ല് നട്ടേക്കുന്ന ഒത്തിരി ഏരിയയുണ്ട്. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. നമ്മളിനി എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും പറ്റത്തില്ല. ഇത് കാരണം ഒറ്റയ്ക്കല്ല ഒരു പന്നി വരുന്നത്, ഒത്തിരി കൂട്ടമായിട്ടാണ് വരുന്നത്. അപ്പം ഇത് നശിപ്പിച്ചിട്ട് തന്നെ പോകും. അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചാൽ തന്നെ പകുതി ഈ ഗ്രാമപ്രദേശത്തെ കർഷകർക്ക് ഒത്തിരി ഉപയോഗമുണ്ടാവും.
0: പൂർണ്ണമായും ജൈവ കൃഷിയല്ലേ ചെയ്തു വരുന്നത്?
1: പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ്. രാസവളം ഉപയോഗിക്കാറില്ല. പശുവുണ്ട്, പശുവിൻ്റെ ചാണകവും കോമാളിയും, പിന്നെ ചാണകം പുളിപ്പിച്ചും കടലപ്പിണ്ണാക്കും ബാക്കിയുള്ളതൊക്കെ മിക്സ് ചെയ്തും മീനിൻ്റെ വേസ്റ്റും, അങ്ങനെ ഫുള്ളി ജൈവ കൃഷിയായിട്ടാണ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്.
0: എന്തൊക്കെ പച്ചക്കറികളാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്?
1: എനിക്ക് പച്ചക്കറി പയറുണ്ട്, വെണ്ട, കത്തിരി, മുളക്, പാവല്, കുറച്ച് വെള്ളരിയും, കുറച്ച് ചീരയും.
0: ജൈവ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ആവശ്യക്കാരേറെ ഉണ്ടാകും അല്ലേ?
1: നമ്മൾ ജൈവ കൃഷിയാണ്, നാടൻ സാധനമാണ് എന്നറിയുമ്പോൾ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. പിന്നെ മാർക്കറ്റിൽ കിട്ടുന്ന പോലെ അത്ര റേറ്റിൽ കൊടുക്കാൻ പറ്റത്തില്ല, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് മാക്സിമം എടുക്കാൻ ആളുണ്ട്. ഇപ്പം പിന്നെ പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു ചന്ത പോലെ വച്ചിട്ടുണ്ട്. കർഷകരെ പച്ചക്കറി തന്നെ മാക്സിമം കൊടുക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ ആർപിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ നമുക്ക് ഹെൽപ്പാണ്. മാക്സിമം വിറ്റ് പോകും, നമ്മളെ സാധനങ്ങളൊന്നും വേസ്റ്റ് ആവില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ പോകുമ്പം ഇവിടെ ഇങ്ങനെ കൃഷി ഉണ്ട് എന്ന് കാണുമ്പം അവരിങ്ങോട്ട് ചോദിക്കും, പച്ചക്കറിയോ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമോ. ഒത്തിരി പേരിങ്ങനെ അറിയിക്കുമോ ഉള്ളപ്പോൾ എന്ന് പറയുന്നുണ്ട്. കുഴമ്പലക്കലിൽ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് കൃഷിഭവൻ്റെ കീഴിൽ. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് സാധനം നമ്മളെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചാലും ഇട്ടാൽ മതി, അതിൻ്റെ റേറ്റ് അടക്കം. അതായത് കൃഷി ഓഫീസർ അടങ്ങുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൃഷി ഓഫീസിൽ നിന്ന്, പ്രത്യേകിച്ച് ഉഴമലക്കിൽ നിന്ന് നല്ലൊരു ഹെൽപ്പ് തരുന്നുണ്ട്. നമ്മളെ കൃഷി സ്ഥലങ്ങൾ സന്ദർശിക്കുകയും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കൃഷിയിൽ എന്തെങ്കിലും

0: പോരായ്മയുണ്ടോ, അതിനെന്തൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നൊക്കെ നല്ലൊരു ഹെൽപ്പായതുകൊണ്ട് പിന്നെ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കർഷകർ ചോദിക്കാറുണ്ട്, ഇന്ന സാധനം നട്ടു അത് കുറച്ചും കൂടെ ബെറ്റർ ആവാൻ. കാരണം ഓരോ കർഷകർക്കും ഓരോന്നിനെക്കുറിച്ച് നല്ല വ്യക്തമായ അറിവുണ്ടാവും. പിന്നെ വെറൈറ്റി ആയ ഫ്രൂട്ട്സ് ഒക്കെ വരികയോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളിടുമ്പം ഈ കർഷകർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും അത് വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് വിപണന ഒരു വിഷയമല്ല, കാരണം നമ്മൾ വലിയൊരു ബൾക്കായിട്ടൊരു സാധനം ചിലപ്പോൾ കൊടുക്കാൻ കാണില്ല, എങ്കിലും കൊടുക്കാനുണ്ടായാൽ തന്നെ അതെടുക്കാൻ ആളുണ്ട്.
1: കൃഷി ചെയ്തു തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ വന്ന ഒരു മാറ്റം എന്താണ്?
0: ഫുള്ള് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും, നമ്മൾ മെൻ്റലി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പുതിയ ഫ്രൂട്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ പച്ചക്കറിയെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കും. എന്നെ സംബന്ധിച്ചൊരു 24 മണിക്കൂർ തികയുന്നില്ല എന്നുള്ളൊരു പരാതിയുള്ള ആളാണ്. കാരണം പണ്ടൊക്കെ ഒത്തിരി സീരിയൽ കാണുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പം ഏതൊക്കെ പ്രോഗ്രാം ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല, ഇതൊന്നും നോക്കാനുള്ള സമയമില്ല, പലർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഒത്തിരി പേര് ഇതൊക്കെ കാണാൻ വരുന്നുണ്ട്. ടെറസിൻ്റെ മുകളിൽ കുറച്ച് കൃഷിയുണ്ട്, തറയിലുണ്ട്. പിന്നെ ഇതുപോലെ പുതിയ പുതിയ കൃഷിയൊക്കെ വരുമ്പം മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അതെങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്.
1: ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്, കൂടാതെ പശുക്കളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിലവിലിപ്പോൾ എത്ര പശുക്കളുണ്ട്?
0: 5 പശുവുണ്ട്, സ്വന്തമായിട്ട് കറക്കുന്നത്. അത് ഞങ്ങൾ ഒരു കടയുണ്ട്, അവിടെ വിൽക്കും. 1 ലിറ്റർ പാലിന് 50 രൂപ ഈടാക്കുന്നുള്ളൂ. അത്യാവശ്യം എല്ലാവരും വാങ്ങുന്നുണ്ട്, നഷ്ടമില്ല. ചണകമുള്ളതുകൊണ്ട് കൃഷി വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. കാരണം ഇതും കൂടെ വാങ്ങിച്ചാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് കുറച്ചൊക്കെ ഉണക്കി വിൽക്കാൻ പറ്റും. ചാണകം 1 ചാക്കിന് 100 രൂപ, ചാണകം തണലത്തിട്ട് ഉണക്കി അങ്ങനെയും കൊടുക്കും, അല്ലാണ്ട് വാരി ചാക്കി കെട്ടി വെച്ചിരുന്നിട്ട് ഈർപ്പം പോകുമ്പം അതും കൊണ്ടുപോകുന്നവരുണ്ട്. പശുവിന് തീറ്റപ്പുല്ല് വളർത്തുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പശുവിന് അധികം പുറത്തുനിന്ന് വയ്ക്കോലോ അങ്ങനെയൊന്നും വാങ്ങേണ്ട ഒരു അവസ്ഥയില്ല. പിന്നെ ഈ കൃഷിയെടുത്ത് നിന്ന് തന്നെ കളയൊക്കെ പറിക്കുമ്പോഴും വേസ്റ്റും ബാക്കിയെല്ലാം കൂടെ ആകുമ്പം പശുവിനെ വളർത്താൻ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവില്ല, നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും.
1: ഒരു ഫാമിലിക്ക് ജീവിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്കിതെല്ലാം കൊണ്ടുപോകാൻ പറ്റും. സഹായത്തിന് ആരെങ്കിലും കൂടെ ഉണ്ടോ?
0: ഇല്ല, സഹായത്തിനൊന്നും ആരുമില്ല. ഹസ്ബൻഡിന് ജോലിയുണ്ട്, പുള്ളി രാവിലെ പോകുമ്പോൾ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ട് പോകും, മൂത്ത മോനും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് പോകും, എങ്കിലും ബാക്കിയൊക്കെ ഫുള്ളും തനിയാണ്. ഹെൽപ്പിനൊക്കെ ആളിനെ വെച്ചാൽ നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കണം, അതൊക്കെ ഭയങ്കര ചിലവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയാത്തതൊക്കെ വരുമ്പോൾ ഹെൽപ്പിന് ആളിനെ വിളിക്കും, അത്രേ ഉള്ളൂ.
1: വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടിൽ ഞാൻ, എൻ്റെ മക്കളും ഹസ്ബൻഡും, രണ്ടുപേരും താല്പര്യമാണ്. മൂത്തയാൾ ഡിഗ്രി പഠിക്കുന്നു, ഇളയാൾ 10ാം ക്ലാസ് പഠിക്കുന്നു. മൂത്തയാളുണ്ട്, ഇളയാൾ കൂടെ ഇല്ല, അവൻ സ്പോർട്സ് സ്കൂളിലാണ് പഠിക്കുന്നത്. എങ്കിലും വരുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മൂത്തയാളിൻ്റെ പേര് ഇമ്രാൻ സിദ്ദീഖ്, ഇളയാളിൻ്റെ പേര് ഇജാസ് സിദ്ദീഖ്, ഹസ്ബൻഡിൻ്റെ പേര് സിദ്ദീഖ്. എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്നു.
1: ഈ കൃഷിയിൽ ഹാപ്പി അല്ലേ?
0: മാക്സിമം ഹാപ്പിയാണ്. കാരണം ചില സമയത്തൊക്കെ വിൽക്കുന്ന സാധനത്തിന് നല്ല വില കിട്ടാറുണ്ട്. അപ്പം നമുക്ക് നമ്മളേതായ ഒരു വരുമാന മാർഗമുണ്ട്, അതാർക്കും നമ്മൾ കൊടുക്കേണ്ടല്ലോ. നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയതാണ്, നമ്മളെ അധ്വാനമാണ്. നമ്മളെ കൃഷി സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ തൊഴിലാളിയും, ഇത് വിൽക്കാൻ പോകുമ്പോൾ നമ്മൾ മുതലാളിയാണ്, അത്രേ ഉള്ളൂ. കാശ് വായിക്കുമ്പോൾ നമ്മൾ മുതലാളിയാണ്. നന്നായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
1: ഇത്രയും നാളത്തെ കൃഷി അനുഭവത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണ്?
0: സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും അത്യാവശ്യം മുളക്, ചീര, കറിവേപ്പില, ഏറ്റവും കൂടുതൽ എല്ലാ വീട്ടമ്മമാരും ഈ കറിവേപ്പില വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടതും ടി വി കേട്ടതും ഒക്കെ ഒത്തിരി വേഷം ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പം ഒരു കരിയപ്പിലേക്ക് നടാൻ ഒരു വീട്ടിൽ എത്രയായാലും സ്ഥലം ഉണ്ടാവും, പക്ഷെ അതുപോലും ചെയ്യാത്തവരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് കുറച്ച് സ്ഥലം മതി, കുറച്ച് മണ്ണും മതി, കരിയപ്പില, പച്ചമുളക് അതൊക്കെ നടാൻ പറ്റും നമുക്ക്. തക്കാളി വലിയ കൃഷിയൊന്നും നട്ടില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മളെ വീട്ടിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നടാൻ പറ്റും. നമ്മൾ കൊണ്ടുവരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് തട്ടിയാൽ തന്നെ ചിലതൊക്കെ മുളച്ചു വരും, അതൊക്കെ എടുത്തിങ്ങനെ പരിപാലിക്കാൻ മനസ്സുണ്ടായാൽ നടക്കും. ഇനി ഈ സമയമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്, നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കുന്ന സമയമേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാനുള്ള മനസ്സുണ്ടാവണം, അത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസവും വേണം. കൃഷി ചെയ്യാൻ ഒരു മനസ്സും നമ്മളത് ചെയ്താൽ സക്സസ് ആവും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ വലിയ കൃഷി പാരമ്പര്യം എന്നുള്ളൊരു ഫാമിലിയിൽ നിന്ന് വന്നതല്ല. എൻ്റെ വീട്ടിൽ ഈ പറയുന്ന പശു കൃഷി ഒന്നുമില്ലാത്തൊരു ഫാമിലി. ഇവിടെ വന്നപ്പം ഹസ്ബൻ്റെ വാപ്പ പശുവൊക്കെ ഉള്ള ആളായിരുന്നു, ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. എന്നിട്ട് പോലും ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം കണ്ടപ്പോഴാണ് എനിക്കും ആ ഒരു ഇൻട്രസ്റ്റ്. ഹസ്ബൻഡും അതേ ഒരു മൈൻഡിൽ പോകുന്ന ആളാണ്. അപ്പോൾ ഹസ്ബൻഡാണ് കൂടുതലും ഈ ഫ്രൂട്ട്സ് പ്ലാന്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത്. വെറൈറ്റി ആയിട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടാൽ മാക്സിമം ശ്രമിക്കും, മനസ്സുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, ഉറപ്പാണ്.

അതിന് വലിയ സ്ഥലമൊന്നും വേണ്ട, ഏക്കറുകണക്കിന് വസ്തു ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റും. അങ്ങനെയൊന്നും ചിന്തിക്കാതിരുന്നാൽ തന്നെ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കൃഷിയോട് താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം, എനിക്കറിയാമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. കൃഷിയെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ ഫോൺ നമ്പർ 95 67 99 21 63.

വീട്ടമ്മമാരുടെ സമയം എങ്ങനെ ഫലപ്രദമായി വിനിയോഗിച്ച് വരുമാന മാർഗമാക്കി മാറ്റാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ശ്രീമതി സിമി. തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ അയ്യപ്പൻകുഴിയിലെ ശ്രീമതി സിമിയുടെ കൃഷിവിശേഷങ്ങൾ മറ്റുള്ളവർക്കും ഒരു മാതൃകയാകട്ടെ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഈ വലിയ പെരുന്നാളിന് കയ്യിലൊരു പുതിയ സ്മാർട്ട് ഫോൺ ആയാലോ?
3: മൈ ജിയിൽ വമ്പൻ വിലക്കുറവ്.
2: ഓരോ 15 രൂപയ്ക്കും 1000 രൂപ ക്യാഷ് ബാക്ക് വോച്ചർ.
3: S26, വിവോ X300, റെഡ്മി നോട്ട് 15 പ്രോ എന്നിവ സ്പെഷ്യൽ ഓഫറിൽ.
2: മൈ ജി വലിയ പെരുന്നാൾ ഓഫർ
3: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

FM പ്രധാന വാർത്തകൾ. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി 25,530 കോടി രൂപ ചിലവിൽ ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ മൂന്ന് നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. SIR നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികൾ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിൽ പ്രതിഷേധിച്ച് CPIM നേതാക്കളും പ്രവർത്തകരും. തിരുവനന്തപുരത്തെ വീടിനു മുന്നിലുണ്ടായ സംഘർഷത്തിൽ ED ഉദ്യോഗസ്ഥരുടെ വാഹനം പ്രവർത്തകർ അടിച്ചു തകർത്തു. ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ CPIM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിനു മുന്നിൽ നിലയുറപ്പിച്ച് പോലീസ്. CBSE ത്രിഭാഷാ നയത്തെ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാരും CBSEയും NCERTയും രണ്ടാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന് നിർദ്ദേശം. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ലാത്തൂർ സ്വദേശിയും പൂനെ അഭാങ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകനുമാണ് അറസ്റ്റിലായത്.

തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടതായ മാധ്യമ വാർത്തകൾ തെറ്റാണെന്ന് ക്ഷേത്ര ഓഫീസ്. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചെന്നും ഭക്തരുടെ വഴിപാടുകൾ ശരിയായി കൈകാര്യം ചെയ്തില്ലെന്നുമുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വിശദീകരണം. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: മൈജിയുടെ വലിയ പെരുന്നാൾ ഓഫർ കണ്ടപ്പോഴാണ് ഉള്ള ഒന്ന് തണുത്തത്.
1: എന്നാൽ തണുത്ത ജ്യൂസ് കുടിച്ച് ഫ്രഷ് ആകാൻ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ.
0: സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ 1500 രൂപ,
1: ഡബിൾ ഡോറിൽ 2500 രൂപ,
0: സൈഡ് ബൈ സൈഡിൽ 6000 രൂപ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
1: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
0: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
1: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എല്ലാം വലിയ ഓഫറിൽ.
0: മൈജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ
1: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
0: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
1: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: കോളിവുഡ് ഹിറ്റ്സ്.

0: വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
1: 43 ഇഞ്ച് ടിവികളിൽ 2000 രൂപയും 55 ഇഞ്ചിൽ 3000ഉം 65 ഇഞ്ചിൽ 4000 രൂപയും ക്യാഷ് ബാക്ക്.
0: 43 ഇഞ്ച് സ്മാർട്ട് ടിവികൾ 12,000 രൂപയിൽ താഴെ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
2: ഗുപ്ത് എന്ന ചിത്രത്തിനു വേണ്ടി സാധന സർഗവും ഉദിത് നാരായണനും പാടിയ ഗാനം കേൾക്കാം.

0: റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ എഫ്എമ്മിൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ എഫ്എമ്മിൽ.
1: ഗാനകേളിയിൽ അടുത്ത ഗാനം മഹസർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഹരി കുടപ്പനക്കുന്നിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: കനൽക്കാറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ഈ വലിയ പെരുന്നാളിന് കയ്യിലൊരു പുതിയ സ്മാർട്ട് ഫോൺ ആയാലോ?
1: മൈജിയിൽ വമ്പൻ വിലക്കുറവ്.
0: ഓരോ 15 രൂപയ്ക്കും 1000 രൂപ ക്യാഷ് ബാക്ക് വോച്ചർ.
1: S26, വിവോ X300, റെഡ്മി നോട്ട് 15 പ്രോ എന്നിവ സ്പെഷ്യൽ ഓഫറിൽ.
0: മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് SP വെങ്കിടേഷിന്റെ സംഗീതം. മാന്യന്മാർ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം.

0: ഗാനകേളി.
1: One 103.6 Real FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് CPIM. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് BJP. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും. കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഇതിനായി 25,530 കോടി രൂപയുടെ കേന്ദ്ര വിഹിതം അനുവദിക്കും. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യങ്ങളുടെ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ 3 പ്രധാന AI അധിഷ്ഠിത സംവിധാനങ്ങളിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്.

0: ുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂരിലെ വസതിയിലും മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും CMRL ഓഫീസിലുമാണ് പരിശോധന നടന്നത്. എന്നാൽ റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് ED രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം റെയ്ഡിന് പിന്നാലെ വിവിധയിടങ്ങളിൽ CPIM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. ED റെയ്ഡിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടറിയേറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള നടപടിയാണ് ഇന്ന് നടന്നതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം നടപടികളിലൂടെ തളർത്തിക്കളയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ MLA രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അറസ്റ്റുമായി ബന്ധപ്പെട്ട് CPIM നേതാക്കൾ പോലീസുമായി സമവായ ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 നേരിട്ട് നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കർഷകർക്ക് മികച്ച പിന്തുണയാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നതെന്ന് വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ കർഷകനായ മുരളീധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: പദ്ധതി വളരെ ഗുണകരമാണ്. തുടങ്ങിയതിന് ശേഷം ഇതിപ്പം 6 എല്ലാ ഘടകങ്ങളും കിട്ടുന്നുണ്ട്. കാർഷിക മേഖലയിലേക്ക് വളമടിക്കുന്ന സമയത്തും അതിൻ്റെ പണികൾ സമയത്തും വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സമ്മാൻ നിധി. ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദ്ധതികൾ കൃഷിക്കാർക്ക് ഏറ്റവും യോജിച്ച ഒരു പദ്ധതിയായിട്ടാണ് എനിക്കിതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്.
0: ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ കോളേജുകളിലും. ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഏജൻസിയും നോർക്ക റൂട്ട്സും ഇതിനുള്ള കരാർ കൈമാറി. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള കരാർ ഒപ്പിടുന്നത്. ജർമ്മൻ ഭാഷാ പരിശീലനവും ഉൾപ്പെടുന്നതിനാൽ കോഴ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുന്നതിനുള്ള അംഗീകാരം കൂടി പദ്ധതി വഴി ലഭിക്കും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സിവിൽ സർവീസിലെ വനിതാ പ്രാതിനിധ്യം 41% ഉയർന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2024 സിവിൽ സർവീസ് ബാച്ചിൽ രേഖപ്പെടുത്തിയ ഈ നേട്ടം സമകാലീന ഇന്ത്യയിലെ അവസരങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തിന്റെ പ്രതിഫലനമാണ് സൂചിപ്പിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ സിവിൽ സർവീസസ് ട്രെയിനികളുമായി സംവദിക്കവെ അദ്ദേഹം അറിയിച്ചു. അതേസമയം സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തര സൂചിക UPSC പുറത്തിറക്കി. ഈ മാസം 31 വൈകുന്നേരം 6 ഓൺലൈനായി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴയാണ് ഇന്ന് ലഭിച്ചത്. കായൽ കടലോരങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രാവിലെയും വൈകിട്ടുമായി ഇടിമിന്നലോടുകൂടിയുള്ള മഴയാണ് ഉണ്ടായത്. കുട്ടനാട്ടിൽ

0: ിലൂടെയും അപ്പർ കുട്ടനാട്ടിലൂടെയും ഒഴുകുന്ന നദികളിൽ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കായലോരത്തും കടലോരത്തുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ നേരിയ കടൽക്ഷോഭവും ഉണ്ട്. ഇടിമിന്നലിൽ ജില്ലയിൽ 50 വീടുകളിലെ ഗൃഹോപകരണങ്ങൾക്ക് നാശം വന്നു. ദേശീയപാത അടക്കമുള്ള റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുരിതപൂർണമാക്കി.
1: പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ പ്രകൃതി ഒരുക്കിയ അത്ഭുതമാണ് ഇടുക്കിയിലെ കാന്തല്ലൂർ വെളുത്തുള്ളി. ഔഷധ ഗുണവും തീക്ഷണമായ രുചിയും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച ഈ വെളുത്തുള്ളി ഇന്ന് കേരളത്തിന്റെ അഭിമാനമായ ഭൗമസൂചിക പദവി നേടിയ ഉൽപ്പന്നം കൂടിയാണ്. കാന്തല്ലൂർ വെളുത്തുള്ളിയുടെ സവിശേഷതകളെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഇതിന്റെ കട്ടിയുള്ള അല്ലികൾക്ക് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും വിദേശ വിപണിയിലും വൻ പ്രിയമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഉത്തമമായ ഈ വെളുത്തുള്ളി ഇന്ന് ഭൗമസൂചിക പദവിയിലൂടെ വ്യാജന്മാരെ തടഞ്ഞ് കർഷകർക്ക് മികച്ച വിലയും ഉറപ്പാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും സംഭരണ സൗകര്യങ്ങളുടെ അപര്യാപ്തതയും വെല്ലുവിളികളാകുന്നുണ്ടെങ്കിലും കൃത്യമായ പിന്തുണ ലഭിച്ചാൽ കാന്തല്ലൂരിലെ കർഷകരുടെ ജീവിത നിലവാരം ഇനിയും ഉയരും. ആധുനിക വിപണന സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്നതോടെ ഈ കാർഷിക വിഭവം ലോകവിപണിയിൽ കൂടുതൽ കരുത്തോടെ ഇടം പിടിക്കും.
1: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചതായും ഭക്തരുടെ വഴിപാടുകൾ ശരിയായി കൈകാര്യം ചെയ്തില്ല എന്നതും സംബന്ധിച്ച വാദങ്ങൾ ദുരുദ്ദേശപരമാണെന്ന് കരുതുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് CPIM. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് BJP. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. അടുത്ത ഗാനം കേൾക്കാം. അപാരത എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: മൈജിയുടെ വലിയ പെരുന്നാൾ ഓഫർ കണ്ടപ്പോഴാണ് ഉള്ള ഒന്ന് തണുത്തത്.
1: എന്നാൽ തണുത്ത ജ്യൂസ് കുടിച്ച് ഫ്രഷ് ആകാൻ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ.
0: സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ 1500 രൂപ,
1: ഡബിൾ ഡോറിൽ 2500 രൂപ,
0: സൈഡ് ബൈ സൈഡിൽ 6000 രൂപ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ശ്രീകുമാറും സംഘവും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ബോംബെ രവിയുടെ സംഗീതം. സർഗം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

ഗാനകേളി. എഫ് എം പ്രധാന വാർത്തകൾ. കൃത്യമായ ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗാംഗ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ 7th ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി 25,530 കോടി രൂപ ചിലവിൽ ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. നിർമ്മൽ, ആശ, സക്ഷം എന്നീ 3 നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികൾ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിനെതിരെ CPIM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനിടെ തിരുവനന്തപുരത്ത് സംഘർഷം. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയുമായി സംസാരിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. SIR നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്നും വാദം കോടതി തള്ളി. സ്ത്രീകളിലെ സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിന്റെ ഭാഗമായി 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ നിന്ന് സൌജന്യമായി HPV വാക്സിൻ നൽകുന്നത് തുടരുന്നു. ജില്ലാ, ജനറൽ, താലൂക്ക് ആശുപത്രികൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ 31 May വാക്സിൻ ലഭിക്കും. കൊച്ചി നഗരത്തിൽ വൻ രാസലഹരിവേട്ട. ചേരാനല്ലൂരിലും ഏലൂരിലുമായി നടന്ന പരിശോധനയിൽ രാസലഹരിയും കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിൽ. 247 ഗ്രാം മെത്താഫിറ്റമിൻ, 250 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവയടക്കം പിടികൂടി. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

0: വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
1: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
0: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
1: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എല്ലാം വലിയ ഓഫറിൽ.
0: മൈജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ
1: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
0: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
1: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ എഫ്എമ്മിൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ എഫ്എമ്മിൽ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ED CPM പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കൃത്യമായ ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗാംഗ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ 7th ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. യുവജനങ്ങളും വിദ്യാർത്ഥികളും കൃത്യമായ തയ്യാറെടുപ്പിലൂടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
1: आप सब तो इतने अच्छे संस्थान से शिक्षा लेकर जा रहे हैं. मैं ये कहना चाहूंगी कि अपने लक्ष्यों को प्रायोरिटाइज करें, शॉर्ट टर्म और लॉन्ग टर्म गोल्स तय करें और उन्हें अचीव करने की स्ट्रेटेजी भी बनाएं. शॉर्ट टर्म गोल्स आपको हर दिन मोटिवेटेड रखेंगे और इनसे आपको लॉन्ग टर्म गोल्स को अचीव करने में मदद भी मिलेगी.
0: രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സാക്ഷ്യം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് PDSൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: इस प्रोग्राम में 3 बड़े सुधार आज अप्रूव हुए हैं. सबसे पहला, राज्य में एक जो FCI का बड़ा गोडाउन होता है वहां से डिफरेंट डिस्ट्रिक्ट्स में डिविजन्स में फेयर प्राइस शॉप तक पहुंचाने का जो कॉस्ट होती है, फैसला लिया है कि उस कॉस्ट को सपोर्ट करेंगे इस प्रोग्राम के तहत. दूसरा, जो फेयर प्राइस शॉप्स है उन फेयर प्राइस शॉप्स में जो डीलर्स का रिम्यूनरेशन रखा गया था एक लंबे टाइम से वो स्टैटिक था, तो वो भी इसमें आज फैसला लिया गया. और तीसरा फैसला लिया गया टेक्नोलॉजी का यूज करके पब्लिक डिस्ट्रीब्यूशन सिस्टम को हम कैसे मॉडर्नाइज कर सकते हैं.
0: സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് കേന്ദ്ര സഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താനും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ

0: ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. സി എം ആർ എൽ എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോടുള്ള വീട്ടിലും സി എം ആർ എൽ ഓഫീസിലും പരിശോധന നടന്നു. ഇ ഡി നടപടിയിൽ സിപിഐഎം നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഇ ഡി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 12 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. സിപിഎം നേതൃത്വവുമായി പോലീസ് നടത്തിയ സമവായ ചർച്ചയ്ക്കൊടുവിലാണ് അറസ്റ്റ് നടപടികൾ. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇ ഡി റെയ്ഡിനെക്കുറിച്ച് ആഭ്യന്തര വകുപ്പിന് മുൻകൂർ അറിവുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇ ഡി റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് സിപിഐഎം സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് എതിരായ കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമാണിതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സിപിഎം സംഭവം ലജ്ജാകരമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷനും എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. സിബിഎസ്ഇ ത്രിഭാഷ നയത്തെ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാരിനും സിബിഎസ്ഇക്കും എൻസിആർടിക്കും കോടതി നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ചി, വിപുൽ എം പഞ്ചോളി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വിവിപാറ്റ് സ്ലിപ്പുകളിൽ സമയം രേഖപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. വിഷയം സാങ്കേതിക സ്വഭാവമുള്ളതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും ഇതു സംബന്ധിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വീടുകളിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ സാമ്പത്തിക സഹായം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പിഎം സൂര്യഘര യോജന. സുതാര്യവും വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതുമായ സേവനമാണിതെന്നും പദ്ധതിയിലൂടെ വൈദ്യുതി ബിൽ പൂജ്യത്തിലെത്തിക്കാൻ സാധിച്ചതായും ഇടുക്കി മുക്കുടം സ്വദേശി ഗോപി ആകാശവാണിയോട് പറഞ്ഞു.
2: പ്രധാനമന്ത്രിയുടെ സൂര്യഘര യോജന പദ്ധതി പ്രകാരം സോളാർ വെച്ചത്, ഇത് വെച്ചതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള കറണ്ട് കിട്ടുന്നുണ്ട്. കറണ്ട് ബില്ല് -ആണ്. 2 ലക്ഷം രൂപയുടെ ലോണായിരുന്നു. ലോണ് SBI ബാങ്ക് തന്നിട്ടുണ്ട്. അതിൽ 71,000 രൂപ സബ്സിഡി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വൈദ്യുതി ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. മിച്ചമുള്ളത് ഒരു ബോർഡിലേക്ക് എടുക്കും.
0: സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി ആദിപുത്രനായ ഇസ്മയേലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. മസ്ജിദുകളിൽ നാളെ രാവിലെ പെരുന്നാൾ നമസ്കാരവും വിവിധ ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകളും നടക്കും. ഉഷ്ണതരംഗം മൂലം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശക്തമായ വെയിലിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാനും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കയ്യിൽ കരുതാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗം രൂക്ഷമായി അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഡൽഹിയിൽ താപനില 43 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, യുപി എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്താൻ 2 ദിവസം കൂടി വൈകിയേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരമേഖലയിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. 13 പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിലെ വിജയി 29-ന് നടക്കുന്ന 2ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന 1ാം ക്വാളിഫയറിൽ ഗുജറാത്തിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. ഈ മാസം 31-നാണ് ഫൈനൽ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി അപകടകരമായ രാസവസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവയുടെ അനധികൃത ഓൺലൈൻ വിൽപ്പനയ്ക്കും പരസ്യത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. അമോണിയം നൈട്രേറ്റ്

0: ഗൺ പൗഡർ തുടങ്ങിയ നിയന്ത്രിത വസ്തുക്കളുടെ വിൽപ്പന സംബന്ധിച്ച് പ്രധാന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മണിപ്പൂരിൽ 2023 നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട വിചാരണ വേഗത്തിലാക്കണമെന്ന് സുപ്രീംകോടതി. വിഷയത്തിൽ സുപ്രീംകോടതി അധികൃതരിൽ നിന്നും തൽസ്ഥിതി റിപ്പോർട്ട് തേടി. സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക പുറത്തിറക്കി UPSC. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 31 വൈകുന്നേരം 6 മണിവരെ ഓൺലൈൻ ചോദ്യപേപ്പർ റെപ്രസെന്റേഷൻ പോർട്ടൽ വഴി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. എല്ലാ പരാതികളും സമഗ്രമായി അവലോകനം ചെയ്തതിനു ശേഷമായിരിക്കും അന്തിമ ഉത്തരസൂചിക തയ്യാറാക്കുക. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡിക്കെതിരായ CPM പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: യുവവാണി യുവവാണിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

ഇന്നൊരു ചിത്രീകരണമാണ്. വിശ്വദർശനത്തിന്റെ പുല്ലാങ്കുഴൽ. ജി ശങ്കരക്കുറുപ്പിന്റെ കവിതകളെ ആസ്പദമാക്കിയുള്ള ചിത്രീകരണം കേൾക്കാം. വിശ്വദർശനത്തിന്റെ പുല്ലാങ്കുഴൽ.

രചന ശ്രീകുമാർ മുഖത്തല. ആഖ്യാനം എസ് സാജുമോൻ. ശബ്ദസാന്നിധ്യം എൻ ജെ ജോഷിലാൽ. കാവ്യാലാപനം രഞ്ജിനി.

ഇത് മലയാള കവിതയിൽ പുതിയൊരനുഭവമായിരുന്നു. പ്രപഞ്ച ദർശനം നവീനമായ കാവ്യഭാഷയിൽ എഴുതപ്പെട്ടു. ആധുനിക ശാസ്ത്രത്തിന്റെ കാൽച്ചുവടിനൊത്ത് മലയാള കവിത അല്പദൂരം നടന്നു. ജി ശങ്കരക്കുറുപ്പിന്റെ കാവ്യജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം ആവിഷ്കൃതമായി. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം തന്നെ അത് മലയാള തറവാടിന്റെ പടികടന്നു വന്നു. മഹാകവി ജി ശങ്കരക്കുറുപ്പാണ് അതിനർഹനായത്. കവിതയുടെ സാന്ദ്രമധുരിമയാൽ അന്ന് ജി ഭാരതത്തിൽ പ്രഥമ ഗണനീയനായി. ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയെക്കുറിച്ച് ദീർഘപഠനം എഴുതിയ ഡോക്ടർ എം ലീലാവതി ജിയുടെ കാവ്യജീവിതത്തെ കൗതുകകാലം, കാന്തികാലം, കതിർക്കാലം, കഥനകാലം, ദർശനകാലം എന്നിങ്ങനെ സാർത്ഥകമായി വിലയിരുത്തി. പ്രപഞ്ച ദർശനമെന്നത് മനുഷ്യദർശനത്തിന്റെ വെളിച്ചം കെട്ടിവിടരുന്ന സൗഗന്ധികമായിരുന്നു ജിയിൽ. 1000 പ്ര

0: വളർച്ചയുടെ ദർശനകാലത്തേക്കുള്ള വഴി പല പാതകൾ പിന്നിട്ടായിരുന്നു അദ്ദേഹത്തിന്. ഓരോ പടവുകൾ ചവിട്ടിക്കയറി മുകൾ തട്ടിലെത്തുക, അതാണ് അദ്ദേഹത്തിന്റെ കവിതയുടെ ചരിത്രം. സ്വന്തം കവിതയുടെ മാനിഫെസ്റ്റോ അദ്ദേഹം ഇങ്ങനെ എഴുതി.
1: കവിഹൃദയവും പ്രകൃതിയും തമ്മിലുള്ള ഭാവനാമധുരവും ഭാവാർദ്രവുമായ സംയോഗത്തിൽ നിന്ന് പിറക്കുന്ന അനുഭൂതികളാണ് ആശയങ്ങളായി ഉരുപിടിക്കുന്നത്. ഭാവന അവയുടെ ചൈതന്യവും വികാരം ജീവരക്തവുമാകുന്നു. ഭാവനാവാസിതമായ ഭാവഭാവിതമായ ഈ ആശയങ്ങളുടെ ഉദ്ഗ്രഥനത്തിൽ പ്രകൃതിയുടെയും മനുഷ്യാത്മാവിൻ്റെയും ഛായ കാണാം. ഈ ഛായയാണ് വ്യക്തിത്വം. ഈ ആശയങ്ങളുടെ ആവിഷ്കാരമാകുന്നു കല. കലാപരമായ ജീവിത അനുഭവങ്ങളിൽ നിന്ന് കവിതയെക്കുറിച്ച് ഇത്രമാത്രമേ എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ.
0: കവിതയുടെ ആത്യന്തിക വിശുദ്ധി അതിന് പ്രകൃതിയുമായുള്ള സംയോഗമാണ് എന്നു വിശ്വസിച്ച കവി തന്നിലേക്ക് വീണ ഒരു കണ്ണുനീർ തുള്ളിയിൽ നിന്നാണ് കാവ്യപ്രവാഹമുണ്ടായത് എന്ന് സൂചന നൽകിയിട്ടുണ്ട്. ശോകത്തിന്റെ നിസ്സഹായമായ പ്രകാശനം എന്ന നിലയിലാണ് ആദ്യ ശ്ലോകം പോലും പിറന്നത്. ശോകം ശ്ലോകമായി പരിണമിച്ചു എന്ന് പറയാം. സഹാനുഭൂതിയുടെ മുത്തുച്ചിപ്പി മനസ്സിൽ പിറക്കുക എന്നത് അത്ര ലഘുവല്ല.

കവിതയുടെ സ്വതന്ത്രമായ ആകാശത്തിലെത്തിപ്പെടാൻ ജി ശക്തമായി നടത്തിയ ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ കാവ്യങ്ങളെ കാലാനുക്രമം പരിശോധിച്ചാൽ കാണാം. സാഹിത്യ കൗതുകം എന്ന ആദ്യകാല കാവ്യപരമ്പര സാഹിത്യമഞ്ചരി പോലെ പുറത്തു വന്നവയാണ്. ജി ശങ്കരക്കുറുപ്പിന്റെ കാവ്യവ്യക്തിത്വം പൂർണമായി രൂപപ്പെടും മുമ്പുള്ളവയാണ് അവയിലെ കവിതകൾ.

ഈ കവിതയിൽ നിന്നും വിശ്വദർശനത്തിലേക്ക് വളരുമ്പോൾ കവിയിൽ എന്നും നിലനിന്നു പോകുന്നത് പ്രകൃതിയുടെ അതീതമായ സൗന്ദര്യവിലാസത്തിലുള്ള അത്ഭുതമാണ് എന്ന് നമുക്ക് മനസ്സിലാവും.

ജീവിതത്തെ ജീവിതമായി നേരിടുമ്പോഴും ആത്മീയ അന്വേഷണത്തിന്റെ കാന്താര ഗുഹയിൽ ഇരിക്കുമ്പോഴും ഗോളങ്ങൾ സഞ്ചരിക്കുന്നതിന്റെ അമേയ സംഗീതം ശ്രവിച്ച് വ്യോമപഥങ്ങളിലാവുമ്പോഴും കവി തന്റെ അശാന്തമായ തേടൽ അവസാനിപ്പിക്കുന്നില്ല. അത് ജിയുടെ ആദ്യന്തമുള്ള സവിശേഷതയാണ്. ജിയെ മിസ്റ്റിക് എന്ന് വിശേഷിപ്പിച്ച നിരൂപകർ ധാരാളമുണ്ട്. അത്തരമൊരു അന്വേഷണത്തിന്റെ അർക്കരശ്മികൾ വീഴുന്നത് കവിതകളിൽ നിരന്തരം കാണാം. അഭ്യർത്ഥനകളും അപേക്ഷകളും പ്രാർത്ഥനകളുമായി അദ്ദേഹം മേഘമായും കാറ്റായും നിഴലായും പൂവായുമെല്ലാം രൂപാന്തരപ്രാപ്തി നേടി.

ഇതൊരു നിരന്തരമായ അശാന്തിയാണ്. ഇതിൽ നിന്നും തീവ്ര പ്രാർത്ഥനയിലേക്കുള്ള ദൂരം തീരെ കുറവാണ്. ജിയുടെ കവിതയുടെ അന്തർധാരയായി സ്വയം ഉരുകിത്തീരാൻ ആഗ്രഹിക്കുന്ന ഒരു സാധകൻ ഒളിഞ്ഞിരിക്കുന്നു. അയാൾ മേഘമാണെങ്കിൽ നെഞ്ചകത്താളുന്ന തീജ്വാലയാൽ എരിഞ്ഞ് കാഞ്ചന പതാകയാവാൻ ആഗ്രഹിക്കുന്നു. ഓരോ പരിണാമത്തിലും ഇത്തരമൊരു ആത്മപീഡന പ്രവണമായ സ്നേഹത്തിൻ്റെ നേർത്ത രേഖ കാണാം. അതിൻ്റെ പല പല ഭാവങ്ങൾ, വർണ്ണങ്ങൾ എന്നിവ ധാരാളം കണ്ടെടുക്കാവുന്നതേയുള്ളൂ. സൂര്യകാന്തിയിലെത്തുമ്പോൾ തീവ്രമായ ആത്മാനുരാഗത്തിൻ്റെ ഉച്ചശ്രുതി കേൾക്കുന്നു. ആകുലമായ അന്തരംഗ നിമന്ത്രണം പോലെ സൂര്യകാന്തിയുടെ ആത്മഗതം കേൾക്കാം. നിത്യമോഹമാണ് തൻ്റെ പ്രണയം എന്ന് സൂര്യകാന്തിക്കറിയാം. അക്ഷരം പുറപ്പെടാതെ അന്യോന്യം നോക്കി നിൽക്കുകയാണവർ. പക്ഷേ അനിവാര്യമായ ദുരന്തം വന്നു ചേരാതെ വയ്യ.

0: ജിയുടെ കവിത അന്വേഷണത്തിന്റെ അവസാനമില്ലാത്ത വഴികളിലൂടെയാണ് സഞ്ചരിച്ചത്. ഇതോടൊപ്പം ചേർത്ത് ജിയുടെ കാലസങ്കല്പത്തെ കാണണം.
1: മാളമെങ്ങറിഞ്ഞീല സഞ്ചരിക്കുന്നു കാലകാളകുണ്ടലിൽ ജഗൻ മണ്ഡലങ്ങളെ ചുറ്റി
0: എന്നാണ് ജി പറയുന്നത്. ഗോളങ്ങളെ വിഴുങ്ങി പ്രപഞ്ചത്തെ സംഹരിച്ചും സൃഷ്ടിച്ചും കാലം ഇഴയുന്നു. ഉപനിഷത് ദർശനങ്ങളിലെ പ്രപഞ്ച ദർശനവുമായി അടുത്തു നിൽക്കുകയാണ് ജി. അശബ്ദമസ്പർശമരൂപമവ്യയം എന്ന നിലയിൽ തന്നെ ജിയും അതിനെ സമീപിക്കുന്നു. അതിൽ സ്വയം പുല്ലാങ്കുഴലായി പ്രതിഷ്ഠിതനാവുകയാണ് കവി, പ്രപഞ്ച നിയന്താവിനാൽ പാടാൻ നിയുക്തനായവൻ.

0: കാലത്തിന്റെ കൂടയിൽ മൂകം വീണുപോയാലും നിന്റെ കൈകളിലാകയാൽ ജന്മം ധന്യമായി എന്നാണ് കവിയുടെ പക്ഷം. ഇതിൽ നിന്ന് വിശ്വദർശനത്തിലെത്തുമ്പോൾ അദ്ദേഹം പറയുന്നു,
1: ഞാൻ അഹങ്കാരത്തോടെ കയ്യിലേന്തിയതാണ് ഈ പേന, വെക്കട്ടെ താഴെ കുനിഞ്ഞും വിറപൂണ്ടും. കോഴിയായി തെണ്ടി ചുറ്റി നടക്കും ജിപ്സി പെണ്ണാണോഴി ഉത്തരീയത്തിൻ കെട്ടിൽ ഞാനിരിക്കുന്നു.
0: വിശ്വദർശനത്തിന്റെ പുല്ലാങ്കുഴൽ നാദം അവിടെ നിലയ്ക്കുന്നില്ല. വിസ്മയാദരങ്ങളുടെ വിടർക്കണ്ണുകൾ കൊണ്ട് കാണാൻ ശ്രമിച്ച് പരാജിതനാകുമ്പോഴും കവിയുടെ പ്രാർത്ഥന എന്റെ മുന്നിലെ ഈ കാഴ്ചയെ, സത്യത്തെ മറക്കരുത് എന്നാണ്. ഇതുതന്നെയാണ് ജിയുടെ കവിതയിലെ ആത്മസത്യം.

0: വിശ്വ ദർശനത്തിന്റെ പുല്ലാങ്കുഴൽ ചിത്രീകരണം പൂർണ്ണമാകുന്നു. രചന ശ്രീകുമാർ മുഖത്തല, ആഖ്യാനം എസ് സാജുമോൻ, ശബ്ദ സാന്നിധ്യം എൻ ജെ ജോഷിലാൽ, കാവ്യാലാപനം സാക്ഷാത്കാരം രഞ്ജിനി വി ആർ, നിർവഹണം ടി വഹിദ.
1: യുവവാണിയിൽ അടുത്തതായി അമ്മു എസ് ബി അവതരിപ്പിച്ച ലളിതഗാനമാണ്.

0: ഇതുവരെ കേട്ടത് അമ്മു എസ് ബി അവതരിപ്പിച്ച ലളിതഗാനം.
1: വാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. ശുഭരാത്രി.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.

0: The Real FM 103.6.
1: FM പ്രധാന വാർത്തകൾ. പൊതുവിതരണ സംവിധാനത്തിലൂടെ രാജ്യത്ത് ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റേഷൻ പൊതുവിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതായും പ്രധാനമന്ത്രി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികളുൾപ്പെടെ വിവിധയിടങ്ങളിൽ റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിനെതിരെ CPIM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനിടെ തിരുവനന്തപുരത്ത് സംഘർഷം. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. SIR നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. VVPAT സ്ലിപ്പുകളിൽ സമയം രേഖപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊഫഷണൽ ഉത്തരസൂചിക പുറത്തിറക്കി UPSC. സ്ത്രീകളിൽ സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിന്റെ ഭാഗമായി 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ നിന്ന് സൌജന്യമായി HPV വാക്സിൻ നൽകുന്നത് തുടരുന്നു. ജില്ലാ, ജനറൽ, താലൂക്ക് ആശുപത്രികൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് May 31 വാക്സിൻ ലഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: സാധാരണ മനുഷ്യരുടെ രൂപഭാവ പകർച്ചകളിലേക്ക് അസാധാരണമായ തന്മയത്വത്തോടെ അനിതര സാധാരണമായ അനായാസതയോടെ കടന്നു ചെല്ലാൻ നമുക്കുണ്ടായിരുന്നു ഒരു നടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ.

0: അകലെ നിന്നും ആരാധന പിടിച്ചു പറ്റുന്ന ദൂരതാരകമായല്ല. ഒന്നും രണ്ടും പറയുന്നതിനിടെ തോളത്ത് കൈയിടാനാവുന്നത്രയും സ്വാതന്ത്ര്യം നമ്മെ അനുഭവപ്പെടുത്തുന്ന സമീപ സാമീപ്യമായാണ് മലയാളി പ്രേക്ഷകൻ ഒടുവിലിനെ തിരിച്ചറിഞ്ഞത്, നെഞ്ചിലേറ്റിയത്.
1: ഒന്ന് തൊഴിയിക്കാൻ കൊണ്ടുവന്നതാ, മറച്ചു വെക്കുമ്പോ നഷ്ടം വരരുതല്ലോ. തൊഴടി മോളെ, ഭഗവതി തൊഴടി മോളെ,
2: എന്തിനാ പാപ്പി മറച്ചു വെക്കുന്നത്? അതിനെ നിനക്ക് തന്നെ വളർത്തി പാല് കുടിച്ച് ശരീരം നന്നായിക്കൂടെ.
1: നായർ വെറുതെ വിവരദോഷം പറയരുത്. എന്റെ അപ്പനോ അപ്പന്റെ അപ്പനോ അപ്പാപ്പന്റെ അപ്പനോ പാല്.

0: കുടിച്ചിട്ടില്ല. പശുവിനെ വാങ്ങും വിൽക്കും. ഇനി ഞാനായിട്ട് എന്തിനാ പാരമ്പര്യത്തിന് കളങ്കം വരുത്തുന്നത്? തൊഴുതു കഴിഞ്ഞ പൂവാടി മോളെ, ഇനി ഇവിടെ വിവരക്കെട് ഇനി കേൾക്കേണ്ടി വരും.
1: അവാർഡുകളാൽ അലങ്കൃതമായ ഗൗരവ പ്രകൃതിയായ കഥാപാത്രമായല്ല സാധാരണക്കാരന്റെ ഹൃദയശുദ്ധിയിൽ വിശ്വസിക്കുന്ന സത്യനന്ദിക്കാട് ചിത്രങ്ങളിലെ ഒരു കഥാപാത്രത്തിന്റെ രൂപഭാവങ്ങളിലാണ് നാം ഒടുവിലിനെ കാണാൻ ഇഷ്ടപ്പെട്ടത്.
2: ഞാൻ നക്സലൈറ്റ് ആയിരുന്നല്ലോ എന്നാണ് പോലീസ് പറഞ്ഞത്. നക്സലൈറ്റ് രാമൻകുട്ടി എഴുതിയ ചില വിപ്ലവ ഗാനങ്ങൾ ഞാൻ ട്യൂൺ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ ബൂർഷാസിയുടെ തല ഞാൻ വെട്ടിയിട്ടില്ല. പക്ഷേ എല്ലാ കേസിലും ഞാൻ പ്രതിയായി. പോലീസ് എന്നെ കൊണ്ടുപോയി തല്ലി ചതച്ച് എല്ല് തുറക്കി 7 കൊല്ലം കിടന്നു പൂജപ്പുരയില്. ഇപ്പൊ നക്സലവാസം എന്ന് പറഞ്ഞ ഒരുമാതിരിപ്പെട്ടവരൊക്കെ.
3: ഇന്ന് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ചരമദിനം.
1: ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന നടനെ, സഹപ്രവർത്തകനെ, സുഹൃത്തിനെ, കലാസ്വാദകനെ ഒരു ടെലിഫോൺ ഭാഷണത്തിലൂടെ അനുസ്മരിക്കുകയാണ് സംവിധായകൻ സത്യനന്ദിക്കാട്.

0: ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഈ ലോകത്തുനിന്ന് പോയി എന്നുള്ളത് ശരിക്കും പറഞ്ഞാല് വിശ്വസിക്കാൻ മനസ്സെപ്പോഴും തയ്യാറായിട്ടില്ല. കാരണം മിക്കവാറും ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും ഞാൻ വീട്ടിലുള്ള സമയത്ത് മിക്കവാറും ഉണ്ണിയേട്ടന്റെ കോളുകൾ ഇവിടെ വരാറുണ്ട്. അപ്പം ഫോണിന്റെ റിങ് കേട്ടാ ചിലപ്പോ രാത്രി 10 മണിക്കും 11 മണിക്കൊക്കെ മേലെ ഫോണിന്റെ റിങ് കേട്ടാ എന്റെ മക്കൾ പറയും ഒടുവിലങ്ങളാണ് എന്ന് പറയും. അപ്പൊ സത്യമായിരിക്കും, കാരണം അദ്ദേഹത്തിന് ഈ രാത്രി ഒക്കെ കുറെ നേരങ്ങള് കുറെ ഒരുപാട് സമയം ഇഷ്ടമുള്ള ആളുകളോട് സംസാരിക്കലും അദ്ദേഹത്തിന്റെ ഒരു വിനോദമായിരുന്നു. അപ്പം എപ്പോഴും പുള്ളിയുടെ ഒരു ശബ്ദം എന്റെ കാതിൽ മുഴങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അന്തരിച്ച ദിവസം രാവിലെ ശ്രീ പി വി ഗംഗാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം പോയി എന്ന് പറഞ്ഞപ്പോഴും എനിക്കത് അങ്ങനെ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. കാരണം ഒരു 2 കൊല്ലത്തോളമായിട്ട് അദ്ദേഹം കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖം ബാധിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ട് തന്നെ വർഷങ്ങളോളം ജീവിച്ച ആളുകളുണ്ട്. ഞാൻ അച്യുവിന്റെ അമ്മ എന്നുള്ള സിനിമയ്ക്ക് തൊട്ട് മുമ്പ് അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞതായിരുന്നു, കാരണം രോഗമെന്ന് പറയുന്നത് നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ട് വരുന്നതല്ല. അത് ഒരു എന്താണ്, അത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് അദൃശ്യമായ ഒരു ശക്തിക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു അവകാശമുള്ള കാര്യമാണ്. അപ്പൊ അതിനെ ഭയന്നുകൊണ്ട് ഉണ്ണിയേട്ടൻ അഭിനയ രംഗത്തു നിന്ന് മാറി നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വമാണ് ഞാൻ അച്യുവിന്റെ അമ്മയിലും സ്വതന്ത്രത്തിലും അദ്ദേഹത്തെ കൊണ്ട് അഭിനയിപ്പിച്ചത്. അപ്പം എനിക്ക് ഇപ്പം പലപ്പോഴും ഇപ്പൊ അദ്ദേഹം വിട്ടുപോയതിനു ശേഷം പലരും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയേട്ടൻ എന്റെ ആരും ആണെന്നുള്ള ഒരു തോന്നൽ എനിക്ക് മാത്രമല്ല ആളുകൾക്കും ഉണ്ടായിരിക്കുന്നു. സത്യത്തിൽ വളരെ അപരിചിതരായിരുന്ന 2 വ്യക്തികളായിരുന്നു ഞങ്ങള്. അപ്പുണ്ണി എന്നുള്ള സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന് എന്റെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത്.
1: സത്യം പറഞ്ഞ താൻ ഇത്രക്ക് സമർത്ഥനാണെന്ന് ഞാൻ വിചാരിച്ചു. വാദ്യാരു പണിയല്ലേ തനിക്ക്?
2: അതെ.
1: അയ്യപ്പൻ നായർ മകൾ അമ്മു എന്ന പാഠവും തനിക്ക് പഠിപ്പിക്കാണ്ടോ?
2: അപ്പോ ഇതൊരു തുറന്ന രഹസ്യ
1: ഗോളാന്തര വാർത്ത എന്ന് തന്നെ പറയാം.
0: കുറുപ്പ് ഭാഷ എന്നുള്ള കഥാപാത്രം, അദ്ദേഹത്തിന്റെ ഒരു നാടൻ ഭാഷ, അഭിനയത്തിലെ ഒരു നാടൻ ശൈലി, ഇതൊക്കെ എന്നെ വളരെ കൂടുതൽ ആകർഷിക്കുകയും ഞാൻ സ്വാഭാവികമായിട്ടും നാടൻ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഥകൾ ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് സിനിമകളിലേക്ക് അദ്ദേഹം ഒരു അനിവാര്യ ഘടകമായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം എന്റെ സിനിമയിലേക്ക് കടന്നു വരുന്നത്.
3: എന്ത് വിത്തായാലും ശരി, എന്റെ അന്തോണിസ് പുണ്യാളച്ച ഹാജിയാർക്ക് 3000 പോണത്, അതിന് ഈ 5000 മടക്കി തരണേ.
4: ഈ കയറങ്ങോട്ട് പിടിച്ചോളിയും കായിങ്ങോട്ട് എടുത്തോളിയും.
0: പക്ഷേ ഷൂട്ടിങ്ങിനപ്പുറത്ത് അല്ലെങ്കിൽ ഒരു സിനിമയുടെ ജോലികൾക്കപ്പുറത്ത് ഉണ്ണിയേട്ടൻ ഒരു ശരിക്കും ഒരു ജ്യേഷ്ഠ സഹോദരൻ പോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവ വിശേഷങ്ങൾ പലപ്പോഴും എനിക്ക് എന്നെ വളരെ കൂടുതൽ ആകർഷിച്ചത്. ചില സമയത്ത് അദ്ദേഹം വളരെ വാശിയുള്ള ഒരാളായി മാറും, ചിലപ്പോൾ വളരെ കുസൃതി കാണിക്കുന്ന കുട്ടികളെ പോലെ ആയി മാറും. അപ്പോൾ ചിലപ്പം ഒരു ഒരു ഇന്ന സമയത്ത് വരാമെന്ന് പറഞ്ഞിട്ട് വരാതെ മുങ്ങിക്കളയും. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സ്വഭാവത്തിൻ്റെ പല എന്താണ് പല രീതികളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് ഒരു നടൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ്. ആക്ടർ എന്നുള്ള നിലയിൽ ഒടുവിലൊരു അനായാസമായ അഭിനയ ശൈലി.
5: 1 കിലോ കോഴിക്ക് 40 രൂപ, ആടിന് 150, മനുഷ്യന്റെ ഇറച്ചിക്ക് എന്ത് വിലയാടെ ഉള്ളത്?
6: ആടിനെയും കോഴിയും പോലെയാണ് മനുഷ്യൻ,
5: വ്യത്യാസമുണ്ട്. ആടിനും കോഴിക്കും പ്രസംഗിക്കാൻ അറിയില്ല, ജാത നടത്താൻ അറിയില്ല, വോട്ടവകാശമില്ല, ആ വ്യത്യാസമുണ്ട്.
0: ഫ്ലെക്സിബിലിറ്റിയുടെ ഒരു ഹൈറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ഒരിക്കലും ഒരു കഥാപാത്രമായിട്ട് അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത വിധത്തിൽ അദ്ദേഹം പ്രസന്റ് ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ സിനിമകളിലേക്കാൾ കൂടുതൽ എനിക്ക് മറ്റു സിനിമകളിലെ ഞാൻ ആസ്വദിക്കാറുണ്ട്. കാരണം സർഗം എന്നുള്ള സിനിമയിലൊക്കെ ഒരു നോട്ടം കുട്ടന്തമ്പുരാനൊക്കെ നോക്കിയിട്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്ന സമയത്തുള്ള ഇദ്ദേഹത്തിന്റെ

0: അർത്ഥങ്ങൾ, ചില മൂളലുകൾ, ഇതൊക്കെ ഒരു അർത്ഥം കൺവേ ചെയ്യാനായിട്ട് അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്.
1: ബുദ്ധിമുട്ടായി എന്നറിയാം.
2: ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ.
1: എനിക്ക് കുട്ടികൾക്ക് ദാഹിക്കുമ്പോ തൊണ്ട നനയ്ക്കാൻ എന്തെങ്കിലും അത്രേ വേണ്ടു.
0: എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനോടുള്ള കൂടുതൽ ഉള്ള അടുപ്പം തോന്നാൻ കാരണം അദ്ദേഹത്തിന്റെ ഒരു മാനുഷികപരമായ ഒരു ഒരു ഒരു ഫീലിംഗ് ആണ്. അതായത് സ്വഭാവത്തിലെ ദയ അല്ലെങ്കിൽ അനുകമ്പ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇപ്പം ഒരാളെ പറ്റിയിട്ട്, മരിച്ചുപോയ ഒരാളെ പറ്റി അനാവശ്യമായി പറയുന്ന പോലെയല്ല. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഈ ഫിനാൻഷ്യൽ അത്ര വലിയ ഒരു എന്താണ് വളരെ സുരക്ഷിതമായ

0: ദയ അല്ലെങ്കിൽ അനുകമ്പ എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഇപ്പം ഒരാളെ പറ്റിയിട്ട്, മരിച്ചു പോയ ഒരാളെ പറ്റി അനാവശ്യമായി പറയുന്ന പോലെയല്ല. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഈ ഫിനാൻഷ്യലി അത്ര വലിയ ഒരു എന്താണ് വളരെ സുരക്ഷിതമായ ഒരു അവസ്ഥയിലൊന്നായിരുന്നില്ല അദ്ദേഹം. ഒരിക്കലും എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്? അപ്പം എനിക്ക് തോന്നി ചിലപ്പോൾ ഡയാലിസിസിനൊക്കെ പണം വേണ്ടി വരും. ഞാൻ വെച്ചാൽ എന്താണ് ഉണ്ണിയേട്ടാ, എന്താ വേണ്ടത്? അല്ല, അത് നമ്മുടെ ഒരു ഒരു ക്യാമറമാൻ കിഡ്നി തകരാറായിട്ട് ഡയാലിസിസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സത്യന് എന്തെങ്കിലും ഒന്ന് സഹായിക്കുകയാണെങ്കിൽ അയാൾക്ക് 5000 രൂപ കടമുണ്ട്, പിന്നെ കുറച്ച് ഡയാലിസിസ് ചെയ്യും വേണം. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്. അപ്പം ഇതുപോലെ 100 കാര്യങ്ങളുണ്ട്. കാര്യം ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനഃപൂർവ്വം ഓർക്കേണ്ട കാര്യമില്ല. പലപ്പോഴും എന്ത് കാര്യം സംഭവിക്കുമ്പോഴും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ണിയേട്ടൻ്റെ ഉണ്ടായിട്ടുണ്ടാവും. ഒരിക്കൽ ഈ നാടോടിക്കാറ്റ് എന്നുള്ള സിനിമ റിലീസ് ചെയ്തിട്ട് എത്രയോ വർഷങ്ങളായി. ഒരു ദിവസം നാടോടിക്കാറ്റ് ഏതോ ചാനലിൽ വന്നു കഴിഞ്ഞ ശേഷം ഉണ്ണിയേട്ടൻ ഫോൺ ചെയ്തു, സത്യനല്ലേ എന്ന് ചോദിച്ചു. അതെ. അദ്ദേഹം ഭയങ്കര ചിരി തുടങ്ങാണ്. ഞാൻ എന്താണ് ഉണ്ണിയേട്ടൻ ചിരിക്കുന്നത്? ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. അവസാനം പുള്ളി പറഞ്ഞു, ഞാനിപ്പോൾ നാടോടിക്കാറ്റ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൽ ശ്രീനി എഴുതിയൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതായത് ജീവിക്കാൻ വേണ്ടി ഒരു പോലീസുകാരാവാൻ പോലും ഞങ്ങൾക്ക് മടിയില്ല സാർ എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് ശ്രീനിവാസനും ലാലും കൂടി പറയുന്ന സീൻ കണ്ടിട്ട് ചിരിച്ചാണ്. അപ്പോൾ അതിലെ ഒരു നർമ്മഭാവം അദ്ദേഹത്തിനെ ആകർഷിച്ചതിനെ പറ്റിയാണ് പറഞ്ഞത്. അതുപോലെ കൂടുതൽ പല സിനിമകളിലും അദ്ദേഹം അഭിനയിക്കാൻ പോവാതിരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, എന്തുകൊണ്ടാണ് മുന്നേറ്റം പോയിക്കൂടെ? കാര്യം ഇതൊരു തൊഴിലും കൂടിയാണല്ലോ, നമുക്ക് പണം കിട്ടുന്നതാണ്. അദ്ദേഹം പറയുമ്പോൾ, സത്യ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, ചില സെറ്റപ്പുകൾ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്ന മുഴുവൻ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ പറയുന്ന അവർക്ക് മനസ്സിലായില്ല, അവർ പറയുന്ന നമുക്ക് മനസ്സിലായെങ്കിൽ പ്രോബ്ലമില്ല. ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്ന വിഡിത്തങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ എങ്ങനെയാണ് ഞാൻ പോവുക? അപ്പം ഇങ്ങനെ ഒരു സ്വന്തം കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അതുപോലെ ഒരു ഒരു സിനിമകളുടെ വിജയങ്ങളെ കണക്കിലെടുക്കുന്ന ഒരാൾ, അതായത് വിജയം പരാജയം. ഇപ്പോൾ യാത്രക്കാരെ ശ്രദ്ധിക്കുന്നുള്ള സിനിമ ഞാൻ സംവിധാനം ചെയ്യുമ്പോൾ അതിൽ അദ്ദേഹം ഒരു ഒരു വാച്ച്മാനായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സാധാരണ എനിക്ക് തരുന്നതിനേക്കാളും പകുതി പണം മാത്രമേ ഈ സിനിമയ്ക്ക് എനിക്ക് തരാൻ പാടുള്ളൂ. ഞാൻ ചെന്ന ഉണ്ണിയേട്ടൻ്റെ ഫുൾ എമൗണ്ട് തരാൻ ഇവർ തയ്യാറാണ്, എൻ്റെ പ്രൊഡ്യൂസേഴ്സ് തയ്യാറാണ്. അപ്പോൾ അല്ല, ഇത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത വ്യക്തി, നിർമ്മാതാവ് അദ്ദേഹത്തിൻ്റെ തൊട്ട് മുൻപെടുത്ത സിനിമ വളരെ ഫെയിലിയറായി പോയ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അതിലും കൂടുതൽ വാങ്ങിക്കാൻ പാടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ആ സിനിമയിൽ ഉണ്ണിയേട്ടൻ അഭിനയിച്ചിട്ടില്ലോ? ഇല്ല, ഞാൻ അഭിനയിച്ചിട്ടില്ല. എങ്കിൽ അയാൾ കഷ്ടപ്പെടുന്ന വില, അയാൾ രക്ഷപ്പെടാൻ വേണ്ടി സിനിമ ചെയ്യുന്നതല്ലേ, അതിൽ എന്നാൽ കഴിയുന്നൊരു കോൺട്രിബ്യൂഷൻ. എന്നിട്ട് അദ്ദേഹം വാങ്ങിക്കാറ് ഞാൻ നിർബന്ധിച്ച് കുറച്ചെങ്കിലും പൈസ പിന്നീട് കൊടുത്ത് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇതൊന്നും പുറമെ ആരും അറിയാത്തതും പുറമെ ആരും കാണാത്തതുമായിട്ടുള്ള നന്മയുടെ വശമാണ്. അപ്പം സിനിമയിൽ നമുക്കറിയാം, തിളങ്ങി നിൽക്കുമ്പോൾ മാത്രമേ ആളുകളെ ആകർഷിക്കുകയോ അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുകയോ ചെയ്യുള്ളൂ. അതല്ലാത്ത സമയത്തും അവർക്കൊരു ജീവിതമുണ്ടെന്നും അവർ അവരുടെ ഒരു ഒരു ഒരു ക്യാരക്ടർ ഉണ്ടെന്നും മനസ്സിലാക്കിപ്പിക്കുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് ഉണ്ണിയേട്ടൻ.
1: ബോംബ് തോക്ക് ഞാൻ കുറെ കണ്ടതാ. ലാത്തിയും കത്തി എനിക്ക് പുത്തിരിയല്ല. ഹോ, ഇത് എല്ലാത്തിനെയും കടത്തി വെട്ടി കളഞ്ഞു. കണ്ണൻ മെമ്മോറിയൽ സ്കൂളിലെ റിഹേഴ്സൽ ഞങ്ങൾ അവസാനിപ്പിച്ചു.
2: എന്ത് പറ്റി?
1: മോളെ വിനോദിനി, ഒന്ന് ചോദിച്ചോട്ടെ, ഇതുപോലുള്ള സംസ്കാര ശൂന്യമാർ ജീവിക്കുന്ന ഈ നാട്ടില് ഇങ്ങനെ ഒരു ഗ്രാമീണ കലാമേളയുടെ ആവശ്യമുണ്ടോ?
2: വാസുട്ടൻ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിലാവൂ. പിന്നെ ഗ്രാമീണ കലാമേള അത് പഞ്ചായത്തിന്റെ തീരുമാനമാണ്, അതെന്തായാലും നടത്തും.
1: ഉറപ്പാണോ?
2: എന്താ സംശയം?
1: അങ്ങനെയാണെങ്കിൽ ഈ മുറ്റത്തോ മുറിയിലോ വെച്ച് റിഹേഴ്സലിനുള്ള സൗകര്യം ചെയ്തു തരണം.
2: കാര്യം പറയൂ വാസുട്ടാ.
1: ഞാനത് എങ്ങനെ ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച്? അല്ല, അവരും കണ്ടു. എന്നാലും വിനോദൻ എന്റെ മോളെ പോലെയല്ലേ, എങ്ങനെ പറയും, പറയാതിരിക്കും.
2: എന്താണെങ്കിലും പറഞ്ഞോളൂ, പഞ്ചായത്ത് മീറ്റിങ്ങിനെക്കാളും തരുന്നതാണ് കാര്യം ഒന്നായിരിക്കില്ലല്ലോ.
1: അത് ശരിയാ. നമ്മുടെ ഇവനില്ലേ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഇരുകാലി ജന്തു ജോണി വെള്ളിക്കാല, അവനെ എന്റെ ഈ പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ട്.
0: എനിക്ക് ഉണ്ണിയേട്ടനായിട്ടുള്ള ഒരു വ്യക്തിബന്ധം എന്ന് പറയുന്നത് പലപ്പോഴും, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ചില കുട്ടികളെ പോലുള്ള ചില കുസൃതികൾ. ചില സിനിമയ്ക്ക് 2 ദിവസം അഭിനയിച്ചിട്ട് ഉണ്ണിയേട്ടൻ അവിടെ നിന്ന് ചിലപ്പോൾ മുങ്ങിക്കളയും, മാറിക്കളയും. അപ്പോൾ ഒരു ദിവസം ഞാനൊരു ഒരു എനിക്ക് എൻ്റെ ഒരു സുഹൃത്തായ സംവിധായകനാണ്, അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു, 2 ദിവസം ഉണ്ണിയേട്ടൻ അഭിനയിച്ചു, പിന്നെ വിളിച്ചിട്ട് വരുന്നില്ല, സുഖമില്ല, ജലദോഷം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാം. ഞാൻ നേരെ ഉണ്ണിയേനെ വിളിച്ചു. ഉണ്ണിയേനെ വിളിച്ചപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു, വളരെ ഹാപ്പി ആയിട്ട്, സോറി, ഞാൻ പറഞ്ഞു, എന്താണ് നിങ്ങൾ ഇന്ന ആളുടെ സിനിമയിൽ പോകാത്തത്? അപ്പോൾ പുള്ളി പറഞ്ഞു, അതല്ല, ഞാൻ അദ്ദേഹം എന്നെ വികൃതമായിട്ട് അഭിനയം പഠിപ്പിക്കുക, പിന്നെ ഞാൻ എങ്ങനെയാണ് അവിടെ നിൽക്കുക? അതായത് സംവിധായകൻ പറയുന്നത് അനുസരിക്കുക എന്നുള്ളൊരു നടൻ്റെ ധർമ്മമാണെങ്കിലും അയാൾ പറയുന്നത് വിഡ്ഢിത്തമാണെങ്കിൽ ഞാൻ അതെങ്ങനെ ഫോളോ ചെയ്യും എന്നാണ്. ഞാൻ നിങ്ങളതൊന്നും നോക്കണ്ട, നിങ്ങൾ ചെന്ന് അഭിനയിച്ച് ആ പടം തീർത്തു കൊടുക്കുക. അപ്പോൾ

0: ഇങ്ങനെയുള്ള ഒരു സ്നേഹത്തിന്റെ സ്വാധീനം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു.
1: ഇപ്പോഴത്തെ കാല മാഷന്മാർ മുടി നീട്ടാറില്ല, അവർക്ക് ഡാൻസ് പറഞ്ഞുകൂടാന്ന് വെച്ചോളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം, മോള് വരൂ.
2: വേണ്ട മമ്മി,
3: വേണം. അനുസരണക്കെട് കാണിച്ച് അടിച്ച് പുറം പൊളിക്കും ഞാൻ.
0: പിന്നെ അസാമാന്യമായ താളബോധം ഉള്ള ഒരാളായിരുന്നു. ഒരു നടന്മാർക്ക് നടന് താളം എന്നുള്ളത് വളരെ അത്യാവശ്യമാണെങ്കിൽ താളബോധം, അതായത് ശരിക്കും സംഗീതം, അദ്ദേഹം സംഗീതം നൽകിയ കുറെ പാട്ടുകൾ തന്നെ കാസറ്റുകളായിട്ട് ഇറക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുത്രാളിക്കാവ് അമ്പലത്തിനൊക്കെ വേണ്ടിയിട്ട് ചില ഭക്തി ഗാനങ്ങൾ, അതല്ലാതെ തന്നെ ചില ലളിത ഗാനങ്ങളൊക്കെ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. നെടുകുടി വേണു ഒരിക്കൽ പറഞ്ഞു ദശപുഷ്പം എന്ന് പറഞ്ഞിട്ട് 10 പാട്ടുകളുള്ള ഒരു കാസറ്റ് അദ്ദേഹം ഇറക്കി. പക്ഷെ ആ കാസറ്റിൽ 11 പാട്ടുകൾ ഉണ്ടായിരുന്നു, ഒരു പാട്ട് എക്സ്ട്രാ ചേർക്കേണ്ടി വന്നു. എന്നിട്ട് മുന്നേറ്റം അതിന്റെ ദശപുഷ്പം എന്ന് പേരിട്ട് മുന്നേറ്റം കളിയാക്കാറുണ്ടായിരുന്നു. അപ്പം മെലഡിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹം

0: നല്ല തബലിസ്റ്റാണ് ഉണ്ണിയുടെ. ഇപ്പം എൻ്റെ നരേന്ദ്രൻ മകൻ, ജയകാന്തൻ മകൻ എന്നുള്ള സിനിമയിലൊക്കെ ഇദ്ദേഹം തബല വായിക്കുന്നുണ്ട്. അപ്പം നേരത്തെ നാടക സമിതികളിൽ തബല വായിക്കുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ നമ്മൾ അറിയാത്ത ഒരു ഒരു ഒരുപാട് മുഖങ്ങൾ അദ്ദേഹത്തിനുണ്ട്.
1: കേക്കാൻ കേമന്മാരും കേമത്തികളും മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറാത്ത ഒരു കാലം ഉണ്ടായിരുന്നു കൃഷ്ണവർമ്മയ്ക്ക്.
2: വേണ്ട വേണ്ട വേണ്ട, പഴങ്കഥ കെട്ടഴിക്കണ്ട. ഈ അപസ്വരം കേൾക്കാൻ വന്നിരിക്കാൻ മാത്രം ബടുക്കൂസുകളുള്ള നാട് ഏതാണാവോ?
1: ഗോകർണം ഒന്ന് പോണ്ട അവിടുന്ന്. അപസ്വരാത്രേ ചെമ്പേ വൈത്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശിഷ്യനായിരുന്നു കൃഷ്ണവർമ്മ. കൊല്ലങ്കോട് രാജാവ് എന്റെ കച്ചേരി കേട്ടിട്ട് സന്തോഷത്തോടുകൂടി തന്ന ഈ ഹാർമോണിയം കൂടുതൽ 500 rupees. അന്നത്തെ 500 rupees ഇന്നത്തെ 50,000. ഇതൊക്കെ പറഞ്ഞു കേൾപ്പിച്ച് കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട കാര്യം എനിക്കില്ല.
2: പിന്നെ ദാ ഇപ്പോഴത്തെ അടക്കം ഒരു 3000 പ്രാവശ്യമായല്ലോ ഈ കൊല്ലങ്കോട്ട് ഹാർമോണിയ കഥ എന്നോട് പറയണു.
1: പറയപ്പിക്കണതല്ലേ. ഓ, ഒരു സംഗീത ടീച്ചർ വന്നിരിക്കണു. ആരാപ്പാ? എം എസ് സുബ്ബലക്ഷ്മിയോ? എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളുടെ അടുത്ത് പറ്റും.
2: മതി, ആ കുട്ടികളെങ്കിലും ഉണ്ടല്ലോ. പൂച്ചയുടെയും പട്ടിയുടെയും മുമ്പിൽ പാടുന്ന ഗതികേട് വന്നിട്ടില്ലല്ലോ.
1: ഓ, തരതല തരതല, അതും ത്രിസന്ധ്യ നേരത്ത്. കാവില് തിരി വെച്ചോ?
2: വെച്ചല്ലോ.
1: നിലവറയിലെ കടാവിളക്കിൽ എണ്ണ ഒഴിച്ചോ?
2: ഒഴിക്കാലോ.
1: എന്നാ ഒഴിക്ക സുബ്ബലക്ഷ്മി?
2: ഒഴിക്ക ചെമ്മാങ്കുടിയേ.
0: ഈ ഒഴിവുള്ള സമയങ്ങളിൽ ചിലപ്പോ അദ്ദേഹം പാടുമായിരുന്നു, സെറ്റുകളൊക്കെ ഇരുന്നിട്ട് പാടുമായിരുന്നു. ഭരതനും അദ്ദേഹവും കലാമണ്ഡലിലെ ഹൈദരാലിയും കൂടി ഉണ്ടായിരുന്ന ഒരു കോമ്പിനേഷൻ. ഈ മൂന്ന് പേരും സംഗീതത്തിനോട് കൂടുതൽ താല്പര്യമുള്ള, സംഗീതം അറിയാവുന്ന വ്യക്തികളായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനെ പറ്റിയിട്ട് ഈ സിനിമയുടെ ഇടവേളകളിൽ ഞാൻ ഉണ്ണിച്ചേട്ടനായിട്ട് സംസാരിക്കാറുണ്ട്. അതുപോലെ ഉണ്ണിയേട്ടൻ്റെ മറ്റൊരു ഒരു ഒരു പ്രത്യേകത വെച്ചപ്പോൾ ചില ചില ചില ക്യാരക്ടേഴ്സ്, ഇപ്പോൾ അടൂർ ഗോപാലൻ നിഴൽക്കുത്ത് എന്നുള്ള സിനിമ, അതിൽ ഒടുവിലിൻ്റെ ഉണ്ണിയേട്ടൻ്റെ മുഖം മാത്രമല്ല മൊത്തം ഒരു ശരീരം തന്നെ ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ ഒരു ആരാച്ചാരെ ക്രമീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്.

0: എൻ്റെ തൂവൽ കൊട്ടാരത്തിലെ അച്യുതന്മാരാണെന്നുള്ള വേഷം. അതിൽ സ്വന്തം മകളുടെ ജീവിതം പണയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവളുടെ ജീവിതം ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹത്തിന് കീഴ്പ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്നിട്ട് അമ്പലത്തിന് മുമ്പിൽ വെച്ച് കൊട്ടി കൊട്ട് നിർത്തിയിട്ട് ഉള്ള ഒരു ചില സീക്വൻസുകൾ അതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നനയിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. ചില അവസരങ്ങളിൽ ചില ക്യാരക്ടേഴ്സ് ഉള്ളിലേക്ക് കയറിയിട്ടില്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയും ഇന്ന് നമുക്ക് അത് എടുക്കേണ്ട അല്ലെങ്കിൽ ഇന്ന് തുടങ്ങണ്ട. തലയണബന്ധത്തിലെ ഒരു ഡാൻസ് മാസ്റ്റർ റോൾ അതായിരുന്നു, ഒരു ചെറിയ റോളാണ്. പക്ഷേ വേഷമിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു എനിക്ക് ആ കഥാപാത്രം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, നമുക്ക് നാളെ ചെയ്താൽ മതിയോ. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് അഭിനയിച്ചിട്ടും ഒരു പുതുമുഖത്തിൻ്റെ ഭാവം അല്ലെങ്കിൽ ഒരു പുതുമുഖത്തിൻ്റെ ഭയം അദ്ദേഹത്തെ വിട്ടുമാറിയിരുന്നില്ല. അതാണ് ഒരു ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്.
1: ഒട്ടും സമയമുണ്ടായിട്ടല്ല, പക്ഷേ സുലോചന തങ്കപ്പം പറഞ്ഞാൽ തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. ഞാൻ കെ ജി പൊതുവാണ്.
2: ഡാൻസ് മാസ്റ്റർ?
1: അതെ.
2: ഒരു മാസം മുമ്പ് സുനിച്ചേച്ചി താങ്കളെ പറ്റി പറഞ്ഞത്.
1: യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ തിരക്കിലായിരുന്നു ഞാൻ. ഞാൻ സാധാരണ വീടുകളിൽ ചെന്ന് ക്ലാസ് എടുക്കാറില്ല, പക്ഷേ സുലോചന തങ്കപ്പം പറയുമ്പോൾ
2: എന്റെ മോക്ക് ഒന്നാം സമ്മാനം കിട്ടണം. ഡാൻസിന്റെ എല്ലാ മത്സരങ്ങളിലും ഒന്നാം സമ്മാനം തന്നെ മോക്ക് കിട്ടണം.
1: അത് നമ്മളിപ്പോ ക്ലാസ് തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ.
2: അതെ, സാറ് വിചാരിച്ചാ നടക്കും.
1: നമുക്ക് നോക്കാം.
2: നോക്കിയാ പോരാ, ഉറപ്പ് തരണം.
1: ഞാൻ സാധാരണ ആർക്കും അങ്ങനെ ഉറപ്പ് കൊടുക്കാറില്ല. സുലോചന തങ്കപ്പം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, എന്തോ ഉറപ്പ് തരാൻ തോന്നി പോന്നു.
2: അത് മതി.
1: എന്താ പേര്?
2: മൈ നെയിം ഈസ് കാഞ്ചന.
1: കാഞ്ചന, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വാരിൽ. കവിക്ക് തെറ്റി ഈ ബന്ധനം, മധുരമുള്ള ബന്ധനം. ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ.
2: ഇല്ല. മോളെ ദിവ്യേ, ഒന്നിങ്ങി വന്നേ.
3: വരുന്നു മമ്മി.
1: എത്ര കുട്ടികളുണ്ട്
2: ഇവിടെ? ഉള്ളു.
1: ഇനി കുട്ടികൾ വേണ്ടേ? എന്താ പിന്നെ കുട്ടികൾ ആവാഞ്ഞേ?
2: മോള് വാ, മോളെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന മാഷ.
0: ഞാനും മീര ജാസ്മിനും അതുപോലെ പുതിയ കുട്ടികളൊക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ അവരെ വിളിച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. ഉണ്ണിയേട്ടൻ അഭിനയിക്കാൻ വരുമ്പോൾ ഉണ്ണിയേട്ടൻ കാറിൽ വന്ന് ഇറങ്ങുന്ന സമയത്തൊട്ട് നിങ്ങൾ ചെറുതായിട്ട് അവർ അദ്ദേഹത്തിന് നിരീക്ഷിക്കാൻ പറയും. അദ്ദേഹം വന്ന് ഇറങ്ങിയാൽ ആദ്യം ചെയ്യുന്ന എടുക്കാൻ പോകുന്ന സീൻ വായിച്ച് പഠിക്കലാണ്. അത് വായിച്ച് ഒറ്റയ്ക്കിരുന്ന് പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടിയുടെ ശ്രദ്ധയോടുകൂടി അത് പഠിക്കും. ആ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ബാക്കി എന്ത് തമാശയുള്ളൂ. അപ്പോൾ പലപ്പോഴും ഇത്രയും കൂടുതൽ പ്രസിദ്ധനായി കഴിഞ്ഞിട്ടും ഇദ്ദേഹം ഒരു ക്യാരക്ടറിന് വേണ്ടി എന്തിനാണ് ഇത്രയും കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നാറുണ്ട്.
4: എന്റെ അന്തോണിസ് പുണ്യാളച്ചാ ചതിച്ചോ? പശു പശു പശു ഒന്നര കൊമ്പി.
5: എന്താ വാപ്പി ഇത്?
4: 3000 കൊടുത്ത് വാങ്ങിയ എന്റെ പശു പോയി.
5: അപ്പൊ നീ പശുവിനെ കെട്ടണ്ട ഓടിയത്?
4: അല്ല, പശുവിനോട് പൊക്കളാൻ പറഞ്ഞു.
6: പശുവിനെ കെട്ടാൻ നിൽക്കണേ.
7: വഴിയുണ്ടാക്കാൻ കരയണ്ട, താൻ ഭഗവതിക്ക് ഒരു പ്രാർത്ഥന കൊടുക്ക, പശു താനേ വരും.
5: ശരിയാ, പോയ പശു അതുപോലെ തിരിച്ചു
4: റിവേഴ്സിന് വരും. ഓ, പോയ 3000 കൂടെ എന്റെ ഒരു 10 rupees കൂടി വെളിച്ചപ്പാണ്ട് പോയിക്കോട്ടെ. നല്ല ബിസിനസ്സാ.
7: എന്നാ താണ്ടിരുന്ന് കരേ, വരി നേരെ.
6: അല്ല, എന്താ നിറം?
4: തന്റെ നിറം പോയിക്കോ അവിടുന്ന്.
0: അപ്പം ഇപ്പം ഓർത്തെടുക്കുമ്പോൾ, ഞാൻ പറഞ്ഞ പോലെ ഓർത്തെടുക്കുമ്പോൾ വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങൾ അത് നമ്മുടെ സ്വകാര്യമായ ഓർമ്മകളാണ്. ആ ഓർമ്മകൾ അറിയാതെ വന്നു ചേരുന്നതാണ്. അതൊരു ഒരു വാക്കുകളിലൂടെ പറയുമ്പോൾ അതിനൊരുപാട് പരിമിതികളുണ്ട്. കാരണം ചിലത് വേദനിപ്പിക്കുന്നതാണ്, ചിലത് കണ്ണു നനയിപ്പിക്കുന്നതാണ്, ചിലത് പൊട്ടിച്ചിരിപ്പിക്കുന്നതാണ്. ഉണ്ണിയേട്ടനെ പറ്റിയൊക്കെ ഒരുപാട് തമാശകൾ ഞങ്ങളുടെ സെറ്റുകളിലൊക്കെ തമാശകൾ പ്രചരിക്കാറുണ്ട്, പല പല പല രീതിയിലും. ഞാൻ ചില സമയത്ത് ഉണ്ണിയേട്ടൻ ഷൂട്ടിങ്ങിലെങ്കിലും രാവിലെ എൻ്റെ സെറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തും. ജയറാമൊക്കെ എൻ്റെ അടുത്ത് പറയും, ഉണ്ണിയേട്ടൻ പാവം ഒന്ന് ഒന്ന് ഒരു ഒന്ന് പരോള് കൊടുത്തൂടെ, ഒന്ന് ഇവിടുന്ന് വിട്ടൂടെ, ചിലപ്പോൾ വിടൂല. കാര്യം എനിക്ക് ഇഷ്ടമാണ്, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഉണ്ണിയേട്ടൻ്റെ ഒരു സാന്നിധ്യം സിനിമ സെറ്റിലുണ്ടാക്കുന്ന ഒരു ചടുലമായ അതല്ലെങ്കിൽ ഒരു ഒരു രസം ജനിപ്പിക്കുന്ന ഒരു സന്ദർഭം അല്ലെങ്കിൽ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ.
8: ചേട്ടൻ ഇപ്പൊ ആത്മഹത്യ എഴുതണു? റിട്ടയർഡ് നെക്സലേറ്റ് ആകുമ്പോ അങ്ങനെയൊക്കെ വേണല്ലോ. ഏതെങ്കിലും വാര്യക്കാർക്ക് കൊടുത്ത ഒരു ഗണ്ടശ പ്രസിദ്ധീകരിച്ചോളൂ. എഴുതുമ്പോ കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ ചേർക്കണമെന്നുള്ളൂ. ഒരു പോലീസുകാരനെ അടിച്ച് നിലം പ്രച്ചാക്കി, SP നേരെ തോക്കിയൂണ്ടി, അങ്ങനെയൊക്കെ. എന്നാലേ വായനക്കാർക്ക് ഒരു ഹരം ഉണ്ടാവുള്ളൂ.
9: ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല.
8: കുംഭകോണത്താണോ സ്ഥിരതാമസം?
9: അതെ.
8: ആ, അതാ മനസ്സിലാവാത്തത്. എടോ, ഒരു മലയാളി എന്ന് പറഞ്ഞാൽ പയനെട്ടടവും പയറ്റാൻ അറിയുന്നവരുടെ ഇടയിൽ കേരളത്തിൽ ജീവിക്കണം. ഹൂ ഇസ് എ മലയാളി? ഹീസ് കേരളത്തിൽ ജീവിച്ചവൻ. ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവൻ ലോകത്തിൽ എവിടെ പോയാലും സുഖമായിട്ട് ജീവിക്കും. ആട്ടെ, ഈ സ്ഥലം എത്ര സെന്റ് ഉണ്ട്?
9: 65 cents.
8: സെന്റിന് എന്ത് വില?

0: അതൊന്നും എനിക്കറിയില്ല. ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ സർവേ നമ്പർ പത്രത്തിൽ നോട്ടിഫൈ ചെയ്ത് വന്നിരുന്നു.
1: ഓ, ഈ സ്ഥലം ഏത് ഭാഗത്താ?
0: അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇവിടേക്കൊക്കെ വരുന്നത്. അച്ഛൻ 25 കൊല്ലം മുമ്പ് ഇവിടുന്ന് കുംഭകോണത്തേക്ക് പോയതാണല്ലോ.
1: 25 കൊല്ലം മുമ്പ്?
0: അതെ.
1: ഭൂനികുതി അടച്ച റെസീറ്റ് ഉണ്ടോ?
0: ഇല്ല.
1: അപ്പ താൻ ഇന്ന് തന്നെ പണം മേടിച്ചു പോവും.
0: ഓ, ആശ്വാസമായി.
1: എടോ കുംഭകോണകം, കാള പെട്ടെന്ന് കേട്ട് കയറെടുത്തിട്ട് ഇറങ്ങിയില്ലേ? നേരെ വില്ലേജ് ഓഫീസിലേക്ക് വിട്ടോ? തണ്ടപ്പേര് നോക്കി എന്ത് ചെയ്യണം അവര് പറയും.
0: തണ്ടപ്പേരോ?
1: ഓ, തണ്ടപ്പേരല്ല, തണ്ടപ്പേര്, അങ്ങനെ ഒരു പേരുണ്ട്, അവിടെ പറഞ്ഞാൽ മതി.
0: വലിയ ഉപകാരം, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ചേട്ടാ, ഇവിടെ അടുത്ത് വല്ല പുഴയോ കിണറോ വല്ലതും ഉണ്ടോ? ഒന്ന് കുളിക്കൊക്കെ വേണേ.
1: ഓ, തമിഴ്നാടിന്ന് വരല്ലേ, അവിടെ എല്ലാ പരിപാടിയും റോഡ് സൈഡിലാണല്ലോ. ഇപ്പൊ നമ്മൾ നടന്നു വന്നത് കുളത്തിന്റെ പക്കത്ത് കൂടെയാ, അങ്ങനെ നേരെ തിരിച്ചു നടന്നോ.
0: റൊമ്പ താങ്ക്സ്.
1: ആ, അപ്പോഴേ അവിടെ അമ്പലക്കുള വൃത്തികേടാക്കരുത്.
2: കുറച്ച് ഇപ്പോ ഒരു ഒരു വളരെ അത്ഭുതകരമായ ഒരു കാര്യം, അദ്ദേഹം ഈ രോഗത്തിന്റെ കാഠിന്യം മനസ്സിലാക്കിയിട്ടില്ല, അതല്ലെങ്കിൽ മനസ്സിലായി എന്ന് അദ്ദേഹം ഭാവിച്ചിട്ടില്ല. രസതന്ത്രത്തിന്റെ ഷൂട്ടിങ്ങിന് വരുമ്പോഴും എന്നോട് പറഞ്ഞത്, ഇത് കുറച്ചുനാൾ കഴിഞ്ഞാൽ ഈ ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊന്മുട്ടേണ്ട താറാവ് പോലെ, മഴവിൽക്കാവടി പോലെ നല്ല നാട്ടുമ്പുറത്തിന്റെ ഹരമുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം. അപ്പൊ എനിക്ക് അറിയാം, എന്റെ മനസ്സിന്റെ ഉള്ളിൽ എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. കാരണം ഡോക്ടേഴ്സായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്, ഇതൊരു മാറ്റപ്പെടാവുന്ന ഒരു അസുഖമല്ല. പക്ഷെ ഉണ്ണിയേട്ടൻ അങ്ങനെ വിശ്വസിച്ചിട്ടേ ഇല്ല. കാരണം ഇത് ഞാനിനി ഒരു ഒരു കുറേ കൂടി ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാനുണ്ട്. സത്യ, ഞാൻ പെട്ടെന്നൊന്നും പോകില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് അങ്ങനെ ഈ ഇത്ര പെട്ടെന്ന് കണ്ണിൻ്റെ മുമ്പിൽ നിന്ന്. 62 വയസ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു വലിയ പ്രായമൊന്നുമല്ല. ഉണ്ണിയേട്ടൻ കാണുമ്പോൾ പലപ്പോഴും അതിനേക്കാൾ കൂടുതൽ തോന്നും. ഈ അടുത്ത് ഏട്ടൻ ഈ വേർപിരിയുന്നതിന് മുമ്പ്, കുറച്ച് ദിവസം മുമ്പ് ഡയാലിസിന് വന്നിരിക്കുന്നു, ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നു. ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, എന്താണെന്ന് അറിഞ്ഞൂടാ, കൂടുതൽ അവശനായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഏതായാലും വീൽ ചെയർ വന്നു, ഞാൻ പോവാ സത്യ എന്ന് പറഞ്ഞു. എനിക്ക് വലിയ വിഷമം തോന്നി. അപ്പോൾ അങ്ങനെ ഉണ്ണിയേട്ടൻ പോയി. അപ്പം നമുക്ക് നഷ്ടപ്പെടുന്നത് നല്ല നടന്മാരിൽപ്പെട്ട, ഏറ്റവും നല്ല നടന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയും ഏറ്റവും നല്ലൊരു മനുഷ്യനുമാണ്.
3: അന്തരിച്ച നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ച് സംസാരിച്ചത് സംവിധായകൻ സത്യൻ അന്തിക്കാട്.

0: ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അനുസ്മരണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
3: 43 ഇഞ്ച് ടിവികളിൽ 2,000 രൂപയും 55 ഇഞ്ചിൽ 3,000ഉം 65 ഇഞ്ചിൽ 4,000 രൂപയും ക്യാഷ് ബാക്ക്.
2: 43 ഇഞ്ച് സ്മാർട്ട് ടിവികൾ 12,000 രൂപയിൽ താഴെ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
3: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഈ വലിയ പെരുന്നാൾ ഷോപ്പിംഗ് ബിരിയാണി പോർട്ടിൽ മാത്രം ഒതുക്കുകയാണോ?
3: ഇല്ലേ ഇല്ല, ഈ മഴക്കാലം സുഖമാക്കാൻ വേണ്ടതെല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്.
2: എന്ന മൈജിയിലേക്ക് വരൂ. ബിരിയാണി പോർട്ട്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, എയർ ഫ്രയർ എന്നിവയിൽ സൂപ്പർ വിലക്കുറവുമായി മൈജി വലിയ പെരുന്നാൾ ഓഫർ
3: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ ആദ്യഗാനം കേൾക്കാം. രാധ എന്ന പെൺകുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്, ദേവദാസിന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: 14 രാവ് എന്ന ചിത്രത്തിനു വേണ്ടി ബ്രഹ്മാനന്ദൻ പാടിയത്. പി ടി അബ്ദുറഹ്മാന്റെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം.

മണത്തിനത്തൊരു പുരട്ടിയെത്തിയ തണുത്ത കാറ്റ് നാനാവശത്തുമെത്തി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് കെ പി ഉദയഭാനുവിന്റെ സംഗീതം സമസ്യ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: മെനിയ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞാൽ അലക്കിന്റെ കൂമ്പാരം ഉറപ്പല്ലേ?
1: അതിനല്ലേ മൈജി വാഷിംഗ് മെഷീനുകളിൽ വമ്പൻ ഓഫർ നൽകുന്നത്.
0: വെറും 7,778 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ,
1: ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ 2,000 രൂപയും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ 3,000 രൂപയും ക്യാഷ് ബാക്ക്.
0: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ലീലയും പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: സുവർണ മലരുകളിൽ അടുത്ത ഗാനം ഗന്ധർവക്ഷേത്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം, സുവർണമലരുകളിൽ അടുത്ത ഗാനം ഓടയിൽ നിന്നു എന്ന ചിത്രത്തിനു വേണ്ടി രേണുക പാടിയത്.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്.
1: സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: തിലോത്തമ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജിന്റെ സംഗീതം.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: അടുത്ത ഗാനം കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം. വി വസന്ത പാടിയത് ചിത്രം ഖദീജ.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
1: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് എം എസ് വിശ്വനാഥന്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: അല്പസമയത്തിനകം ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ

0: breaks world record in women's 25-meter pistol event, clinching gold at ISSF World Cup in Munich. That is all in the news at 9. Good night.
1: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
2: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
2: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി. പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
2: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
3: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ.
1: സാംസ്കാരിക ചരിത്രത്തിന്, വിശേഷിച്ച് നാടകപ്രസ്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകിയ തിക്കോടിയന്റെ മകളും നാടകപ്രവർത്തകയും ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവുമായ ശ്രീമതി എം പുഷ്പകുമാരിയാണ് ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്.
2: അച്ഛന്റെ പേര് കുഞ്ഞനന്ദൻ നായർ എന്നാണ്, സഞ്ജയനാണ് തിക്കോടി എന്നുള്ള പേര് കൊടുത്തത്. കുട്ടിയിൽ മുതലേ നാടകവുമായിട്ടും സാഹിത്യ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം താമസിച്ച വീട്ടിനടുത്താണ് ചിത്രകാരൻ എം വി ദേവൻ ദേവേട്ടൻ താമസിച്ചിരുന്നത്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇവരെല്ലാവരും സാഹിത്യകാരന്മാരും എല്ലാവരും കൂടെ ദേവേട്ടൻ്റെ വീട്ടിലിരിക്കും, ഞാനും ഉണ്ടാവും കൂടെ. ആകാശവാണിയിൽ ജോയിൻ ചെയ്തപ്പോഴും ഞാൻ പിന്നോട്ട് പോവുക ചെയ്യുക, സ്ക്രിപ്റ്റ് വായിക്കാനോ ഒക്കെ എന്താണെന്നറിയില്ല, എന്തോ ഒരു താല്പര്യക്കുറവ്, എന്നാ ചെറിയ ശുദ്ധി ഇല്ലാത്തതുകൊണ്ടോ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്നു, അങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഖാന്, ശ്രീധരൻ ഉണ്ണി, നമ്പീശൻ ഇവരൊക്കെയാണ് എന്നെ നിർബന്ധിച്ച് വായിക്കാനും അഭിനയിക്കാനും ഒക്കെ ചെയ്ത്. പിന്നെ അതിലേക്ക് താല്പര്യമായി. 24 ഡിസംബറിലാണ് ഞാൻ പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് കുറെ ഒരു 10-18 വർഷം കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയി പ്രൊമോഷൻ കിട്ടിയത്. പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ആകുമ്പോൾ നമ്മൾ എല്ലാ പ്രോഗ്രാമും ചെയ്യുന്ന എല്ലാ സെക്ഷനും ചെയ്തിട്ടുണ്ട്, മ്യൂസിക് സെക്ഷൻ ഒഴികെ ബാക്കി എല്ലാ സെക്ഷനും ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു ഉത്സവ പറമ്പ് പോലെയായിരുന്നു ആകാശവാണി. കാരണം നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല, ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, സ്റ്റുഡിയോ ഉണ്ടാവില്ല. അതിന് സ്റ്റുഡിയോക്ക് വേണ്ടിയിട്ട് തമ്മിൽ അടിയായിരിക്കും, പക്ഷെ ആ സ്റ്റുഡിയോക്കുള്ള അടി ആ സമയത്തേ ഉള്ളു കേട്ടോ. അത് കഴിഞ്ഞാൽ വീണ്ടും സ്നേഹത്തോടു കൂടി പെരുമാറും. 33 കൊല്ലം ഞാൻ ആകാശവാണിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ചെമ്മീനിലെ കാർത്തമ്മയായിട്ട് അഭിനയിച്ചു, ഉമ്മാച്ചുവിൽ ഉമ്മാച്ചുവായിട്ട് അഭിനയിച്ചു, കാലത്തിൽ സുമിത്രയായിട്ട് കുട്ടിയായിട്ടും വലിയ സുമിത്രയായിട്ടും അഭിനയിച്ചു. ഞാൻ പ്രൊഡക്ഷൻസിനായിരിക്കുമ്പോൾ സെക്ഷൻ ഹെഡായിട്ട് കെ എം മുരളീധരൻ ഉണ്ടായിരുന്നു, ജി ഭാർഗവൻപിള്ള ഉണ്ടായിരുന്നു, പിന്നെ മുഹമ്മദ് റോഷൻ ഉണ്ടായിരുന്നു, മള്ളൂർ രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു, പിന്നെ വഴിവിളക്ക്, വഴിവിളക്ക് എന്നുള്ള ഒരു പരിപാടി വിദ്യാഭ്യാസ പരിപാടിയിലുണ്ടായിരുന്നു. അതിൽ എ പി മെഹറലി ആയിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ, എ പി മെഹർ. അതുപോലെ അതിലും സ്റ്റോക്ക് ക്യാരക്ടറായിട്ട് സ്ഥിരമായിട്ട് വന്നിരുന്നു വഴിവിളക്കിൽ. അതിലും ഞാനും ഖാനും തന്നെയായിരുന്നു. പിന്നെ വിരിങ്ങൽ നാരായണി എന്ന് പറഞ്ഞ നല്ലൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ഫീമെയിൽ ആർട്ടിസ്റ്റ്, അവരും ഉണ്ടായിരുന്നു. ശബ്ദത്തിൻ്റെ ലോകത്ത് എത്തിപ്പെട്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷമായിരുന്നു. കാരണം എന്താണെന്നറിയില്ല, എനിക്ക് ഞാൻ അത്രയ്ക്ക് ആസ്വദിച്ചാണ് ഞാൻ ആകാശവാണിയിൽ ജോലി ചെയ്തത്. ബുദ്ധിമുട്ടുകളുണ്ടായിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം വർക്ക്ലോഡ് കൂടുമ്പോൾ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. എങ്കിൽ പോലും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ജോലിയായിരുന്നു, ഇഷ്ടപ്പെട്ട ജോലി ചെയ്തു. ആ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആകാശവാണിയിൽ നിന്ന് പിരിഞ്ഞത്. അന്ന് അവിടെ ഒരുപാട് മഹാരഥന്മാരുണ്ടായിരുന്നു, ജി ശങ്കരക്കുറുപ്പ് സാറ്, പി ഭാസ്കരൻ, കെ പത്മനാഭൻ നായർ തുടങ്ങി ഒരുപാട് പേര്. എല്ലാവരുടെ പേരൊന്നും എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല എന്ന് പറയാം. ആകാശവാണിയുടെ സുവർണ കാലമായിരുന്നു അത്. പക്ഷെ എനിക്ക് ഇവരെ മഹത്വങ്ങളോ ഒന്നും എനിക്കറിയില്ല. ഞാൻ അവരെ കൂടെ കളിക്കും. അച്ഛൻ ജോലി ചെയ്യാൻ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ലൈവ് സ്റ്റുഡിയോ ആയിരുന്നു, അപ്പോൾ അവരാണ് എന്നെ ശ്രദ്ധിച്ചിരുന്നതും കളിപ്പിച്ചിരുന്നതും ഒക്കെ. അവിടെ ലക്ഷ്മി ചേച്ചി ഉണ്ടായിരുന്നു, ലക്ഷ്മി ദേവി ന്യൂസ് റീഡറായിരുന്നു, പിന്നെ മായ ചേച്ചി ഉണ്ടായിരുന്നു, സിൽവേച്ചി, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ മായ ചേച്ചിയും ലക്ഷ്മി ചേച്ചിയാണ് കൂടുതലും ഞാനുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ നീലക്കുയിൽ അഭിനയിച്ച കെ ബാലകൃഷ്ണ മേനോൻ ഉണ്ടായിരുന്നു, ബാലചമ്മൻ എന്നാണ് ഞാൻ വിളിക്കുക. പിന്നെ ഉറൂബ് ഉണ്ടായിരുന്നു, ഉറൂബിനെ ഞാൻ പി സി അമ്മാവൻ എന്നാണ് വിളിക്കുക. പിന്നെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പം കക്കാട് മാഷ്, കൊടുങ്ങല്ലൂർ മാഷ് തുടങ്ങി, അക്കിത്തം തുടങ്ങി പലരും വന്നു. പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങേയറ്റം അഭിമാനമുണ്ട്. കാരണം ഇത്രയും വലിയ വലിയ ആളുകളായിരുന്നു.

ല്ലോ അച്ഛന്റെ കൂടെ ജോലി ചെയ്തിരുന്നതും പിന്നെ അച്ഛന്റെ സുഹൃത്തുക്കളായിട്ടും വരായിരുന്നല്ലോ. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ ചേർന്നപ്പോൾ പിന്നെ ആകാശവാണിയായിട്ട് കുറച്ച് വിട്ടു നിൽക്കേണ്ടി വന്നു. അന്ന് വൈകുന്നേരങ്ങളിൽ ഇന്നത്തെ കാർഷിക രംഗം പോലെ പരിപാടി ഉണ്ടായിരുന്നു. അത് നാട്ടിൻപുറന്നായിരുന്നു അതിൻ്റെ പേര്. അതിൽ ബാലകൃഷ്ണ മേനോൻ, ലക്ഷ്മി ചേച്ചി ഇവരൊക്കെ നാടൻ പാട്ടുകൾ പാടും. പിന്നെ സ്കിറ്റ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും. ഒരിക്കൽ കുറേ കുട്ടികളെ വെച്ച് ഒരു പിന്നെ സ്കിറ്റ് ഉണ്ടായിരുന്നു. അതിൽ പിന്നെ എന്നെ വിളിച്ചു കൊണ്ടുപോയി. അപ്പം ഞാൻ ഒരു ഒരു വാക്ക് വായ തുറന്ന് സംസാരിക്കൂല, അങ്ങനെ ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ ബാലകൃഷ്ണമേനോൻ പറഞ്ഞു, മോളെ നീ ഒന്നും പറയണ്ട, നീ അമ്മ എനിക്ക് വിശക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് അത് പറഞ്ഞു. അതിനുള്ള പ്രതിഫലം എന്തായിരുന്നു വെച്ചാൽ അന്ന് ഒരു ഉറുപ്പ്യ. അന്ന് ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ഉറുപ്പ്യയായിരുന്നു പ്രതിഫലം കിട്ടിയത്. അതായിരുന്നു ആകാശവാണിയിലെ എൻ്റെ ആദ്യത്തെ പ്രക്ഷേപണം. പിന്നെ തുടർച്ചയായി പല കാര്യങ്ങളിലും പങ്കെടുക്കേണ്ടി വന്നു. അന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടറായിട്ട് പി വി കൃഷ്ണമൂർത്തി സാറ് വന്നിരുന്നു. അങ്ങേര് വന്ന് ജോയിൻ ചെയ്തതിന്റെ ശേഷം എല്ലാ പരിപാടികളും, റിഹേഴ്സൽ ആണെങ്കിലും ശരി, റെക്കോർഡിംഗ് ആണെങ്കിലും ശരി, അങ്ങേര് സ്റ്റുഡിയോയിലുണ്ടാവും, ആർട്ടിസ്റ്റിന്റെ ഒപ്പം ഉണ്ടാവും. സർവകലാവല്ലഭൻ എന്ന് വിളിക്കണം അദ്ദേഹത്തെ. അങ്ങനെയായിരുന്നു. എന്നെ കാണുമ്പോൾ കൊച്ചുകുട്ടി ആയതുകൊണ്ടായിരിക്കണം, ഭയങ്കര സ്നേഹമായിരുന്നു. എന്നെ ലിറ്റിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റ് എന്നായിരുന്നു വിളിക്കുക. അത് അന്വർത്ഥമായി. ഞാൻ സ്റ്റാഫ് ആർട്ടിസ്റ്റായി ആകാശവാണിയിൽ ചേർന്നു. ചെറുപ്രായത്തിൽ ആകാശവാണിയിൽ ഉണ്ടായിരുന്നപ്പം ഒരു കുടുംബം പോലെ ആയിരുന്നല്ലോ ആകാശവാണി. അപ്പം എനിക്ക് എൻ്റെ മനസ്സിലോടിയത് ആകാശവാണിയിലുള്ള ജോലി. കാരണം ഇങ്ങനെ ഒരു സൗഹൃദ അന്തരീക്ഷം വേറെ എവിടെയും ഒരു ഓഫീസിലും ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് ആകാശവാണിയിൽ ജോലി മതി എന്നായിരുന്നു. പക്ഷേ അച്ഛൻ എന്നെ ടീച്ചറാക്കണം എന്നായിരുന്നു. പക്ഷേ എനിക്കത് ഇഷ്ടമായില്ല. പക്ഷേ എൻ്റെ മകള് അച്ഛൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു, അവള് ടീച്ചറായി. ഞാൻ ആകാശവാണിയിൽ കയറി. പക്ഷെ അതിൽ അച്ഛൻ്റെ കൈകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നു എന്നായിരുന്നു സംസാരം. പക്ഷെ ഇല്ല, ഈശ്വരുടെ ഭാഗ്യം കൊണ്ടും എൻ്റെ താല്പര്യം കൊണ്ടും ആയിരിക്കണം എനിക്ക് ആ ജോലി കിട്ടി. അച്ഛൻ്റെ കൂടെ ഒരു 1.5 കൊല്ലത്തോളം ഞാൻ ആകാശവാണിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. എന്ത് ലാളിച്ചാലും ഓമനിച്ചാലും ആകാശവാണിയിലെത്തിയാൽ അച്ഛൻ ഡ്രാമ പ്രൊഡ്യൂസറും ഞാൻ പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റുമാണ്. ഡ്രാമ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രഗത്ഭരായ എല്ലാ ആർട്ടിസ്റ്റുകളെയും പരിചയമുണ്ട്. എം കുഞ്ഞാണ്ടി, നെല്ലിക്കോട് ഭാസ്കരൻ, കുതിരവട്ടം പപ്പു, ശാന്താദേവി, വിലാസിനി, ഇങ്ങനെ തുടങ്ങിയ എൽ സി സുകുമാരൻ തുടങ്ങി ഒരുപാട് പേരിന് അഭിനയ വിക്രം നായർ, കൊല്ലേരി ശിവരാമൻ. ഞാൻ പിന്നെ വിസ്റ്റേഴ്സ് റൂമിൽ നിൽക്കുമ്പോൾ ഒരാൾ കടന്നു വന്നു. കടന്നു വന്നിട്ട് പറഞ്ഞു, ഞാൻ ഖാൻകാവിൽ. ഖാന ഗംഭീരമായ ശബ്ദത്തിൽ. അപ്പം ഞാനും തമാശയായിട്ട് ഞാനും അതുപോലെ ഞാൻ പുഷ്പകുമാരി എന്നാൽ ഞാനും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാനിവിടെ അനൗൺസറായിട്ട് ട്രാൻസ്ഫറായി വന്നതാണ് തൃശ്ശൂരിൽ നിന്ന്. ഖാൻ മരിക്കുന്നവരെ ആ സൗഹൃദം തുടർന്നു പോയി. ഖാന് ആകാശവാണിക്ക് വേണ്ടിയിട്ട് ജീവിതം പണയം വെച്ച ഒരു മനുഷ്യൻ തന്നെ പറയാം. അതുപോലത്തെ നാടകങ്ങളും ചെയ്തിട്ടുണ്ട്, അതുപോലെ അഭിനയിച്ചിട്ടുണ്ട്. വയലും വീടും പരിപാടിയിൽ ശ്രീധരനുണ്ണിയും പിന്നെ പി എസ് നമ്പീശൻ ഇവർ രണ്ടുപേരും ഗ്രാമശ്രീ എന്നുള്ള പരിപാടിയിൽ 8-8 മിനിറ്റ് സ്കിറ്റ്, അത് വർഷങ്ങളോളം പോയിട്ടുണ്ട്. അതിൽ മെയിൻ ക്യാരക്ടർ ഞാനും പിന്നെ ഖാനും ആയിരുന്നു. ആ സ്കിറ്റ് കാരണമാണ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത്. അച്ഛനെ കോഴിക്കോട്ടുകാർ അങ്ങേ അറ്റം സ്നേഹിച്ചിട്ടുണ്ട്. കാരണം തിക്കോടിയിൽ നിന്ന് ഇവിടെ വന്നാണെങ്കിൽ പോലും അച്ഛൻ കോഴിക്കോട്ടുകാരനായിട്ടാണ് അറിയപ്പെടുന്നത്. എഴുതി തെളിഞ്ഞവരോടും എഴുതി തുടങ്ങുന്നവരോടും അച്ഛൻ ഒരേ തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു, ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പിന്നെ MT, NP മുഹമ്മദ്, വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങിയവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം, പട്ടത്തുള്ള കരുണാകരൻ ഇവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ തമ്മിൽ ഒരേ വീട്ടിൽ ഒരേ അമ്മ മക്കളെ പോലെയായിരുന്നു അവർ. കാരണം ഒരാൾ ഒരു ബുക്ക് വാങ്ങി വായിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പറയും, എടാ ഇത് നല്ല ബുക്കാണ് നീ വയ്ക്കുന്നു എന്ന്. ഇവരിങ്ങനെ തമ്മിൽ കൊടുത്തു വായിക്കും. പിന്നെ അവരവരെ കൃതികളെ പറ്റിയിട്ട് വിമർശിക്കും. അതുപോലെ പിന്നെ നന്നായാൽ അങ്ങേയറ്റം സന്തോഷിച്ച് അതിനനുസരിച്ച് ട്രീറ്റ് വാങ്ങലും അങ്ങനെയൊക്കെ ഒരുപാട് രസകരമായ സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ ആകാശവാണിയിൽ ജോയിൻ ചെയ്തപ്പം അച്ഛനോടുള്ള സ്നേഹവും ആദരവും കാരണമായിരിക്കും എല്ലാവർക്കും ആ ഒരു സ്നേഹവും വാത്സല്യവും എനിക്ക് അങ്ങേയറ്റം കിട്ടിയിട്ടുണ്ട്. എൻ്റെ കൂടെ എൻ്റെ സീനിയറായിട്ട് പഠിച്ചവരും ഒക്കെ അവിടെ ഖാനാണെങ്കിലും ശരി, നമ്പീശൻ, ശ്രീധരനുണ്ണി എങ്ങനെയാണ് ഒരു സഹോദരിയോട് പെരുമാറുന്നത്, അത്രയ്ക്ക് സ്നേഹമായിട്ടാണ് അത്രയ്ക്കും അടുപ്പത്തിലുമാണ് പെരുമാറുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു വിരസതയോ ആകാശവാണിയിലെ ജോലിയിൽ നിന്ന് തോന്നിയില്ല. അത് കൊടുങ്ങല്ലൂർ മാഷാണെങ്കിലും ശരി, തമ്മിൽ അത്ര അടുപ്പത്തിലായിരുന്നു. പിന്നെ ഉള്ളത് കിത്തമക്കിത്തോ അതെ. പിന്നെയുള്ള അനൗൺസർമാരായാലും വി നാരായണൻ, കാപ്പിൽ വി സുകുമാരൻ, മാലിനിയൊക്കെ പിന്നെ എൻ്റെ പ്രായത്തിലുള്ളവരാണ്. സിലുവച്ചി ഇവരൊക്കെ ഈ ഒരു രീതിയിലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്.
ആകാശവാണിയിൽ അന്ന് ഡ്രാമ വോയിസ് ആയിട്ട് രാജം കെ നായരും അഹമ്മദ് ഓയ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നാടകം ഉണ്ടെങ്കിൽ ആളുകൾ ഇതിനായിട്ട് സമയം നോക്കി കാത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ജോയിൻ ചെയ്ത് വന്നപ്പോൾ ഞാനൊക്കെ ആശ്ചര്യത്തോടെ നോക്കി നിന്നിട്ട്, കാരണം കുട്ടികൾ ആകാശവാണി കാണാൻ വരും, ആൾക്കാർ കാണാൻ വരും. ആ സമയത്ത് ഈ സിനിമാ നടന്മാരെ സൂപ്പർ സ്റ്റാറിനെയൊക്കെ പൊതിയുന്നത് പോലെയാണ് ആളുകൾ കൂട്ടം കൂടി നിന്നിട്ട് അഹമ്മദ് ഓയെ കണ്ടിരുന്നത്.

0: ആ സ്ഥാനം പിന്നെ ഖാൻകാവിലാണ് ഏറ്റെടുത്തത്. ഇതുപോലെയായിരുന്നു നാടകം എന്ന് പറഞ്ഞാൽ ആളുകള് മരിക്കുന്നു തന്നെ പറയാം. അത്രയ്ക്ക് താല്പര്യമായിരുന്നു നാടകത്തിനോട്. കാരണം അത്രയ്ക്ക് നാടകങ്ങളുണ്ടായിരുന്നു. ആഴ്ചയ്ക്ക് രണ്ട് നാടകം എന്തായാലും ഉണ്ടാവും. ഒരു 15 മിനിറ്റും അരമണിക്കൂർ നാടകം, പിന്നെ ദേശീയ നാടകം ഉണ്ടാവും, അത് 1 മണിക്കൂറാണ്. അത് ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. അത് അവിടെ നിന്ന് സ്ക്രിപ്റ്റ് വരും, നമ്മൾ മലയാളത്തിലേക്ക് കൊടുക്കും, ബാക്കിയുള്ള ഭാഷകളിലും അങ്ങനെ കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ എല്ലാ സെക്ഷനിലും, വനിതാ ലോകത്തിലാണെങ്കിലും ശരി, വയലം വീട്ടിലാണെങ്കിലും ശരി, എല്ലാ സെക്ഷനിലും നാടകങ്ങൾ ഉണ്ടാവും. അന്നത്തെ എല്ലാ ഒരുവിധം നോവലുകളൊക്കെ നാടകമാക്കിയിട്ടുണ്ട്. പിന്നെ നോവൽ വായന ഉണ്ടായിരുന്നു. നോവൽ വായന കാപ്പിൽ സുകുമാരനാണ് ചെമ്മീൻ ചെയ്തത്. വായനയായിട്ടാണ് തുടങ്ങിയത്, പക്ഷെ പിന്നെ അത് നാടകമായി. അതിൽ കർത്തമ്യായിട്ട് ഞാനായിരുന്നു, പിന്നെ പരീക്കുട്ടിയായിട്ട് അബ്ദുള്ള നന്മണ്ട, പഴനിയായിട്ട് ഖാൻകാവില്, ചെമ്പം കുഞ്ഞായിട്ട് കാപ്പിൽ വി സുകുമാരൻ, ചെമ്പം കുഞ്ഞിൻ്റെ ഭാര്യയായിട്ട് സിൽവേച്ചിയായിരുന്നു. കാണുന്നവർക്ക് ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും ഞങ്ങളത് വളരെ ആസ്വദിച്ച് ചെയ്തതാണ്. ഇത് മാത്രമല്ല, എല്ലാ നാടകങ്ങളും, 3 നാടകങ്ങൾ ആകാശവാണിയിൽ എങ്ങനെ നാടകം അവതരിപ്പിക്കുന്നു എന്നുള്ളത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പുറത്തു വെച്ച് ചെയ്തിരുന്നു ഇൻവൈറ്റഡ് ഓഡിയൻസിൽ. അപ്പോൾ ആ സമയത്ത് എന്താന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ സ്റ്റുഡിയോയിലാവുമ്പോൾ നമുക്ക് തെറ്റിയാലും തെറ്റ് തിരുത്തി ചെയ്യാൻ പറ്റുമല്ലോ. ഇത് അതല്ലല്ലോ, ഇത് എല്ലാ ഇഫക്റ്റുകളും കൊണ്ടുപോയി, സ്ക്രിപ്റ്റ് കൊണ്ടുപോയി, എല്ലാവരും എങ്ങനെയാണോ സ്റ്റുഡിയോ എന്ന് വായിക്കുന്നത്, സ്ക്രിപ്റ്റ് നോക്കി വായിക്കുന്നത്, അങ്ങനെ വായിക്കുമ്പോൾ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കൊടുക്കണം. അത് വലിയൊരു ടെൻഷനായിരുന്നു കേട്ടോ. എന്തോ നല്ല കാലത്തിന് അത് 3 നാടകങ്ങളും ഭംഗിയായി പോയി. അത് നല്ലൊരു അനുഭവമായിരുന്നു ശരിക്കും. ഞങ്ങൾ ഈ സ്കൂളും ടേപ്പും ഒക്കെ ആയിട്ട് നടന്നിരുന്ന കാലത്തു നിന്നാണ് പെട്ടെന്ന് കമ്പ്യൂട്ടറിലേക്ക് വന്നത്. സത്യം പറയാച്ച ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇപ്പം പക്ഷെ അത് ഒരുപാട് പുരോഗമിച്ചു പോയി. കാരണം ഈ ഒരു ടേപ്പിൽ എടുത്ത സാധനം റെക്കോർഡ് ചെയ്ത് മ്യൂസിക് ചേർത്ത് ഒരു നാടകമായി വരുമ്പം കാര്യങ്ങൾ ഒരുപാട് സമയമെടുക്കും, ഒരുപാട് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. കാലത്തിനൊത്ത് പുരോഗമിക്കാതിരിക്കാൻ പറ്റില്ല, ഒരു കാര്യത്തിനും പറ്റില്ല. ഇപ്പോൾ തന്നെ ആളുകൾക്ക് ആകാശവാണി ഇഷ്ടമാണ്, ഇല്ല ആകാശവാണി മരിക്കുന്നു എന്നൊക്കെ പറയേണ്ട, ഒരിക്കലും ഇല്ല. ആകാശവാണിക്ക് മരിക്കാൻ പറ്റില്ല. ആകാശവാണി ആളുകളുടെ ഹൃദയമാണ്. ആകാശവാണി കേട്ടാലേ ആളുകൾക്ക് ഉറക്കം വരും എന്നുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്. അത് കൂടുതൽ ചെറുപ്പക്കാരിലേക്ക് ഇറങ്ങി വന്ന് ആകാശവാണി പഴയതിനെക്കാട്ടും കൂടുതൽ ആളുകൾക്ക് അടുപ്പം ഉണ്ടാക്കി വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ആകാശവാണിയോട് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എനിക്ക് എന്താണോ ഉള്ളത്, എന്താണോ ഞാൻ, അത് മുഴുവനും എനിക്ക് തന്നത് ആകാശവാണിയാണ്.
1: നാടക പ്രസ്ഥാനത്തിനും സാംസ്കാരിക മേഖലയ്ക്ക് ആകെയും ഒട്ടേറെ സംഭാവനകൾ നൽകിയ തിക്കോടിയന്റെ മകളും നാടകപ്രവർത്തകയും ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവുമായ ശ്രീമതി എം പുഷ്പകുമാരിയാണ് ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത്.
2: പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ അറകൾ.
3: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിലെ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
5: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: ഓർമ്മച്ചെപ്പ്, ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ജീവിതരേഖ. MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം.
1: 16-ാം ഭാഗം.
0: 2. രചന KV ശബരിമണി. 3. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. MSV യുടെ സംഗീത പ്രപഞ്ചം.

0: അരുമൈ മനൈവി
1: നടത്തു നടത്തു കഥയ നടത്തു നെനച്ചതെല്ലാം നടന്ന പിന്നെ എന്നോ ഇന്നു ഏൻ മയക്കോ
2: മീനാക്ഷി തിരുവിളയാടൽ
3: മീ

എന്നീ തമിഴ് ചലച്ചിത്രങ്ങളും പൂവച്ചിൽ ഖാദർ ഗാനരചന നിർവഹിച്ച അയ്യർ ദ ഗ്രേറ്റ്, ഒ എൻ വി ഗാനങ്ങൾ എഴുതിയ ഒളിയമ്പുകൾ എന്നീ മലയാള ചലച്ചിത്രങ്ങളും 1990 പ്രദർശനത്തിനെത്തിയവയാണ്.

0: 1977 അണ്ണാ നീയൻ ദൈവം എന്ന ചിത്രത്തിലെ പ്രധാന ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി അവസര പോലീസ് 100 എന്ന ചിത്രം 1990 പ്രദർശനശാലകളിലെത്തി.
1: പൂവച്ചൽ ഖാദർ എഴുതിയ 3 ഗാനങ്ങളോടെ അതേ വർഷം പുറത്തിറങ്ങിയ സ്ത്രീക്ക് വേണ്ടി സ്ത്രീ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണം പകർന്നത് MSV ആണ്.
2: അമൃത കണികൾ പൊഴിയും

0: 1993 മണികണ്ഠൻ മഹിമൈ എന്ന പേരിൽ പുറത്തിറങ്ങിയ കന്നഡ ചിത്രം വരുവാൻ മണികണ്ഠൻ എന്ന പേരിൽ മൊഴിമാറ്റം നടത്തി തമിഴിലും ചില ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് കൂട്ടിച്ചേർത്ത് ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന പേരിൽ മലയാളത്തിലും പ്രദർശനശാലകളിലെത്തുകയുണ്ടായി. MSV ഈണം പകർന്ന ഗാനങ്ങൾക്ക് മലയാളത്തിൽ രചന നിർവഹിച്ചത് ശ്രീകുമാരൻ തമ്പി.
1: അനന്തമതു ചൊല്ലു ശാരികേ മതിവരുവോളം. 1991 ജ്ഞാനപ്പറവൈ

0: 1994 ശെന്തമിഴ് സെൽവൻ,
1: 1995 എങ്കിരുന്തോ വന്താൻ ഇലക്കിയ ശോലൈ,
0: 1996 വെട്രി വിനായകർ.

1998 April 3 പ്രദർശനശാലകളിലെത്തി വാണിജ്യ വിജയമായ കാതൽ മന്നൻ എന്ന ചിത്രത്തിൽ MS വിശ്വനാഥൻ മെട്ടുതേടി എന്നാരംഭിക്കുന്ന ഒരു ഗാനത്തിന് മാത്രം ഈണം പകരുകയും പാടുകയും ആ ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ അഭിനയ സാന്നിധ്യമാകുകയും ചെയ്തു.

0: 1986
1: മെല്ലെ തിറന്നത് കതവ്
0: എന്ന ചലച്ചിത്രത്തിനു വേണ്ടി കുഴലൂതും കണ്ണനുക്ക് എന്ന ഒരു ഗാനത്തിനൊഴികെ മറ്റെല്ലാ ഗാനങ്ങൾക്കും സംഗീതം നൽകിയത് MS വിശ്വനാഥനാണ്.

ഇളയരാജയ്ക്ക് ഏറെ പ്രിയപ്പെട്ട വിശ്വനാഥൻ ഗാനമായ വാൻമീതിലെ എന്ന ഗാനം പോലെ ഒരെണ്ണം വേണമെന്ന നിർദ്ദേശം പരിഗണിച്ചാണ് MSV വാ വെണ്ണില എന്ന ഗാനത്തിന് സംഗീതം നൽകിയത്.

0: 1991 February 16 പ്രദർശനത്തിനെത്തിയ ഇരുമ്പ് പൂക്കളിലെ രണ്ട് ഗാനങ്ങൾ വീതം MS വിശ്വനാഥനും ഇളയരാജയും ചിട്ടപ്പെടുത്തി.
1: 92 October 25 പുറത്തിറങ്ങിയ ശെന്തമിഴ് പാട്ട് വാണിജ്യപരമായി വിജയിച്ച ചിത്രമാണ്. MS വിശ്വനാഥൻ ഈണം പകർന്ന ഗാനങ്ങൾക്ക് ഇളയരാജയോടൊപ്പം ഓർക്കസ്ട്രേഷൻ ഒരുക്കി.

0: 1994 August 12 ചെന്തമിഴ് സെൽവൻ പ്രദർശനശാലകളിലെത്തി. MSV ഗാനങ്ങൾക്ക് സംഗീതവും ഇളയരാജ ഗാനങ്ങൾക്കും ചിത്രത്തിനും പശ്ചാത്തല സംഗീതവും ഒരുക്കി.
1: 2005 പുറത്തിറങ്ങിയ വിശ്വതുളസി എന്ന ചലച്ചിത്രത്തിന്റെ സംഗീത സംവിധാനത്തിന് MS വിശ്വനാഥനും ഇളയരാജയ്ക്കും ഗോൾഡൻ റെമി അവാർഡ് ലഭിച്ചു.

0: 2013 June 14 പ്രദർശനശാലകളിലെത്തിയ തില്ലുമുള്ള എന്ന ചിത്രത്തിൽ യുവൻ ശങ്കർ രാജയാണ് MSV കൂടെ സംഗീത സംവിധായകനായി പ്രവർത്തിച്ചത്.
1: 1952 മുതൽ 1965 വരെ വിശ്വനാഥൻ രാമമൂർത്തി എന്ന പേരിൽ 100 ചലച്ചിത്രങ്ങൾക്കു വേണ്ടി മികച്ച ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുകയും അതിനുശേഷം സ്വതന്ത്ര സംഗീത സംവിധായകരായി പ്രവർത്തിക്കുകയും ചെയ്ത സംഗീത സംവിധായക ദ്വയം ഏകദേശം 3 പതിറ്റാണ്ടുകൾക്കു ശേഷം 1995 15 പുറത്തിറങ്ങിയ എങ്കിരുന്തോ വന്താൻ എന്ന ചിത്രത്തിനു വേണ്ടിയും ഇലക്കിയ ചോലൈ എന്ന ചിത്രത്തിനു വേണ്ടിയും വീണ്ടും ഒരുമിച്ച് ഗാനങ്ങൾ തയ്യാറാക്കി.

0: 2003 നിർമ്മാണം ആരംഭിച്ച് 2013 ഓഗസ്റ്റ് 30 പുറത്തിറങ്ങിയ ചുവടുകൾ എന്ന ചിത്രമാണ് MS വിശ്വനാഥൻ സംഗീതം നൽകി പ്രദർശനത്തിനെത്തിയ അവസാന ചലച്ചിത്രം.
1: സ്വന്തം സംഗീത സംവിധാനത്തിൽ 60 ഗാനങ്ങളും മറ്റു സംവിധായകർ ഈണം പകർന്ന ഗാനങ്ങളും വിവിധ ചലച്ചിത്രങ്ങൾക്കായി MSV പാടിയിട്ടുണ്ട്. പുറമെ മറ്റനേകം ആൽബം ഗാനങ്ങളും ആലപിച്ചു.
2: നിന്നടി പണിയും പൊന്നയ്യപ്പന്മാർ.
0: തമിഴ്നാട്ടിലെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്ന തമിഴ് തായ് വാഴ്ത്തുപാട്ടിന് സംഗീതം നൽകിയത് മറ്റാരുമല്ല, 10 ഈണങ്ങൾ MS വിശ്വനാഥൻ തയ്യാറാക്കിയിരുന്നെങ്കിലും മോഹനരാഗത്തിലുള്ള ആദ്യ ഈണം തന്നെ അംഗീകരിക്കപ്പെടുകയായിരുന്നു. മനോന്മണ്യം P. സുന്ദരൻപിള്ളയാണ് ഗാനം രചിച്ചത്.

0: 1961 പുറത്തിറങ്ങിയ വിജയനഗരദ വീരപുത്ര എന്ന കന്നഡ ചിത്രത്തിലെ അപാര കീർത്തി എന്നാരംഭിക്കുന്ന കന്നഡ സംസ്കാര ഗീതത്തിനും MSV ആണ് ഈണം പകർന്നത്. ഗാനമെഴുതിയത്
1: PN ജയഗോപാൽ,
0: പാടിയത് PB

0: ചലച്ചിത്ര സംഗീത സംവിധാനത്തിനു പുറമെ ജനപ്രീതി നേടിയ മികച്ച ഗാനങ്ങൾ ഉൾക്കൊള്ളുന്ന ആൽബം ഗാനങ്ങൾക്കും ടെലി സീരിയൽ ഗാനങ്ങൾക്കും MSV സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്.
1: 1970 തമിഴ് ഭാഷയിലെ ആദ്യത്തെ ഗസൽ സംഗീത ആൽബമായ സംഗീതം സന്തോഷത്തിനു വേണ്ടി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി.
0: 1977 കൃഷ്ണഗാനം, അരുൾ തരും അഭിരാമി.
1: 85 കണ്ണനൊക്ക് ദാസൻ കണ്ണദാസൻ.
0: 86
1: 1991 സംഗമം സ്വാമി മണികണ്ഠ.
0: 94 ശരവണഗീതം എന്ന പേരിൽ 10 മുരുകഭക്തി ഗാനങ്ങൾ.
1: 96 ശരണം പൊന്നയ്യപ്പ, ശ്രീ വെങ്കടേശ്വര ഗാനങ്ങൾ, യേശു കാവ്യം.

0: 1998 വേണുഗാനം,
1: 2004 തിരുവാസകത്തെ അടിസ്ഥാനമാക്കി പൊന്നൂസൽ എന്ന ആൽബത്തിനു വേണ്ടി 20 ഗാനങ്ങൾ,
0: ദൈവിക സംഗമം ദണ്ഡായുധപാണി സുപ്രഭാതം,
1: ഇളയരാജയോടൊപ്പം തിരുവണ്ണാമലൈ ഗാനങ്ങൾ,
0: 1996 ഓം ശരവണഭവ, വടിവേലഴകാവ, ശ്രീ രമണനാഥ, അമുദം, അണ്ണാമലൈ കൈതൊഴാം, വേളാങ്കണ്ണി,
1: 2013 പുറത്തിറങ്ങിയ ആവേ മേരി, ഷിർദി സായി ബാബ ശരണം, 1970 ത്രില്ലിംഗ് തിമാറ്റിക് ട്യൂൺസ് എന്ന ഉപകരണ സംഗീത ആൽബം എന്നിവയിലൊക്കെ MSV സംഗീത സംവിധാന പ്രതിഭ നിറഞ്ഞു നിന്നു.
0: സംഗീത രത്നാകരം, ആവണിപ്പൂക്കൾ, ചിങ്ങനിലാപക്ഷി, മകരോത്സവം, അയ്യപ്പൻകാവ്, ശരണതരങ്കിണി, ശരണമയ്യപ്പ തുടങ്ങിയ സംഗീത ആൽബങ്ങളും MSV ഈണം പകർന്ന പ്രശസ്ത ഗാനങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്.
2: MSV സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം
3: 16 ഭാഗം
2: സമാപിക്കുന്നു. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. ആഖ്യാനം സി കൃഷ്ണകുമാർ, പി നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്. MSV സംഗീത പ്രപഞ്ചം തുടർന്ന് കേൾക്കാം അടുത്തയാഴ്ച. റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ KV ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ FM-ൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 KV ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ FM-ൽ.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
8: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

പൊതുവിതരണ സംവിധാനത്തിലൂടെ രാജ്യത്ത് ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികളുൾപ്പെടെ വിവിധ ഇടങ്ങളിൽ റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിനെതിരെ CPIM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനിടെ തിരുവനന്തപുരത്ത് സംഘർഷം. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. SIR നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. വേനൽ മഴയിലും ശക്തമായ ചുഴലിക്കാറ്റിലും വ്യാപകമായ കൃഷിനാശം സംഭവിച്ച കോഴിക്കോട് കാവിലുംപാറ മരുതോങ്കര പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ കൃഷിമന്ത്രി T. Siddiq സന്ദർശിച്ചു. നഷ്ടപ്പെട്ട വിളകൾ കർഷകർക്ക് സൌജന്യമായി റീപ്ലാന്റ് ചെയ്തു നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കർഷകർക്ക് ഉറപ്പു നൽകി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. ജനങ്ങൾക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖർ. അധ്യാപകർക്ക് നൽകുന്ന ദേശീയ അവാർഡുകൾക്കായുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി July 5 വരെ നാമനിർദ്ദേശങ്ങൾ അയയ്ക്കാം. സ്ത്രീകളിലെ സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിന്റെ ഭാഗമായി 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ നിന്ന് സൌജന്യമായി HPV വാക്സിൻ നൽകുന്നത് തുടരുന്നു. ജില്ലാ, ജനറൽ, താലൂക്ക് ആശുപത്രികൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് May 31 വരെ വാക്സിൻ ലഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 244 റൺസ് വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകൾ സമാപിക്കുന്നു.

0: पियानो
1: നോക്കൂസുഹൃത്തെ, ഈ നിലാവിളിച്ചത്ത് നീ കാണുന്നില്ലേ പിയാനോയുടെ കീബോർഡുകൾ പോലെയുള്ള വെൺനുരകളെ? ഉയർന്നു താഴുന്ന പിയാനോ സ്ട്രിങ്ങുകൾ പോലുള്ള ഈ തിരമാലകളെ നീ ഒന്ന് ചെവിയോർത്തേ. കേൾക്കുന്നില്ലേ ഒരു സംഗീതം? എണ്ണിയാ തീരാത്തത്രയും വാദ്യോപകരണങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഈ കടൽ കണ്ടക്ട് ചെയ്യുന്ന സിംഫണി സംഗീതം എനിക്കതിൽ നിന്നും വേറിട്ട് കേൾക്കാം. എന്റെ പിയാനോയുടെ ശബ്ദം, എന്റെ പിയാനോയുടെ ശബ്ദം, എന്റെ പിയാനോ.

പിയാനോ. ബ്രസീലിയൻ എഴുത്തുകാരൻ ആനിബാൾ മൊണ്ടീറോ മൊഷാദുവിന്റെ ചെറുകഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. ശബ്ദസാന്നിധ്യം തിലകൻ, ആർ സി ഗോപാൽ, ജോൺ ടി വേഖൻ, സുനിൽ ഞാറക്കൽ, ഡോക്ടർ സി ജെ ജോൺ, ടി പി രാധാമണി, മീര കൃഷ്ണൻ, ഏഞ്ചൽ, ലേഖാഭാസി. നാടകരചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

0: पियानो।
1: കാർലോസ് ചേട്ടോ, കാർലോസ് ചേട്ടാ, ഏയ് അവിടെ ഒന്ന് നിക്കണ്ടേ കാർലോസ് ചേട്ടാ.
2: ഓ ജീസസ്, ഇവനെന്താ ഇവിടെ കാര്യം ഈ ബോട്ടിൽ?
1: ചേട്ടൻ എന്താ ചെവി കേട്ടൂടെ?
2: സ്റ്റീഫൻ, താനെന്തോ ഇവിടെ?
1: ഓ എനിക്കെന്താ ഇവിടെ ഒന്നും വരാൻ പാടില്ലേ?
2: അതല്ല, പണം പലിശയ്ക്ക് കൊടുക്കുന്നതിന് ഇവിടെ ഈ തുറമുഖത്ത് എന്താ കാര്യം?

0: അപ്പൊ കാർലോസ് ചേട്ടൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? എന്റെ ചേട്ടാ ഈ കടപ്പുറത്തെ ദാരിദ്ര്യം പിടിച്ചവന്മാർക്ക് കടം കൊടുത്തു കൊടുത്ത് ഞാൻ മുടിഞ്ഞു. തിരിച്ചിങ്ങോട്ടും മുതലുമില്ല, പലിശയുമില്ല. കയ്യിലുണ്ടായിരുന്ന പണം തീർന്നപ്പോ ഞാൻ അക്കരെ പേർഷ്യയിൽ നിന്ന് പണം ഇറക്കാൻ ഏർപ്പാടാക്കി. ഇപ്പൊ എന്താ, പേർഷ്യയിൽ നിന്ന് വന്ന ആ കപ്പലില്ലേ, അതിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് പണം. ഈ കടപ്പുറത്തെ തെണ്ടികൾക്ക് പലിശക്ക് കൊടുക്കാനുള്ള പണം അല്ല പിന്നെ.
1: അതേതായാലും നന്നായി. ഇവിടെ ഇങ്ങനെ സ്റ്റീഫനും അക്കരെ പേർഷ്യ എന്ന് പറഞ്ഞൊരു രാജ്യം ഉള്ളത് കൊണ്ട് ഈ കടപ്പുറത്തെ അഗതികൾക്ക് രക്ഷയായി.
0: സ്റ്റീഫന് വേണ്ടത് പരിഹാസമല്ല കേട്ടാ, പലിശയാണ്, പലിശ.
1: ഓഹോ, തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്, ശരിയാ. പക്ഷെ പലിശ കൃത്യമായി തരുന്നുണ്ടല്ലോ ഇല്ലേ? ഇല്ലാന്നൊന്ന് പറഞ്ഞു നോക്കി.
0: അതിന് ഞാനിപ്പം കാർലോസ് ചേട്ടനോട് പലിശ ചോദിച്ചോ? ഇല്ലല്ലോ. കാർലോസ് ചേട്ടൻ ആള് ഡീസന്റ് അല്ലയോ?
1: മനസ്സിലായില്ല.
0: ഇനി ഞാനിപ്പം കാർലോസ് ചേട്ടന്റെ പാരമ്പര്യവും ഇതാ ഈ ഞരമ്പിലോടുന്ന ചോരയുടെ നെറിയൊക്കെ പറഞ്ഞ് കേൾപ്പിക്കണമായിരിക്കും.
1: അതേടാ, നെറിയുള്ള ചോര തന്നെയാണ് ഈ ഞരമ്പിലോട് ഓടുന്നത്. വിശ്വസിക്കണം അതിനെ. മനുഷ്യനിൽ വിശ്വാസമുള്ളതുകൊണ്ടാ ഞങ്ങളവരെ വിദേശികളായിട്ടും സ്വീകരിച്ചത്. ഒടുക്കെ എല്ലാം വിട്ടെറിഞ്ഞ് അവരൊക്കെ കടൽ കടന്നു പോയിട്ടും ഞങ്ങളിങ്ങനെ സങ്കരവർഗം എന്ന പരിഹാസവും ഏറ്റുവാങ്ങി ഇവിടെ തുടരുന്നതും ഈ നാടിനോട് കൂറുള്ളതുകൊണ്ടാ. വി വേർ ലോയൽ, വി ആർ ലോയൽ, ആൻഡ് വി വിൽ ബി ലോയൽ. മനസ്സിലായോടാ?
0: ഇതാ കാർലോസ് ചേട്ടൻ്റെ ഒരു കുഴപ്പം. എന്തു പറഞ്ഞാലും കയറി അങ്ങോട്ട് ചൂടാകും. അപ്പോഴൊക്കെ തുടങ്ങും പഴങ്കഥകൾ. സായിപ്പിന്മാര് വന്ന കഥ, അവരെ സ്നേഹിച്ച കഥ, അവര് പോയ കഥ, നിങ്ങളിവിടെ നിന്ന കഥ. ഇങ്ങനെ കയറും ഉടക്കം മാത്രം. ഞാനിപ്പോ മുതലോ പലിശോ വല്ലതും ചോദിച്ചോ?
1: പിന്നെ നീ എന്തിനാ എന്നെ പുറയെന്ന് വിളിച്ചു?
0: ചേടാ, ഈ പലിശക്കാരുടെ ഒരു ഗതികേട് നോക്കണേ. പണം കൊടുത്തു പോയാ തീർന്നു, പിന്നെ മുമ്പേന്നും വിളിക്കാൻ മേല, പുറയെന്നും വിളിക്കാൻ മേല. ഒന്ന് കുശലം ചോദിക്കാനും പറ്റൂലേ?
1: നിനക്ക് എന്ത് കുശലുവാ ചോദിക്കാനുള്ളത്?
0: ഓ, അപ്പോഴേക്കും മുഖം മാറിയത് കണ്ടില്ലേ, എന്താ ഒരു ഗൗരവം. ഇനി ഞാൻ സത്യം പറയാലോ ചേട്ടാ, അഞ്ചാറ് മാസമായി പലിശ തരാതെ മുങ്ങി നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ നിങ്ങളുടെ ഈ പോർട്ടില്. എന്താ അവന്റെ പേര്? ചീങ്കണ്ണി ജോൺസൺ. ആ കള്ള തിരുമാലിയ കയ്യോടെ പൊക്കാനാ ഞാൻ വന്നത്. അവനെ കാണാതെ ഇങ്ങനെ നിൽക്കുമ്പം കാർലോസ് ചേട്ടനതാ നടന്നു പോകുന്നു. എന്നാ പിന്നെ നാല് ലോഹ്യം പറയാലോ എന്ന് ഒരു പുറകേന്ന് വിളിച്ചു. അതാ ഇപ്പൊ കുഴപ്പമായി. അല്ല ചേട്ടാ, ഈയിടെയായി ലോനപ്പൻ ചേട്ടന്റെ അവിടെ ഒന്നും കാണാറില്ലല്ലോ. എന്താ ചേട്ടൻ ഡ്രിങ്ക്സ് അടി നിർത്തിയോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ.
1: ആ, നിർത്തിന്ന് പറയാം. ലോനപ്പന്റെ അവിടെ വന്ന് കുടിക്കാനുള്ള മുതലൊന്നും ഇപ്പൊ കയ്യിലില്ല. ഈ പോർട്ടിലെ ഗുമസ്തം പണി നിന്ന് കിട്ടുന്നതൊക്കെ കണ്ട കള്ളപ്പലിശക്കാർക്ക് മാസാമാസം കൊടുക്കാനേ തയ്യുന്നുള്ളൂ.
0: അത് ചേട്ടൻ നമുക്കിട്ടൊന്ന് വെച്ചതാണല്ല. ദേ നോക്കിയേ ചേട്ടാ, അബ്രഹാമിന്റെ ബാറ്. നമുക്ക് സ്വൽപ്പം ഡ്രിങ്ക് അടിച്ചാലോ? വേണ്ട, പേടിക്കണ്ട, ഇന്നത്തെ ചെലവ് എന്റെ വക. ഏതായാലും കാർലോസ് ചേട്ടന്റെ വക കുറച്ച് തെറി കേട്ട ദിവസമല്ലേ, അതിന്റെ ഒരു സന്തോഷത്തിന്.
1: ഞാനില്ല, ഞാൻ പറഞ്ഞ സത്യമാണ്. കൂടി നിർത്തി, റോസയ്ക്കും നാൻസിക്കും ഞാൻ വാക്കുകൊടുത്ത. വാക്ക് തെറ്റിച്ച നിനക്കറിയാലോ റോസയുടെ സ്വഭാവം. നീ പോയി കുടിച്ചോ. ഗോ ഗോ ആൻഡ് എൻജോയ്.
0: അങ്ങനെ ഒരാൾ കൂടി വിശുദ്ധനായി.
1: ആരാ?
0: സെയിന്റ് കാർലോസ് പെരേര.
1: ആ പിന്നെ അബ്രഹാമിനോട് ഞാൻ ചോദിച്ചാട്ട് പറഞ്ഞു തരും കേട്ടോ.
0: ഓ, അങ്ങനെ ആയിക്കോട്ടെ.
1: ആ അവിടെ നിന്നേ സ്റ്റീഫൻ. വാട്ട്സ് ടൈം നൗ? What is time now?
0: Arara, 6:30 now.
1: Oh Jesus, it's too late. Chu, rose innenne vechakilla.
2: Good evening papa.
1: Good evening. What is going on inside?
2: Enda papa?
1: Veettinagathara piano vaikunnu. Is it Rosa, your mummy?
2: No papa.
1: Pinnara, ende anuvadam illada piano thottu kalikkunnu venda nen paranjittille.
2: Oh my God, cool down papa. Mummy kelkum.
1: Ketal enda?
2: Padukke. Mummyde kooda mattu chila guestukal koodi undu. Please papa.
1: Ellarkum kooda angane kai vechi kalikkanulla kalippaattu onnum alladu.
2: Prashnam undakalle papa.
1: Inne edayalum prashnam undakittu thana kaiyu. Enda idu Rosa?
3: Keep quiet. Good. Very good. നന്നായിട്ടുണ്ട് ഷേർലി. കൺഗ്രാറ്റ്സ്.
4: താങ്ക് യു മാം.
3: ഹാ, ലുക്ക് മാർഗരറ്റ്, മീറ്റ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ കാർലോസ്.

0: അയാ മാർഗരറ്റ്, ഇത് ഇതെന്റെ മകൾ ഷേർലി.
1: കാർലോസിന് ആളെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാനെന്ന് പറഞ്ഞില്ലേ ചാർലി എങ്ങളുടെ നെയ്ബറായി എന്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടെന്ന്? അത് ഇവളാണ്. പിന്നെ കാർലോസ് കേട്ടില്ലേ ഷേർലിയുടെ പിയാനോ പെർഫോമൻസ് എങ്ങനെയുണ്ട്?
2: ടു ബി ഫ്രാങ്ക്, നോട്ട് അപ് ടു ദ മാർക്ക്.
3: ഓ,
2: അത്ര പോരാ, ട്രെയിനിങ്ങിന്റെ കുറവുണ്ട്.
1: കാർലോസിന്റെ വായിന്ന് കോംപ്ലിമെന്റ് വീഴണമെങ്കിൽ ഒത്തിരി പാടാ. ഡോണ്ട് ബി അപ്സെറ്റ് ഷേർലി, എനിക്ക് ഇഷ്ടമായി നിന്റെ പെർഫോമൻസ്. ഹേയ്, ഡോണ്ട് വറി ഗേൾ.
3: ഇങ്ങനത്തെ പഴഞ്ചൻ സാധനത്തിൽ നിന്ന് മഹത്തായ സംഗീതം ഉണ്ടാക്കാനുള്ള സൂത്രപ്പണിയൊന്നും എനിക്കറിയില്ല.
2: പഴക്കമുണ്ട്, ശരി തന്നെ, പക്ഷെ മഹത്തായ

0: റോസിന്റെ വായിന്ന് കോംപ്ലിമെന്റ് വീഴണമെങ്കിൽ ഒത്തിരി പാടാ. ഡോണ്ട് ബി അപ്സെ ഷെർലി, എനിക്ക് ഇഷ്ടമായി നിന്റെ പെർഫോമൻസ്. ഹേയ്, ഡോണ്ട് വറി ഗേൾ.
1: ഇങ്ങനത്തെ പഴഞ്ചൻ സാധനത്തിൽ നിന്ന് മഹത്തായ സംഗീതം ഉണ്ടാക്കാനുള്ള സൂത്രപ്പണിയെന്നും എനിക്കറിയില്ല.
2: പഴക്കമുണ്ട്, ശരി തന്നെ, പക്ഷെ മഹത്തായ സംഗീതം കുറെ ഏറെ കണ്ട സാധനം തന്നെ ഇത്.
1: ഓ പിന്നെ അങ്കിള് നോക്കിയ ഇതിന്റെ പെടലുകൾ, അമർത്തിയൊന്ന് ചവിട്ടിയ പൊടിഞ്ഞു താഴെ പോകും. ഈ ഐവറി കോട്ടിങ്സ് ഒക്കെ ഇളകി പോന്നിരിക്കുന്നു.
2: ഇത്ര കഷ്ടപ്പെട്ട് ഈ പഴയ സാധനം എടുത്ത് പെരുമാറിയെന്തിനാ?
3: ലുക്ക് സർ, റോസ എന്റെ പഴയ ഫ്രണ്ടാണ്. അവള് ഫോണിൽ വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം വന്നു, പക്ഷേ ഇത്രയും പഴക്കമുണ്ടെന്ന് കരുതിയില്ല. വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നറിയാൻ ഷേർലി അവൾക്ക് അറിയാവുന്ന ഒരു കോമ്പോസിഷൻ വായിച്ചു, അത്രയല്ലേ ഉള്ളൂ.
2: അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. റോസാ, വാട്ട് ഈസ് ദിസ്?
0: അവർ ഞാൻ വിളിച്ചിട്ട് വന്നതാ ഈ പിയാനോ കാണാൻ. അവർക്കത് ബോധിച്ചിട്ടുണ്ടെങ്കിൽ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും.
2: റോസാ, ഹൗ ഡെയർ യു? ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ?
1: ഈ വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ തർക്കം വേണമെന്നില്ല. ഇത്രയും പഴക്കമുള്ളൊരു സാധനമല്ല ഞങ്ങൾക്ക് വേണ്ടത്. എന്താ, അങ്ങനെയല്ലേ മമ്മി?
3: അത് ശരിയാ. കാശം തന്ന് ഇവിടെ നിന്ന് കെട്ടിക്കൊണ്ടുപോയി പിന്നെ അതിന്റെ മേൽ അറ്റകുറ്റപ്പണി നടത്താനൊന്നും ഞങ്ങൾക്കാവില്ല. സോ സോറി റോസ.
1: ഇത്രയും ദൂരം താണ്ടി ഇത്രയും സമയം മെനക്കെടുത്തി കാണേണ്ട മഹത്വമൊന്നും ഇതിനില്ല. ഞാൻ മമ്മിയോട് അപ്പോഴേ പറഞ്ഞതാ.
2: ഈ കൊച്ചി ഇപ്പോഴും മഹത്വത്തെ കുറിച്ചാണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത്. സി, ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റിൽ നിന്ന് തനിയെ മഹത്തായ മ്യൂസിക് ഒന്നും ഉണ്ടാവില്ല. അത് ഗ്രേറ്റ് ആകുന്നത്, ഐ മീൻ അതിലെ സംഗീതം ഗ്രേറ്റ് ആകുന്നത്, ഗ്രേറ്റ് ആയ ഒരു മ്യൂസിഷ്യൻ വന്നതിനെ സ്പർശിക്കുമ്പോഴാണ്, വിരലോടിക്കുമ്പോഴാണ്.
0: ലുക്ക് കാർലോസ്, നിങ്ങൾ ഇങ്ങനെ തിയറിയും ഫിലോസഫിയും പറയുന്നതിന് പകരം അതിലൊരു സൊനാറ്റ വായിച്ച് കേൾപ്പിക്കൂ.
2: നോ.
0: അകത്തേക്ക് പോകാൻ വരട്ടെ കാർലോസ്, നിങ്ങൾ ഏതെങ്കിലും ഒരു പീസ്, ഐ മീൻ ബിഥോവന്റെ മൂൺലൈറ്റ് സൊനാറ്റ പോലെ സിമ്പിളായ ഏതെങ്കിലും ഒന്ന് പ്ലേ ചെയ്യൂ.
2: അത് വേണ്ട. നോ, അത് ശരിയാവില്ല.
0: അതെന്താ ശരിയാവാത്തത്?
2: ശരിയാവില്ല, അത്ര തന്നെ.
4: നിങ്ങൾ വഴക്ക് നിർത്ത്, അവര് പോയി. They already left.
0: What are you doing, Carlos?
2: അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. റോസ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? Are you mad?
0: ഭ്രാന്ത് എനിക്കല്ല, കാർലോസിനാണ്.
2: ഞാൻ എന്ത് ഭ്രാന്ത് കാണിച്ചു?
0: അവർ ആരാന്നറിയോ കാർലോസിന്?
2: ആരായാലും എനിക്കെന്താ? നീയും കേട്ടതല്ലേ അവളുടെ അഹങ്കാരം പറച്ചില്. മൂന്നോ നാലോ തലമുറകള്, അതും പ്രശസ്തരായ മ്യൂസീഷ്യൻസ് പ്ലേ ചെയ്ത പിയാനോയെ കുറിച്ചാ അവൾ വേണ്ടാതിനും പറഞ്ഞ്. എനിക്ക് എന്റെ ഫോർ ഫാദേഴ്സിനെ മൊത്തം ഇൻസൾട്ട് ചെയ്ത പോലെ തോന്നിയത്. ഐ കുഡ് നോട്ട് കൺട്രോൾ മൈസെൽഫ്.
0: കാർലോസ്, ഞാൻ പറഞ്ഞത് അനുസരിച്ചിരുന്നു എങ്കിൽ രണ്ടേ രണ്ട് മിനിറ്റ് ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ പീസ് ആ പിയാനോയിൽ വായിച്ചിരുന്നെങ്കിൽ അവരുടെ നാവ് ഇറങ്ങി പോയില്ലായിരുന്നോ?
2: ഞാനത് വായിക്കാൻ പോണില്ല എന്ന് നിനക്കറിയാവല്ലോ.
0: ലുക്ക് കാർലോസ്, പ്രതാപവും പറഞ്ഞിരുന്നാ മതിയോ? ഇവിടെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്ന കാർലോസ് വിചാരിക്കുന്നത്?
2: അതുകൊണ്ടായിരിക്കും പിയാനോ വിറ്റിയുള്ളയാണെന്ന് ഒറ്റയ്ക്കങ്ങ് തീരുമാനിച്ചത്.
0: അതെ, ഈ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും കാർലോസ് അറിയുന്നുണ്ടോ? അടുത്ത മാസം നാൻസിയുടെ മാരേജ് ആണ്, അറിയോ? അത് പൊന്നോമന മോളുടെ കെട്ട് നടത്താൻ എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ?
2: ഈ പഴയ പിയാനോ വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് കല്യാണം നടത്താമെന്നാണോ നീ കരുതുന്നത്?
0: കറുത്ത് തടിച്ച തിമിംഗലം പോലുള്ള ഈ പാട്ടുപെട്ടി വെറുതെ ഇരുന്ന് സ്ഥലം മെനക്കെടുത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതിവിടെ നിങ്ങൾ ഒഴിഞ്ഞു കിട്ടിയാൽ ഈ മുറി ഫ്രീ ആയി, നാൻസിക്കും ചെക്കനും ബെഡ്റൂമായി.
2: ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഓർമ്മ വെച്ച നാള് മുതല് അതിവിടെ കിടക്കാണ്, അതിവിടെ തന്നെ ഉണ്ടാവും എന്റെ മരണം വരെയെങ്കിലും.
0: ഡോണ്ട് ബി സിലി കാർലോസ്, ബി പ്രാക്ടിക്കൽ.
2: ഐ വോണ്ട് എഗ്രി വിത്ത് യു. ഈ പിയാനോ എനിക്ക് എന്തായിരുന്നു എന്ന് ആർക്കും അറിയില്ല.
0: ഞാനൊന്ന് ചോദിച്ചോട്ടെ കാർലോസ്, ഒരിക്കൽ നിങ്ങളുടെ എല്ലാം എല്ലാം ആയിരുന്ന ഈ പിയാനോ നിങ്ങളൊന്ന് തൊട്ടിട്ട് പോലും വർഷങ്ങൾ ഇത്രയായി.
2: അതും നിനക്കറിയാവുന്നല്ലേ?
0: യെസ്, അതും എനിക്കറിയാം. എല്ലാം എല്ലാം അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ തറപ്പിച്ചു പറയുന്നത്. ലുക്ക് കാർലോസ്, നിങ്ങൾ പരാജയപ്പെട്ട ഒരു സംഗീതജ്ഞനാണ്. പരാജയത്തിന്റെ പടുകുഴിയിൽ നിൽക്കുന്നവന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനാവില്ല. അതുകൊണ്ട് ഒക്കെയും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതെ, പ്രശസ്തരായ സംഗീതജ്ഞർ ഉപയോഗിച്ച ഒരു പിയാനോ വിൽപ്പനയ്ക്കുണ്ട് എന്ന് കാണിച്ച് ഞാനൊരു പരസ്യം പത്രത്തിൽ കൊടുത്തു കഴിഞ്ഞു. താല്പര്യമുള്ളവർ നാളെ മുതൽ എത്തി തുടങ്ങും. പിയാനോയിൽ ചില കോമ്പസിഷൻസ് നിങ്ങൾ വായിച്ചു കൊടുക്കുകയും വേണം.
2: നോ, എനിക്കതിനാവില്ല. നീ അത് വിൽക്കുകയോ തൊലയ്ക്കുകയോ എന്ന് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ഞാനതിൽ പ്ലേ ചെയ്യില്ല. ഇല്ല, എനിക്കതിനാവില്ല.

0: ഇങ്ങോട്ട് നോക്കി, റോസ പറയുന്നതിലും കാര്യമുണ്ട്. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച്
1: നീ എന്താടാ പ്രാഞ്ചി വകതിരിവില്ലാത്തവനെ പോലെ സംസാരിക്കുന്നു?
0: വകതിരിവില്ലാത്തത് ഫ്രാൻസിസിനല്ല, നിനക്ക. ഇവിടെ ഇങ്ങോട്ട് നോക്കാനല്ലേടാ പറഞ്ഞത്. അടുത്ത മാസം കല്യാണം നടക്കേണ്ട വീടല്ലേ അത്? അല്ലേൽ തന്നെ സ്ഥലമില്ല. അപ്പോഴാ അതിനകത്ത് മല പോലൊരു പിയാനോ കൊണ്ടു വച്ചിരിക്കുന്നു.
1: ഇത്രയും കാലം അങ്ങനെയല്ലേ കഴിഞ്ഞിരുന്നത്?
0: അതുപോലാണോടാ ഇനിയുള്ള കാലം? ഞാനൊന്ന് ചോദിച്ചോട്ടെ നിന്റെ അടുത്ത്, നീ അതിലിപ്പോ വായിക്കാറില്ലല്ലോ. ഇല്ല, അപ്പോ എന്ത് ചെയ്യണം? വിൽക്കണം. വിറ്റാ രണ്ടുണ്ട് കാര്യം. വീട്ടിനകത്ത് സ്ഥലവും കിട്ടും, കല്യാണ ചെലവിന് കാശും കിട്ടും. ഇക്കാര്യത്തിൽ ഞാൻ റോസയുടെ ഭാഗത്താ. ആ
1: അത് ശരി, നീ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒരു വിശേഷവും ഇല്ല, നിനക്കറിയില്ല.
0: കാർലോസേ ഇങ്ങോട്ട് നോക്കണം. എടാ ഇങ്ങോട്ട് നോക്കാൻ, നീ ഇങ്ങനെ ഈ തുറമുഖത്തിൽ ഗുമസ്തനായി കഴിയേണ്ട ആളാണ്. അല്ലല്ലോ, ഇടയ്ക്കൊക്കെ ആ പിയാനോയിൽ പെരുമാറിയാലേ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ നിന്റെ ആ പഴയ കാലം.
1: നിർത്ത്, പ്രാഞ്ചിക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ?
0: ഈ ഉടക്ക് സ്വഭാവം കൊണ്ടാ നീ ഗതി പിടിക്കാത്തത്.
1: എനിക്ക് എന്തെങ്കിലും ക്ഷീണം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു.
0: എന്നാ പിന്നെ ഈ പ്രശ്നങ്ങൾ വരുമ്പം, എടാ പ്രാഞ്ചി നീ ആ മുനമ്പിലൊന്ന് വരണം, ചില പ്രശ്നങ്ങളുണ്ട് എന്നൊന്നും പറഞ്ഞ് എന്നോട് സംഘരിക്കാൻ വരരുത്, പറഞ്ഞേക്കാം. ആ
1: പ്രശ്നങ്ങൾ വരുന്ന പിന്നെ ഞാൻ വേറെ ഏത് ചെകുത്താനേടാ കൂട്ടു വിളിക്കുന്നത്? എന്റെ പ്രാഞ്ചി അല്ലാതെ.
0: നിന്റെ ഈ ചിരിയും കളിയൊന്നും ഈ പ്രാഞ്ചിയോട് വേണ്ട. ഇതേ കാർലോസേ,
1: പറയടാ.
0: നാട്ടുകാരുടെ മുന്നിൽ വലിയ സുഹൃത്തുക്കളാ, എന്നാ നിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും എനിക്കറിയോ? ഇല്ല. എന്തെങ്കിലും വാ തുറന്നു പറയോ? അതും ഇല്ല. ഇതാ കാർലോസേ, നീ ഇതുവരെ ആയിട്ടും അക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. സാന്താക്രൂസ് ഐലൻഡിലെ ആ സംഗീത പരിപാടിയിലെ ശരിക്കും എന്തിടാ ഉണ്ടായി?
1: ഞാൻ പറഞ്ഞല്ലോ നീ വേറെ എന്തെങ്കിലും സംസാരിക്കാൻ.
0: ഇപ്പൊ എത്ര വർഷങ്ങളായിട്ടുണ്ടാവും? 10 അതോ 12 എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ആ പരിപാടി കഴിഞ്ഞ് നീ ഇതാ ഇവിടെ കുടിച്ചു വന്ന് കരഞ്ഞ് നിലവിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതീ പിന്നെയാ നീ പിയാനോ തൊടാതായത്.
1: പഴങ്കഥകൾ പറയാനും കേൾപ്പിക്കാനും അല്ല പ്രാഞ്ചിയെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഞാനിപ്പോ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാം.
0: എനിക്ക് വേറെ പണിയുണ്ട്. നിന്റെ പ്രശ്നങ്ങൾ നീ ഒറ്റയ്ക്ക് അങ്ങ് തീർത്തോ.
1: പെണങ്ങാതറാ,
0: ഞാൻ പോളു.
1: നീ അവിടെ നിന്നേ. എടാ ഞാൻ പറയാം റാഞ്ചി, ഞാൻ പറയാം.
0: എന്നാ പറഞ്ഞ് പണ്ടാരടങ്ങ്.
1: അന്ന് സാന്താക്രൂസ് ഐലൻഡിലെ കൺസേർട്ടിൽ എന്താ ഉണ്ടായതെന്ന് എനിക്കറിയണം, അത്രയല്ലേ ഉള്ളൂ?
2: അതെ,
1: പറയാം. അത് ഒരു ജയന്റ് ഓർക്കസ്ട്ര തന്നെ.

0: 60-നും 100-നും ഇടയ്ക്ക് വാദ്യോപകരണങ്ങൾ. എനിക്ക് പെർഫോം ചെയ്യാൻ ഏറെ സ്കോപ്പുണ്ടായിരുന്ന ബിഥോവന്റെ ഒരു സിംഫണിയായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. സാന്താക്രൂസ് ദ്വീപിൽ വീശിയടിക്കുന്ന കടൽക്കാറ്റുകൾ പോലും വീർപ്പടക്കി നിന്ന ഉച്ചസ്ഥായികളും നിശബ്ദതകളും ഞാൻ എന്റെ പിയാനോയിലൂടെ ബിഥോവൻ ബധിരതയുടെ ലോകത്തു നിന്ന് സൃഷ്ടിച്ച താഴ്വരകളെ, പുൽമേടുകളെ വീണ്ടും വീണ്ടും കണ്ടെടുക്കുകയായിരുന്നു. സംഗീതത്തിന്റെ മഹാപ്രവാഹത്തിലൂടെ സ്വയം നഷ്ടപ്പെട്ട് ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കെ പൊടുന്നനെ
1: അവൾ എന്റെ പിയാനോ
0: എന്നെ ചതിച്ചു. കീബോർഡുകളിൽ നിന്ന് കൈവിരലുകൾ തെന്നി മാറുന്നത് പോലെ കാൽപ്പടലുകളിൽ പ്രതീക്ഷിക്കാത്ത മർദ്ദ വ്യത്യാസങ്ങൾ, സ്വരക്കമ്പിയുടെ വൈബ്രേഷൻസ് നിയന്ത്രിക്കുന്ന ഡാംബറിന്റെ നിയന്ത്രണം പാളിയതുപോലെ, ഹർഷാരവങ്ങൾക്ക് പകരം പരിഹാസ സ്വരങ്ങൾ ഉയർന്നു കേട്ടപ്പോ എനിക്ക് ബോധ്യമായി
1: അവൾ എന്റെ പിയാനോ എന്നെ ചതിച്ചിരിക്കുന്നു.
0: ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും മ്യൂസിഷ്യനോട് കാണിക്കരുതാത്ത ചതിയായിരുന്നു അത്.
2: നീ എന്തൊക്കെയാണടാ ഈ പറയുന്നത്?
0: എത്രയോ കാലമായുള്ള ഞങ്ങളുടെ ആത്മബന്ധം ആ കൺസെർട്ടിൽ ഒരു നിമിഷം വേരറ്റുപോയി. നിനക്കറിയോടാ പ്രാഞ്ചി,
1: എന്റെ പിയാനോ
0: അവൾ എനിക്ക് കാമുകിയെ പോലായിരുന്നു. കാമുകിയെ പോലെ.

0: ഞാൻ ഒന്ന് തൊടുമ്പോ അടിമുടി പൂക്കുന്ന, സംഗീതം പൊഴിക്കുന്ന എന്റെ പെണ്ണ് റോസ എനിക്ക് ഭാര്യ മാത്രമായിരുന്നു.
1: നീ ഈ പറയുന്ന ഒന്നും എന്റെ തലയിൽ കേറുന്നില്ല.
0: മ്യൂസിഷ്യനും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും തമ്മിലൊരു കരാറുണ്ട്, നിഗൂഢവും നിശബ്ദവുമായ ഒരു കരാർ. ഒരു കൺസെർട്ടിന്റെ വിശുദ്ധ നിമിഷങ്ങളിൽ ലംഘിക്കാനുള്ള ഒന്നല്ല അത്.
1: ആ കരാർ ലംഘിച്ചത് നീയല്ലേ?
0: വാട്ട് യു മീൻ?
1: അന്നും കുടിച്ചിട്ടല്ലേടാ നീ പരിപാടിയിൽ പങ്കെടുത്തത്.
0: ലേശം മദ്യപിച്ചിരുന്നു, ഒരു കോൺഫിഡൻസിന് വേണ്ടി.
1: അപ്പറഞ്ഞത് നേരെ. അക്കാലങ്ങളിൽ ഒടുക്കത്തെ കുടി കാരണം നിനക്ക് നിന്നിൽ തന്നെ വിശ്വാസമില്ലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടത് മദ്യം കിട്ടിയില്ലെങ്കിൽ വിരലുകൾ വിറയ്ക്കുന്ന അവസ്ഥ. വിറയ്ക്കുന്ന ആ കൈവിരലുകൾ കൊണ്ടാണ് നീ കുറ്റബോധത്തോടെ നിന്റെ പിയാനോ വായിച്ചത്. ആ കുറ്റബോധം മറക്കാൻ നീ വീണ്ടും മദ്യം തേടിപ്പോയി, നീ ഇപ്പം പറഞ്ഞ കോൺഫിഡൻസിന് വേണ്ടി.
0: പ്രാഞ്ചി, നിനക്കും എന്നെ തിരിച്ചറിയാനാകുന്നില്ലല്ലോ.
1: ഡാ കാർലോസേ, നീ ഒന്ന് മനസ്സിലാക്കണം, നിന്നെ തിരിച്ചറിയുന്ന ഒരാളെ ഈ ഭൂമിയിലുള്ളൂ, അത് ഈ പ്രാഞ്ചിയാടാ. നീ ഇങ്ങോട്ട് നോക്കിയേ. എടാ ഇങ്ങോട്ട് നോക്കാൻ, സത്യം പറ, സ്വന്തം സംഗീതത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോ പാവം പിടിച്ച ആ പിയാനോയെ കരുവാക്കി നീ നിന്റെ സംഗീത ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നില്ലേ?
0: നോ അല്ല
1: കാർലോസേ, ഇതൊരു തരത്തിലുള്ള ഒളിച്ചോട്ടമാ. ഹൃദയശുദ്ധിയുള്ള മനുഷ്യനായിരുന്നേ നീ അവസാനിപ്പിക്കേണ്ടിയിരുന്നതിന്റെ മുടിഞ്ഞ കുടിയായിരുന്നു പിയാനോ വായനയല്ല.
0: നീ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചതുകൊണ്ടോ ഉപദേശിച്ചതുകൊണ്ടോ ഒരു വിശ്വാസമില്ല, ഞാൻ ഇനി പിയാനോ തൊട്ടില്ല.
1: എടാ അതൊക്കെ നിന്റെ ഇഷ്ടം. എടാ കാർലോസ്, നീ റോസ പറയുന്നത് അനുസരിക്കണം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ തൊടുക പോലും ചെയ്യാത്ത ശവപ്പെട്ടി പോലുള്ള സാധനം നിനക്കെന്തിനാടാ?
0: അതെടാ, നീ പറഞ്ഞതുപോലെ അതൊരു ശവപ്പെട്ടിയാണ്. ഒട്ടേറെ കോമ്പോസിഷനുകളുടെ, സിംഫണികളുടെ, സൊനാറ്റകളുടെ, കൺസേർട്ടുകളുടെ ഓർമ്മകൾ അടക്കം ചെയ്ത ശവപ്പെട്ടി. ഓർമ്മകളുടെ ശവപ്പെട്ടി.

0: ഡോളി, കീപ് ക്വയറ്റ്. മമ്മി, സംബഡി ഈസ് കോളിംഗ്.
1: ആരാന്ന് നോക്കാൻ.
0: യെസ്,
2: ഹലോ, ഞാൻ ഫിലിപ്. പത്രപരസ്യം കണ്ടു വന്നതാ. ഒരു പിയാനോ?
0: ഓ യെസ് യെസ്, പ്ലീസ് കം ഇൻ.
3: ഞാനും അതെ. നിങ്ങളല്ലേ ആ ആഡ് കൊടുത്തത്?
0: അതെ, വരൂ.
2: ഈ പട്ടി കടിക്കില്ലല്ലോ.
0: ഇല്ല ഇല്ല,
2: ദാറ്റ്സ് ഫൈൻ.
0: ഡോളി, ഗോ ഇൻസൈഡ്. ഗോ ഗോ.
2: ഓ
0: ഇല്ല, പേടിക്കണ്ട, അവള് പ്രശ്നം ഉണ്ടാക്കില്ല.
2: ഇറ്റ്സ് ഓക്കേ,
0: പ്ലീസ് കം ഇൻ, കം ഇൻസൈഡ്. സീ മമ്മി, ഇവരൊക്കെ ആ പത്രപരസ്യം കണ്ടു വന്നവരാ. നമ്മുടെ പിയാനോയുടെ.
1: ഐ സീ, വെൽക്കം. മോളെ നാൻസി, പപ്പയോട് ഒന്ന് വരാൻ പറയൂ.
0: പറയാം മമ്മി.
1: ഇതാണ് ഞാൻ പരസ്യം ചെയ്ത ആ പിയാനോ. ബൈ ദ ബൈ, എന്താ പേര്?
3: ഞാൻ മേഴ്സി.
2: ഹലോ, ഞാൻ ഫിലിപ്.
3: കണ്ടിട്ട് വളരെ പഴക്കം തോന്നുന്നുണ്ടല്ലോ.
1: നാൻസി, അതാരാ നോക്കി.
2: അല്ല മാഡം, ഇത് വർക്കിംഗ് കണ്ടീഷനിൽ തന്നെയാണോ?
1: അല്ലാതെ പിന്നെ. ആ ഇത് കാർലോസ്, മൈ ഹസ്ബൻഡ്. ഫിലിപ്പ് എന്താ ചോദിച്ചേ? വർക്കിംഗ് കണ്ടീഷനിലല്ലേ എന്ന്. ദാ ഇക്കഴിഞ്ഞ ദിവസം പോലും കാർലോസ് മൊസാർട്ടിന്റെ ഒരു പീസ് ഇതിൽ വായിച്ചതാ. അല്ലേ കാർലോസ്?
4: അതെ അതെ.
3: അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചേ.
4: ഇല്ല, എനിക്ക് നല്ല സുഖമില്ല. ഐ നോട്ട് വെൽ.
3: എങ്കിൽ പിന്നെ ഞാൻ തന്നെ ഒരു കൈ നോക്കാം.
0: മമ്മി, ഒരാള് കൂടി ന്യൂസ് പേപ്പർ ആഡ് കണ്ട് വന്നിട്ടുണ്ട്.
1: ആരാത്?
0: ഐ ഡോ നോ, ഒരു ചുവന്ന തൊപ്പിക്കാരൻ, പിയാനോ കാണണമെന്ന്.
1: ആ വരാൻ പറയൂ.
5: ഞാൻ ഡൊമിനിക്, വിക്ടോറിയ ഐലൻഡിൽ നിന്നാണ്. ഓ, ഇതാണല്ലേ ആ പിയാനോ.
1: എന്തു പറയുന്നു മാഡം, കാണാൻ പഴക്കമുണ്ടെങ്കിലും വായിക്കാൻ നല്ല സുഖം. ഐ മീൻ വെരി കംഫർട്ടബിൾ അല്ലേ?
3: ആ മാഡം, ഒന്നിങ്ങോട്ട് വരൂ, ഒരു കാര്യം പറയാനാ.

0: കോഴ്സ്. കാർലോസ്, നിങ്ങൾ ഈ പിയാനോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് കാണിച്ചു കൊടുക്കൂ, ഞാനിതാ ഇപ്പോൾ വരാം. ആ പിന്നെ എന്താ മാഡം പറയാനുണ്ടെന്ന് പറഞ്ഞത്? സാധനം ബോധിച്ചു അല്ലേ?
1: മറ്റുള്ളവർ കേൾക്കണ്ടെന്ന് കരുതിയ ഇങ്ങോട്ട് മാറി സംസാരിക്കുന്നത്. മറ്റൊന്നും കരുതരുത്. ഇത്രയും പഴക്കമുള്ളൊരു സാധനത്തിനെ കുറിച്ച് പരസ്യം കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു?
0: വാട്ട് യു മീൻ?
1: ഹോ, ഭയങ്കരം തന്നെ നിങ്ങളുടെ തൊലിക്കെട്ടി. ഞാൻ പോകുന്നു, ഗുഡ് ബൈ.
0: പിന്നീട് വിവരം അറിയിക്കാമെന്ന്.
2: ഏ മിസ്റ്റർ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ആ കീബോർഡിൽ ഇത്രയും ഫോഴ്സ് കൊടുക്കേണ്ട കാര്യം എന്താ?
3: ഓ, ആ പറഞ്ഞത് ശരിയാ. കുറച്ചുകൂടി ബലം പ്രയോഗിച്ചാ ഈ കട്ടകളൊക്കെ അടർന്ന് താഴെ വീഴും. ഇതിന് എത്ര പഴക്കമുണ്ടെന്നാ മാഡം പറഞ്ഞത്?
0: 3 തലമുറകൾ ഉപയോഗിച്ച പിയാനോയ ഇത്. അഗസ്റ്റിൻ പെരേര, ജോസഫ് പെരേര, കേട്ടിട്ടില്ലേ ഇവരെ കുറിച്ച്?
3: ഇല്ല, ആരാണ് ഇവരൊക്കെ?
0: ഈ നിൽക്കുന്ന കാർലോസിന്റെ ഫാദറും ഗ്രാൻഡ് ഫാദറും പേരുകേട്ട പിയാനിസ്റ്റുകൾ. കാർലോസും നല്ലൊരു പിയാനിസ്റ്റ് ആയിരുന്നു.
3: ഓ, ഐ സി. കാര്യങ്ങൾ തുറന്നു പറയുക എന്നാണ് എന്റെ ഒരു രീതി. എന്റെ സ്വഭാവം വെച്ച് മ്യൂസിക്കും ആർട്ടും ഒന്നും എന്റെ 7 അയലത്ത് വരില്ല. എന്നിട്ടും ഈ പിയാനോ വാങ്ങാൻ ഇത്രടം വരെ വന്നത് എന്തിനാന്ന് വെച്ചാ, ഞാൻ ഈയിടെ ഒരു വീട് വെച്ചു, 10-15 മുറികൾ. മിക്കതും വേക്കൻ്റായി കിടക്കുന്നു. പഴയ ഏതെങ്കിലും ഉരുപ്പടി, ഐ മീൻ ഇതുപോലെ ഏതെങ്കിലും ഒരു സാധനം മുറിയിലിട്ടാൽ അത്രയുമായല്ലോ. യു സീ മൈ പോയിന്റ്? അല്ലാതെ ഹൂ വാണ്ട്സ് ദിസ് മ്യൂസിക്?
0: ഈ പിയാനോ എങ്ങനെ, താങ്കൾക്ക് ഇഷ്ടമായോ?
3: ഇഷ്ടമായോ ഒന്നും. എനിക്കിഷ്ടമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വില പറയണ്ട. വേണ്ട, നിങ്ങൾ വില പറയണ്ട. ഞാൻ ഇതിനൊരു വില പറയാം. ആ വിലയ്ക്ക് ഇതിനെ നിങ്ങൾ എനിക്ക് തരുന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ എനിക്കിതിനെ ഇഷ്ടപ്പെടാനാകൂ. അതാ എന്റെ ഒരു സ്റ്റൈൽ. എന്ത് പറയുന്നു?
0: എത്രയാ നിങ്ങൾ ഇതിന് കണ്ടിരിക്കുന്ന വില?
3: ഒരൊറ്റ വില. ഐ മീൻ ഞാൻ വിലപേശലിനില്ല. 2500 രൂപ. ഓക്കെ.
0: നിങ്ങൾ എന്താ മിസ്റ്റർ, ആളെ കളിയാക്കാൻ ഇറങ്ങിയതാണോ?
3: നോ നോ, ഈ പൊളിഞ്ഞു തീരാറായ സാധനത്തിന് നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന വില എന്താണെന്ന് അറിഞ്ഞാ കൊള്ളാം.
0: വില പേശാൻ നിങ്ങൾ ഇല്ല എന്നല്ലേ തൊട്ടു മുൻപ് പറഞ്ഞത്?
3: ഓ,
0: ഇയാൾക്ക് ഏതായാലും ഈ പിയാനോ വിൽക്കുന്നില്ല. താങ്കൾക്ക് പോകാം.
3: ഓ പിന്നെ
0: തന്നോടല്ലേ പോകാൻ പറഞ്ഞത്? ആ, ഒരാൾ കൂടി ഉണ്ട് ബാക്കി. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്?
4: എന്നോടാണോ ചോദിച്ചത്?
0: ആ, നിങ്ങളോട് തന്നെയാ ചോദിച്ചത്. എന്താണെന്ന് വെച്ചാ പറയേ, പറഞ്ഞു തൊലക്ക്, എന്നിട്ട് പുറത്തേക്ക് പോ.
4: കൂൾ ഡൗൺ മാഡം. മാഡം കുറച്ചു മുമ്പ് ചില സംഗീതന്മാരുടെ പേരുകൾ പറഞ്ഞില്ലേ? ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന കലാകാരന്മാരാണ് അവരൊക്കെ. എനിക്ക് പിയാനോ വേണം, ഞാനിതെടുത്തോളാം. പക്ഷേ
0: പിന്നെന്താണ് ഒരു പക്ഷേ?
4: അത് നിങ്ങൾ എത്രയാണ് ഇതിന് വില നിശ്ചയിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ.
0: ഞങ്ങൾ ഇതിനൊരു വില നിശ്ചയിച്ചിട്ടുണ്ട്.
4: അത് എത്രയാണെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
0: അത് കൂടുതലാണെന്ന് കരുതുന്നവരുണ്ടാകും, പക്ഷെ അതിൽ കുറച്ചൊരു വിലയ്ക്ക് അത് കൊടുക്കാമെന്ന് കരുതിയാൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കളുടെ ആത്മാവുകൾ പൊറുക്കില്ല.
4: എത്രയായാലും അതൊന്നും അറിഞ്ഞാലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ.
0: പറയാം, 12,000 രൂപ. 12,000 rupees.
4: 12,000 രൂപ, മൈ ഗോഡ്.
0: എന്താ തുക കൂടുതലാണെന്നാണോ?
4: എന്ന് ഞാൻ പറയില്ല, പക്ഷേ
0: പിന്നെ എന്താണൊരു പക്ഷേ?
4: എന്റെ കയ്യിൽ അത്രയും തുക കാണില്ല.
0: എങ്കിൽ പിന്നെ അതാണ് പുറത്തേക്കുള്ള വഴി, പോയിക്കോ.
4: ഞാൻ ഒന്നുകൂടി ഇതൊന്ന് കണ്ടോട്ടെ, വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് പ്ലേ ചെയ്തോട്ടെ.
2: ഏ, അതൊന്നും വേണ്ട.
0: കാർലോസ്, ലെറ്റ് ഹിം പ്ലേ.

0: നിങ്ങൾ പിയാനോ പഠിച്ചിട്ടുണ്ടോ?
1: കുറച്ച്, വളരെ കുറച്ച്.
0: ഗുഡ്.
2: ഡൊമിനിക് എന്നല്ലേ പേര്?
1: അതെ.
2: ഇപ്പോഴെന്തോ തോന്നുന്നു?
3: ഇറ്റ്സ് റിയലി ഗ്രേറ്റ്.
2: എന്നാ ഇനി പറയൂ.
1: ഞാൻ പറഞ്ഞില്ലേ മാഡം, മാഡം പറഞ്ഞത്രയും തുക ഇപ്പൊ എന്റെ അടുത്തില്ല.
2: ഞാൻ ആദ്യം പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി കുറയ്ക്കാം. നിങ്ങൾ സംഗീത പ്രേമിയായ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് മാത്രം 11,000.
1: മാഡം എനിക്ക് തന്ന പരിഗണനയ്ക്ക് നന്ദിയുണ്ട്, പക്ഷേ
2: നിങ്ങൾക്ക് പിന്നെ എത്ര തുകയാണ് ഇതിനു വേണ്ടി ചിലവാക്കാനാകുക?
1: അത് ഞാന്.
2: വേണ്ട, ഞങ്ങളുടെ പിതാക്കന്മാരോട് അവരുടെ സംഗീതത്തോട് ബഹുമാനമുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന നിലയിൽ

0: ഞാനിത് അവസാന വില പറയുന്നു, 10,000 രൂപ. 10,000 rupees.
1: മാഡം ഒന്നും തോന്നരുത്.
0: എന്നാലും നിങ്ങൾ ചുമ്മാ തരാം, ഇനി ഒന്നും പറയണ്ട. യു മേ ഗോ നൗ. വേഗം സ്ഥലം വിട്.
1: ശരി, ഞാൻ പിന്നീട് വരാം.
0: വില പേശാനാണെങ്കിൽ ഇനിയും ഇങ്ങോട്ട് വരണമെന്നില്ല
1: സാർ. എന്നാൽ ഞാൻ.
0: ഇതൊക്കെ ഇവന്മാരുടെ ഓരോ തട്ടിപ്പുകളാണ്. കുറഞ്ഞ വിലയ്ക്ക് ഇത് തട്ടിയെടുത്ത് കൂടിയ വിലയ്ക്ക് മറിച്ചു വിൽക്കണം. അവന്റെ ഒരു കള്ള വിനയവും സംഗീത പ്രേമവും.
2: പക്ഷേ അവൻ പിയാനോയിൽ തെറ്റില്ലാതെ നന്നായി വായിച്ചു.
0: നിങ്ങളൊന്നും മിണ്ടാതിരിക്കണം, ഇത്രയും ആൾക്കാർ വന്നതല്ലേ. നിങ്ങൾ ആ പിയാനോയിൽ എന്തെങ്കിലും വായിച്ചിരുന്നെങ്കിൽ ഇതിനകം ആ സാധനം വിട്ടുപോയേന്.
3: ഡോളി, സ്റ്റോപ്പ് ദേർ. ഡോളി, കണ്ടില്ലേ മമ്മി? ഡോളി, സ്റ്റേ ദേർ ഐ സേ. അവിടെ നിന്നേ, അവിടെ നിന്നേ. ഡോളി, കണ്ടു പപ്പ, ഡോളി പപ്പയുടെ പിയാനോയുടെ അടിയിലേക്ക് പോയി. ഇനി തിരിച്ചിറങ്ങണമെങ്കിൽ ഇറച്ചി പൊരിക്കുന്ന മണം കിട്ടണം. ഡോളി, കം ഹിയർ. ഡോളി, കം ബാക്ക്.
0: നാൻസി, നീ അകത്ത് പോകുന്നുണ്ടോ? ഇവിടെ മനുഷ്യന് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ അവളും അവളുടെ ഒരു പട്ടിയും.
2: സീ റോസ, നീ ആ ചോന്ന തുപ്പിക്കാനോട് പറഞ്ഞാണോ യഥാർത്ഥ വില? ഇത്രയും കുറഞ്ഞ വിലയാണോ നീ ഇതിന് നിശ്ചയിച്ചിരിക്കുന്നത്? ഇറ്റ്സ് പിറ്റി റോസ, ഞാനിത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
0: നിങ്ങൾ പിന്നെ അതെന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു?
2: നിനക്കത് ഇവിടെ നിന്ന് ഒഴിവാക്കണം. ഇത് ഒഴിവാക്കി കിട്ടുന്ന സ്ഥലത്ത് നാൻസിക്കും ഭർത്താവിനും ബെഡ്റൂം ഒരുക്കണം. അത്രയല്ലേ ഉള്ളൂ? ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്.
0: എന്ത് വഴി?
2: അതൊക്കെയുണ്ട്. ഞാന് ചാൾസ് അങ്കിളിനെ ഒന്ന് വിളിച്ചോട്ടെ. ഹലോ ചാൾസ് അങ്കിൾ. ആ, ഇത് ഞാനാണ്, കാർലോസ്. എന്തൊക്കെയുണ്ട് പിന്നെ? ഇപ്പൊ ഞാൻ വിളിച്ചതേ, ഞാൻ അങ്കിളിനൊരു ഗിഫ്റ്റ് തരാൻ ഉദ്ദേശിക്കുന്നു. അതൊക്കെ പറയാം, അങ്കിളിന് താല്പര്യമുള്ളൊരു ഗിഫ്റ്റാണ്. എന്നാൽ ഞാൻ പറയാം, എൻ്റെ പിയാനോ. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഒരാഴ്ചക്കകം അത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം. എന്താ, ശരിക്കും സർപ്രൈസ് ആയില്ലേ? ഓഹോ, അങ്ങനെയാണോ? ഇറ്റ്സ് ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ.
3: എന്താ പപ്പ?
2: ഓ, ഒന്നുമില്ല. ചാൾസ് അങ്കിളിന് ഫ്രെഡിയോട് ചോദിക്കണം. ഇക്കാലത്ത് വെറുതെ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ എന്തൊരു ജാടയാണേ.
0: മരിക്കാൻ കിടക്കുന്ന ആ കിഴവന് പിയാനോ ഗിഫ്റ്റായി കൊടുക്കാനോ? നിങ്ങൾക്ക് എന്താ മനുഷ്യ വകതിരുവില്ലേ? ആ കിട്ടുന്ന കാശ് കൂടി ചേർത്ത് പെണ്ണിനെ കല്യാണം കഴിപ്പിക്കാന്ന് കരുതുമ്പോ ഇവിടെ ഒരാള് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട.
2: ഞാൻ പറഞ്ഞല്ലോ, ഭേദപ്പെട്ട ഒരു വില അതിന് കിട്ടിയില്ലെങ്കിൽ അതൊരു അപമാനമാണ്. ചാൾസ് അങ്കിളുടെ വീട്ടിലതിരുന്നാലേ കാണണം തോന്നും. എനിക്കവിടെ പോയി കാണുമെങ്കിലും ചെയ്യാലോ.
0: അപ്പൊ കല്യാണത്തിനുള്ള പണമോ?
2: അത് അത് ഞാൻ സ്റ്റീഫന്റെ എടുക്കുന്ന കടമാണ്.
0: പലിശ കൊടുക്കണ്ടേ?
2: പിന്നെ പലിശ കൊടുക്കണ്ടേ?
0: ഒരിക്കൽ വരും സ്റ്റീഫൻ എലിപ്പെട്ടി പോലുള്ള ഈ വീട് ജപ്തി ചെയ്യാൻ. അപ്പോഴും നിങ്ങൾ പഠിക്കില്ല. അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാത്ത മനുഷ്യൻ. ഹലോ. അതെ, പരസ്യം ചെയ്തത് ഞാനാണ്. അതെ, യെസ്, കേട്ടിട്ടില്ലേ? അഗസ്റ്റിൻ പെരേര, ജോസഫ് പെരേര, പിന്നെ കാർലോസ് പെരേര, അവരൊക്കെ വായിച്ച. ആ, നിങ്ങൾ നാളെ വരൂ വൈകിട്ട്. ആ, നേരിട്ട് കാണുമ്പോ പറയാം.
4: കാർലോസേ, എനിക്ക് നിന്നെ പിടികിട്ടുന്നില്ല. ആ പിയാനോയോട് നിനക്ക് അങ്ങേയറ്റത്തെ വെറുപ്പാണ്. എന്നാൽ അതിനെ ഉപേക്ഷിക്കാൻ നീ കൂട്ടാക്കുന്നുമില്ല.
2: വെറുപ്പാണെന്ന് നിന്നോട് ആര് പറഞ്ഞു?
4: പിന്നെന്താ ഇത്, സൗന്ദര്യപ്പെടക്കോ?
2: അറിയില്ല, ഒന്ന് മാത്രം അറിയാം, പഴയ പോലെ ആ പിയാനോ വായിക്കാനാവില്ല.
4: ആ, നീ അതിൽ വായിച്ചാലും കൊള്ളാം, വായിച്ചില്ലേലും കൊള്ളാം. അത് പോട്ടെ കാർലോസേ, പിന്നെ ആരും വന്നില്ലേ പിയാനോ വാങ്ങാനായിട്ട്?
2: ആൾക്കാർ വന്നും പോയി കൊണ്ടിരുന്നു. എല്ലാവരും അതിർത്തിയോടെയാണ് മടങ്ങിയത്. റോസയാണെങ്കിൽ എല്ലാവരും വഴക്കിടുകയും ചെയ്തു. വിക്ടോറിയ ഐലൻഡിലെ ചുവന്ന തൊപ്പി വെച്ച ആ ചെറുപ്പക്കാരൻ മാത്രം പിന്നീടും ഒന്ന് രണ്ടു തവണ വന്നു. കുറേ നേരം പിയാനോ

0: നോക്കിയിരിക്കും, പിന്നെ കുറച്ചു നേരം അതിലെന്തെങ്കിലും വായിക്കും. റോസ വഴക്ക് പറഞ്ഞ് ഓടിച്ചിട്ടും അവൻ വീണ്ടും വന്നു, നന്ദിയുള്ള ഒരു തെരുവ് പട്ടിയെ പോലെ.
1: ചാൾസ് അങ്കിളിന്റെ കാര്യം എന്തായി?
0: ഫ്രെഡി സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞ് ചാൾസ് അങ്കിൾ എന്റെ ഓഫർ നിരസിച്ചു. പിയാനോ വെക്കാൻ വീട്ടിൽ സ്ഥലമില്ലത്രേ.
1: നിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്കും വിഷമമുണ്ട്. എങ്ങനെയാണടാ ഞാൻ നിന്നെ ഒന്ന് സഹായിക്കുക? എന്റെ കാര്യങ്ങൾ നിനക്കും അറിയാവുന്നതല്ലേ. നാൻസിയുടെ കല്യാണത്തിനാണ് ഇനി ഒരാഴ്ച തികച്ചില്ല. നീ ഇതെന്ത് കണ്ടിട്ടാ കാർലോസ്? ആർക്കും വേണ്ടാത്ത ആ പിയാനോ നീ എന്ത് ചെയ്യാൻ പോകുന്നു?
0: അതേടാ പ്രാഞ്ചി, എല്ലാം ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം എല്ലാം

0: ഹലോ, അതെ, ആര്? ഒക്കെയും പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടല്ലോ. എത്രയായി? ഓക്കെ, ഞാൻ കാർലോസിനെ വിടാം. ഓക്കെ.
1: ആരാത് മമ്മി?
0: എവിടെ നിന്റെ പപ്പ?
1: ഓ, പപ്പ അകത്ത് ഉറങ്ങാണെന്ന് തോന്നുന്നു.
0: ഓ, ഈ മനുഷ്യനെ സമ്മതിക്കണം. മാനേജിങ് അടുത്തു, എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നോ ഈ മനുഷ്യന്.
1: ആരാ ഇപ്പൊ മമ്മിയെ ഫോണിൽ വിളിച്ചത്?
0: ആ, അതാ ടെയ്ലർ ഫെഡറിക്കാണ്, നിന്റെ കല്യാണ വസ്ത്രങ്ങളൊക്കെ തയ്ച്ചു കഴിഞ്ഞെന്ന്. ഓ, അത് ഇനി വാങ്ങണമെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞ പണം കൊടുക്കണ്ടേ? പണം കൊടുക്കേണ്ട ആളതാ അകത്ത് കിടന്നുറങ്ങുന്നു.
1: ഞാൻ കരുതി പിയാനോ കാണാൻ വരുന്ന ആരെങ്കിലും ആണെന്ന്.
0: ഈ മുടിഞ്ഞ സാധനം ലോകാവസാനം വരെ ഇവിടെ കാണുമെന്നാ എനിക്ക് തോന്നുന്നത്.
1: അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മമ്മി? 5 ദിവസങ്ങൾക്കപ്പുറത്താ മാരേജ്, അപ്പോഴേക്കും അതെവിടുന്ന് മാറ്റിയില്ലെങ്കിൽ?
0: നിനക്കറിയാവുന്നതല്ലേ നാൻസി, കഴിഞ്ഞ 1 മാസമായി ഞാൻ അതിന്റെ പുറകിലല്ലേ. നിന്റെ കല്യാണക്കാര്യത്തിൽ പോലും ഇത് കാരണം മമ്മിക്ക് വേണ്ടത്ര ശ്രദ്ധിക്കാനായില്ല.
1: ഈ നശിച്ച പിയാനോ ഇതുവരെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം തൊലക്കുകയായിരുന്നു. ഇനി തൊലയാനുള്ളത് എന്റെ ജീവിതമാ. ശാപം കിട്ടിയ ഒന്നായത്, ഇത് എന്നെയും തൊലക്കും.
2: മോളെ, പതുക്കെ പപ്പ കേൾക്കും.
1: പപ്പ കേൾക്കാൻ തന്നെയാ ഞാനിത് പറയുന്നത്. ശാപം കിട്ടിയ പിയാനോ, എന്തിനാ മമ്മി ഈ വീടിന്റെ സന്തോഷം കെടുത്താൻ ഇങ്ങനെ ഒരു സാധനം? ആർക്കും വേണ്ടെങ്കിൽ, ആരും വാങ്ങിക്കുന്നില്ലെങ്കിൽ കൊത്തിക്കേറി അടുപ്പിലിട്ടൂടെ ഈ സാധനത്തെ, അല്ലെങ്കിൽ കടലിൽ കൊണ്ടുപോയി തള്ളിക്കൂടെ?
2: പപ്പ ഉണരും.
1: ഞാൻ പറഞ്ഞില്ലേ, പപ്പ കൂടി കേൾക്കാനാ ഞാനിത് പറയുന്നത്.
0: നിന്നോടാ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ.
3: അവള് പറയട്ടെ റോസ, അവക്ക് അവളുടെ ഭാവി ജീവിതത്തെ കുറിച്ച് ആശങ്കയില്ലാതിരിക്കുവോ?
2: കാർലോസ്,
3: ഞാൻ സിമോളെ വിഷമിക്കണ്ട. ഇന്ന് വൈകിട്ട് ആ നശിച്ച സാധനം ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകും. പപ്പ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്.
0: ഞാൻ അറിയാതെ കാർലോസ് എന്ത് ഏർപ്പാടാക്കിന്നാ? നിങ്ങളത് ആർക്കെങ്കിലും സമ്മാനമായി കൊടുക്കാൻ പോവാണോ?
3: സമ്മാനമായല്ല.
0: പിന്നെ
3: ഞാനിത് വിറ്റു.
0: വിറ്റുന്നു? ആർക്ക്?
3: പലിശക്കാരൻ സ്റ്റീഫന്.
0: അവൻ എന്തിനാ ഈ പഴയ പിയാനോ?
3: അവന് കപ്പലിൽ പഴയ സാധനങ്ങള് പുറംനാടുകളിൽ എത്തിക്കുന്ന ബിസിനസ് ഉണ്ട്.
0: എത്ര രൂപയ്ക്കാണ് നിങ്ങൾ കച്ചവടം ഉറപ്പിച്ചത്?
3: നീ നിശ്ചയിച്ച അതേ തുകയ്ക്ക്.
0: എന്നിട്ട്? എന്നിട്ട് ആ കാശ് എവിടെ?
3: കാശ്? അത് എന്റെ നിലവിലുള്ള കടത്തിൽ നിന്ന് സ്റ്റീഫൻ കുറച്ചോളൂ.
0: അപ്പൊ കല്യാണ ചെലവിനുള്ള കാശോ? നിങ്ങൾ ഒരിക്കലും നന്നാവില്ല. അതെന്തോ ആകട്ടെ, നാളെയെങ്കിലും എനിക്ക് എന്റെ മോക്ക് വേണ്ടി മണിയറ ഒരുക്കാമല്ലോ.
1: സോറി പപ്പ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. I'm really sorry.
3: It's all right. But ഒന്നുണ്ട് മോളെ, മോൾ എന്റെ ജീവിതത്തിൽ വന്നിട്ട് 20 വർഷമല്ലേ ആയുള്ളൂ. മോള് പറഞ്ഞ ശാപം കിട്ടിയ പിയാനോ ജനിച്ചത് മുതൽ എന്റെ കൂടെയുണ്ട്. അതിൻ്റെയാ. എനിക്കിത് ഉപേക്ഷിക്കാൻ വിഷമമുണ്ട്, മടിയുണ്ട്. പക്ഷേ എനിക്ക് എന്റെ മോളുടെ ജീവിതമാ, ഭാവിയാ അതിലും പ്രധാനം.

എന്റെ കർത്താവിണി വന്നത്. അപ്പൊ ഡ്രിങ്ക് അടി നിർത്തി എന്ന് പറഞ്ഞിട്ട് വീണ്ടും വാനപ്പച്ചേട്ടന്റെ പാർട്ടി ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കട്ടോ, ഞാൻ ഓർഡർ ചെയ്യാം.

0: ഞാൻ കഴിക്കാൻ വന്നാലേ. നീ ഒന്ന് പുറത്തേക്ക് വരാമോ ഒരു അഞ്ചു മിനിറ്റ്?
1: എന്താ ഏട്ടാ, എന്താ പ്രശ്നം?
0: പറയാം.
1: മനസ്സിലായി മനസ്സിലായി, കാശിനായിരിക്കും അല്ലേ?
0: കാശ് വേണ്ടി വന്നേക്കും, പക്ഷെ അതല്ല.
1: പിന്നെന്താ പ്രശ്നം?
0: നീ എനിക്ക് വേണ്ടി ഒരു കളവ് പറയണം.
1: ഏ, ഞാനാ കളവാ? അതിന് സ്റ്റീവനെ കിട്ടൂല്ലേ
0: ഏട്ടാ. ഇത് അങ്ങനെയുള്ള കളവല്ല.
1: പിന്നെ
0: റോസയോ നാൻസിയോ ചോദിച്ചാ മാത്രം, അവരങ്ങനെ ചോദിക്കാനൊന്നും പോകുന്നില്ല.
1: ഇതെന്ത് കുരിശാണ് അപ്പൊ ഈ പറയണത് ചേട്ടാ? എനിക്കൊന്നും മനസ്സിലാകാനില്ലേ.
0: അതായത് എന്റെ പിയാനോ അല്ലേ?
1: ഉവാ,
0: അത് വാങ്ങിയത് നീയാണെന്ന്.
1: ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ.
0: അല്ല, അങ്ങനെ ഒന്ന് പറയണം നീ ഒരു കളവ്.
1: അത്രയുള്ള ഞാൻ വിചാരിച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞോളാം.
0: പിന്നെ നീ കുറച്ച് പിള്ളേരെ സംഘടിപ്പിക്കണം.
1: എന്തിനാ?
0: പിയാനോ അല്ലേ, അത് വീട്ടിൽ നിന്ന് എടുത്തിട്ടേ ആ മുനമ്പില്, ഞാനും ബ്രാഞ്ചി ഇടയ്ക്ക് കൂടാറുള്ള ആ പാറക്കെട്ടുകൾക്കിടയിലെ. ഷേ, എടാ ഡാമിയൻ സാഹിബ് കടലിൽ വീണു
1: മരിച്ചു.
0: ആ മുനമ്പിൽ കൊണ്ടുപോയി വെക്കണം.
1: എന്തിനാണിപ്പാ?
0: അതൊക്കെ ഉണ്ട്, ഇന്ന് രാത്രി പരിപാടിയുണ്ട്.
1: ഓ, പ്രോഗ്രാം ഉണ്ടല്ലേ.
0: ആ
1: അപ്പോ ചേട്ടാ, ഞാൻ നിങ്ങളുടെ പിയാനോ വാങ്ങിയെന്ന് റോസ ചേച്ചിയോട് കളവ് പറയണം ഒന്ന്, എന്നിട്ട് നമ്മുടെ പിള്ളേരെ കൊണ്ട് അത് വീട്ടിൽ നിന്ന് എടുത്ത് ആ മുനമ്പി കൊണ്ട് വെക്കണം രണ്ട്, ഇത്രല്ലേ ഉള്ളു. ഓക്കെ, അതേറ്റി.
0: പിന്നെ നിന്റെ കാശുണ്ടാവും ഒരു 500 രൂപ.
1: 500 രൂപ എന്തിനാണപ്പാ?
0: കുറച്ച് ഡ്രിങ്ക്സ് വാങ്ങണം.
1: ഓ, അതിനാണല്ലേ. അപ്പൊ കാർലോസ് ചേട്ടൻ വീണ്ടും തുടങ്ങി അല്ലേ?
0: അതെ, ഇനിയിപ്പോ അങ്ങോട്ട് സന്തോഷത്തിന്റെ നാളുകളല്ലേ ശ്രീപ.
1: ആ, അത് ശരിയാ. മോടെ കല്യാണം അല്ലേ, ഇന്നാ കാശ് പിടിച്ചു. അതല്ലേ ഏട്ടാ, ഇന്ന് വൈകിട്ട് മുനമ്പല പാർട്ടിക്ക് പലിശ കൊടുക്കാർക്കൊന്നും ക്ഷണമില്ലേ?
0: ഇല്ല, ചോര കുടിയന്മാർക്ക് പാർട്ടി പിന്നെ.

0: ഡാ കാർലോസേ, നിർത്തിയെ. ഇടാ, ഇത് എത്രാമത്തെയാണ്? നിനക്ക് വല്ല ബോധമുണ്ടോ?
1: ഇല്ല. ഈ രാത്രി ബോധം മുഴുവൻ മറയും വരെ ഞാൻ കുടിക്കും. ഈ രാത്രി കാങ്കെ, ഈ കടൽ കേക്കെ, എനിക്ക് ചിലത് പറയാനുണ്ട്. ഞാനൊന്ന് എഴുന്നേക്കട്ടെ.
0: കളിക്കല്ലേ, കാലൊന്ന് തെറ്റിയാ നേരെ താഴെ കടലിലേക്കാ. സൂക്ഷിച്ച്.
1: നീ പറഞ്ഞ ശരിയാ, മരണവും ജീവിതവും തമ്മിൽ ഒരു കാല് തന്നെ ഉണ്ട് വ്യത്യാസം മാത്രം. പണ്ട് ഡാമിയൻ സായിപ്പും കടലിലേക്ക് വീണ മരിച്ച അതേ സ്ഥലം. സായിപ്പ് അവധിതിരുവണായിരിക്കുമോ, അതോ ആരെങ്കിലും തള്ളിയിട്ടതായിരിക്കുമോ?
0: അതൊന്നും എനിക്കറിയില്ല.
1: സ്വയം എടുത്തെറിഞ്ഞതായിരിക്കും അല്ലേ?
0: നിന്നോടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. ഇത്രയും കഷ്ടപ്പെട്ട് ഈ പിയാനോ ഈ മുലമ്പിൽ കൊണ്ടുവച്ചത് അതെന്തിനാ? അതും ഈ രാത്രിയില്.
1: അതൊക്കെയുണ്ട് പറയാം. വർഷങ്ങൾക്ക് മുമ്പ് സാന്താക്രൂസ് ഐലൻഡിലെ കൺസെർട്ട് കഴിഞ്ഞു ഇതേ സ്ഥലത്ത് ഞാൻ ഇതുപോലെ മദ്യപിച്ച് നിന്റെ മുമ്പിൽ കരഞ്ഞു നിന്നത് ഓർമ്മയില്ലടാ പ്രാഞ്ചി. അന്ന് ഇവള് എന്നെ ചതിച്ച ആ ദിവസം. ഒരുപക്ഷെ അന്ന് ഞാൻ ഇത്രയും മദ്യപിച്ച് കാണില്ല.
0: നീ വെറുതെ എരിവ് കയറ്റാതെ കാര്യം പറ. സമയം എത്ര ആയിന്നാ?
1: അതെയാടാ പ്രാഞ്ചി, നിനക്കറിയോ ഇന്ന് എന്റെ നാൻസി മോള്? ഞാൻ കേക്ക പറയാ, ഇവളെ കൊത്തിക്കേറി അടുപ്പിലിടാൻ, അടുപ്പിൽ അതല്ലേ കടലിക്കൊണ്ട് വലിച്ചെറിയാൻ. നീ പറയടാ പ്രാഞ്ചി, അടുപ്പിൽ എറിഞ്ഞു തീരാനുള്ളതാണോ മൂന്ന് തലമുറകൾ വിരലോടിച്ച് സംഗീതം പെയ്യിച്ച ഇവിടെ ശരീരം? പക്ഷെ കടലിലെറിയെന്ന ആശയം നല്ലതാ. കാരണം എന്തെന്നറിയോ? കടലിൽ സംഗീതമുണ്ട്. സംഗീതം അറിയാം കടലിന്.
0: കാർലോസ്, നീ പിയാനോയിൽ എന്ത് ചെയ്യാൻ പോകുന്നു?
1: പഴകി പൊടിഞ്ഞ് ഒന്നിനും കൊള്ളാത്തതായി

എല്ലാവരും എഴുതിത്തള്ളേ ഈ പിയാനോയിലെ. ഞാനിതാ ഇപ്പൊ എന്നിൽ അവശേഷിച്ചിരിക്കുന്ന ബോധം വെച്ച് വായിക്കാൻ പോവാ. നീ കേട്ടോ, ഒരു വിടവാങ്ങൽ സൊനാറ്റ.

0: എത്ര കാലങ്ങൾക്ക് ശേഷമാ ഞാൻ ഇവളെ ഒന്ന് തൊടുന്നത്. ഡാ ഫ്രാഞ്ചി, നോക്കിയേ, എന്റെ വിരലുകൾ വിറയ്ക്കുന്നു. നീ കരുതും പോലെ മദ്യത്തിന്റെ വിറയലല്ല, എന്റെ പെണ്ണ ഇത്, എന്റെ പെണ്ണ്. ഞാൻ തൊടുമ്പോ എന്റെ വിരലിലെ വിറയല് ഇവിടെ ശരീരത്തിലേക്കും പടരും. അതാണ് അതാണ് പ്രാഞ്ചി സംഗീതം. അത് തന്നെയാടാ സംഗീതം.
1: നീ എന്താടാ ഇങ്ങനെയൊക്കെ
0: പറഞ്ഞു തീർന്നില്ലടാ? ഇതെന്റെ വിടവാങ്ങൽ പെർഫോമൻസ് ആണ്. നീയും ഈ കടലും ദേ മുകളിൽ കാണുന്ന നക്ഷത്രങ്ങളും കേക്കെ എന്റെ ഒടുവിലത്തെ കൺസെർട്ട്. ഇത് കഴിഞ്ഞ ഇവളെ എന്റെ സ്വപ്നങ്ങൾക്കും വികാരങ്ങൾക്കും ഭാവനകൾക്കും വേദനകൾക്കും സംഗീതത്തിന്റെ എണ്ണമറ്റ ചിറകുകൾ നൽകിയ ഇവളെ ഞാൻ തള്ളി ഈ കടലിലേക്കിടും.
1: കാർലോസ്,
0: നീ നോക്കിയേ, താഴോട്ട് നോക്കിയേ, കിഴുക്കാൻ തൂക്കാണ്, നേരെ കീഴോട്ട് കടലിലേക്ക്, കടലിന്റെ അഗാധ നീലിമയിലേക്ക്, ഉദാത്ത സംഗീതത്തിലേക്ക് ഞാൻ അവളെ കൈമാറും. അതിനു മുമ്പ് നീ കേട്ടോ എന്റെ അവസാനത്തെ സംഗീതം, എന്റെ വിടവാങ്ങൽ സൊനാറ്റ.

0: കാർലോസ്, നിങ്ങൾ ഉറങ്ങിയോ?
1: ഇല്ല.
0: നിങ്ങൾക്കിന്ന് ഉറങ്ങാൻ കഴിയില്ല, എനിക്കറിയാം.
1: മണി നാലായി, നിനക്കുറങ്ങണ്ടേ?
0: ഞാൻ എങ്ങനെ ഉറങ്ങാൻ? നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ. ഇന്ന് ഈ വീട്ടിലാരും ഉറങ്ങില്ല. സ്റ്റീഫന്റെ പിള്ളേർ വന്ന് ആ പിയാനോ എടുത്തോണ്ട് പോയ പിന്നെ ഒക്കത്തിനും കാരണം താനാണെന്ന് സ്വയം പഴിച്ച് നാൻസി കരച്ചിലോട് കരച്ചിലാണ്. നമ്മുടെ ഡോളിക്കും വലിയ സങ്കടമായി. അവൾ ഒളിച്ചിരിക്കുന്നതല്ലേ എന്നു അതിൻ്റെ അടിയിൽ ഒച്ചയും വച്ച് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഒടുവിൽ
1: സാരമില്ല, മോക്കം മണിയറെ ഒരുക്കാൻ നിനക്ക് വേണ്ടത്ര സ്ഥലമായല്ലോ.
0: ഒഴിഞ്ഞു കിടക്കുന്ന ആ ഭാഗത്തേക്കൊന്നും നോക്കാൻ പോലും എന്നെ കൊണ്ടാവുന്നില്ല. ഞാൻ ഈ വീട്ടിൽ വന്നതു മുതൽ അതവിടെ ഉണ്ടായിരുന്നതല്ലേ. കുറെ കാലം എല്ലാവരെയും സന്തോഷിപ്പിച്ച് അവസാനം ആർക്കും വേണ്ടാതായ വേണ്ടപ്പെട്ട ഒരാളെ പോലെ.
1: ഇനി മേലെ കുടിക്കില്ലെന്ന് ഞാൻ സത്യം ചെയ്തതല്ലേ. എന്നിട്ടും ആർ യു ആംഗ്രി വിത്ത് മീ?
0: വാക്ക് തെറ്റിച്ചതിൽ പരിഭവമില്ല. എനിക്കറിയാം നിങ്ങൾ ഈ ദിവസം മൂക്കറ്റം കുടിക്കുമെന്ന്. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ ആ പിയാനോ മറ്റൊരാൾക്ക് വിൽക്കാൻ കഴിഞ്ഞു? അതും മ്യൂസിക് എന്തെന്ന് പിടിയില്ലാത്ത ഏതോ ഒരു പലിശക്കാരന്.
1: റോസ്,

0: നീയല്ലേ എന്നെ കൊണ്ട്?
1: അതെ, ഞാൻ തന്നെ. പക്ഷേ ആരെന്തു പറഞ്ഞാലും എത്ര കണ്ട് നിർബന്ധിച്ചാലും ഉപേക്ഷിക്കാനാവുന്ന ഒന്നാണോ നിങ്ങൾക്കത്?
0: റോസ, നീ എന്നെ തോൽപ്പിച്ചോളല്ലോ.
1: എവിടായിരിക്കും ഇപ്പോൾ അത്? ആ പിയാനോ?
0: കടലിൽ, നിലാവ് വീണ് കിടക്കുന്ന കടലിൽ. ഓളങ്ങളും തിരകളും കൈമാറി കൈമാറി അങ്ങനെ ഒഴുകി നടക്കുന്നുണ്ടാവും. കടൽക്കാറ്റുകൾ വിരൽ സ്പർശനങ്ങളിലൂടെ അവളിലെ സംഗീതം കണ്ടെടുക്കുന്നുണ്ടാവും.
1: ആ പലിശക്കാരൻ സ്റ്റീഫൻ ഇന്ന് തന്നെ കടൽ കടത്തിയിട്ടുണ്ടാകും എന്നാണോ കാർലോസ് പറയുന്നത്? അപ്പോ നമ്മുടെ പിയാനോ ഒരിക്കലും തിരിച്ചു കിട്ടില്ലേ?
0: ഇല്ല, അവള് പോയി. അവഹേളനങ്ങളും വിലപേശലുകളും ഇല്ലാത്ത അനശ്വര സംഗീതത്തിന്റെ ലോകത്തിലേക്ക് എന്നേക്ക് പോയി.
1: കാർലോസ്, നിങ്ങൾ ഹൃദയമില്ലാത്തവനാണ്.
0: അതെ, ഹൃദയമില്ലാത്തവനാണ്, ഹൃദയമില്ലാത്തവൻ.
1: ആരാ അത് ഇത്ര പുലർച്ചെ?
0: ഞാൻ പോയി നോക്കാം.
1: ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞു വീഴല്ലേ?
0: ആ, താനോ? എന്താ ഇത്ര വെളുപ്പിനെ?
2: സോറി, വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. എന്റെ കപ്പൽ നന്നേ കാലത്തെ പോർട്ടിൽ നിന്ന് വിടും, അതിനു മുൻപ് തിരിച്ചെത്തണം. അതുകൊണ്ടാ
0: നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം.
2: സാറിന്റെ ഉറക്കം ഞാനായി മുടക്കിയല്ലേ?
0: ഉറക്കം എന്താന്ന് വെച്ചാ വേഗം പറഞ്ഞേ.
2: അത്, ഞാൻ കുറച്ച് ദിവസമായി ഇവിടെ ഇല്ലായിരുന്നു. പോകാൻ നേരം പറയാൻ പറ്റിയില്ല. പെട്ടെന്നാണ് ഒരു ജോലി ശരിയായത്. ഒരിടത്തരം കപ്പൽ അടിച്ചു വാരണം, കഴുകി തുടയ്ക്കണം. രാത്രി എന്നില്ല, പകലെന്നില്ല, പണിയോട് പണി തന്നെ. ഇതാ ഇന്ന് പുലർച്ചെ തൊട്ട് മുമ്പാണ് ഈ പോർട്ടിൽ കരക്കണഞ്ഞത്. ഷിപ്പ് ഇവിടെ 2 മണിക്കൂറേ ഉള്ളൂ.
0: ഇപ്പോഴും കാര്യം എന്താണെന്ന് താൻ പറഞ്ഞില്ല.
2: ഞാൻ പറഞ്ഞല്ലോ, കപ്പലിൽ 1-2 ആഴ്ച ഏറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത്രയും തുക തന്നെ എനിക്ക് സംഘടിപ്പിക്കാനായിട്ടുണ്ട്. 12,000 രൂപ. മാഡം ആദ്യം പറഞ്ഞ തുക തന്നെ.
0: അതിപ്പോ
2: സാർ ഒന്നും പറയണ്ട. എനിക്കറിയാം സാറിന് ആ പിയാനോയ്ക്ക് വിലയിടാൻ പറ്റില്ല. കപ്പലിൽ രാപ്പകലില്ലാതെ തറ തുടച്ച് അവശനാകുമ്പോഴും ആ പിയാനോ മാത്രമായിരുന്നു എന്റെ മനസ്സിൽ.
0: താനും തന്നെ ഈ പഴകി തെളിയിച്ച സാധനത്തിന്റെ പുറകെ ഇങ്ങനെ ഭ്രാന്തമായി എനിക്ക് മനസ്സിലാകുന്നില്ല.
2: അതോ, അക്കഥയൊന്നും പറയാൻ നിങ്ങൾ എന്നെ അനുവദിച്ചിരുന്നില്ലല്ലോ. ഓരോ തവണയും ഓടിച്ചു വിടുകയായിരുന്നല്ലോ എന്നെ. സ്വന്തം നാട്ടിൽ മഹാന്മാർ തിരിച്ചറിയപ്പെടാറില്ല. എന്റെ അപ്പച്ചൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സംഗീതത്തിൽ ഭ്രാന്തുള്ള എന്റെ അപ്പച്ചൻ പറഞ്ഞിട്ട് തന്നെയാണ് പിയാനിസ്റ്റുകളായ ഈ പെരേരെ കുടുംബത്തെക്കുറിച്ചും ഞാൻ അറിയുന്നത്. സാറിനറിയാം. സാറിൻ്റെ മാത്രമല്ല, സാറിൻ്റെ ഫാദർ ജോസഫ് പെരേരയുടെ പോലും കൺസെർട്ട് കേട്ടിട്ടുള്ള ആളാ എന്റെ അപ്പച്ചൻ.
0: അപ്പച്ചനിപ്പോ
2: വീട്ടിൽ തന്നെയുണ്ട്.
0: എന്താ പറഞ്ഞ?
2: ഒരു വശം തളർന്ന് കിടപ്പാണ്, വയസ്സുമേറി. എന്നാലൊന്നുണ്ട് സാർ, പിയാനോ സംഗീതം കേട്ടാൽ അപ്പോ ജീവൻ വയ്ക്കും. ഞാൻ ഇവിടുത്തെ പിയാനോ കൊണ്ടുപോയി എൻ്റെ അപ്പച്ചനൊരു ഗിഫ്റ്റായി കൊടുക്കും. സംഗീതപ്രേമിയായ ഒരച്ഛന് തലതിരിഞ്ഞൊരു മകന് കൊടുക്കാവുന്ന ഭൂമിയിലെ തന്നെ ഏറ്റവും മികച്ച സമ്മാനമല്ലേ സാറിത്? അതും അപ്പച്ചൻ്റെ പ്രിയപ്പെട്ട പെരേര ഫാമിലി വായിച്ച പിയാനോ. ഇതിൽ പരം സന്തോഷം ഒരപ്പച്ചന് വേറെ ഉണ്ടാകുമോ സാർ? എന്താ, അങ്ങനെയല്ലേ?
0: ഇല്ല സുഹൃത്തെ, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല.
2: എന്താ സാർ, സാർ എന്താ അങ്ങനെ പറഞ്ഞത്?
0: നിങ്ങൾ ഇത്ര കാലം എവിടെ ആയിരുന്നു?
2: ഞാൻ പറഞ്ഞില്ലേ സാർ, ഞാൻ ആ കാശ് സ്വരൂപിക്കാൻ കപ്പലിൽ.
0: ഇറ്റ്സ് ടു ലേറ്റ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ നേരത്തെ വരാമായിരുന്നില്ലേ?
2: അത് മറ്റാർക്കെങ്കിലും വിറ്റുപോയോ?
0: ഇല്ല, വിറ്റിട്ടില്ല.
2: പിന്നെന്ത് പറ്റി സാർ? ഇനി അത് വിൽക്കുന്നില്ലെന്ന് തീരുമാനിച്ചോ?
0: ഞാൻ എന്താ നിങ്ങളോട് പറയാ? വരൂ, നമുക്ക് ഈ കടപ്പുറത്തൂടെ ഒന്ന് നടക്കാം. നോക്കൂ സുഹൃത്തെ, പരാജയപ്പെട്ട ഒരു സംഗീതജ്ഞനാണ് ഞാനെന്ന് പറഞ്ഞ് എന്നും കുറ്റപ്പെടുത്തു എന്റെ റോസ. ഞാനൊന്നും മിണ്ടാതെ അത് അംഗീകരിക്കുകയും ചെയ്യും. പക്ഷെ അപ്പോഴെല്ലാം എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നും അല്ല ഞാൻ. എന്ന ഒരു ഊറ്റം വന്നു നിറയാറുണ്ട്.

0: സംഗീതത്തിന്റെ ആത്മാവ് കണ്ടെത്തിയവനാണ് ഞാനെന്ന കുറ്റം. ഒരുപക്ഷേ എന്റെ ആത്മാവിന്റെ തന്നെ ഭാഗമായിരുന്ന അത്തരം അഹന്തകൾ എത്രമാത്രം തുച്ഛമായിരുന്നു എന്ന് ഞാനിപ്പോ നിന്റെ മുന്നിൽ തിരിച്ചറിയുന്നു.
1: സാർ, ഇത്രയായിട്ടും ആ പിയാനോയെക്കുറിച്ച് ഒന്നും തെളിച്ചു പറഞ്ഞില്ല.
0: ഈ കടലിനറിയാം എന്നെ, എന്റെ വേദനകളെ, എന്റെ വിജയങ്ങളെ, പതനങ്ങളെ എല്ലാം ഈ കടലിനറിയാം. ഈ നിലാവെളിച്ചത്ത് നീ കാണുന്നില്ലേ പിയാനോയുടെ കീബോർഡുകൾ പോലെയുള്ള വെൺമുരകളെ? ഉയർന്നു താഴുന്ന പിയാനോ സ്ട്രിങ്ങുകൾ പോലുള്ള ഈ തിരമാലകളെ? നീ ഒന്ന് ചെവിയോർത്തേ, കേൾക്കുന്നില്ലേ ഒരു സംഗീതം? എണ്ണിയാ തീരാത്തത്രയും വാദ്യോപകരണങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഈ കടൽ കണ്ടക്ട് ചെയ്യുന്ന സിംഫണി സംഗീതം എനിക്കതിൽ നിന്നും വേറിട്ട് കേൾക്കാം. എന്റെ പിയാനോയുടെ ശബ്ദം.
2: പിയാനോ. ബ്രസീലിയൻ എഴുത്തുകാരൻ ആനിബാൾ മൊണ്ടീറോ മൊഷാദുവിന്റെ ചെറുകഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം ഇവിടെ പൂർണ്ണമാകുന്നു. കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും: കാർലോസ് തിലകൻ, റോസ ടി പി രാധാമണി, നാൻസി മീര കൃഷ്ണൻ, സ്റ്റീഫൻ സുനിൽ ഞാറയ്ക്കൽ, ഫ്രാൻസിസ് ആർ സി ഗോപാൽ, ഫിലിപ്പ് ഡോക്ടർ സി ജെ ജോൺ, ഡൊമിനിക് ജോൺ ടി വേക്കൻ, ഷേർലി ഏഞ്ചൽ, മാർഗരറ്റ് മേഴ്സി ലേഖാഭാസി. സർഗാത്മക സഹകരണം: ഡോക്ടർ സി ജെ ജോൺ, എൻ കെ സെബാസ്റ്റ്യൻ. സാങ്കേതിക സഹകരണം: എൻ ബാലചന്ദ്രൻ, സജി മാത്യു, കെ എസ് ലതിക. സഹകരണം: പി ബാലൻ, എൻ അജിത്, ഷാജി യോഹന്നാൻ, വൈക്കം മുരളി, വി എം ഗിരിജ. നാടകരചന സംവിധാനം: കെ വി ശരത്ചന്ദ്രൻ.

ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 59:29. ഇനി നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പരിപാടികൾ.

सजना सजना।